ഇന്ന് ശകവർഷം 1948 ആശ്വിനം 6, കൊലവർഷം 1202 കന്നി 12. 2026 സെപ്റ്റംബർ മാസം 28 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53:35. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സുപ്രഭാതം. പ്രഭാത പരിപാടികളിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: നാം പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി, സകല ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. നാം നിസ്സാരമായി തള്ളിക്കളയുന്ന ഉറുമ്പുകളിൽ നിന്ന് പോലും, ഉറുമ്പുകൾ സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ്. ഒരു കൂട്ടിൽ 100 മുതൽ 100,000 വരെ ഉറുമ്പുകളെ കണ്ടുവരുന്നു. മനുഷ്യരെപ്പോലും അത്ഭുതപ്പെടുത്തുന്നു ഇവരുടെ ജീവിതം. പഞ്ചസാരയോ മറ്റു ധാന്യങ്ങളോ സൂക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര ഒരു ഉറുമ്പ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മറ്റുള്ളവരെ കൂടി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എല്ലാവരും കൂടിച്ചേർന്ന് അതിന്റെ സ്വാദ് നുണയുന്നു. സ്വാർത്ഥതയില്ലാത്ത ഒരു ഐക്യബോധം നമുക്കവിടെ കാണാം. ഇത്രയും കെട്ടുറപ്പ് ഈ ചെറുജീവികൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹജീവിയായ വലിയ മനുഷ്യന് അതായിക്കൂടാ? ഉറുമ്പുകളുടെ ഈ ഐക്യം കാണാനിടയായ അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്ന സാമുവൽ സ്റ്റെമാൻ ഹാൽഡെമാൻ ധാരാളം കീടങ്ങളെക്കുറിച്ചും ചെറുജീവികളെക്കുറിച്ചും പഠനങ്ങൾ നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഉറുമ്പുകൾ പഞ്ചസാര കണ്ടപ്പോൾ എത്ര വേഗമാണ് കൂടെയുള്ളവരെ വിളിച്ചുകൂട്ടിയത്! എന്നാൽ മനുഷ്യരാണെങ്കിലോ, അവർ വിലപിടിപ്പുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ അതെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാം എന്ന ചിന്തയിലായിരിക്കും. പങ്കുവയ്ക്കലിന്റെ സംതൃപ്തിയും സന്തോഷവും അറിയണമെങ്കിൽ ചില മനുഷ്യരുടെയെങ്കിലും ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മണ്ണിലോ മരത്തിലോ ആവും താരതമ്യേന ഭംഗി കുറഞ്ഞ കൂടുകൾ ഉറുമ്പുകൾ ഉണ്ടാക്കുക. സുരക്ഷിതമായി കഴിയുക മാത്രമാണ് അവരുടെ ഉദ്ദേശ്യം. മനുഷ്യരോ അവരുടെ പ്രൗഢി മുഴുവൻ കാണിക്കുന്നത് വീട് നിർമ്മാണത്തിലാണ്. ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര അച്ചടക്കത്തോടെ വരിവരിയായാണ് അവ മുന്നോട്ട് നീങ്ങുന്നത്! പരസ്പരം കൂട്ടിമുട്ടുമെന്ന് കണ്ടാൽ അവ ഒഴിഞ്ഞു മാറുന്നു. ഒരു കൂട്ടിൽ നിന്ന് പുതിയ കൂട്ടിലേക്കും ഇര തേടാനും മിക്കയിനം ഉറുമ്പുകളും വരിവരിയായാണ് പോകാറ്. ഭക്ഷണത്തിനാണ് പോകുന്നതെങ്കിൽ അല്പദൂരത്തിന് ശേഷം സ്വയം പിരിഞ്ഞ് ഇര തേടുന്നു. ഭക്ഷണം കണ്ടാൽ തിരിച്ച് വരിയിലെത്തി കാര്യം പറയുന്നു. വീണ്ടും വരിവരിയായി സഞ്ചരിക്കുന്നു. എന്നാൽ മനുഷ്യരോ ക്യൂ നിൽക്കേണ്ടയിടത്ത് പോലും തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. ആ അച്ചടക്കം പല മലയാളികൾക്കും പറഞ്ഞിട്ടുള്ളതല്ല. മുതിർന്നവർ അങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല. ഏതു മേഖലയെടുത്താലും ഭിന്നിപ്പിന്റെയും സംഘർഷങ്ങളുടെയും ലാഞ്ഛന നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ സന്തോഷവും മനസമാധാനവും നഷ്ടപ്പെടുന്നു. അധ്വാനത്തിന്റെ മഹത്വവും ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. 4 മില്ലിഗ്രാം ഭാരമുള്ള ഉറുമ്പ് 8 മില്ലിഗ്രാം വരെ ഭാരമുള്ള ഭക്ഷണവസ്തുക്കളെ വഹിച്ചുകൊണ്ട് പോകുന്നത് അവയെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനാകും. ഭാവി എങ്ങനെ സുരക്ഷിതമാക്കണമെന്നും ഉറുമ്പുകൾ നമുക്ക് കാണിച്ചു തരുന്നു. വേനൽക്കാലമാകുമ്പോൾ തണുപ്പുകാലത്തേക്ക്

0: വേണ്ട ഭക്ഷണങ്ങൾ അവ ശേഖരിച്ചു വയ്ക്കുന്നു. എന്നാൽ ചെയ്യാൻ കഴിയുന്ന സമയത്ത് വേണ്ടവണ്ണം അധ്വാനിക്കാതെ മടിപിടിച്ച് കഴിയുന്നവരാണ് മനുഷ്യരിൽ ഏറെ പേരും. മാത്രമല്ല, വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈറ്റ് കോളർ പണി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു നടക്കുന്നവരും ഏറെയുണ്ട്. ജോലി ചെയ്യുന്നവരിലും ഭാവിയിലേക്ക് കരുതുന്നവർ വളരെ കുറവാണ്. കിട്ടുന്നത് മുഴുവൻ അടിച്ചു പൊളിച്ച് സുഖലോലുപതയിൽ മുഴുകാനാണ് അധികം പേർക്കും താത്പര്യം. കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരുടെയും വസ്തുവകകൾ വിറ്റുപോലും വിവാഹാഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തുന്നവരുടെയും എണ്ണം ഏറിക്കൊണ്ടിരിക്കുന്നു. പണമുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്തോറും ദരിദ്രരും മധ്യവർഗത്തിലുള്ളവരും കൂടുതൽ പാപ്പരായിത്തീരുകയാണ് ചെയ്യുക. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ ചെറുജീവികളെ നോക്കി പഠിക്കാൻ മനുഷ്യർക്കെവിടെയാണ് നേരം? കിട്ടുന്ന സമയം മൊബൈലിൽ നോക്കിയിരിക്കുന്നത് മതിയാക്കിയിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുക. നമ്മുടെ ജീവിതം സുരക്ഷിതവും സന്തോഷപ്രദവുമാക്കി മാറ്റാനുള്ള പലതും നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ടാകും. ശുഭദിനം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ എസ് തനൂജ.
3: ആകാശവാണി FM വാർത്തകൾ.
4: കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11th വാർഷിക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്ത് 38 തദ്ദേശഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റർഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി 21st നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കൊല്ലം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാത ഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പേസസ് കാവ്യധാര, കിളിമാനൂർ രമാകാന്തന്റെ മഹാബലി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടുന്ന അപകടങ്ങളും, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്ര ദീപ്തി, 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, ഗൌട്ട് എന്ന അസുഖം, ഡോക്ടർ PK ലതികയുമായി അഭിമുഖം, 8:30 ഹലോ VPS ലെക് ഷോർ സ്പോൺസേഡ് പരിപാടി, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ചരി, 11:00 ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ, തുടർന്ന് ഗാനം, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര,
2: എല്ലാ ദിവസവും

0: ഉത്സവം രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, PMJAY ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം, തുടർന്ന് ലളിതഗാനങ്ങൾ. 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ അവസാന ഭാഗം, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം 7:45 വാർത്തകൾ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:05 യുവവാണി, ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്ന അവസാന ഭാഗം, 8:45 നോവൽ പാരായണം, 8:50 മഹിതം മലയാളം, 9:30 ചിത്രപതംഗം, 10 മണിക്ക് BV ബാലസായി, A ദുർഗാ പ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി, കാരൈക്കുടി 6 മണി മൃദംഗം, G ഹരിശങ്കർ ഗഞ്ചറ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലറിലെ.
3: This is Akashvani. The news read by Anuja Kumar. India marks the 10th anniversary of surgical strikes that demonstrated to the world a new example of Narendra Modi government's counter-terrorism policy. On September 28th and 29th, 2016, Indian Army carried out targeted surgical strikes on terrorist launch pads across the line of control in Pakistan-occupied Jammu Kashmir. The operation was launched as a direct and decisive military response to the Uri terror attack earlier that month, where 19 Indian soldiers lost their lives. The anniversary highlights a decade of evolved national security measures. The government noted that the resolve shown in 2016 laid the groundwork for subsequent bold actions, including the 2019 Balakot airstrike and Operation Sindoor in 2025. In his Mann Ki Baat program on Akashvani yesterday, Prime Minister Narendra Modi described the 2016 surgical strike against terrorist hideouts as a historic milestone. He said the surgical strike highlighted the role of the Indian Army in carrying out the operation across the line of control. Mr. Modi recalled how the world was astonished by the manner in which Indian soldiers crossed the LOC to take action against terrorism. The Prime Minister said that India's counter-terrorism approach has continued to evolve over the past decade, citing the Balakot airstrike and Operation Sindoor as examples.
4: 10 वर्ष पहले 28-29 सितंबर 2016 को भारतीय सेना ने पाकिस्तान में आतंकी ठिकानों पर सर्जिकल स्ट्राइक की थी. सर्जिकल स्ट्राइक ने डंके की चोट पर पूरी दुनिया के सामने भारत की आतंकवाद विरोधी नीति का एक नया उदाहरण प्रस्तुत किया था. बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आंख उठाएंगे तो उसका करारा जवाब दिया जाएगा. अब आज का भारत आतंकवाद के खिलाफ जीरो टॉलरेंस पॉलिसी लेकर चल रहा है.
3: Agriculture and Farmers Welfare Minister Shivraj Singh Chauhan will inaugurate a two-day national conference on agriculture for Rabi campaign 2026 in New Delhi today. The Department of Agriculture and Farmers Welfare will organize the conference to deliberate on key priorities and preparedness for the forthcoming Rabi season. In a statement, Agriculture Ministry said that the two-day conference will focus on strengthening center-state coordination and evolving a coordinated outcome-oriented strategy for enhancing agricultural production, productivity, sustainability and farmers' incomes. The deliberations will also build upon the key learnings and outcomes of the recently held zonal conferences on agriculture. The Department of Animal Husbandry and Dairying will launch the livestock insurance.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:25. സ്വാഗതം പ്രിയമുള്ളവരെ. പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. പറശ്ശിനി കടവിങ്ങടുത്തു. ഗായകൻ പി ജയചന്ദ്രൻ. ഗാനരചന PS നമ്പീശൻ. സംഗീതം കേശവൻ നമ്പൂതിരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: അന്നപൂർണെ സദാപൂർണെ പ്രണാമം. ഈ ഗാനം ആലപിച്ചത് രാധിക തിലക്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സതീഷ് വിനോദ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. കർപ്പൂര കിണ്ണം പോൽ നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, കെ എസ് ചിത്ര ആലപിച്ചത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ ചെന്നിലോട്.

0: പി ജയചന്ദ്രൻ, രാധിക തിലക്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: രാവിലെ 8:05-ന് സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവിചാരം. ഗൗട്ട് എന്ന അസുഖം. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. 8:30-ന് സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00-ന് FM മോർണിംഗ് സെലക്ഷൻസ്. രാവിലെ 11:00-ന് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ, തുടർന്ന് ഗാനം. ഇപ്പോൾ സമയം 6:27. കാർഷിക വാർത്തകൾ. വയറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, എടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 9383471169 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. നമ്പർ ആവർത്തിക്കാം: 9383437169. 1st വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 31st കൊയ്ത്തു പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. www.supplycopaddy.in

0: ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ പുതുതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യതാ പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. www.admissions.kau.in. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ 0487243819. 0487243819. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി അടുത്ത മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെൻ്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 0481257662. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറി കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, ചെത്തികൾ, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. 9607585594 എന്ന നമ്പറിൽ ബന്ധപ്പെടുക, വിശദാംശങ്ങൾ അറിയാം. 9607585594. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് അടുത്ത മാസം 5 മുതൽ 15 വരെ ചെന്നമ്പള്ളിയിൽ സൗജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 30 മുൻപായി 9495-9280-77 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 9495-9280-77. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈവ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ ഈ മാസം 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിശദാംശങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-07-07-73 8547-07-07-73. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,300 രൂപ, കൊപ്ര 15,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900, റബ്ബർ RSS4 27,800 രൂപ, RSS5 27,200 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റ് 32 സെക്കൻഡ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന

0: വാർത്തകൾ. പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊടുത്തെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. പൊതുപരിപാടികളിൽ എത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും മഫ്തിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ വെള്ളി നേടി. പുരുഷ വിഭാഗം ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേഷ് കുഷാരെ വെള്ളി നേടി. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 8 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ 3 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്തി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ആകാശവാണി കൊച്ചി FM 102.3.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് കിളിമാനൂർ രമാകാന്തൻ എഴുതിയ മഹാബലി എന്ന കവിത.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് കിളിമാനൂർ രമാകാന്തൻ എഴുതിയ മഹാബലി എന്ന കവിത. ആലാപനം പന്തളം ബാലൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഇന്ന് ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PMJAY ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. 12:40 പ്രകാശധാരയിൽ ലോക പേ വിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ അവസാന ഭാഗം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം.
7: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1:00 കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി.

0: തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയമുള്ളവരെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി KA തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: 38 വാർഡുകളിലേക്കായുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. August 19 പ്രസിദ്ധീകരിച്ച പുതുക്കിയ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോടെയും ഓരോ കോർപ്പറേഷൻ വാർഡുകൾ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓരോ മുനിസിപ്പൽ വാർഡുകൾ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓരോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
6: ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സംയുക്ത നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. തൂഫാൻ ഔദ്യോഗിക പതാക ഉയർത്തുന്ന രമേശ് ചെന്നിത്തല സംസ്ഥാനതല തൂഫാൻ ജനജാഗ്രത സമിതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75-ാം വാർഷികാഘോഷം ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിലും VD സതീശൻ പങ്കെടുക്കും. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പരിഷ്കരിച്ച സമഗ്ര

0: പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. അഞ്ചലിൽ ആരംഭിച്ച സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഘട്ടങ്ങളായാകും ഭവന പദ്ധതിയുടെ തുക നൽകുക. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പ്രത്യേക ധനസഹായ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ് ദിനത്തിൽ ഇതിനകം 370 കോടിയോളം രൂപ വിതരണം ചെയ്തുവെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും എ ഐ അടക്കം ആധുനിക സാങ്കേതിക കോഴ്സുകൾ ഉടൻ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11-ാമത് വാർഷിക യോഗത്തിൽ അവർ പങ്കെടുക്കും. ജോർദാൻ, സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ, സൌദി അറേബ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി നിർമ്മലാ സീതാരാമൻ ഉഭയകക്ഷി ചർച്ച നടത്തും. ഈ വർഷത്തെ റാബിവിള ക്യാമ്പയിൻ സംബന്ധിച്ച 2 ദിവസത്തെ ദേശീയ കാർഷിക സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത റാബി സീസണിലെ പ്രധാന മുൻഗണനകളും ഒരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് കൃഷി കർഷക ക്ഷേമ വകുപ്പാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാർഷിക ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത, സുസ്ഥിരത, കർഷകരുടെ വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഏകോപനം ശക്തിപ്പെടുത്തുന്നതിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയുടേതാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹുസ്വരത ഇല്ലാതായാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാശത്തിലെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കർഷക സുരക്ഷ, വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നടത്തും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കെഎസ്ആർടിസിയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസുകൾ വാങ്ങാൻ എംഎൽഎ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകി ഉത്തരവിറക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ നിയമസഭാ മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു എംഎൽഎക്ക് പരമാവധി 3 ബസുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. വാങ്ങുന്ന ബസുകളുടെ സീറ്റുകളുടെ എണ്ണം, ഇന്ധന വിഭാഗം എന്നിവ കെഎസ്ആർടിസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ലോക റാബീസ് ദിനം. ആദ്യ റാബീസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിന്റെ ചരമദിനമായ സെപ്റ്റംബർ 28 എല്ലാ വർഷവും റാബീസ് ദിനമായി ആചരിക്കുന്നത്. പേ വിഷബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കരുത്തോടെ ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കൊല്ലത്ത് നിന്ന് നീരജ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ പേവിഷബാധ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെയാണ് തീവ്രയജ്ഞ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജന്തുജന്യ രോഗങ്ങളിൽ മനുഷ്യർക്ക് ഏറ്റവും ഭീഷണിയാകുന്ന ഒന്നാണ് പേവിഷബാധ. സസ്തനികളെ ബാധിക്കുന്ന ഈ മാരക വൈറസ് പ്രധാനമായും മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വളർത്തുമൃഗങ്ങൾക്കും നായ്ക്കൾക്കും കൃത്യസമയത്ത് വാക്സിൻ നൽകിക്കൊണ്ട് രോഗവ്യാപനം പൂർണ്ണമായും തടയുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ലക്ഷ്യം. വാക്സിനേഷൻ ക്യാമ്പയിനിൽ വളർത്തുമൃഗ ഉടമകളും പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പ് ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ആൻസി സോജൻ, 200 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ ഹരിതഭദ്ര, വനിതകളുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ അനഘത് സിംഗ്, 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ പരുൾ ചൌധരി എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വനിതകളുടെ വിജയം അവരുടെ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ അഭയ് സിംഗ്, ഡെക്കാത്ലോൺ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ തേജസ്വിൻ ശങ്കർ, ഹൈജമ്പ് ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ സർവേഷ് അനിൽ കുഷാരെ എന്നിവരെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഓരോ വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നേറാനും രാജ്യത്തിനായി ഇനിയും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനും താരങ്ങൾക്ക് കഴിയട്ടെയെന്ന് അവർ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ്

പുരുഷ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. നിഷിലെ കൊറോഗി സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടെത്തിയ ഇന്ത്യൻ ടീം സ്വർണ്ണ മെഡൽ

0: ഗോളിന് തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി എഫ് സിയുടെ വിജയം. ഒക്ടോബർ 1 തൃശൂർ മാജിക് എഫ് സിക്കെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവൊക്കേഷൻ ഇന്ന് സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ നടത്തും. മന്ത്രി OJ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് കാഷ് അവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ വയനാട് ജില്ലകളെ ചുരമില്ലാതെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കായി ആവശ്യം ശക്തമായതോടെ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂരിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരമില്ലാ പാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. നിലവിലെ വയനാട്ടിലേക്കുള്ള പാതകളായ പാൽചുരം റോഡിലും നെടുമ്പൊയിൽ ചുരം റോഡിലും മഴക്കാലത്ത് മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള തടസ്സങ്ങൾ സാധാരണമാണ്. പാൽചുരം റോഡിന്റെ നവീകരണത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും റോഡ് വീതി കൂട്ടാനാവാത്ത സ്ഥിതിയുണ്ട്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി KA തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 48 സെക്കൻഡും.

പ്രിയമുള്ളവരെ, പ്രഭാതത്തിൻ്റെ ചിറകിലേറി പകലിൻ്റെ തിരക്കുകളിലേക്ക് ശുഭപ്രതീക്ഷയോടെ യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മബലശക്തിയാണ് ജീവിതത്തെ സാർത്ഥകമാക്കുന്നത്. ജീവിതം അങ്ങനെയാണ്, ഉയർച്ച താഴ്ചകളുടെ നേർക്കാഴ്ചകൾ. ചിന്തയെ സംശുദ്ധമാക്കാൻ അറിവിനെ അനുഭവമാക്കാം, സംഗീതസാന്ദ്രമാക്കാം. എഫ് എൻ ഡയറിയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.

ചിന്താശകലം ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകളാണ്. മാനുഷിക വികാരങ്ങളുടെ സത്താണ് ശാസ്ത്രീയ സംഗീതം. മാനുഷിക വികാരങ്ങളുടെ സത്താണ് ശാസ്ത്രീയ സംഗീതം. എഫ് എൻ ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദുരാശി സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഒരു 19 വയസ്സുകാരന് ശ്രദ്ധേയനാക്കി. പിൽക്കാലത്ത് അതിപ്രശസ്തനായ ആ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദുരാശി സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഒരു 19 വയസ്സുകാരന് ശ്രദ്ധേയനാക്കി. പിൽക്കാലത്ത് അതിപ്രശസ്തനായ ആ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ഉത്തരമോർത്തു വയ്ക്കുക. പതിവ് പോലെ എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ് പറയാം, 8:30 തൊട്ടു മുൻപ്.

സേവന വാർത്തകൾ. സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി ഓൺലൈൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു. എസ് പി സി ടോക്ക് വിത്ത് കോപ്സ് എന്ന ഓൺലൈൻ അദാലത്ത് അടുത്ത മാസം 13-നാണ്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെയും പരാതികളാണ്.

0: ഇത്തവണ പരിഗണിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരി മുഖേനയല്ലാതെ നേരിട്ട് തന്നെ പരാതി നൽകാം. പരാതികളുള്ളവർ sptalks.pol@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. sptalks.pol@kerala.gov.in. പരാതിയിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തണം. പരാതികൾ അയക്കേണ്ട അവസാന തീയതി ഇന്നാണ്. സംശയങ്ങൾക്ക് 9497900243 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9497900243. +2 VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471273738, 0471273738. ഇപ്പോൾ സമയം 7:24.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
3: പ്രപഞ്ചത്തിലെ ചലനങ്ങൾ മാനവ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കറങ്ങുന്നത് അവനെ വിസ്മയപ്പെടുത്തി. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം എന്ന് കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് നാരായണമേനോൻ ആശങ്കപ്പെടുന്നുണ്ട്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ചാലകശക്തി വർദ്ധിപ്പിച്ചു. ഇതുവഴിയാണ് വാഹനമെന്ന വ്യാമോഹത്തിന് ചിറകുമുളച്ചത്. ചക്രം വൃത്താകൃതിയിലാണെന്ന് മാത്രമല്ല, അത് തിരിയുന്നതും വട്ടത്തിൽ. അങ്ങനെ നാം മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നു. മനുഷ്യരാശിയുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഈ ചലനാത്മകത കാണാം. മറ്റു ജീവികളും വസ്തുക്കളും ഈ പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നു. പൂമ്പാറ്റയുടെ ജീവിതചക്രം, ജലചക്രം, ഭക്ഷ്യശൃംഖല അതായത് ഫുഡ് സൈക്കിൾ എന്നിവ ചില ഉദാഹരണങ്ങൾ. വൈദ്യ വൈദിക മന്ത്രവാദ രംഗങ്ങളിൽ ചക്രത്തിന് വിശിഷ്ട സ്ഥാനമാണുള്ളത്. ഉദാഹരണം ശ്രീചക്രം. മാലിന്യ സംസ്കരണത്തിൽ പുനഃചക്രമണത്തിന് അതായത് റീസൈക്കിളിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത് പ്രപഞ്ച നിയമമായതിനാൽ പുനരാവർത്തനം തടസ്സപ്പെടുത്തരുത്. സൈക്കിൾ ചവിട്ടുന്നതിനെക്കുറിച്ച് ഒരു നാടൻ പാട്ടിൽ വട്ടത്തിൽ ചവിട്ടിപ്പോ നീളത്തിൽ പോയോളെ എന്ന് പറയുന്നുണ്ട്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്ന കടങ്കഥയുടെ ഉത്തരവും സൈക്കിൾ തന്നെ. ചക്രം പഴയ തിരുവിതാംകൂറിലെ പ്രധാന നാണയം. രാജാദി രാജനാണ് ചക്രവർത്തി. ചക്രവർത്തിനിയും ഉണ്ട്. പണ്ട് ചക്രങ്ങൾ സ്ഥാപിച്ചിരുന്നത് നെൽപ്പാടങ്ങളിൽ ജലസേചനത്തിനായും അധിക വെള്ളം ഒഴുക്കി കളയുവാനും. അക്കാലത്ത് ചക്രം ചവിട്ടുപാട്ടുകൾ മുഴങ്ങി കേൾക്കാമായിരുന്നു. അഭിമന്യുവിൻ്റെ യുദ്ധവും മരണവും എന്ന ഭാഗത്ത് ദിക്കുകളൊക്കെ മറഞ്ഞൂ പൊടികൊണ്ടു ചക്രം തിരിഞ്ഞത് കൗരവ സൈന്യവും എന്ന് മഹാഭാരതത്തിൽ എഴുത്തച്ഛൻ. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാത്തതിൻ്റെ വ്യഥയും ഭാരതത്തിലുണ്ട്. ചിലപ്പോൾ ചക്രശ്വാസം വലിക്കാനുമിടയാക്കും. ഭാഷയിലെ പ്രയോഗങ്ങളും സന്ദർഭങ്ങളും അറിഞ്ഞില്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണേണ്ടി വരും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
0: ഇനി നാട്ടുവിശേഷം. 7 കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് 7 13 വാർഡുകളിലേത് പഞ്ചായത്ത് ഓഫീസിലും

9-10 വാർഡുകളിലേത് ചാത്തനാട് സെന്റ് വിൻസെന്റ്സ് ഫെറർ ചർച്ചിലും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടക്കും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2 എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. www.lbscenter.kerala.gov.in. SC/ST/OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447211055 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9447211055. വനിതാ ശിശുവികസന വകുപ്പിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലുള്ള ആര്യാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള 156 അംഗണവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണത്തിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 3. ഫോൺ നമ്പർ 9188959684, 9188959584. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ക്ലറിക്കൽ ജോലികൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ ഓഫീസുകളിൽ ഓരോ ജീവനക്കാരുടെയും ഒഴിവുകളാണുള്ളത്. 179 ദിവസത്തേക്കാണ് നിയമനം. അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 04842983130, 04842983130.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7:07.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ജോർജ് കിത്തുവിന്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് സവിധം. ഇതിന്റെ കഥാ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ജോൺ പോൾ. നെടുമുടി വേണു, ശാന്തികൃഷ്ണ, മാധു, സുനിത, ആറന്മുള പൊന്നമ്മ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷ ഫോറം www.medscholarship.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. www.medscholarship.kerala.gov.in. അപേക്ഷകൾ അതത് ജില്ലാ കളക്ട്രേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 10. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെൽ, കളക്ട്രേറ്റ്, കാക്കനാട്, 682030 എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തരമോ അപേക്ഷിക്കാം. ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെൽ, കളക്ട്രേറ്റ്, കാക്കനാട്, 682030. എറണാകുളം ജില്ലയിലെ അപേക്ഷകൾ മാത്രം എറണാകുളം ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെല്ലിൽ അപേക്ഷ സമർപ്പിക്കുക. മറ്റു ജില്ലക്കാർ അതത് ജില്ലാ കളക്ട്രേറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842422292. 04842422292. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ യങ് പ്രൊഫഷണൽ 2 പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള വാക്കിംഗ് ഇന്റർവ്യൂ അടുത്ത മാസം 5 നടത്തുന്നു. യോഗ്യതാ ബിരുദം, പ്രായം 21-45 മധ്യേ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ICAR സ്വിഫ്റ്റ് കൊച്ചി കേന്ദ്രത്തിൽ അടുത്ത മാസം 5 രാവിലെ 10:30 എത്തിച്ചേരണം. ഫോൺ നമ്പർ 04842412300. 04842412300. കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. കോട്ടയം കുന്നന്താനം അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9495999688 9495999688. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-27 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ഫോൺ 8129110087.
3: പ്രമേഹം മൂലമുണ്ടാവുന്ന ഒരു നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ അത് കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള നമ്മുടെ കാഴ്ച ഞരമ്പായ റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലെയും ഓരോ കോശങ്ങളിലെയും അത് ബാധിക്കുന്നു. അത് സാധാരണഗതിയിൽ ആ സ്ഥലത്തെ രക്തയോട്ടത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷുഗർ, കൊളസ്ട്രോള്, അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗത്തെ രക്തയോട്ടം കുറയുകയും അവിടുത്തെ ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതാകുമ്പോൾ അവിടെ കേടുപാടുകൾ വരികയും ഡയബറ്റിക്കുകളുടെ ചേഞ്ചുകൾ വരും. അതുപോലെ തന്നെയാണ് കണ്ണിലേക്കും ഈ ചേഞ്ചുകൾ വരും. ഇപ്പം റെറ്റിനയുടെ

0: രക്തയോട്ടം കുറയുമ്പോൾ ഓക്സിജൻ കുറഞ്ഞ് രക്തക്കുഴലിലൂടെ ഓക്സിജൻ ലീക്ക് ചെയ്യുകയും അതിനോടൊപ്പം കൊഴുപ്പ് ഫ്ലൂയിഡ് ഇതെല്ലാം കൂടി പുറത്തേക്ക് വന്ന് നീര് വഴുകുകയും കാഴ്ചയൊക്കെ കുറയുകയും ചെയ്യുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരത്തില്ല, കാഴ്ചക്കുറവോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ കുറച്ചായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മങ്ങിയ കാഴ്ച, കറുത്ത പാടുകൾ മുന്നിലേക്ക്, ഇരുണ്ട കാഴ്ച ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നമ്മുടെ ഞരമ്പിന്റെ മധ്യഭാഗത്ത് മാക്കുല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് നീർക്കെട്ടും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നമുക്ക് മങ്ങിയ കാഴ്ച ഉണ്ടാവാം. റെറ്റിനയിലെ ഓക്സിജൻ കുറഞ്ഞ് അതിലേക്ക് രക്തക്കുഴലിലൂടെ ഓക്സിജൻ ലീക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പൊ പുതിയ രക്തക്കുഴലുകൾ വളരുകയും അതിന് നമ്മുടെ സാധാരണ പോലെയുള്ള രക്തക്കുഴലിന്റെ ശക്തി ഇല്ലാതെ ആവുമ്പം ഉള്ള സ്റ്റേജാണ് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് നോൺ പ്രോളിഫറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം പുതിയ രക്തക്കുഴലുകൾ വളരുമ്പോൾ നമ്മൾ ഒന്ന് ശക്തമായി ഒന്ന് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്താൽ അത് പൊട്ടി അവിടെ രക്തം പുറത്തേക്ക് ഒഴുകുകയും അങ്ങനെ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യാം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മെഡിക്കൽ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ ആൻസി.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

കൊച്ചി ഷിപ്പ്യാർഡ് അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അപേക്ഷ അടുത്ത മാസം 8 വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in സന്ദർശിക്കുക. www.cochinshipyard.in. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SSC.gov.in. പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0491250538. 0491250538. കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അടുത്ത മാസം 6 അവസാന തീയതി. പിഴയടച്ച് അടുത്ത മാസം 12 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് www.cdoe.uoc.ac.in. www.cdoe.uoc.ac.in. ഫോൺ നമ്പർ 0494240756. 0494240756. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്, യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. 94 95 99 96 82 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 94 95 99 96 82. വിവിധ കാരണങ്ങളാൽ 2000

0: 2025 ജനുവരി 1 മുതൽ 2026 ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0491297163 3. 0491297163 3. പ്രിയരെ, എഫ് എൻഡയുടെ ആദ്യ ഭാഗം സമയം തീരുകയാണ്. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ അറിവായി ആനന്ദമായി എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം ബ്രില്ലെ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്ന് മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138ാം പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
2: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കി ചോട്ട് പർ പൂരി ദുനിയക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ എക് നയ ഉദാഹരണം പ്രസ്തുത് കിയാ താ. ബീതെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സെ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായെങ്കെ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗ.
1: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം, രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള

0: ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ 2-ാം മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് 2 വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥാ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119-ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച് രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് വുചിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35, 12 സെക്കൻഡ്. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ 2ാം ഭാഗം ആരംഭിക്കുകയായി. എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം.

0: സമകാലികം.
1: ഒരു നാടിന്റെ വികസനത്തിന്റെയും ചലനാത്മകതയുടെയും അടയാളമാണ് അവിടുത്തെ റോഡുകൾ. എന്നാൽ ഗതാഗത രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് സമാന്തരമായി നിരത്തുകളിൽ മനുഷ്യജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡിലിറങ്ങുമ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധയോ സൗകര്യക്കുറവോ കാരണം നാം പലപ്പോഴും അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നു. ഇരുചക്ര വാഹനങ്ങളിലെ ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര, കാറുകളിലെ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കൽ, ബസ്സുകളിലെ വാതിലടയ്ക്കാതെയുള്ള യാത്രകൾ എന്നിവ ജീവന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് പറവൂരിൽ ഒരു യുവതിയുടെ മരണത്തിനിടയാക്കിയത്. ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന വിൻഡു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാനായാണ് ബസ്സിൽ കയറിയത്. വിൻഡു കയറിയ ഉടനെ തന്നെ ഡോർ അടയ്ക്കുകയും അതിനുശേഷം മാത്രം ബസ് മുന്നോട്ടെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ 5 വയസ്സുകാരന് തന്റെ അമ്മയെ നഷ്ടമാവില്ലായിരുന്നു.
2: ഞാൻ കുഞ്ഞിത്തേ 19-ാം വാർഡ് മെമ്പറാണ്. എന്റെ വാർഡില് 21-ാം തീയതി ഉച്ചയ്ക്ക് 2:30 തിരുത്തിപ്പുറത്തു നിന്ന് ബസ് കയറി ഒരു തിരുത്തിപ്പുറം മരത്തിന് മുകളിൽ 80 മീറ്റർ അകലെ വെച്ച് ആ കുട്ടി ഡോറിൽ നിന്ന് തെറിച്ച് താഴ്ത്തോട്ട് വീഴുകയുണ്ടായത്.
1: യുവതിയുടെ ബന്ധുവും വാർഡ് മെമ്പറുമായ ജോർജ്.
2: ആ നിമിഷം തന്നെ ആ കുട്ടി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. എന്റെ ചേട്ടന്റെ മോന്റെ ഭാര്യയാണിത്. 31 വയസ്സ് ആകണുള്ള ആ കുട്ടിക്ക്. ഈ കുട്ടി ഏറ്റവും അവസാനമാണ് തിരുത്തിപ്പുറത്തുനിന്ന് വണ്ടിയിൽ കയറിയത്. ഡോറടക്കാത്തത് കൊണ്ട് അവരുടെ അനാസ്ഥ മൂലമാണ് ഈ ഒരു മരണം കൂടെ സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ വണ്ടിയിലേക്ക് കയറിയതാണത്. കയറി 50 മീറ്റർ ദൂരെ എത്തിയപ്പോ വണ്ടി വളച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുകയും ചെയ്തത്. ഡോർ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. വീഴ്ചയെ തന്നെ അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. ആ വീട്ടിലെ അത്താണിയായ ഒരു കുട്ടിയായിരുന്നു അത്. ബിന്ദു മോൾ എന്ന് പറയുന്നത് ഭർത്താവ് പെയിന്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കുടുംബം നിയന്ത്രിച്ച് കൊണ്ടുപോയിരുന്ന വെച്ചതും എല്ലാം ഈ കുട്ടിയുടെ കൺട്രോളിലായിരുന്നു. ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. നല്ലൊരു പെൺകുട്ടിയാണ്. ഈ വണ്ടിക്കാരുടെ ഡോറടക്കാത്തത് കൊണ്ടുള്ള അശ്രദ്ധ മൂലം ആ കുടുംബത്തിന് നഷ്ടമായിട്ട് 5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ആൺകുഞ്ഞാണ് ആ വീട്ടിലുള്ളത്. ഇവരുടെ പരക്കം പാഞ്ഞുള്ള ഓട്ടം, ഇതിക്ക് മുൻപും ഈ വണ്ടിയുടെ പേരിൽ പല പരാതികളും വന്നിട്ടുണ്ട്. അപകടം വരുത്തിയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണിത്. ഡ്രൈവറിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഡോറ് കൃത്യമായിട്ട് അടയ്ക്കാൻ ഹൈഡ്രോളിക് ഡോറായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കാൻ സാധിച്ചത്. ഡ്രൈവറിന്റെ കൺട്രോളിലായിരിക്കുള്ളൂ.
1: ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ജോഷി ഡോൺ ബോസ്കോ.
3: എനിക്ക് ഉണ്ടായ അപകടം, ഞാൻ നഗരത്തിൽ കൂടി വൈകിട്ട് ബൈക്ക് ഓടിച്ച് പോകുമ്പോ മാലാരിവട്ടം ഭാഗത്ത് സ്വകാര്യ ബസ് എന്നെ മറികടക്കുന്ന ഒരു അവസ്ഥയില് ഇടതുവശത്തേക്ക് വല്ലാണ്ട് അവരെ ഒതുക്കുകയും ഞാൻ ഇടതുവശത്തൊരു മെട്രോയുടെ പാർട്ടീഷൻ ബോർഡ് ഉണ്ടായിരുന്നതിലേക്ക് എന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായത്. ഞാൻ അവിടെ നിന്ന് പിടിവിട്ട് താഴേക്ക് വീണു. എന്റെ അരഭാഗത്തു കൂടി ബസ്സിന്റെ ബാക്ക് വീല് കയറിയിറങ്ങിപ്പോയി. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് അതിനടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നെ ആളുകൾ അഡ്മിറ്റ് ആക്കി. ഞാൻ വളരെ ഗുരുതരാവസ്ഥയിലായിപ്പോയി. വെന്റിലേറ്ററിലായിരുന്നു 4 ദിവസത്തോളം. പിന്നെ മേജർ ട്രോമ സർജറി ഉൾപ്പെടെയുള്ള സർജറികൾ നടന്നു. 4 സർജറികളും 2 ആഴ്ചയിലുള്ളിൽ നടത്തി.

0: ഇങ്ങനെ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു വന്നു എന്നാണ് പറയാവുന്നത്. ഒന്നര മാസത്തോളം ആസ്പത്രിയിലും തുടർന്ന് ഇപ്പോ 10 മാസത്തോളം വീട്ടിലുമായിട്ട് ചികിത്സയിലാണ്. യാത്രയുടെ സമയത്ത് ഞാൻ എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും നടത്തിയാണ് യാത്ര ചെയ്യാറുള്ളത്. ടൂ വീലറിൽ പോകുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് കൃത്യമായിട്ട് അതിന്റെ ചിൻ സ്ട്രാപ്പൊക്കെ ഇട്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത്. ഈ അപകട സമയത്തും ചിൻ സ്ട്രാപ്പ് ഇട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തലക്ക് പരിക്കേൽക്കാതെ കഴിഞ്ഞു. ചക്രത്തിനടിയിൽപ്പെട്ട ശരീരത്തിന്റെ ഇപ്പ് മാത്രമേ തകർന്നുള്ളൂ. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവരവന് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം റോഡിലിറങ്ങുന്ന എല്ലാ വാഹന ഉടമകൾക്കും ഉണ്ട്. വാഹനങ്ങൾ കൂടുതലായി റോഡിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് റോഡുകൾക്ക് അതനുസരിച്ചുള്ള ഒരു വികാസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ശരാശരി പ്രായം കുറഞ്ഞു വരികയും അതിൽ പലരും ലഹരി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വായിൽ വെച്ച് അവച്ചുകൊണ്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരക്കെ പരാതികളും പോലീസ് റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിലേക്ക് കലാശിക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹോണടിക്കുക, വണ്ടിയുടെ വശങ്ങളിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് അടുത്തുള്ള വണ്ടികൾക്കൊരു ഭീതി സൃഷ്ടിക്കുക, മുൻപിലൊരു വണ്ടി പോയാൽ അതിനെ മറികടക്കാൻ വേണ്ടി വല്ലാത്ത ഹോൺ മുഴക്കി വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, ഒരു ബസ്സിന് കടന്നുപോകാൻ പറ്റാത്ത അത്ര ചെറിയ ഇടങ്ങളിൽ കൂടി ബസ്സിനെ കയറ്റിക്കൊണ്ട് പോവുക, വണ്ടികളെ ഞെരിക്കുക, ഇങ്ങനെയുള്ള ഒരു രീതി വർദ്ധിച്ചു വരികയാണ്. ഞാൻ അതിന്റെ ഒരു ഇരയാണ്. ഒരു ക്ഷമ ഇല്ലാത്ത ഒരു ബസ് ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ട് അയാളുടെ ഒരു അമിത വേഗത്തിലുള്ള താല്പര്യം കൊണ്ട് ഒതുങ്ങി ഞെരുങ്ങി വീണുപോയ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഇങ്ങനെയുള്ള പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള രീതിയിൽ വലിയ വണ്ടികളുടെ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് സംസ്കാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. റോഡിൽ നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ പെഡസ്ട്രിയൻസ് ആയിട്ടുള്ള ആളുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഉള്ള ഒരു റോഡിലേക്കാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകും. അപ്പൊ അത് മറ്റുള്ളവരുടെ സുരക്ഷ കൂടി നമ്മുടെ വാഹനം തടസ്സപ്പെടുത്തരുത്, അത് നമ്മുടെ വാഹനം അതിനെ ഹനിക്കരുത് എന്നുള്ള ഒരു ധാർമ്മികത ബോധം അതിനവർക്ക് ആവശ്യമാണ്. അത് ട്രാഫിക് സംസ്കാരമാണ്.
1: അലക്ഷ്യമായ ഡ്രൈവിംഗ് കാരണം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു.
2: രാവിലെ 8 മണി മുതൽ വൈപ്പിൻകര മുതൽ എറണാകുളം ഹൈക്കോർട്ട് വരെ ബസ്സുകളുടെ അമിത വേഗത 10 മണി വരെ. അപ്പൊ ഈ കാൽനട യാത്രക്കാർക്കും റോഡിൽ നിന്ന് കുറുകെ നടക്കുവാനും നടന്നു പോകാനും വളരെ ബുദ്ധിമുട്ടാണ്.
1: പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത വൈപ്പിൻ സ്വദേശി.
2: പിന്നെ അതിനുശേഷം കഴിഞ്ഞ 3 മണി മുതൽ 7 മണി 7.5 വരെയും ഇതേ സ്ഥിതി തന്നെയാണ് വൈപ്പിൻകരയിൽ. നിരന്തരമായ അപകടങ്ങളും രാവിലെയും വൈകിട്ടും ഉണ്ടാവും. അത് ടൂ വീലർ ആയാലും കാർ ആയാലും ഏത് വാഹനമായാലും പിന്നെ യാത്രയിലും ഇത് സംഭവിക്കാവുന്നതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. വൈപ്പിൻകരയിൽ റോഡിന് വീതി കുറവാണ്. പിന്നെ ഫുട്പാത്തിൽ കൂടി നടക്കാനും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സുകാരൊന്നും ശ്രദ്ധിക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് വന്നിരുന്നു. അപ്പൊ എന്റെ പുറകെ ഒരു ബസ് കീയടിച്ച് എന്നെ പുറകിലോട്ട് പിന്തള്ളി. എന്റെ ടൂ വീലറിൽ ബസ്സിന്റെ ഫ്രണ്ട് മുട്ടി. എന്നിട്ട് ഞാൻ ബസ് നിർത്തിയപ്പോ ഞാനും അയാളും കൂടി തമ്മിൽ വാക്കിയിട്ടുണ്ട്. അത് ബസ് ഡ്രൈവറിന്റെ ശ്രദ്ധക്കുറവായിരുന്നു. അതുപോലെ തന്നെ ബോൾഗാട്ടി പാലം വളരെ ഭീതി കുറഞ്ഞ പാലം, എല്ലാ ദിവസവും ബ്ലോക്കാണ്. ആ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയത്തിന് ഹൈക്കോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റൂല. അപ്പൊ ഡ്രൈവർമാര് സ്പീഡ് കൂട്ടും. അപ്പൊ അങ്ങനെ അപകടങ്ങൾ വർദ്ധിക്കും. ഇപ്പൊ ബീച്ചിലേക്ക് പോണ വഴിയില് കഴിഞ്ഞ ദിവസം അപകടങ്ങൾ നടന്നു. ലഹരിയിലും വെള്ളമടിച്ചിട്ടൊക്കെയുള്ള ഒരു യാത്രയിൽ സംഭവിക്കണ ഒരു അപകടങ്ങളൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുതുവൈപ്പില് ബീച്ചിന്റെ അവിടെ കാറും 2 ടൂ വീലറും തമ്മിൽ കൂട്ടിയിടിച്ച് രാത്രി നടന്ന സംഭവമാണ്. രാവിലെയാണ് ആൾക്കാർ അറിയുന്നത്.
1: സഞ്ചരിച്ചിരുന്ന കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് തലകുത്തനെ മറിഞ്ഞപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് മുൻസീറ്റിലിരുന്ന സന്തോഷിനും ഭാര്യയ്ക്കും വലിയ പരിക്കുകൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ബാക്ക് സീറ്റിലിരുന്ന മകൾ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നതിനാൽ പരിക്കേൽക്കുകയുണ്ടായി.
3: ഞങ്ങള് ഏറ്റുമാനൂര് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ എന്റെ കാറ് തലകീഴായി മറിയുകയുണ്ടായി.
1: സിവിൽ എഞ്ചിനീയറായ ഏറ്റുമാനൂർ സ്വദേശി സന്തോഷ് കുമാർ.
3: ഞങ്ങള് രണ്ടുപേരും വണ്ടിയെ കയറിയ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുകയും മോള് ബാക്ക് സീറ്റിൽ ഇരിക്കുകയും ചെയ്യുക. ഒരു ചെറിയ കയറ്റമുണ്ട്. ആ കയറ്റത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഒരു ടവല് കൊണ്ട് മുഖം ഒന്ന് തൂത്ത സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഓട്ടോറിക്ഷ വരികയും ഞാനത് ചവിട്ടുകയും വണ്ടി വട്ടം മറിഞ്ഞ് ഞങ്ങൾ തലകീഴായി കിടക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരു പരിക്കും ഇല്ലാതെ രക്ഷപ്പെട്ടത്. മോള് ഞാൻ പുറകിൽ നോക്കിയപ്പോ മോള് ആടി ഉലഞ്ഞ് ഫ്രണ്ടിൽ വന്ന് ഇടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. സീറ്റ് ബെൽറ്റിന്റെ പ്രയോജനം ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിന്റെ പ്രയോജനം എനിക്കും വൈഫിനും ഉണ്ടായി. ഞാൻ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് പുറത്തു വന്ന് മോളെ ഡോർ തുറന്ന് പുറത്തിറക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അകത്ത് കയറി ഇപ്പോൾ ഈ സീറ്റ് ബെൽറ്റിൽ വൈഫ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ആ സീറ്റ് ബെൽറ്റിന്റെ ക്ലിപ്പ് എടുത്ത് അവളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു അനുഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടോണ്ട് ഞങ്ങളുടെ തലയെ അവളുടെ തലയെ ഒന്ന് പിടിച്ച് ഒരു അപകടം ഉണ്ടായി. ഉണ്ടായില്ല. മോള് ബൈക്കില് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, അതുകൊണ്ട് അവളെ ഫ്രണ്ട് വന്നിടിച്ചു. സീറ്റ് ബെൽറ്റ് ബൈക്ക്

0: സീറ്റിലും അത് കമ്പൽസറി ആക്കണം എന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അശ്രദ്ധമായ ആൾക്കാർ ഇരിക്കുന്നത് ബാക്കിലായിരിക്കും, വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിലിരിക്കുമ്പം വളരെ അശ്രദ്ധമായിട്ടായിരിക്കും ഇരിക്കും. അപ്പൊ സീറ്റ് ബെൽറ്റ് ധരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വന്ന് ഞെടിക്കാതെ നമുക്ക് ഒത്തിരി ക്ഷതം കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം. പിന്നെ ടൂ വീലർ നമ്മൾ എവിടെ പോയാലും ഹെൽമെറ്റ് എടുത്ത് വെക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ട്. പക്ഷെ ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത നമ്മുടെ സുഹൃത്തിന് രാത്രിയിൽ ഒരു കൂട്ടുകാരനെ കൊണ്ടുവിടാൻ പോയ സമയത്ത് ആൻഡിലില് ഹെൽമെറ്റ് തൂക്കിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അത് ഇട്ടില്ല, തല ഇടിച്ചു വീണു, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ഇപ്പോഴും ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ആ തല ഇടിച്ചതിന്റെ ഞരമ്പ് എന്റെ ക്ഷതം കാരണം അദ്ദേഹത്തിന് നോർമൽ സ്റ്റൈലിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും സാധിക്കരുത്. ഇപ്പോഴും നമുക്ക് പുള്ളിയെ കാണുമ്പോൾ ചെറുപ്പക്കാരൻ ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല.
1: പുഴയിൽ വീണ ഒരു യുവതിയെ രക്ഷിച്ചതിന് പലയിടത്തു നിന്നും ആദരവ് ഏറ്റുവാങ്ങിയ ബസ് ഡ്രൈവർ പറവൂർ സ്വദേശി അജേഷ്.
2: ഞാൻ പറവൂർ അങ്കമാലി ബസ് ഓടിക്കുന്ന ആളാണ്. ബസ് ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോറ് സുരക്ഷിതമായിട്ട് അടച്ച് വണ്ടി ഓടിക്കുക. ലെഫ്റ്റ് സൈഡ് മിററുണ്ട്, അപ്പൊ നമ്മൾ യാത്രക്കാർക്ക് ചേർന്ന് നമുക്ക് ആ കണ്ണാടിക്കുന്നത് കാണാൻ പറ്റും. കണ്ടക്ടർക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയിട്ട് വണ്ടി എടുത്ത് ഓടിക്കുക. ഇപ്പൊ യാത്രക്കാരുടെ ജീവൻ നമ്മുടെ കയ്യിലാണല്ലോ, അപ്പൊ അതനുസരിച്ച് നമ്മ ശ്രദ്ധിച്ച് ഡോറടച്ച് പ്രായമായവരൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ വളവളയ്ക്കുമ്പോൾ പിടുത്തം കിട്ടില്ല. അപ്പൊ ഡോറടച്ച് ഓടിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ ഡ്രൈവിങ്. 10 സെക്കൻഡ് ശ്രദ്ധ കുറവിനാണ് ഈ അപകടങ്ങൾ കൂടും വന്നത്. ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അപകടമില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഓരോ ജീവനും വിലപ്പെട്ടതാണ്, കാശ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഡോർ അടച്ച് വണ്ടി ഓടിക്കുക, അതാണ് ഏറ്റവും സുരക്ഷിതം. ഇപ്പൊ കംപ്ലീറ്റ് എയർ ഡോർ സിസ്റ്റം ആക്കിയിട്ടുണ്ടായി, അത് ഡ്രൈവറുടെ കയ്യിലായിക്കുള്ള ഓപ്പറേറ്റിംഗ്. ഇപ്പൊ ഡോറിലെ ആളുണ്ടെങ്കിലും നമ്മൾ ഡോർ അടച്ച് ഡ്രൈവറാണ് ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടക്ടർക്കോ ഡോർ ഓഫീസർക്കോ ഒന്നും സംഭവിക്കാനില്ല, ലൈസൻസ് സസ്പെൻഡ് ആവുന്ന ഡ്രൈവറാണ്. അപ്പൊ ഡ്രൈവർ ആ സുരക്ഷിതം, ഡ്രൈവർ നോക്കി ഡ്രൈവർ വണ്ടി ഓടിക്കണം. ഈ അപകടങ്ങൾ ഏറ്റവും ഉണ്ടാവുന്നത് ബസ്സുകാരെ മാത്രം പഴികണമെന്നൊരു കാര്യമില്ല. റണ്ണിങ് ടൈം 30 വർഷം മുമ്പുള്ള റണ്ണിങ് ടൈം തന്നെയാണ് ഇപ്പോഴും അവർക്ക് റണ്ണിങ് ടൈം ഉള്ളത്. സിസ്റ്റത്തിന് തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം.
1: ഇതേക്കുറിച്ച് RTO എൻഫോഴ്സ്മെന്റ് പത്തനംതിട്ടയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജു പി ചന്ദ്രൻ സമകാലികത്തോട്.
3: അപകടങ്ങൾ കുറയ്ക്കുവാനായി നിരവധി പദ്ധതികൾ, ബോധവൽക്കരണ പരിപാടികൾ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ റോഡുകൾ ഇന്നും കുരുതിക്കളങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45,000-ലധികം അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരു വർഷം നടക്കുന്നത്. അതിൽ 4,200-ലധികം ആളുകൾ റോഡിൽ മരണപ്പെട്ടു വീഴുന്നു. അതിൽ എത്രയോ ഇരട്ടിയാണ് ഗുരുതര പരിക്കേറ്റവരും അംഗഭംഗം സംഭവിച്ച് നിത്യരോഗികളായി രോഗശൈലിയിൽ കിടക്കുന്നവരും. റോഡ് അപകടങ്ങളുടെ കണക്കൊന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്ന വാഹനം ഇരുചക്ര വാഹനങ്ങളാണ്. ഇരുചക്ര വാഹന അപകടങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നതും മരണപ്പെടുന്നതും 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നു. കാരണം ഇത് രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇരുചക്ര വാഹന അപകടങ്ങളുടെ പ്രധാന കാരണം തലക്കേൽക്കുന്ന പരിക്കാണ്. നമ്മുടെ തലയെ സംരക്ഷിക്കുവാനായി ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ ഹെൽമെറ്റ് ഉപയോഗിക്കണമെന്ന് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ AI ക്യാമറയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ ചെക്കിംഗ് വന്നതോടുകൂടി ഹെൽമെറ്റ് ഉപയോഗം കാര്യമായി കൂടിയിട്ടുണ്ട്. ഏകദേശം 90% ആൾക്കാർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഹെൽമെറ്റ് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ചിൻ സ്ട്രാപ്പുകൾ. അതായത് ഹെൽമെറ്റിന്റെ രണ്ട് വശത്തേക്കും തൂങ്ങിക്കിടക്കുന്ന രണ്ട് സ്ട്രാപ്പുകളുണ്ട്. ഇത് പലരും കൃത്യമായി ഇടാറേയില്ല. നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ കാറ്റത്ത് പറന്നു നടക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ചിൻ സ്ട്രാപ്പുകൾ കൃത്യമായി ഇട്ടില്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോൾ ഹെൽമെറ്റ് തലയിൽ നിന്ന് ഊരിത്തെറിച്ചു പോയി വീണ്ടും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഓർക്കുക, ഹെൽമെറ്റ് നിങ്ങളുടെ സുരക്ഷയ്ക്കാണ്. ഇത് നമുക്ക് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ AI ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാനോ ഒക്കെ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ഉപയോഗിച്ചാൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്നോർക്കുക. ഹെൽമെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഹെൽമെറ്റിന് ISI മാർക്കുണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിക്കുക. നമ്മുടെ തലയ്ക്കിണങ്ങിയ ഗുണനിലവാരമുള്ള ഹെൽമെറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി നമ്മൾ കാറുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗത്തെപ്പറ്റി പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മുൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് മാത്രം മതി സീറ്റ് ബെൽറ്റ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകടമുണ്ടായാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അത് ബാധിക്കും. നമ്മൾ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ മടിയിലിരുത്തിയും അല്ലെങ്കിൽ ഡാഷ്ബോർഡിന്റെ മുന്നിൽ നിർത്തിയും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇത് തികച്ചും ഒഴിവാക്കേണ്ട ഒന്നാണ്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വാഹനം ശക്തമായി ബ്രേക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ നിയന്ത്രണം വിട്ട് മുന്നിൽ പോയി അവരുടെ തല ചെന്നിടിക്കുവാനും ദേഹം ഇടിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്, ഏതെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ എയർ ബാഗുകൾ ആക്റ്റീവായാൽ അത് പൊട്ടിവരുന്നത് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പൊ അതായത് ഇമ്പാക്ട് മൂലം ഡാഷ്ബോർഡിനോട് ചേർന്ന് നിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മടിയിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് വന്ന് ഇത് അടിക്കുവാനും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും സാധ്യതയുണ്ട്. അപ്പൊ പിൻസീറ്റിൽ ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകും. സീറ്റിൽ ഇരിക്കുന്നവർ ആ സീറ്റിൽ നിന്ന് എടുത്തെറിയപ്പെടുകയും മുന്നിലത്തെ ഗ്ലാസും തകർത്തുകൊണ്ട് അതുകൊണ്ട് റോഡിലേക്ക് തെറിച്ചുപോയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻ സീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാർ തലയിൽ ചെന്നടിച്ച് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു

0: കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻ സീറ്റിലെയും പിൻ സീറ്റിലെയും യാത്രക്കാർ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരിക്കണം. ഇനി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപകട വാർത്തയാണ് ബസിൽ നിന്ന് തെറിച്ചു വീണ് ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി മരണപ്പെടുന്ന വാർത്ത. ഇതിന്റെ ഉത്തരവാദികൾ, ഒന്ന്, യാത്രക്കാരുടെ തിരക്ക്. കാരണം പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴാണ് നമ്മൾ ഓടിച്ചെന്ന് ബസ്സിലേക്ക് കയറുന്നത്. നമ്മളിങ്ങനെ തിരക്കിട്ട് ബസ്സിലേക്ക് കയറുമ്പോൾ കാല് തെന്നി ഫുട്ബോളിൽ നിന്ന് വീഴാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് മുൻകൂട്ടി എത്തി വളരെ സുരക്ഷയോടും സാവധാനത്തിലും ബസ്സിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക. ഇനി ബസ് ജീവനക്കാരിൽ പലരും യാത്രക്കാർ കയറുന്നതിന് മുമ്പ് ഡോർ അടയ്ക്കാതെ വാഹനം മുന്നോട്ടെടുക്കുന്നതായും കിലോമീറ്ററുകളോളം ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തുന്നതായും കാണപ്പെടുന്നുണ്ട്. ഗുരുതരമായ ഒരു നിയമ ലംഘനമാണിത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജീവനക്കാരുടെ ലൈസൻസ്, അതായത് ഡോറിൽ നിൽക്കുന്ന കണ്ടക്ടറിന്റെയും അതുപോലെ തന്നെ ഡ്രൈവറിന്റെയും ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു നിയമ ലംഘനം കൂടിയാണ് ഇത് എന്നോർക്കുക. അപ്പോൾ ദയവായിട്ട് യാത്രക്കാർ കയറിയതിന് ശേഷം മാത്രം, അവർ സുരക്ഷിതരാണ് എന്ന് കണ്ടതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കുക. വാഹനത്തിന്റെ ഡോറുകൾ കൃത്യമായി അടയ്ക്കുക. അപ്പോൾ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക. കാരണം നമ്മൾ കാരണം ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ ദയവായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താൻ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് നാടിന് വിപത്തായി മാറും.
1: സുരക്ഷിതമായ റോഡും അപകടരഹിതമായ യാത്രയും ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. റോഡ് സുരക്ഷ എന്നത് കേവലം നിയമപാലകരെ ഭയന്ന് പാലിക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ പൗരബോധത്തിന്റെയും ജീവിത സംസ്കാരത്തിന്റെയും പ്രതീകമാണ്. റോഡിൽ കാണിക്കുന്ന ഓരോ ചെറിയ വിട്ടുവീഴ്ചയും ക്ഷമയും ഒരു വലിയ അപകടം ഒഴിവാക്കുക മാത്രമല്ല, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയിലൂടെ നഷ്ടമാവുന്നത് വിലപ്പെട്ട ജീവനാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ആദ്യം ഉണ്ടാവേണ്ടത്. അതിനാൽ സുരക്ഷിതമായ റോഡ് സംസ്കാരം എന്നത് ജീവിതചര്യയാക്കി മാറ്റാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
5: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
6: തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: അതിനിടയിൽ അവരുടെ കാറിന് എതിരെ ഒരു ചെറിയ കാർ കടന്നു വന്നു. വെളുത്ത ഒരു ഫിയറ്റ് കാർ. അതിനെ നോക്കി മൈനർ പറഞ്ഞു, ഇമ്മളെ കൃഷ്ണയ്യർ ദർസറുടെ കാറാ അത്. രാമർ കാറിലേക്ക് നോക്കി. പിൻ സീറ്റിൽ ഡോക്ടർ കൃഷ്ണയ്യർ കിടക്കുന്നതുപോലെ ചാരിയിരിക്കുന്നു. ഡോക്ടർ കാർ വാങ്ങിയ വിവരം ആദ്യമായിട്ട് അറിയുകയായിരുന്നു. മൈനർ സംസാരം തുടർന്നു, സൂക്കേടുകാരെ കാണാൻ ദർസർ കാറിലേ പോകാറുള്ളൂ. അതിൻ്റെ പൈസയും അയാൾ കണക്ക് പറഞ്ഞു വാങ്ങും. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. റൂറൽ ഡിസ്പെൻസറി നിർത്തലാക്കിയിട്ടും ഡോക്ടർ കൽപ്പാത്തിയിലേക്ക് മടങ്ങിപ്പോകാതെ ഇവിടെ തന്നെ കഴിയുകയാണ്. അടുത്ത് മറ്റ് ഡോക്ടർമാരാരും ഇല്ലാത്തത് കാരണം എല്ലാവരും ആശ്രയിക്കുന്നത് കൃഷ്ണയ്യരെയാണ്. നടന്നും സൈക്കിളിലും കുതിരവണ്ടിയിലുമായി രോഗികളുടെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുകയും അവർ നൽകുന്ന തുച്ഛമായ സംഖ്യ വിമുഖതയൊന്നുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോഴാരും ഓർക്കാറില്ല. കരഞ്ഞുകൊണ്ട് ഈ മണ്ണിലൂടെ നടന്നുപോയ ശ്രീധരൻ ഡോക്ടർ മരിച്ചുപോയെന്ന് ഈയിടെ ആരോ പറഞ്ഞു കേട്ടു. എന്നാൽ ദാമോദരൻ കമ്പൗണ്ടർ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിട്ടാണ് അയാളെ അറിയുന്നത്. പഴയതെല്ലാം ആളുകൾ മറന്നുകഴിഞ്ഞു. ഈ ഭാഗത്ത് നടക്കുന്ന പല പൊതുചടങ്ങുകളിലും ഒരു പ്രാസംഗികനാണ് ദാമോദരൻ കമ്പൗണ്ടർ. നേരത്തെയുണ്ടായിരുന്ന ഭാര്യയെ അയാൾ ഒഴിവാക്കി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായും ആരോ പറയുന്നത് കേട്ടു. അന്നേരം രാമർ മനസ്സിൽ കരുതി, ശ്രീധരൻ ദർസറുടെ ശാപം ഉണ്ടാവാതെ തരമില്ല. ദാമോദരൻ കമ്പൗണ്ടർ ഇനിയും വിവാഹം കഴിച്ചേക്കും. അയാളുടെ ചോരയിൽ അലിഞ്ഞുപോയ സ്വഭാവമാണത്. രാമർ കുറേ നേരം മിണ്ടാതിരുന്നിട്ടാകാം മകൻ അന്വേഷിച്ചു, അച്ഛനെന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ലടോ, അച്ഛന് കുതിരയുടെ ഭാഷ അറിയായിരുന്നു എന്ന് അമ്മ പറ

പറയണത് കേട്ടിട്ടുണ്ട്. കുതിര എന്തൊക്കെയാണ് അച്ഛാ പറയുക? മകൻ തമാശയായി ചോദിച്ചു. മോനെ, എനിക്ക് രണ്ട് പേരുടെ ഭാഷയെ അറിയൂ. ഒന്ന് കുതിരയുടേത്, പിന്നൊന്ന് നിന്റെ അമ്മയുടേത്. ഒരു കണക്കിൽ രണ്ടു ഒന്ന് തന്നെ. രാമർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കല്യാണി ദേഷ്യപ്പെട്ടു. നിന്റെ അച്ഛനെ

0: ശരിക്കപ്പോ കല്യാണി വിഷമിച്ചു എന്ന് രാമറിന് തോന്നി. അവളെ ആശ്വസിപ്പിക്കാനാണ് രാമർ അങ്ങനെ പറഞ്ഞത്. മൈനർ പറഞ്ഞു, റൂറൽ ഡിസ്പെൻസറി ഇല്ലാത്തത് വലിയ കഷ്ടമാണ്. ക്ലാരപ്പേറ്റി ചെമ്മയും ആളുകൾക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങി എന്ന് കേൾക്കുന്നു. കുഞ്ഞിക്കേളു ഉണ്ടായിരുന്നെങ്കിൽ റൂറൽ ഡിസ്പെൻസറി എടുത്തു കളയാൻ സമ്മതിക്കുകയില്ല എന്ന് രാമറിനറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ സമയത്താണല്ലോ കുഞ്ഞിക്കേളുവും പോയത്. അയാൾ മരിച്ചതോടെ തക്ഷൻകുന്നിൻ്റെ ഉണർവുകൾ നഷ്ടമായതായും രാമറിനറിയാമായിരുന്നു. മൈനറോട് ഒന്നും പറയാനും തോന്നിയില്ല. അതിനിടെ തെക്കുനിന്നും വരുന്ന തീവണ്ടിയുടെ ചൂളംവിളി കേൾക്കാമായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് മറ്റൊരു വിശേഷവുമായിട്ടാണ് മൈനർ വീട്ടിൽ കയറി വന്നത്. അയാളിപ്പോൾ തെങ്ങ് കയറാൻ പോകാറില്ല. ആരോഗ്യമുണ്ടെങ്കിലും അതിന് പോകരുതെന്ന് മക്കൾ വിലക്കിയിരിക്കുകയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ചെറിയ തോതിൽ മരക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും സമയം ബാക്കിയുണ്ടെങ്കിൽ രാമറിനടുത്തേക്ക് വരും. വൈകുന്നേരമാണ് മൈനർ വീട്ടിൽ വന്നത്. പ്രധാനപ്പെട്ട എന്തോ വിഷയവുമായിട്ടാണ് അയാൾ വന്നതെന്ന് രാമറിന് തോന്നിയിരുന്നു. കല്യാണിയോ മറ്റാരെങ്കിലുമോ അടുത്തില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അയാൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഇമ്മടെ പേറ്റിച്ച അമ്മയാണ് വിഷയം. ഓരിമ്മക്ക് ചേരാത്ത ചില കാര്യങ്ങളാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ടാണ് ഞാനിതറിഞ്ഞത്. രാമർക്കും തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുവാൻ അയാളും താല്പര്യം കാണിച്ചു. ഓര് ആടെ മറ്റേ കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത്, മൈനർ പറഞ്ഞു. എന്ന് വെച്ചാൽ? രാമറിന് മനസ്സിലായില്ല. ഇങ്ങളൊരു പൊട്ടം തന്നെ, ആടെ വ്യഭിചാരം നടക്കുന്നുണ്ടെന്നാണ് ചിലർ പറയുന്നത്. രാമർ ചിരിച്ചു. ഓരെക്കൊണ്ട് അതിന് കയ്യോ മൈനറെ? ഓരല്ലാന്ന്, ബാല്യക്കാരിത്തികൾക്ക് ഓര് കർപ്പം കലക്കി കൊടുക്കുന്നുണ്ടെന്ന്. അതിന് വരുന്ന പെൺകുട്ടികളെ ഓര് പറഞ്ഞ് സമ്മതിപ്പിക്കൂ. എന്നിട്ട് സിംഗപ്പൂരിന്നും പേർഷ്യന്നും വന്ന ചില സുജായികളുണ്ടല്ലോ ഈടെ, ഓരെ വിവരമറിയിക്കാനും രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോവാനും ചിലരുണ്ടത്രേ. പേറ്റിച്ചിയമ്മ ഓരോട് നല്ല കാശും വാങ്ങൂ. ഓറ് നാട്ടിൽ പോകാത്തത് ഈ ഏർപ്പാട് കൊണ്ടാണെന്ന് കേൾക്കുന്നു. അത് കേട്ടപ്പോൾ രാമറിന് ഒരു സംശയമുണ്ടായി. അയാൾ ചോദിച്ചു, പെൺകുട്ടികൾ തമ്മേക്കാതിരുന്നാ പോരെ? മൈനർ ചിരിച്ചു. നല്ല പുകയിലായി. അബദ്ധം പറ്റിയിട്ടല്ലേ പെൺകുട്ടികൾ ഈടെ വരുന്നത്. ഒരബദ്ധത്തിൻ്റെ കൂടെ വേറൊന്നും കൂടി ആയാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പേറ്റിയച്ചമ്മ പറയുന്നത്. പെൺകുട്ടിയൊക്കെ അനുസരിക്കാണ്ട് ഒരു വഴിയില്ല. ഇത് തടയാൻ ഒരു മാർഗം കണ്ടെത്തണമെന്നാണ് മൈനർ പറയുന്നത്. രാമറിനും അതേ അഭിപ്രായമായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ,
4: ഞാൻ അഗ്നിസ. ഞാൻ ഫസ്റ്റ് ഇയർ ബി സി എ എം എൽ ഡാറ്റാ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ്. എനിക്കാണെങ്കിൽ എല്ലാരും പറയുന്നത് ബി സി എടുത്തിട്ട് കരിയർ ഓപ്ഷൻസ് ഒന്നും കൂടുതലില്ലെന്ന്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നു.
3: തെറ്റിദ്ധാരണയാണ്, മനസ്സിലാവുണ്ടോ? ബി സി എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു സ്കോപ്പും ഇല്ല. പറഞ്ഞ സത്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങൾ ഉപദേശിച്ചത് കുറെ സത്യമുണ്ട്. സത്യം എന്താ വെച്ചാൽ, ബി സി എ കോഴ്സ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് പഠിച്ചിട്ട് ഒരു ഔട്ട്ഡേറ്റഡ് കോഴ്സാണ്. ജോബിന് ഔട്ട്ഡേറ്റഡാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീഡർ കോഴ്സായി. ഇപ്പോൾ അക്കാഡമിക് ആയിട്ട് ഫീഡർ കോഴ്സ് പറഞ്ഞാൽ എം സി എക്ക് പോകാൻ നമുക്കൊരു സ്റ്റെപ്പാണ്. അല്ലാണ്ട് നമ്മളൊരു എംപ്ലോയ്മെന്റിന് ആലോചിക്കുകയാണെങ്കിൽ ബി സി എ നമുക്കൊരു സ്റ്റെപ്പ് ഇൻ കോഴ്സ് അല്ല. അത് ശരിയാണ്, പറഞ്ഞ ശരിയാണ്. പക്ഷേ നിങ്ങൾ അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ ഉണ്ട്. എന്താണ് കൂടെ എന്താ പഠിക്കുന്നത്? പഠിക്കുന്നുണ്ട്. അതാ ഒരു ഏത് ഒരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റി തരുന്നതല്ലേ
4: സ്പെഷ്യലൈസേഷൻ ആയിട്ട്.
3: നമ്മൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബി സി എ വിത്ത് ഡാറ്റ സയൻസ്, ഡാറ്റ സയൻസിലെ എ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴത്തെ ഒരു കൺകറന്റ് ആയിട്ട് ഭയങ്കര ഹൈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണത്. ഒരു സർട്ടൺ ഡിഗ്രി ഓഫ് എ ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഏത് ഇവൻ ബേസിക് എൻട്രി ജോബിനും എ വേണം. അതുപോലെ കോൺകർ ചെയ്ത് കഴിഞ്ഞു ഐ ടി ഫീൽഡ്. അപ്പൊ ആ എ ഇനത്ത് ഉണ്ട്. അപ്പൊ ബി സി എ വിത്ത് എ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ എ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സിന് കാര്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരാൻ പറ്റില്ല. അത് പഠിപ്പിക്കാൻ പറ്റും. മോഡേൺ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി സി വിത്ത് എ നന്നായിട്ട് പഠിക്കുക, കൂടെ എയുടെ ഒരു അഡീഷണൽ കോഴ്സ് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എയുടെ ഒരു ഏതെങ്കിലും ടൂൾ പഠിക്കുക. എയിന് കുറെ പുതിയ ടൂൾസ് ഇറക്കിയിട്ടുണ്ട്. ആ ടൂൾ കോഴ്സ് പഠിക്കുക. ഇപ്പൊ എത്രാം കൊല്ലമാണ് ഇപ്പോ? ബെസ്റ്റ് ടൈം. എ കോഴ്സുകളൊക്കെ ആറാറ് മാസം മൂന്ന് മാസം കൂടെ മാറി മാറി വരിക. എ തന്നെ ഭയങ്കര ലെവലിൽ മാറുകയാണ്.

0: അത് കാരണം ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, ഇപ്പൊ ബി സി നന്നായിട്ട് പഠിക്കുക. ഒരു കട്ട് ഓഫ് 70% എപ്പോഴും സസ്റ്റെയിൻ ചെയ്യണം. വെച്ചാൽ ഏത് ക്യാമ്പസ് പ്ലേസ്മെന്റ് 70% ആണ് കട്ട് ഓഫ്. ഇപ്പോൾ എറണാകുളത്ത് നല്ല കോഴ്സുകൾ ഇഷ്ടംമാരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എറണാകുളത്ത് തന്നെ ഒരു എ ടൂൾ ബേസ്ഡ് കോഴ്സ് ഒരു ഫൈനൽ ഇയർ ആകുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ബി സി എ വിത്ത് എ ടൂൾ ബേസ്ഡ് കോഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ജോബ് കിട്ടും, ഷുവർ ആണ് കേട്ടോ.
1: പിന്നെ
0: ഒരാവശ്യമില്ല. പിന്നെ എം സി ഉണ്ടെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആയതുകൊണ്ട് പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, എം സി എക്ക് പോലെ പോകേണ്ട കാര്യമില്ല കേട്ടോ.
1: ഈ അബ്രോഡിൽ ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ?
0: ശരിക്കും ഐ ടിയിൽ വേൾഡില് ഒരു ഫസ്റ്റ് 10 ടോപ്പ് കൺട്രീസ് ഇന്ത്യയാണ് ഐ ടിയിൽ. ആണ് ഐ ടി ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യണം. ഹൈയസ്റ്റ് സാലറി ഇന്ത്യയിൽ കൊടുക്കുന്നത് ഐ ടി ആണ്. കോഴ്സ് ഇന്ത്യയാണ് നല്ലത്. ഓക്കെ,
1: താങ്ക് യു സർ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 18 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ 2-ഘട്ടത്തിന് ഇന്ന് തുടക്കം. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. KSRTCയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസ്സുകൾ വാങ്ങാൻ MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകി ഉത്തരവിറക്കി. ഒരു MLAക്ക് പരമാവധി 3 ബസ്സുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. ഇന്ന് ലോക റാബീസ് ദിനം. ആദ്യ റാബീസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്ചറുടെ ചരമദിനമായ September 28 എല്ലാ വർഷവും റാബീസ് ദിനമായി ആചരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ കൈയോട് കൈ ക്യാമ്പയിന്റെയും പ്രചാരണാർത്ഥം ലോഗോകൾ പ്രകാശനം ചെയ്തു. മലപ്പുറം ജില്ലാ കളക്ട്രേറ്റിലെ ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP, മന്ത്രി AP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: പക്ഷികളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ. പക്ഷികളെ പോലെ പറക്കുവാൻ നാം ഓരോരുത്തരും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുമുണ്ടാവും. പക്ഷികളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ആകാശത്ത് പാറി പാറി നടക്കാമായിരുന്നു അല്ലേ. നമുക്കിന്ന് പക്ഷികളെ കുറിച്ച് രസകരമായ കാര്യങ്ങൾ അറിഞ്ഞാലോ. ലോകത്ത് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് പെർഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗതയിൽ ഈ പക്ഷിക്ക് പറക്കുവാൻ കഴിയും. 2-ാമത്തെ വേഗക്കാരൻ ഗോൾഡൻ പരുന്താണ്. അതിൻ്റെ വേഗം 240 മുതൽ 320 കിലോമീറ്റർ വരെയാണ്. ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷിയോ അമേരിക്കൻ വുഡ്കോക്ക് ആണ്. ഭൂമിയിലെ ഏറ്റവും വേഗത കുറഞ്ഞ പക്ഷി മണിക്കൂറിൽ വെറും 8 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് അവ പറക്കുന്നത്. ഇനി കരയിലെ ഏറ്റവും വേഗമുള്ള പക്ഷി ഏതാണെന്നറിയുമോ? ഒട്ടകപക്ഷിയാണ് ആ ജീവി. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപക്ഷിക്ക് പറക്കാൻ കഴിയില്ല എങ്കിലും ഏതാണ്ട് 70 കിലോമീറ്റർ വേഗത്തിൽ വരെ അവയ്ക്ക് ഓടാൻ കഴിയും. ഏറ്റവും ചെറിയ പക്ഷിയായ ഹമ്മിംഗ് ബേർഡ് അവയുടെ ചിറകുകൾ 1 സെക്കൻഡിൽ 200 തവണ ചലിപ്പിക്കുമത്രേ. അതായത് 1 മിനിറ്റിൽ 12,000 തവണ. പൂക്കളിൽ നിന്ന് തേൻ നുകഴുമ്പോൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടാണ്. അത്ഭുതമാകുന്നു അല്ലേ. പക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന പെൻഗ്വിനുകൾക്ക് പറക്കുവാനാവില്ല. എന്നാൽ അവർ 1-ാം തരം നീന്തൽക്കാരാണ്. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ വരെ അവ നീന്താറുണ്ട്. മനുഷ്യന് വെള്ളത്തിൽ അങ്ങേയറ്റം 260 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യാൻ കഴിയുമ്പോൾ പെൻഗ്വിനുകൾക്കാവട്ടെ 535 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യുവാൻ കഴിയും. ഒപ്പം 5 മിനിറ്റ് മുതൽ 18 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കുവാനും കഴിയും. വിഷമുള്ള പക്ഷികളുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതറിഞ്ഞുള്ളൂ. ഹൂഡഡ് പിറ്റോഹി ആണ് ലോകത്തെ അറിയപ്പെടുന്ന ഏക വിഷമുള്ള ജീവി. അവയുടെ തൊക്കിലും തൂവലുകളിലുമാണ് വിഷം കാണപ്പെടുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയുടെ തൂവൽ ഒന്ന് കയ്യിൽ സ്പർശിച്ചാൽ തന്നെ നമ്മുടെ കൈകളിൽ തീ സ്പർശിക്കുന്നതുപോലെ അനുഭവപ്പെടും. കൂടുതലായാൽ തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയും ചിലപ്പോൾ മരണത്തിനു വരെ കാരണമാവുകയും ചെയ്യാം. മരം കൊത്തി മരങ്ങളിൽ കൊത്തി കൊത്തി അവയുടെ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. അവയ്ക്ക് ഒരു സെക്കൻഡിൽ 20 തവണ വരെ കൊത്തുവാൻ കഴിയുമത്രേ. മാത്രമല്ല എത്ര കാഠിന്യമുള്ള മരത്തടികൾ കൊത്തിയാലും അവരുടെ തലയ്ക്ക് ചുറ്റും ഒന്നും സംഭവിക്കില്ല. എന്തെന്നാൽ അവയുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഒരു ഹെൽമെറ്റായാണ് അവ ജനിക്കുന്നത് തന്നെ. ശക്തമായ പേശികളും സ്പോഞ്ച് പോലെയുള്ള എല്ലുകളും കൊണ്ടാണ് അവയുടെ തലയൂട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അത്തരത്തിൽ കൊത്തുകൾ മൂലം അവയ്ക്ക് ഒന്നും സംഭവിക്കുകയുമില്ല.
4: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: എഫ്എം ഡയറി തുടരുന്നു.
4: ആയുർവിചാരം. ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
6: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
6: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ISO, NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
6: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
6: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516,
4: മൊബൈൽ 9847-99-7321. ഇന്ന് ഈ പരിപാടിയിൽ ഗൌട്ട് എന്ന അസുഖത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ PK ലതികയുമായി അഭിമുഖം.
7: ഇന്ന് ആയുർവിചാരം ചർച്ച ചെയ്യുന്നത് ഗൌട്ട് എന്ന അസുഖത്തെക്കുറിച്ചാണ്. സാധാരണ ഗൌട്ട് എന്ന അസുഖം ആർത്രൈറ്റിസിൻ്റെ ഒരു വകഭേദമായിട്ടാണ് പറയാറുള്ളത്. ആയുർവേദ വീക്ഷണത്തിൽ എന്താണ് ഗൌട്ട്, എങ്ങനെയാണ് ആയുർവേദം ഇതിനെ കാണുന്നത്?
8: നമുക്കറിയാം സന്ധി വേദനകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ, പൊതുവെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളിൽ ഗൌട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന, നമ്മളുടെ ഡേ ടു ഡേ പ്രാക്ടീസിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഗൌട്ട്. ഗൌട്ടിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ മെറ്റബോളിസം, പ്രത്യേകിച്ച് പ്യൂരിൻ്റെ മെറ്റബോളിസത്തിൽ വരുന്ന ഒരു ഡിസോർഡർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ആ യൂറിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടി വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഗൌട്ട് എന്ന് പറയുന്നത്. ഇതിനെ ആയുർവേദ വീക്ഷണത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിനെ ഞങ്ങൾ പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്നാണ് കണക്കാക്കുന്നത്, ചികിത്സിക്കുമ്പോൾ കണക്കാക്കുന്നത്. പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്ന് പറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മെറ്റബോളിസം എന്ന് പറയുന്നതായിട്ടുള്ള സംഗതി, ഏത് രീതിയിലുള്ള മെറ്റബോളിസം ആയാലും ഈ ട്രാൻസ്ഫോർമേഷനെ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ്. ശരിക്കും അഗ്നി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് നമ്മൾ പറയും, അതല്ല. ധാതു അഗ്നി എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ലെവലിൽ സപ്തധാതുക്കളുടെ ട്രാൻസ്ഫോർമേഷനിൽ ഒക്കെ സഹായിക്കുന്ന ആ അഗ്നിയുടെ ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വൈകല്യം ആണ് ഇത്തരത്തിലുള്ള ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നത്. ശരിയായ രീതിയിൽ അഗ്നി പ്രവർത്തിക്കുകയാണെങ്കിൽ അളവിലുള്ള യൂറിക് ആസിഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ, എക്സസ് ആയിട്ട് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ അഗ്നിയുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന അസുഖം എന്നുള്ള നിലയ്ക്ക് ആ ബൈ പ്രോഡക്റ്റിന് ഒരു പിത്തജമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. അത് കാണിക്കുന്ന സിംപ്റ്റംസിനും പിത്ത സ്വഭാവമാണുള്ളത്
7: എന്ന് പറഞ്ഞാൽ സിംപ്റ്റമായിട്ട് നമുക്ക് ശരിക്കും സന്ധികളിൽ വേദന എങ്ങനെയാണ്?
8: അതിൻ്റെ പ്രധാനപ്പെട്ട സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, അതിശക്തമായിട്ടുള്ള വേദന. മിക്കവാറും ഒരു ജോയിന്റിനെ വരുള്ളൂ, പല ജോയിന്റ്സിനും ഒരുമിച്ച് വരില്ല.
7: ഏതെങ്കിലും
8: ഒരു സന്ധിക്കായിരിക്കും ഇതിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് വരുന്നത്. അതിശക്തമായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് രാത്രി അനുഭവപ്പെടുന്ന വേദന, ചുവന്ന നിറത്തിലുള്ള നീര് വരും ആ ഭാഗത്ത്, തൊട്ടാൽ നല്ല ചൂടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പല സിംപ്റ്റംസും കൂടിയിട്ട് ഒരുമിച്ചാണ് വരിക. ഇതാണ് ഗൗട്ടിൻ്റെ പ്രധാന ലക്ഷണം. ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പ്യൂരിൻ മെറ്റബോളിസത്തിൽ വരുന്നതായിട്ടുള്ള തകരാറാണ്. അതുകൊണ്ട് യൂറിക് ആസിഡ് ഫോം ചെയ്തിട്ട് അത് സന്ധികളിൽ അടിഞ്ഞുകൂടിയിട്ടാണ് അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ യുറേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾക്കറിയാം സന്ധികളെ കവർ ചെയ്ത ഒരു സൈനോവിയൽ ഫ്ലൂയിഡും സൈനോവിയൽ മെംബ്രെയിനും ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ്, അത് സന്ധികളുടെ പ്രവർത്തനത്തെ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മെംബ്രെയിനിലാണ് ഈ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുക. അത് വന്ന് പതുക്കെ പതുക്കെ ഈ സൈനോവിയൽ മെംബ്രെയിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ പതുക്കെ പതുക്കെ അത് അതിനുള്ളിലെ കാർട്ടിലേജിനെ നശിപ്പിക്കും, അതുപോലെ ബോണിനെ എഫക്റ്റ് ചെയ്യും. പതുക്കെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ വരുന്ന ചേഞ്ചസ് ഇതുകൊണ്ട് ഗ്രാജുവലി വരും.
7: ചിലവരുടെ പാദങ്ങളിലെ തള്ളവരല് ടോ വളഞ്ഞിരിക്കുന്നതൊക്കെ കാണാം, അത് ഇതല്ലേ ശരിക്കും കാരണം?
8: യൂറിക് ആസിഡ് മാത്രമാവണമെന്നില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. മറ്റ് പല സന്ധിവാദങ്ങളിലും അത് കാണാം. പക്ഷേ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ സിംപ്റ്റം മിക്കവാറും ഈ പറഞ്ഞ പോലെ മെറ്റാട്രാസോ ഫലഞ്ചിയൽ ജോയിന്റ് എന്ന് പറയും, അതായത് കാലിന്റെ പാദവും വിരലുമായിട്ട് ചേരുന്ന ജോയിന്റ്, പ്രത്യേകിച്ച് ബിഗ് ടോ, നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ബേസിലായിട്ട് നീരും വേദനയുമായിട്ടായിരിക്കും ഇത് ആദ്യം കാണിക്കുന്ന സിംപ്റ്റം. പിന്നീട് അത് കൂടാതെ നമുക്ക് മറ്റ് ജോയിൻറ്റുകൾക്ക് ലൈക്ക് എൽബോയ്ക്കോ, അതുപോലെ ഈ കുതിഞ്ഞരമ്പ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ പുറകിൽ ഇതുപോലെ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടിയിട്ട് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അസുഖത്തിൽ നമ്മൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി ചെറിയ നോഡ്യൂള് പോലെ ആ ജോയിൻറ്റിന് ചുറ്റും പൊങ്ങി വരും, തൊടുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള നോഡ്യൂള് പോലെ വരും, അതിനെ നമ്മൾ ടോഫി എന്നാണ് പറയുക. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ജോയിൻറ്റിന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഈ മെംബ്രെയിനെയും കാർട്ടിലേജിനെയും അതുപോലെ ബോണിനെയും ഇത് ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാച്ചുറലി ജോയിൻറ്റിൻ്റെ ഫങ്ഷനിങ് നടക്കില്ല, ചുരുക്കുക നിവർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ബുദ്ധിമുട്ട് വരും, അതിശക്തമായിട്ടുള്ള വേദനയും ഉണ്ടാവും.
7: ഈ വേദന എങ്ങനെ തുടർച്ചയായി വരികയാണോ അതോ ഇടയ്ക്കിടയ്ക്ക് വരിക കൂടുക കുറയുക?
8: ഇതെന്താന്ന് വെച്ചാൽ യൂഷ്വലി ഇതിന് മൂന്ന് സ്റ്റേജസാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് സിംപ്റ്റമാറ്റിക് ഹൈപ്പർ യൂറിസിമിയ എന്ന് പറയും, അതായത് സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല, യൂറിക് ആസിഡ് ലെവൽ കൂടുതൽ,
7: യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കും.
8: യൂറിക് ആസിഡിന്റെ നോർമൽ ലെവൽ 2 to 7 mg/dL എന്നാണ് അതിന്റെ ഒരു അളവ് പറയുന്നത്. ഈ 7 above യൂറിക് ആസിഡ് ഉണ്ടാവും, പക്ഷെ അത് സിംപ്റ്റം ഒന്നും കാണിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്കൊന്നും അറിയാനും പലരും ചെക്ക് ചെയ്യുക പോലും ചെയ്യില്ല. രണ്ടാമത്തെ സ്റ്റേജിൽ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ പെട്ടെന്ന് വേദനയും ഈ പറഞ്ഞ പോലെ ഒരു ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേദന, അത് കാൽപാദത്തിലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോയിൻറ്റിലാവാം, പക്ഷേ അതോടൊപ്പം സ്വെല്ലിങ്ങും അവിടെ നല്ല ചൂടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സിംപ്റ്റത്തോട് കൂടിയിട്ട് കാണിക്കും. ആ അവസ്ഥയും കഴിഞ്ഞ് അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥ, അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഇതിനെ എങ്ങനെ കൊണ്ടു നടക്കും. ഈ യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുണ്ട്, അത് കുറച്ച് ആഹാരത്തിൽ നിയന്ത്രിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ അതിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനെ കുറയ്ക്കാതിരിക്കുമ്പോൾ ഗ്രാജുവലി അത് ഒരു ക്രോണിക് ടൊഫേഷ്യസ് ഗൗട്ട് എന്ന് പറയും, ഈ ഇതുപോലെ ഇതെല്ലാം അടിഞ്ഞുകൂടിയിട്ട് വരും. പക്ഷേ ഈ ഇതിൻ്റെ ഇടയിൽ നമുക്കിത് ഡിസപ്പിയർ ആവാം, സിംപ്റ്റം ഇല്ലാതിരിക്കാം, പെട്ടെന്നൊരു ദിവസം വേദന കൂടുതലായിട്ട് വരാം, ചില പ്രത്യേക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെയിൻ ആകുന്നത് ഈ ക്രോണിക് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കേ വരുള്ളൂ. അതിന് മുമ്പ് നമുക്ക് വന്നു പോയി ഇരിക്കുന്ന അവസ്ഥയിലേക്കും കാണാറുണ്ട്.
7: ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കാരണം ആർക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്?
8: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിനൽ ഡാമേജ് ആണ്. ഇതിൻ്റെ ഒരു വേറൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കിഡ്നിയിലെ യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺസ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീനൽ ഡാമേജ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സഡനായിട്ടുള്ള ഒരു അക്യൂട്ട് ഹൈപ്പർ യൂറിസിമിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ പോലെ വരാനും റീനൽ ഡാമേജിനും കാരണമാക്കാം അത്. എന്നാൽ ഇത് ക്രോണിക്കായി കഴിയുമ്പോഴത്തേനും ഇത് കിഡ്നിയുടെ ഉള്ളിൽ വലിയ വലിയ സ്റ്റോൺസ് ഫോം ചെയ്ത് ഉള്ളിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിച്ച് ക്രോണിക് റീനൽ ഫെയിലിയർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ അത്രോസ്ക്ലിറോസിസ് ഒക്കെ വരുമ്പോൾ അതിൽ യൂറിക് ആസിഡിൻ്റെ അംശം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഹൈപ്പർ ടെൻഷനും അതുപോലെ ഇഷ്കീമിക് ഹാർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റയറാണ്, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്.
7: അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
8: ഉണ്ട്. നമ്മൾ ചികിത്സിക്കാതെ ലോങ് ടൈം ഇട്ട് കഴിഞ്ഞാൽ ഏജ് പോകും തോറും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് വരികയും ചെയ്യും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇതുണ്ടാക്കാനും സാധ്യതയുണ്ട്.
7: ഇത് ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമോ?
8: ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ഗൗട്ട് എന്ന് പറയുന്നത് മിക്കവാറും ജനറ്റിക് ആയിരിക്കും, ഫാമിലിയിലുള്ളതായിരിക്കും. 95% ആൾ ആളുകൾക്കും ഫാമിലിയിൽ ഗൗട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിംപ്റ്റം ഇല്ലാതെ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഒരു പരിധിവരെ ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡും ആവാം, അതുപോലെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാതെയും വരാം. അങ്ങനെ ഇത് കൂടിയിട്ട് ഈ സിംപ്റ്റംസ്

0: കാണിക്കുന്നത്. പിന്നെ ഒരു 5% സെക്കൻഡറി ആയിട്ട് വരും. പ്രത്യേകിച്ച് മാലിഗ്നന്റ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സ് ഒക്കെ ഫ്യൂച്ചറിൽ യൂറിക് ആസിഡിന്റെ അളവിനെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് ഒരു ഒരു വശം. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ ഇതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെന്ത് കഴിക്കണം, നമ്മളെന്ത് ആക്ടിവിറ്റീസ് ചെയ്യണം, ഇതെല്ലാം ഇതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ആയുർവേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ നമ്മൾ അഗ്നിയുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുന്നതെന്ന്. ഇതിൻ്റെ ഒരു ഒരു പാത്തോജനസിസ് എന്ന് പറയും, നമ്മളിതിൻ്റെ ഇത് കണക്കാക്കുന്നത് ഈ അഗ്നി മാന്ദ്യം അല്ലെങ്കിൽ അഗ്നിയുടെ വ്യത്യാസം വരുന്നത് തന്നെ വിരുദ്ധം ആയിട്ടുള്ളത്, വിദാഹിയായിട്ടുള്ളത്, നമുക്ക് യോജിക്കാത്ത ചില ആഹാര രീതി കൊണ്ട് മെറ്റബോളിസത്തിന് തടസ്സം വന്നു, അഗ്നി പ്രവർത്തനം തകരാറിലായി, യൂറിക് ആസിഡ് ഫോം ചെയ്തു. ഈ യൂറിക് ആസിഡിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതൊരു പിത്തഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പിത്തഭാവം വന്ന് സന്ധി എന്ന് പറയുന്ന കഫസ്ഥാനമാണ് എപ്പോഴും. കഫത്തിൻ്റെ സ്ഥാനത്ത് വന്ന് പിത്തം കോപിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പിത്തത്തിൻ്റെ സംപ്രാപ്തി വിശേഷം എന്ന് ഞങ്ങൾ പറയും. അതായത് പതുക്കെ പതുക്കെ അത് കോപിച്ച് അത് ഒരു സ്ഥാന സംശ്രയം ചെയ്യും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് അതിൽ സിംറ്റമായിട്ട് നമുക്ക് പുറത്തു വരും. അപ്പം അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളെ അത് കാണിക്കും അതോടുകൂടിയിട്ട്. അപ്പം അങ്ങനെ ആ രീതിയിലാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസിൽ പറയുന്ന പെയിനാണ് ആകട്ടെ, അതുപോലെ റെഡ്നെസ്, സ്വെല്ലിങ് ോ ലോക്കൽ ടെമ്പറേച്ചറോ എല്ലാം തന്നെ പിത്തജമായിട്ടുള്ള വാതരക്തത്തിൽ പറയുന്ന സിംറ്റംസ്. അതായത് സ്പർശ അസഹത്വം, വേദനയാണെങ്കിൽ രാഗവർണം, അതായത് ചുവന്ന നിറത്തിൽ വരാം, അതുപോലെ നീർക്കെട്ട് വരാം, പാകം സംഭവിച്ചിട്ട് അവിടെ ലോക്കൽ ടെമ്പറേച്ചർ ഉണ്ടാവാം, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്ന സിംറ്റംസ് തന്നെയാണ് നമ്മൾ അതിലും കാണുന്നത്.
1: ഇത് ഏത് പ്രായക്കാർക്കും വരാൻ ഇടയുണ്ടോ?
0: ഇത് ഏറ്റവും അധികം കാണുന്നത് ഒരു മധ്യവയസ്കർ തൊട്ടുള്ള ആളുകള്, ഒരു 30 വയസ്സിന് മേളിലേക്ക് ഇത് വരാ അധികവും കാണുന്നത്.
1: ഇത് കൂടുതൽ പുരുഷന്മാരിലാണ് കാണുക?
0: അതെ അതെ അതെ, പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് അത് ആ ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അത് അങ്ങനെ കൂടുതൽ കാണുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വേറൊരു സംഗതി എന്താ വെച്ചാൽ, ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, രോഗ നിർണയം നടത്താനായിട്ട് നമുക്ക് പല ഇതുണ്ട്. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഒരു ലക്ഷണം െ ബേസ് ചെയ്ത്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊരു കാരണം. പിന്നെ ഇതിനെ നമ്മൾ വേറൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ എത്രയുണ്ടെന്ന് നോക്കും. പിന്നത്തത് റേഡിയോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അടിഞ്ഞുകൂടി, ജോയിന്റ് സ്ട്രക്ചറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഒരു ചികിത്സാരീതിയെ പറ്റി പറയുകയാണെങ്കിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ പിത്തശമനവും രക്തപ്രസാദനവുമായിട്ടുള്ള ചികിത്സ ചെയ്യണം എന്നാണ് പറയുന്നത് പിത്തജമായിട്ടുള്ള വാതരക്തത്തിൽ. അപ്പോൾ പിത്തജ വാതരക്ത ചികിത്സയും അതോടൊപ്പം തന്നെ പിത്താശ്മരി, ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ ഇത് കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്റ്റോണായിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അശ്മരി എന്നതുകൊണ്ട് സ്റ്റോണിനെയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ പിത്തജ അശ്മരി ചികിത്സയും കൂടിയിട്ട് ഇതിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്.
1: പക്ഷേ നമ്മുടെ രോഗി വരുന്ന പലപ്പോഴും കൂടിയ വേദനയായിട്ടാവില്ല, അപ്പോൾ വേദന
0: തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങൾ അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ പഞ്ചകർമ്മം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. വിരേചനമാണ് ഏറ്റവും, അതായത് പർഗേഷൻ, വയറിളക്കൽ എന്നുള്ള പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിന് നമ്മൾ അവിപത്തി ചൂർണം, കല്യാണഗുളം, ത്രിവൃത്ത് ചൂർണം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ത്രിവൃത്ത് കഷായം വെച്ചൊക്കെ കൊടുക്കുക. അപ്പം അത് ഈ വിരേചനം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് മാസത്തിലൊരിക്കൽ വയറിളക്കുക എന്നൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, വൺസ് ഇത് വന്ന ആൾ അത് ഫോളോ ചെയ്താൽ പിന്നീട് ഇതിൻ്റെ അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള വിരേചനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രധാന ചികിത്സയാണ് രക്തമോക്ഷം എന്ന് പറയുന്ന ജളൂകാവചരണം, അട്ടയെ കൊണ്ട് പിടിപ്പിക്കുക ചെയ്യുക അതിൽ പ്രത്യേകിച്ച്. അപ്പം എന്താണെന്ന് വെച്ചാൽ സഡനായിട്ട് വേദനയും നിർക്കിട്ടും കുറയാനായിട്ട് അത് സഹായിക്കുന്നു.
1: നമുക്ക് ഈ നീരുള്ള സ്ഥലത്ത് അട്ടയെ പിടിപ്പിക്കും,
0: അവിടെ പിടിപ്പിക്കും,
1: അട്ട ദുഷിച്ച രക്തം വലിച്ചെടുക്കും.
0: ദുഷിച്ച രക്തം മാത്രമായിരിക്കില്ല, അത് നന്നായിട്ട് വലിക്കും ബ്ലഡ്. അത് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്കുലേഷനും അവിടെ ഇമ്പ്രൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സംഗതിയുടെ ആ ഇൻറ്റൻസിറ്റിയും വേദനയും ഇൻഫ്ലമേഷനും എല്ലാം പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ആ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ചില ലേപങ്ങൾ, എസ്പെഷ്യലി കറ്റാർവാഴയുടെ സ്വരസ ദിവസം ഭയങ്കര എഫക്റ്റീവാണ് പെട്ടെന്ന് ആ നീർക്കെട്ട് കുറയാനായിട്ടൊക്കെ. അതുപോലെ തന്നെ ധാരകൾ, നാൽപ്പാമര കഷായം, ബലാഗുളിച്ച ഒക്കെ വെച്ചിട്ടുള്ള ധാര, അതുപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് കഷായം വെച്ച് ധാര ചെയ്യും. അതൊക്കെ പെട്ടെന്ന് പിത്തശമനമാണ്, പെട്ടെന്ന് ഇത് കുറയ്ക്കാനായിട്ടും നല്ലതാണ്. പിന്നെ അകത്തോട്ട് കഴിക്കുന്ന മെഡിസിൻസ്, നമ്മളെപ്പോഴും തുടക്കം എപ്പോഴും അഗ്നിദീപനമായി

0: ആയിട്ടുള്ള ഔഷധങ്ങൾ. അപ്പം അഗ്നിദീപനമാണ്, അതുപോലെ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുന്നതാണ്, പിത്തശമനവുമാണ്, രസായനവുമാണ് ഗുളൂച്ചി, ചിറ്റമൃത് എന്ന് പറയുന്ന സാധനം. അപ്പം അത് അതിൻ്റെ പ്രയോഗം ഇതിൽ ഒത്തിരി അസുഖങ്ങളിൽ പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ശതാവരി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ്. ശതാവരി നമ്മൾ വെണ്ണ ചേർത്ത് ശതാവരി സ്വരസം കൊടുക്കും. അതുപോലെ ശതാവരി ചിന്നരുഹാദി എന്ന് പറഞ്ഞ കഷായമുണ്ട്. അതുപോലെ തന്നെ ഗുളൂച്ചിയാദി കഷായം, ഇതെല്ലാം അഗ്നിദീപനമാണ്, പിത്തശമനമാണ്, നമുക്ക് ധൈര്യമായിട്ട് തുടക്കത്തിലേ കൊടുക്കാം. പിന്നെ ഇതിനൊരു അഗ്ര ഔഷധം എന്ന് പറഞ്ഞിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിംഗിൾ ഡ്രഗ് പോലെ കൊടുക്കാവുന്ന സാധനമാണ് വയൽച്ചുള്ളി, കോകിലാക്ഷകം എന്ന് പറയും. കോകിലാക്ഷകത്തിൻ്റെ ഇല തോരൻ വെച്ച് റെഗുലറായിട്ട് കുറച്ച് നാൾ കഴിക്കുകയും കഷായം ഉണ്ടാക്കി കോകിലാക്ഷകം കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ടിനും വേദനയ്ക്കുമൊക്കെ സഡനായിട്ടുള്ള ശമനം കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കൈശോര ഗുൽഗുലു, ചന്ദ്രപ്രഭ എന്നൊക്കെ പറഞ്ഞ ഗുളിക രൂപത്തിലുള്ള സാധനങ്ങളുണ്ട്. ജനറലി നമ്മൾ ഈ അഗ്നിദീപനമായിട്ടുള്ളത്, അതുപോലെ തന്നെ പിത്തശമനം, രക്തപ്രസാദനമായിട്ടുള്ള ഔഷധങ്ങളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊന്ന് നെയ്യുടെ പ്രയോഗം. പിത്ത പ്രധാനമായ അസുഖങ്ങൾക്കൊക്കെ നെയ്യ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നെയ്യിൽ പ്രത്യേകിച്ച് ജീവന്തിയാദി, ജീവനീയഘൃതം, അതുപോലെ തന്നെ കാരസ്കരഘൃതം, ഗുൽഗുലു തിക്തഘൃതം എന്നൊക്കെ പറയുന്ന നെയ്യുകൾ ഈ രോഗത്തിൻ്റെ ഒരു സിംറ്റംസ് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രസായനം പോലെ സേവിക്കുക, അത് ഈ രോഗത്തിൻ്റെ പുനർഭാവത്തെ തടയാനായിട്ടൊരു പരിധിവരെ സഹായിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇത് എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത്.
1: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിടത്തി ചികിത്സ ആവശ്യമാണോ അതോ നമുക്ക്
0: കിടത്തി ചികിത്സ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച്. ഈ തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഓസ്റ്റിയോആർത്രൈറ്റിക് ചേഞ്ച് പോലെയാവും, അവിടെ ചിലപ്പോൾ നമുക്ക് കിടന്ന് ചികിത്സിക്കേണ്ടി വരും. അല്ലാതെയുള്ള ഫസ്റ്റ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്ക് ഔഷധങ്ങളെ കൊണ്ട് തന്നെ ചികിത്സിക്കാവുന്ന ഇതാണ്. ഇതിൽ നമുക്കൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് കറക്ഷൻസ് വരുത്തും. നമ്മളുടെ ആഹാര രീതിയിൽ ഇതിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സംഗതി ഓർഗൻ ആൻഡ് ഗ്ലാൻഡ് ബേസ്ഡ് മീറ്റ്, അതായത് ലിവർ കഴിക്കുക, അതുപോലെ ഹാർട്ട്, കിഡ്നി, ഇതൊക്കെ ജീവികളുടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിച്ചാൽ ഇതിനെ സഡനായിട്ട് കൂട്ടുന്നതാണ് ഈ സിംറ്റംസ്. അതൊന്ന്. പിന്നെ റെഡ് മീറ്റ്, റെഡ് മീറ്റിൽ പ്രോസസ്ഡ് റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള റെഡ് മീറ്റ് ആണെങ്കിലും, അതായത് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും പോർക്കാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന് പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ സീ ഫുഡ്സ്, പ്രത്യേകിച്ച് ചില സീ ഫുഡ്സ്, കക്ക, ഞണ്ട് പോലത്തെ സാധനങ്ങൾ, ചെമ്മീൻ, ഐല, ഇങ്ങനത്തെയൊക്കെ ഉള്ളത് സഡനായിട്ട് ഇതിനെ കൂട്ടുന്നതാണ്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി ആൽക്കഹോളിക് കൺസംപ്ഷൻ, അതായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് പുരുഷന്മാർക്കാണ് കൂടുതലെന്ന് പറയാൻ കാരണം. ആൽക്കഹോളിക് കൺസംപ്ഷനിൽ ഈവൻ ബിയർ ആണെങ്കിലും ബിയറിലൊക്കെ പ്യൂരിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ്. പെട്ടെന്ന് ഇപ്പൊ ഇന്ന് കഴിച്ചാൽ നാളെ വേദന കാണുന്ന ആളുകൾ വരെയുണ്ട്, അതുപോലെ അത് കൂട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫ്രക്ടോസ് ഒക്കെ, ഹൈ ഫ്രക്ടോസ് ലെവലുള്ള പ്രോസസ്ഡ് ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകൾക്കും ഇത് പെട്ടെന്ന് സിംറ്റംസ് കാണിക്കും. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ പലതും ബേസിക്കലി മനുഷ്യനെപ്പോഴും അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോഴാണ് എഫക്റ്റീവ് ആവുക, പ്രോട്ടീൻ്റെ എഫക്റ്റ് കൂടുതലിട്ട. അതേസമയം നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളത്, ഇപ്പം നട്ട്സ്, കടല, പയർ, പരിപ്പ്, നിലക്കടല, കാഷ്യൂനട്ട്, ഇതൊക്കെ ഒരു പരിധിവരെ കൂട്ടും. കാഷ്യൂനട്ട് പ്രത്യേകിച്ച് കൂട്ടും, പക്ഷേ ഇതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ഉപയോഗം നമുക്ക് ആവശ്യമാണ്. അതാനും അളവിൽ കൂടുതലായിട്ട് ഇത് കഴിക്കുക, വളരെ റെഗുലറായിട്ട്, ഇപ്പോൾ കടലയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ദിവസവും കടലയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിലൊക്കെ വേരിയേഷൻ വരുന്നത്. അപ്പം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഇതിനെ കുറയ്ക്കാൻ നല്ലതാണ്, പ്രത്യേകിച്ച് ഓറഞ്ച്, മുസമ്പി,
1: നാരങ്ങയല്ല,
0: ചെറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഇത് കുറയ്ക്കാനായിട്ടും വളരെ നല്ലതാന്ന് പറയും. പിന്നെ നിറയെ വെള്ളം കുടിക്കുക, അതും ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഉള്ള ആളുകൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും.
1: പ്രത്യേകിച്ച് ഈ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണോ?
0: തീർച്ചയായിട്ടും ചില ഔഷധങ്ങളെ കൊണ്ടുണ്ടാവാം. അതുകൂടാതെ നമ്മളുടെ ആഹാരത്തിൻ്റെ രീതി, ഇപ്പോൾ സ്റ്റാർച്ച് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് കൂടുതൽ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ടെൻഡൻസി നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്.
1: എങ്ങനെയാണെങ്കിലും നേരത്തെ കൂട്ടി ഇത് അറിയുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലൂടെ പൂർണ്ണമായും
0: മാറ്റിയെടുക്കാൻ പറ്റും.
1: എന്തായാലും ഗൗട്ടിനെ കുറിച്ചും അതിൻ്റെ ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ച് ഇത്രയും വിശദമായി ഇന്ന് ആയുർവിചാരത്തിൽ പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: ഗൗട്ട് എന്ന

0: മുഖത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ പി കെ ലതികയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
2: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
2: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 0484 2628516,
1: മൊബൈൽ 9847997321.
3: ആയുർവിചാരം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. പ്രിയമുള്ളവർ, ഇന്ന് രാത്രി 7:25 മുതൽ 9 മണി വരെയാണ് FM AVANY. സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടി വരുന്ന അപകടങ്ങളും. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. രാത്രി 8:05 യുവവാണി. ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി വാർത്തകൾ 7:45. FM ഡയറിക്ക് ശേഷം 8:30 ഹലോ VPS ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ. തുടർന്ന് ഗാനം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PMJAY, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ അവസാന ഭാഗം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു വൈകിട്ട് 6:50 കാർഷിക ജീവന പരിപാടിയിൽ. രാത്രി 9:30 ചിത്രപതംഗം. 10 മണിക്ക് BV ബാലസായി, A ദുർഗാപ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി. കാരൈക്കുടി R മണി മൃദംഗം, G ഹരിശങ്കർ ഗഞ്ചിറ. FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദിരാശി സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഒരു 19 വയസ്സുകാരനെ ശ്രദ്ധേയനാക്കി. പിൽക്കാലത്ത് അതിപ്രശസ്തനായ ആ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം: ശമ്മാങ്കുടി ശ്രീനിവാസയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദിരാശി സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഒരു 19 വയസ്സുകാരനെ ശ്രദ്ധേയനാക്കി. ആ 19 വയസ്സുകാരൻ പിന്നീട് അതിപ്രശസ്തനായ ശമ്മാങ്കുടി ശ്രീനിവാസയ്യർ. ചിന്താശകലം: മാനുഷിക വികാരങ്ങളുടെ സത്താണ് ശാസ്ത്രീയ സംഗീതം. മാനുഷിക വികാരങ്ങളുടെ സത്താണ് ശാസ്ത്രീയ സംഗീതം. ലിയോ ടോൾസ്റ്റോയ്. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നല്ല വാർത്തകൾ കേൾക്കാനും നല്ലത് നൽകാനും ഈ ദിവസം നമ്മെ പ്രാപ്തമാകട്ടെ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരിക്കലേ സൂര്യൻ പ്രപഞ്ചത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അതിതാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു പരാതിയുമില്ലാതെ 9 ഗ്രഹങ്ങൾക്കും വെളിച്ചവും ഊർജവും കൊടുക്കുന്നു, പക്ഷെ എനിക്ക് തിരിച്ചെന്താ കിട്ടുന്നേ? എനിക്കൊരു അവധി എടുത്തൂടെ? അപ്പോൾ പ്രപഞ്ചം പറഞ്ഞു, സൂര്യ നീ നീങ്ങുന്നില്ല, നീ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നു, നീ ആർക്കും പിന്നാലെ പോകുന്നില്ല, ഭൂമിയാണ് നിന്നിലേക്ക് തിരിയുന്നത്. ഓരോ പുലരിയിലും ഭൂമി സ്വയം തിരിഞ്ഞ് നിന്നെ തേടി വരുന്നു. നീ കൊടുക്കുന്നത് വെളിച്ചം മാത്രമല്ല, നീ അവധിയെടുത്താൽ ഇരുട്ട് വരും, പക്ഷേ നീ നിന്റെ യാത്ര തുടരുമ്പോൾ ഒരു പുതിയ പുലരി വരും. അതുകൊണ്ട് സൂര്യ അവധി വേണ്ട, നീ അവിടെ തന്നെ ഇരിക്കൂ, നിന്നിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവർ തിരിഞ്ഞോളും. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂര്യനെ പോലെ. ഞാൻ എല്ലാം കൊടുത്തു, എനിക്കെന്ത് കിട്ടി? അച്ഛൻ ചോദിക്കുന്നു, ഞാൻ ജീവിതം മുഴുവൻ അധ്വാനിച്ചു, എനിക്ക് വിശ്രമമായിക്കൂടെ? നമ്മളും ചോദിക്കുന്നു, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും? ഉത്തരം ഒന്നു തന്നെയാണ് പ്രിയരെ, നമ്മൾ സൂര്യനെ പോലെ സ്ഥിരമായി നിൽക്കുക, സ്നേഹം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആർക്കെങ്കിലും വെളിച്ചം വേണമെങ്കിൽ അവർ നമ്മളിലേക്ക് തിരിഞ്ഞോളും. ഇന്നും രാവിലെ ഞാൻ പതിവ് പോലെ സൂര്യനെ നോക്കി കൈകൂപ്പി. സൂര്യൻ എനിക്കായി ഉദിച്ചതാണെന്ന് കരുതി. പിന്നീട് എനിക്ക് മനസ്സിലായി, സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നെന്നേ, ഞാനാണ് സൂര്യനിലേക്ക് തിരിഞ്ഞത്. ആരംഭിക്കുന്നു ഇന്നും സൂര്യൻ ഉദിച്ചതുപോലെ ഒരു പ്രോഗ്രാം. ഹലോ, വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: VPS ലേക്ഷോർ ഹൃദയ സ്പർശം, സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ VPS ലേക്ഷോർ ഹൃദയ സ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9961640000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore Hospital, എറണാകുളം.
2: ഹലോ,
0: ജിജി ആണോ?
2: ആ അതെ
0: ജിജി, ഇത് ഹലോ VPS Lakeshore ൽ നിന്ന് മാഷല്ലതയാണ്. ആ എന്തൊക്കെയാണ് വിശേഷം? പിന്നെന്താ, സൂപ്പർ ആയിട്ടിരിക്കുന്നു. ജിജിക്ക് എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം, ഇവിടെ സൂപ്പർ ആയിട്ടിരിക്കുന്നു.
0: എവിടെയോ വീട്?
2: പൂങ്കുന്നം.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് പറയൂ.
2: വീട്ടിൽ ഹസ്ബൻഡ്, 2 പിള്ളേര്, ഹസ്ബൻഡ്, അമ്മ, അനിയൻ ഒക്കെ ഉണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഞങ്ങക്ക് ബേക്കറി ഷോപ്പ്.
0: ജിജിയും പോവോ സഹായിക്കാനായിട്ട്?
2: ആ ഞാന് ഉച്ചക്ക് 2 മണിക്ക് ശേഷം പോവാറുണ്ട്. അപ്പൊ ആള് വന്ന് ഭക്ഷണം കഴിക്കും ഉച്ചക്ക് വീട്ടിൽ വന്നിട്ട്.
0: മക്കൾ എന്താ ചെയ്യുന്നേ?
2: മൂത്താള് PhD ചെയ്യണു.
0: പേരെന്താ?
2: ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മി ഇപ്പൊ എവിടെയാ ഉള്ളത്?
2: ഗുജറാത്ത് IIT.
0: ആള് മാരീഡ് ആണോ?
2: അല്ല, രണ്ടുപേരും മാരീഡ് അല്ല.
0: രണ്ടാമത്തെ ആള് എന്താ ചെയ്യുന്നത്?
2: രണ്ടാമത്തെ ആള് സേതുലക്ഷ്മി. ആള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു SN വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളില് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് പോകുന്നുണ്ട്. PG കഴിഞ്ഞ അവള് റിസൾട്ട് നോക്കിയിരിക്കുന്നു.

0: അപ്പോഴിതിങ്ങനെ പരസ്യം കണ്ടപ്പോ അയച്ചിട്ട് പോയതാ.
1: ചുമ്മാ ഇരിക്കണ്ടല്ലോ, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാലോ.
0: അതെ അതെ,
1: നല്ല കാര്യം. ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്?
0: അമ്മക്ക് 86 വയസ്സുണ്ട്.
1: സുഖായിട്ടിരിക്കുന്നു അമ്മ?
0: അമ്മക്ക് ഓർമ്മക്കുറവാണ് ഭയങ്കരായിട്ട്. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് അപ്പഴേക്കന്നെ ഉള്ളത്, കഴിഞ്ഞ ഓർമ്മ പോവും.
1: ഓഹോ, അവനവന്റെ കാര്യമൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളൂ.
0: ചെയ്തോളും.
1: അല്ല, അതും കൂടി ഇല്ലെങ്കിലാണേ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുക.
0: അതെ അതെ,
1: നമ്മൾ എല്ലാറ്റിനും കൂടെ നിക്കണല്ലോ. ഓർമ്മ പിന്നെ സാരമല്ലേ, അവർക്ക് ഓർമ്മയില്ലെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വലിയ കുഴപ്പമില്ല.
0: കഴിച്ചാലും ചിലപ്പോ കഴിച്ചിട്ടില്ല.
1: ആ, ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാം, എനിക്കറിയാം, ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്.
0: അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള വേറെ
1: കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്
0: സുധീഷ്.
1: അനിയൻ എന്ന് പറയുന്നത് പുള്ളി മാരീഡ് അല്ലേ? ഹസ്ബൻഡ് അനിയനാണോ?
0: ഹസ്ബൻഡ് അനിയൻ. അവന് കുറച്ച് ബുദ്ധി വൈകല്യമുള്ള കുട്ടിയാ.
1: ഓ, അവൻ എന്തെങ്കിലും സഹായത്തിനൊക്കെ ഉണ്ടാവുമോ നിങ്ങളുടെ കൂടെ ജോലിക്ക്?
0: ഇല്ല, അവൻ അങ്ങനെ ചെയ്യാനും പറ്റില്ല. കൈയിനും കാലിനൊക്കെ കുറച്ച്
1: വയ്യുണ്ട്. എത്ര വയസ്സുണ്ട് ആൾക്ക്?
0: അവന് 55 വയസ്സൊക്കെ ഉണ്ട്.
1: പുള്ളിക്കാരന് ഭക്ഷണമൊക്കെ സ്വന്തം കഴിച്ചോളൂ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്?
0: നമ്മള് എടുത്തു വെച്ച് കൊടുക്കണം രണ്ടുപേർക്കും, അപ്പൊ അവര് കഴിച്ചോളും. പിന്നെ കണ്ണിന് ചെറുതായി കാഴ്ച, അവർക്ക് ജന്മലായുള്ളത് അവര് ഞരമ്പിന്റെ പ്രശ്നം.
1: ഓ, അത് ശരി.
0: അപ്പൊ കണ്ണിന് ഇപ്പൊ വൈജാവനോട് കൂടിയിട്ട് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. ആദ്യത്തെക്കാളും കുറച്ച് അവശതകളൊക്കെ ഉണ്ട്.
1: ജിജയുടെ ശരിക്കുള്ള വീട് എവിടെയാണ്? പൂങ്കുന്നാണോ?
0: അല്ല, ഇത് ഹസ്ബൻഡ് വീട്. എന്റെ വീട് തൃശ്ശൂര് അഞ്ചേരി, ഒല്ലൂർ അഞ്ചേരി എന്നൊക്കെ പറയും.
1: ഓക്കെ, അപ്പൊ സന്തോഷായിട്ടിരിക്കും ശ്രീജ. നമുക്ക് തരുന്ന പണികളൊക്കെ നന്നായിട്ട് അങ്ങ് നിർവഹിച്ച് ജീവിതം അങ്ങോട്ട് നയിക്കുക, അത്രയുള്ളൂ.
0: അതെ അതെ, നമ്മൾ സന്തോഷം. ഈ ദിവസം കടന്നു പോകും എന്നുള്ള രീതിയിൽ.
1: പിന്നല്ലാതെ ജിജിക്ക് ഏത് പാട്ടാ ഞാൻ വെച്ചു തരണ്ട പറയൂ.
0: എനിക്ക് യവനിക സിനിമയിലത്തെ ചെമ്പക പുഷ്പ ആ പാട്ടില്ലേ,
1: അടിപൊളി പാട്ടാണ്. പാട്ട് വെച്ച് തരാം.
0: ചേച്ചി എല്ലാവരും സുഖമായിരിക്കും. മോനും മരുമകളും
1: മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞുവാവിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അവര് ബാംഗ്ലൂരാണ് ഇപ്പൊ ഉള്ളത്.
0: പരിപാടി ദിവസം കേൾക്കൂട്ടാ.
1: ഓ, സന്തോഷം.
0: അടുക്കളയില് ആ ഒരു ഇത് പോണതന്നെ അറിയില്ല. നമ്മള് ചെയ്യുന്ന ജോലിയുടെ ഭാരം പോലും അറിയില്ല.
1: സന്തോഷം. ഞാൻ എന്തായാലും പാട്ട് വെച്ച് തരാം. ശരി, ബൈ.
2: ചെമ്പക പുഷ്പ സുവാസിതയാമം.

0: ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതേ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക്ഷോർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ September 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ്
3: മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: ഒരാളുടെ ജീവിതത്തിലെങ്കിൽ, ഒരാളുടെ ജീവിതത്തിൽ നമ്മുടെ വരവ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ
2: നല്ല കാര്യാ.
3: അതിനപ്പുറം എന്താ വേണ്ട?
2: ഒന്നും വേണ്ട.
3: സന്തോഷായല്ലോ,
2: പിന്നെന്താ?
3: കത്ത് വായിക്കാം. ഹലോ VPS ലേക്ഷോർ.
2: ഓക്കെ.
3: നാട്ടിൻപുറങ്ങളിൽ വൈകുന്നേരങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്.
2: എന്താണ്?
3: ജോലി കഴിഞ്ഞ് ആളുകൾ ചായ കുടിക്കാൻ ഒത്തുകൂടും. അവിടെ പലതരം സംസാരങ്ങൾ നടക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാഷ്ട്രീയ ചർച്ചകളാണ്.
2: ആണുങ്ങളാണെങ്കിൽ
3: പഞ്ചായത്തിലെ വാർഡ് മെമ്പറുടെ കാര്യം മുതൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം വരെ ഈ ചായക്കടയിലെ ഒരു ബെഞ്ചിലിരുന്ന ആളുകൾ തീർപ്പാക്കും. അന്നൊരു ശനിയാഴ്ച വൈകുന്നേരം നല്ല മഴക്കാറുള്ള സമയം, ഒരു ചൂടുള്ള ചായയും നല്ല മൊരിഞ്ഞ പരിപ്പുവടയും
2: കഴിക്കാമെന്ന് കരുതി
3: അബ്ദുള്ളക്കടയുടെ ജനതാ ടീ സ്റ്റാളിലേക്ക് കയറിയത്. കടയിൽ നല്ല തിരക്കുണ്ട്. റേഡിയോയിൽ പഴയ പാട്ട് പതുക്കെ കേൾക്കുന്നുണ്ട്. ഒരു മൂലയിലിരുന്ന് രണ്ട് വയസ്സന്മാർ തമ്മിൽ ലോട്ടറിയുടെ ഭാഗ്യത്തെ കുറിച്ച് തർക്കിക്കുന്നു. ചായ അടിക്കുന്ന ഭാഗത്ത് അബ്ദുള്ളക്ക നല്ല പതയുള്ള ചായ ഗ്ലാസിലേക്ക് ഒഴിച്ച് കപ്പുകൾ ഓരോന്നായി നിരത്തുന്നുണ്ട്. ഞാൻ ബെഞ്ചിന്റെ ഒരറ്റത്ത് ഇടം പിടിച്ചു. എന്റെ തൊട്ടപ്പുറത്തെ നീളൻ ബെഞ്ചിലാണ് അവിടുത്തെ പ്രധാന ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പിള്ളച്ചേട്ടനാണ്. പുള്ളിക്ക് നാട്ടിലെ ഒരു പണിയും കൃത്യമായി അറിയില്ലെങ്കിലും ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും പുള്ളിയുടെ നാവിൻ തുമ്പിലുണ്ട്. ദിവസവും രാവിലെ വരുന്ന 4 പത്രങ്ങളും വായിച്ചു തീർക്കുക എന്നതാണ് പുള്ളിയുടെ പ്രധാന പണി. പിള്ളച്ചേട്ടന് ബെഞ്ചിലേക്ക് ഒരു കാലും കയറ്റിവെച്ച് ആ മുന്നിലിരിക്കുന്ന 3-4 ആളുകളെ നോക്കി ഘോരമായി സംസാരിക്കുകയാണ്. കയ്യിൽ ചൂട് കട്ടൻ ചായയുടെ ഗ്ലാസ്സുണ്ട്. ഒരു കയ്യിൽ പത്രത്തിന്റെ നടുക്കഷ്ണം ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടടോ, നിങ്ങൾക്കൊന്നും ഇതിന്റെ പിന്നാമ്പുറ അറിയില്ല. അമേരിക്കയും റഷ്യയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വെറും കളിയല്ല. കേട്ടുനിന്ന ഗോപാലൻ നായർ ഇടയ്ക്ക് കയറി ചോദിച്ചു, അല്ല പിള്ളേ, പത്രത്തിൽ കണ്ടല്ലോ അവർ തമ്മിൽ സമാധാന ചർച്ച നടത്തുന്നു എന്ന്. ആ ചോദ്യം കേട്ടത് പിള്ളച്ചേട്ടൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. സമാധാനമോ? എന്റെ ഗോപാല, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാ, അതൊക്കെ വെറും പുകമറയാണ്. ട്രംപ് അവിടെ ഇരുന്നു കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് വേറെ കാര്യങ്ങളാണ്. പുട്ടിനാണെങ്കിലോ ഒറ്റ രാത്രി കൊണ്ട് കളി മാറ്റാൻ കഴിവുള്ള ആളാ. കഴിഞ്ഞ ആഴ്ച മോസ്കോയിൽ നടന്ന മീറ്റിംഗിൽ പുട്ടിൻ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ബാക്കിയുള്ളവർ ശ്വാസമടക്കി പിടിച്ച് പിള്ളച്ചേട്ടനെ നോക്കുകയാണ്. അത്രയും ഭീകരമായ അന്തരീക്ഷം പുള്ളി അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അമേരിക്ക ഒരൊറ്റ അനക്കം അനങ്ങിയാൽ മതി, നേരെ അങ്ങോട്ട് വിടും. ലോകമഹായുദ്ധം തുടങ്ങാൻ ഇനി അധികം നാളൊന്നും ഇല്ല. നമ്മളൊക്കെ ഇവിടെ ചായയും കുടിച്ചിരിക്കുമ്പോ അവിടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കേട്ടുനിന്ന ചെക്കന്മാർ പേടിയോടെ പരസ്പരം നോക്കി. പിള്ളച്ചേട്ടന്റെ തള്ളൽ കേട്ടാൽ തോന്നും വൈറ്റ് ഹൗസിലും ക്രെംലിനിലും പുള്ളി ഒളിച്ചിരുന്ന് എല്ലാം കേട്ടതാണെന്ന്. ചർച്ച അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. അന്തരീക്ഷത്തിൽ അല്പം യുദ്ധഭീതി പടർന്നു. പിള്ളച്ചേട്ടന് തന്റെ ചായ ഒരൊറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് ആഞ്ഞു വെച്ചു. അപ്പോഴാണ് ചായപീടികയുടെ ഉടമസ്ഥൻ നമ്മുടെ അബ്ദുള്ളക്ക രംഗത്തേക്ക് വന്നത്. തലയിൽ കെട്ടിയ കള്ളിത്തോർത്തെടുത്ത് ഒരൊറ്റ വീശലോടെ തോളിലിട്ടു. എന്നിട്ട് ഒരു ഗ്ലാസ് ചായയുമായി അബ്ദുള്ളക്ക പിള്ളച്ചേട്ടന്റെ മുന്നിലേക്ക് ഒറ്റ നടത്തും. എന്നിട്ട് ആ പുതിയ ചായ ഗ്ലാസ് രാഘവേട്ടന്റെ തൊട്ടു മുന്നിലേക്ക് ഠോ എന്നൊരു ശബ്ദത്തോടെ ആഞ്ഞുവെച്ചു. മേശ ചെറുതായിട്ടൊന്ന് കുലുങ്ങി. എന്നിട്ട് അബ്ദുള്ളക്ക അരക്കയ്യൻ ബനിയന്റെ കൈ രണ്ടും ഒന്നുകൂടി മുകളിലേക്ക് കയറ്റി പിടിച്ചു. രാഘവേട്ടൻ പിള്ളച്ചേട്ടന്റെ മുഖത്ത് നോക്കി പച്ച മലയാളത്തിൽ ശാന്തമായിട്ടൊറ്റ ചോദ്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ പിള്ളേ. ഈ പറയുന്ന പുട്ടിനോ ട്രംപോ വല്ലവനും നാളെ രാവിലെ നിന്റെ പറമ്പിലെ തേങ്ങയിടാൻ വരുവോ? പിള്ളച്ചേട്ടൻ പെട്ടെന്ന് നിന്നിട്ട്, അതെന്താ അബ്ദുള്ള അങ്ങനെ ചോദിച്ചെ? അബ്ദുള്ളക്ക വിട്ടില്ല. പുള്ളി ശബ്ദം ഒന്നുകൂടി ഉയർത്തി ചോദിച്ചു, തന്റെ പറമ്പിലെ തേങ്ങയിടാൻ അമേരിക്കയോ റഷ്യയോ ആരും വരില്ല, പിന്നെ എന്തിനാടോ നീ ഇവിടെ ഇരുന്ന് ഈ തൊണ്ട കീറുന്നത്? ആദ്യം താൻ എന്റെ കടയിലെ പറ്റു തീർക്ക്, 3-4 മാസത്തെ പൈസ
2: തരാനുണ്ട്.
3: ആ പൈസ തന്നിട്ട് താൻ ലോകം നന്നാക്കാൻ ഇറങ്ങുന്നു പറഞ്ഞു. ആ ഒരൊറ്റ ഡയലോഗ് വീണതും കടയിലുണ്ടായിരുന്ന ബാക്കി ആളുകൾ ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഗൗരവമൊക്കെ കാറ്റിൽ പറന്നു. അതുവരെ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന പിള്ളച്ചേട്ടൻ അതോടെ പപ്പടം പോലെ ചുരുങ്ങിപ്പോയി. മുഖത്തെ ചോരയൊക്കെ വറ്റി. എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്നറിയാതെ പുള്ളി ചമ്മി നാണം കെട്ടു. മെല്ലെ പോക്കറ്റിലേക്ക് കൈയിട്ട് പരതി കുറച്ച് കാശെടുത്ത് അബ്ദുള്ള അക്കയുടെ കയ്യിലേക്ക് വെച്ചു. ബാക്കി ഞാൻ നാളെ തരാം അബ്ദുള്ള എന്ന് വളരെ പതുക്കെ പറഞ്ഞ് പിള്ളച്ചേട്ടൻ ബെഞ്ചിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് തലതാഴ്ത്തി റോഡിലേക്ക് ഒരറ്റം നടത്തും. അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും കൂടി ഉണ്ടാക്കാൻ നോക്കിയ മൂന്നാം ലോക മഹായുദ്ധം അബ്ദുള്ള അക്കയുടെ 5 രൂപയുടെ കണക്കിൽ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് മുഹമ്മദി കത്ത് അയച്ചത്.
2: ഷിയാസ് ഇത് തന്നെയാണ് ഇവിടെ ഒരുവിധപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ഒരു കാര്യം. ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും അവർക്കറിയാം. അവനവന്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവനവന്റെ ചുറ്റിന് താമസിക്കുന്നവർ ആരൊക്കെയാണ്, ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധ്യം ഉണ്ടാവില്ല. വൈദ്യമാണെന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിലും മന്ത്രങ്ങളും തന്ത്രങ്ങളും എന്തിന് കുണ്ടലിനി വരെ എല്ലാരും എഴുന്നേൽപ്പിച്ചു കൊടുക്കും.
3: സോഷ്യൽ മീഡിയയിൽ വലിയ മാറ്റം വന്നുപോയി അല്ലെ? ഒരു രക്ഷയില്ല. കാരണം നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലത്തും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന അറിവുകൾ, അത് തെറ്റായാലും ശരിയായാലും അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കണ്ട് ഒരു ഭ്രാന്താത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി ശരിയായ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ പുള്ളി ചായക്കടയിൽ ഇരുന്നിട്ടാണെങ്കിലും വാട്സപ്പ് നോക്കിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിയിട്ടൊന്നും അല്ല പറയുന്നത്, മറ്റു പല കാര്യങ്ങൾ ഒരുപക്ഷെ പത്രം വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് വായിച്ചിട്ടുണ്ടാകാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന വലിയ വാക്കുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഇപ്പൊ പല ആളുകളും പറയാണ്ടേ, അവനോട് എനിക്ക് ആ കൊടുത്ത പണം തിരിച്ചോദിക്കാൻ പറ്റില്ല. എന്താ അവന്റെ ഒരു പോക്കും വരവും, അവൻ വന്ന് നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ എങ്ങനെയാ ചോദിക്കാന്ന് തോന്നാറുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും,
2: വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇനി മുതൽ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ.

0: VPS ലേക്ഷോർ ഹൃദയസ്പർശം സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ VPS ലേക്ഷോർ ഹൃദയസ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9916460000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore Hospital, എറണാകുളം. ചേച്ചി ബാലേട്ട, നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്റെ വീട് കണ്ണൂരാണ്. കല്യാണം കഴിച്ചെത്തിയത് കാക്കനാടാണ്. ഇവിടെ എല്ലാവർക്കും നിങ്ങളുടെ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്. ഭർത്താവിന് പോലീസിലാണ് ജോലി. എനിക്ക് പോലീസുകാരെ പക്ഷെ പേടിയാണ്. കല്യാണാലോചന വന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. അവസാനം രക്ഷയില്ലാതെ കിട്ടേണ്ടി വന്നു. ആള് പാവാണ് കേട്ടോ. എനിക്ക് 3 മക്കൾ. മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു, മോള് ജർമ്മനിയിലാണ്. താഴെ 2 ആൺമക്കൾ. ഒരാൾ SI ടെസ്റ്റ് എഴുതി നിൽക്കുന്നു, മറ്റവൻ BTech പഠിക്കുന്നു. ഞാൻ MA കഴിഞ്ഞതാണ്, പക്ഷെ ജോലിക്കൊന്നും വിട്ടില്ല. എന്റെ കല്യാണ ദിവസം രാത്രി അദ്ദേഹം പന്തലുകാർക്കൊക്കെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. പെട്ടെന്ന് അതിലൊരുത്തനോട് ചൂടാകുന്നതും കൈ ചൂണ്ടുന്നതും ഒക്കെ കണ്ടു. അപ്പോഴാണ് ദേഷ്യം ഞാൻ നേരിൽ കാണുന്നത്. എനിക്ക് വരയ്ക്കാൻ തുടങ്ങി. എന്നോടും ദേഷ്യപ്പെടുമോ എന്ന ഭയമായി. കൂടെയാണെങ്കിൽ എന്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ, വല്ലാതെ പേടിച്ചു. തിരിച്ചു കയറി വന്ന അദ്ദേഹം പൂവും സാരിയും മാലയും ഒക്കെ ഇട്ട് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ഇതൊക്കെ ഇട്ട് എങ്ങനെയാണോ കിടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. വേഗം ഞാൻ എല്ലാം അഴിക്കാം എന്ന് പറഞ്ഞ് ഡ്രസ് ഊരാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, പതിയെ മതി, ഞാൻ പോവാം. കഥകടച്ച് പതിയെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെസ്റ്റ് എടുക്കൂ, എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തുപോയി. അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അത് പറഞ്ഞ് ഇന്നും ഞങ്ങൾ ചിരിക്കാറുണ്ട്. കൊച്ചുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ ഏതെല്ലാം വഴിയിൽ കൂടി കടന്നു പോകുന്നു അല്ലേ ആശിച്ചി. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇത് വല്ലതും അറിയോ? അതൊക്കെ ഒരു കാലം. ചേട്ടനും എനിക്കും മക്കൾക്കും നല്ലൊരു ഗാനം നിങ്ങൾ വെച്ചു തരണം. സ്നേഹത്തോടെ രേഖ, മഞ്ജിത്താണ് കത്തയച്ചിരിക്കുന്നത്.
2: ഏതായാലും ചേട്ടനാണ് ഈ ഗാനം നമ്മൾ വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ പുറമോടി നോക്കി ഒരു മനുഷ്യനെയും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി വെക്കാൻ വേണ്ടി സാധിക്കില്ല. കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ കുറിച്ചിട്ടും കാക്കിക്കുള്ളിലെ നന്മകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എത്രയോ വാതോരാതെ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ നല്ല സൂര്യന്റെ സമയത്ത് അതിനൊക്കെ നിയന്ത്രിച്ച് ഒരു ഭാഗത്ത് വാഹനങ്ങളുടെ പുക, മറുഭാഗത്ത് ഈ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സൂര്യന്റെ കടുത്ത ചൂട്, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായിട്ട് റോഡിൽ പല വാഹനക്കാരും പല ഡ്രൈവർമാരും പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴും ശാന്തനായിട്ട് അദ്ദേഹം അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, എങ്ങനെയായിരിക്കും അദ്ദേഹം വൈകുന്നേരം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോ പോലീസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പണ്ടെപ്പോഴും ഉണ്ടായ ഒരു പേടിയാണ്. ആ പേടിയൊക്കെ നമ്മൾ മാറി ജനമൈത്രിയായി നമ്മുടെ പോലീസൊക്കെ. അതുകൊണ്ട് നമുക്ക് കാക്കി കണ്ടെടുത്തെല്ലാം ഭയമാണ് എന്ന് പറയാനില്ല. ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഭയപ്പെടുന്നവരുണ്ട്. പക്ഷെ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഇവര് നല്ല വ്യക്തികളാണ്. ഇപ്പൊ തന്നെ ഈ ചേച്ചി പറഞ്ഞ എന്താണ്, ചേട്ടൻ പാവാണ് കേട്ടോ പോലീസാണെങ്കിൽ. പോലീസുകാരല്ലാത്ത എത്ര ആളുകളുണ്ട് പാവമല്ലാത്തവര്. അതുകൊണ്ട് പോലീസ് ആയി എന്നുള്ളത് കൊണ്ട് ക്രൂരന്മാരോ പോലീസ് അല്ലാത്തത് കൊണ്ട് പാവങ്ങളൊന്നും ഇല്ല. അടിസ്ഥാനപരമായിട്ട് എല്ലാവരുടെയും പ്രശ്നം മനുഷ്യൻ മനുഷ്യനാവുക എന്നുള്ളതാണ്. അദ്ദേഹം ധരിക്കുന്ന കുപ്പായം, അദ്ദേഹത്തിന്റെ യൂണിഫോം, അദ്ദേഹം ചെയ്യുന്ന ജോലി, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ പണ്ടത്തെ സ്ത്രീകളും ഇപ്പോഴത്തെ സ്ത്രീകൾക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം അറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നടക്കുന്നതിനേക്കാളും കൂടുതൽ ഡൈവേഴ്സ്, അതിന്റെ എണ്ണം ഇപ്പൊ കൂടുതലാണോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: കുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല, ഡൈവേഴ്സ് വളരെ കൂടുതലാണ്. നമ്മുടെ പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും ഒരു പരിധിവരെ നോക്കി കാണുന്നത് പുറം രാജ്യങ്ങളെയാണ്. അവിടെ ഒരു 15 വർഷം മുമ്പ് നടന്ന സാധനങ്ങൾ ആഫ്റ്റർ 15 ഇയേഴ്സ് ഇവിടെ എന്തായാലും അത് പ്രാബല്യത്തിൽ വരും.

ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്, ഇന്ന് പുറം രാജ്യങ്ങളിലൊക്കെ റെൻഡി ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സദസ്സില് ഈ പെൺകുട്ടികള് ഈ ബോയ് ഫ്രണ്ടിനെ റെന്റിനെടുത്ത് കൊണ്ടുവരും. അപ്പൊ പിന്നെ ഈ ചോദ്യം കുറച്ച് കുറയല്ലോ. ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ ഒരു പരിധിവരെ നമ്മൾ കൊടുക്കുന്നോണ്ടാണ് ആരും കല്യാണം കഴിക്കാത്തത്.

0: രണ്ട് കത്തും നമ്മൾ വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ കത്ത് എന്ന് പറയുന്നത്
1: ഇഷ്ടം പോലെ ലോകകാര്യങ്ങൾ പറയുന്ന ഒരാളെ സംശയിക്കണം എന്നുള്ള കത്താണ്.
0: ആ രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് അന്നത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും. പണ്ടൊരു കുരങ്ങനെ കൊണ്ടുവരുമായിരുന്നു വീടുകളില്, എന്നിട്ട് ആ കൊണ്ടുവന്ന ആള് കുരങ്ങനോട് ചോദിക്കും, പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാ നടക്കുക? നോക്കുമ്പോ കുരങ്ങൻ ഇങ്ങനെ മുഖം താഴ്ത്തി നടക്കും. ഇന്നത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാ
1: നടക്കുക?
0: അടിച്ചു പൊളിച്ച് നടക്കും. അതേപോലെ തന്നെ അന്നത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും. അതായിരുന്നു നമ്മുടെ രേഖയുടെ കത്ത്.
1: ഓക്കെ, ഏതായാലും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വൈജാത്യങ്ങളെ കുറിച്ചിട്ടും ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ചും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകൾ താണ്ടിയുള്ള കത്തുകൾ ഓരോ ദിവസവും മാറി മാറി വരുന്നു എന്നുള്ളത് സന്തോഷം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹലോ വി പി എസ് ലേക്ക് ഷോർ, കൂടുതൽ സ്നേഹത്തോടെ നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

നിങ്ങൾ കേട്ട സംഘഗാനം നയിച്ചവർ അഫ്സൽ വിധു പ്രതാപ്. ചിത്രം ഇരുവട്ടം മണവാട്ടി. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം അൽഫോൺസ് ജോസഫ്. ഇനി സർവമായ എന്ന ചിത്രത്തിൽ ചിന്മയി ശ്രീപാദ പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ബിജു തിരുമല എഴുതി, എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് MG ശ്രീകുമാറും സംഘവും ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ പാടിയ പാട്ട്. അടുത്തത്.

രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. കെ വി ലീല, ടി എസ് ധന്യ എന്നിവരുടെ കഥകൾ, തുടർന്ന് ഗാനം. ഉച്ചയ്ക്ക് 12:05 വികസനത്തിൻ്റെ പുതുവഴികൾ. ഭാരത സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PMJAY ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ ലോക പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.

കാണാമറിയത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനമൊരുക്കിയവർ ബിച്ചു തിരുമല, ശ്യാം. ബോംബെ മിഠായി എന്ന ചിത്രത്തിൽ യേശുദാസും ജോസ് സാഗറും. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് പാരീസ് ചന്ദ്രൻ്റെ ഈണം.

കാർഷിക ജീവനം. നൂറിലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന നൂറോളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി കെ വി അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ. മഴ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം അടുത്തത്. കെ ജയകുമാറിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ പടത്തിൽ യേശുദാസും ചിത്രയും. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ചിത്രം ഈ പുഴയും കടന്ന്. പാടിയവർ എം ജി ശ്രീകുമാർ, ചിത്ര സുജാത. സംഗീതം ജോൺസൺ. ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

ഇന്ന് രാത്രി 10 മണിക്ക് ബി ബാലസായി, എ ദുർഗപ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി. കരേക്കുടി 6 മണി മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. രാത്രി 10 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പടിയ ഗാനം. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, എം ജി രാധാകൃഷ്ണൻ. ചിത്രം അനന്തഭദ്രം.

ചിത്രം മേഘമൽഹാർ. ഗായകർ പി ജയചന്ദ്രൻ. ചിത്ര ഗാനരചന ONV. സംഗീതം രമേശ് നാരായണൻ.

ഇനി നജീം അർഷാദ് പാടിയ ഗാനം റിംഗ് മാസ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനമെഴുതിയത് ബി കെ ഹരിനാരായണൻ, ഈണം പകർന്നത് ഗോപി സുന്ദർ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ഇന്ന് രാത്രി 7:25 മുതൽ എഫ് എം ഈവനിംഗ്. സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടി വരുന്ന അപകടങ്ങളും. 7:45 വാർത്തകൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 യുവവാണിയിൽ ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ്, ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു. അവസാന ഭാഗം രാത്രി 8:05 യുവവാണിയിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം തേടി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ മകൾ അനിത ബോസ് ഹാഫാണ് റിട്ട് ഹർജി സമർപ്പിച്ചത്. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്രസഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ എന്നിവർ ചേർന്ന് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം നടപടികൾ, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. ദുബായിൽ വികസിത് ഭാരത് റൺ 2026 വേണ്ടി ഫിറ്റ്നസ് റൺ സംഘടിപ്പിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് ഫോറവുമായി സഹകരിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലാണ് ദുബായ് ഫ്രെയിമിന് സമീപം ഫിറ്റ്നസ് റൺ സംഘടിപ്പിച്ചത്. 16th നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ. പൂജാവധി അടക്കം ഒഴിവാക്കി 9 ദിവസം സഭ സമ്മേളിക്കും. പൂജാ ബമ്പർ ലോട്ടറി വിൽപ്പന ഇന്ന് ആരംഭിക്കുമെന്ന് ലോട്ടറി വകുപ്പ്. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മിനി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നവംബർ 16-17 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിലാണ് പരിപാടി. ഏഷ്യൻ ഗെയിംസിൽ കുറാഷ് വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി പിങ്കി ബൽഹാര ഇന്ത്യയ്ക്കായി ഒരു മെഡൽ ഉറപ്പിച്ചു. സെമിഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ജീവിതത്തിന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28, വേൾഡ് റാബിസ് ഡേ, ലോക പേവിഷബാധ ദിനം. 100% മാരകമായതും എന്നാൽ കൃത്യമായ ജാഗ്രത പാലിച്ചാൽ 100% പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പേവിഷബാധ. അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നുമുള്ള കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പേവിഷബാധയ്ക്കെതിരെ ശക്തമായ അവബോധം നാം നേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.

0: ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് ലോക പേവിഷബാധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
1: പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള പ്രതിരോധം തീർക്കുവാനായിട്ടുള്ള മാർഗങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ലൂയി പാസ്ചർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുകയും ജോസഫ് മീസ്റ്റർ എന്ന തെരുവുനായ കടിച്ച ബാലന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അത് 1885 ാണ് ആ സംഭവം നടക്കുന്നത്. 1895 ഇദ്ദേഹം മരിക്കുകയാണ്. സെപ്റ്റംബർ 28 ആ ദിവസം അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന് നമ്മൾ എല്ലാ വർഷവും 2007 മുതൽ ഇത്തരത്തിൽ ഇതൊരു ദിനാചരണമായി നടത്തിവരുന്നു. റാബിസ് കാരണം പ്രതിവർഷം 50,000 പുറത്ത് ആളുകൾ ആഗോളതലത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 20,000 കേസുകളും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നമുക്ക് മുൻപ് 2021 വരെ 10-11 കേസൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം ശരാശരി. പക്ഷെ 2022 ശേഷം നമ്മൾ കാണുന്നത് 25 കൂടുതൽ കേസുകൾ തുടർച്ചയായി എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. 2025 നമുക്ക് 33 കേസുകൾ റിപ്പോർട്ട് ചെയ്യും. ഇത്തവണയും കേസുകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അവബോധം കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇതിനെതിരെ 100% ഫലപ്രദമായ ഒരു വാക്സിൻ ഉണ്ട് എന്നിരിക്കുമ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ 80% കേസുകളും വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യവുമുണ്ട്. അപ്പോൾ ഇതിന് മാത്രവുമല്ല, പേവിഷബാധ നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നത് നമ്മൾ കടി കിട്ടിയതിന് ശേഷമാണ്. കടി ഏൽക്കുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ പ്രാധാന്യം. മൃഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടിയിൽ നിന്നാണ് ഇപ്പോൾ 95% പേവിഷബാധ കേസുകളും പട്ടി നിന്ന്, അതായത് ഡോഗ് മീഡിയേറ്റഡ് ഹ്യൂമൻ റാബിസ് എന്ന് പറയും. പട്ടികളുടെ കടി, നായ്ക്കളുടെ കടിയേക്കുമ്പോഴാണ് നമുക്ക് റാബിസ് ഉണ്ടാകുന്നത്. അപ്പം നായ്ക്കളുടെ മാസ് വാക്സിനേഷനാണ് ലോകമെമ്പാടും ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ മാർഗം. അപ്പോൾ ആ രീതിയിൽ നായ്ക്കളെ ഉത്തരവാദിത്തത്തോടു കൂടി വളർത്തുക, കുത്തിവെപ്പ് നൽകുക, തെരുവുനായയുടെ പോപ്പുലേഷൻ, സ്ട്രേഡോ പോപ്പുലേഷൻ മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അവർക്ക് തെരുവുകൾ ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ, തെരുവുനായകളെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കമ്മ്യൂണിറ്റി ഷെൽറ്ററുകളിലേക്ക് മാറ്റണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും മാത്രവുമല്ല, ഇത്തവണത്തെ തീം തന്നെ സ്ട്രോങ്ങർ ടുഗദർ, ശക്തമായി നമ്മൾ ഒരുമിച്ച്, ഒരുമിച്ച് എന്ന വാക്കതിൽ വളരെ പ്രധാനമാണ്. വൺ ഹെൽത്ത്, ഏകാരോഗ്യ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ജന്തുജന്യ, പ്രധാന ജന്തുജന്യ രോഗമായ റാബിസിനെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ചെയ്യാവുന്നതിന് പരിമിതിയുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും വേസ്റ്റ് മാനേജ്മെന്റ്, ശുചിത്വ മിഷൻ, ഇങ്ങനെ എല്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സെക്ടറുകളും, നമ്മുടെ പൊതുസമൂഹവും ഒരുമിച്ച് ശക്തിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 100% മാരകമായ രോഗത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
0: മാഡം, ഒരു പ്രധാന സംശയമുള്ളത്, പേവിഷബാധ പകരുന്നത് പ്രധാനമായും നായ്ക്കളിലൂടെ മാത്രമാണോ എന്നുള്ളതാണ്?
1: ഇല്ല, അത് തെറ്റാണ്. റാബിസ് ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. റാബിഡോവിരുടെ ഫാമിലിയിലെ വൈറസാണിത്. ഈ വൈറസ് പൊതുവെ സസ്തനികളിലാണ് കണ്ടുവരുന്നത്. മൃഗത്തിൻ്റെ രോഗബാധിതമായ മൃഗത്തിൻ്റെ ഉമിനീര് വഴിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ആ ഉമിനീര് കടിച്ച മുറിവ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിലെയോ വായിലെയോ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയോ നമ്മുടെ ഏതെങ്കിലും മുറിവുകളിൽ ഈ ഉമിനീര് പറ്റുകയോ, കടിച്ചത് കൊണ്ടുള്ള മുറിവും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് നേരത്തെ ഉള്ള ചെറിയ ചൊറിഞ്ഞു പൊട്ടിയ മുറിവുകൾ ഉൾപ്പെടെയുള്ള മുറിവുകളിലൂടെ ഈ ഉമിനീരുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് പടരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാഹകരായിട്ടുള്ള മൃഗങ്ങൾ പട്ടി മാത്രമല്ല, പ്രധാനമായും പട്ടികളാണെങ്കിൽ പോലും പൂച്ച, മറ്റ് ഇപ്പോൾ പശു ആണെങ്കിലും ആട്, കന്നുകാലികളെല്ലാം തന്നെയും, അതുപോലെ കീരി ഒരു പ്രധാനപ്പെട്ട മൃഗമാണ്. കീരി കൊണ്ട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ, സിംഹവും പുലിയും, കാട്ട് പോത്ത്, കാട്ടുപന്നി, നീർനായ, നീർനായ ഒരു അപകടമാണ്. നമ്മൾ വെള്ളത്തിൽ കാല് കഴുകുമ്പോഴൊക്കെ നീർനായ കടിക്കുന്നത്, മരപ്പട്ടി, ഇങ്ങനെയുള്ള എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ഈ രോഗം നമ്മളിലേക്ക് വരാം. കുരങ്ങുകൾ, അപ്പോൾ വന്യമൃഗങ്ങളിലാണെങ്കിൽ റാബിസ് വൈറസിന്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുമൃഗങ്ങൾ കടിക്കുന്നതിനേക്കാൾ വന്യമൃഗങ്ങളാണ് കടിക്കുന്നതെങ്കിൽ

0: മുറിവ് തീരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ സീറം അടക്കമുള്ള കാറ്റഗറി 3 എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അതിനെ മാറ്റുകയും ഏറ്റവും കൂടുതൽ ചികിത്സ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പോൾ വന്യമൃഗങ്ങൾ വളരെ അപകടകാരികളാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കോണ്ടാക്ട് നിൽക്കുന്നത് നായ്ക്കൾ വഴിയാണ്. 95% കേസും നമുക്ക് നായ്ക്കളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പൂച്ച ഇപ്പോൾ പൂച്ച കണ്ടുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്നുണ്ട്. പലപ്പോഴും വന്യമൃഗങ്ങളും മനുഷ്യരുമായിട്ട് അവരിങ്ങോട്ടേക്ക് വരുമ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പലപ്പോഴും അത്തരത്തിൽ കാട്ടുപന്നീൻ്റെ അറ്റാക്ക്, ഈ അടുത്ത കാലത്ത് നമുക്ക് കൊല്ലത്ത് വെച്ചൊരു കാട്ടുപൂച്ച നമ്മുടെ മലയോര പ്രദേശത്ത് ആക്രമണമുണ്ടായി. ഈ രീതിയിൽ വളരെ റിസ്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കേസുകൾ കൂടുതൽ നായ്ക്കളെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ നായ്ക്കൾ വഴിയുള്ള റാബീസ് നിർമാർജനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നേ ഉള്ളൂ. ഏത് മൃഗം കടിച്ചാലും നിങ്ങൾ വാക്സിൻ എടുക്കുവാൻ ആശുപത്രിയിൽ വരിക തന്നെ വേണം. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെറിയ നമ്മുടെ ചുണ്ടലി കണക്കുള്ള റോഡൻസ് വിഭാഗം, കാർന്ന് തിന്നുന്ന മൃഗങ്ങൾ പൊതുവേ റേബീസ് പരത്താറില്ല. പക്ഷെ കാട്ടിലുള്ള റോഡൻസ്, ഇപ്പോൾ അണ്ണാനൊക്കെ, അവ കടിക്കുകയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വന്യമൃഗങ്ങൾ ഇതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതിനാൽ വൈൽഡ്, അതായത് വന്യ മേഖലയിൽ നിന്ന് നമുക്ക് ഏത് മൃഗം കടികിട്ടിയാലും വാക്സിൻ എടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോൾ ചുണ്ടലിയൊക്കെ കടിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പക്ഷി ഇഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പല്ലി, പാറ്റ, ഇവയൊന്നും ഇത് പടർത്തത്തില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ഒരു പക്ഷികളും പടർത്തത്തില്ല. ബാറ്റ് ഇതിലൊരു സംശയമുള്ളതാണ്. വവ്വാലുകൾ പല അമേരിക്കൻ റീജിയനിലൊക്കെ വവ്വാലുകളാണ് ഇതിൻ്റെ റേബീസ് വൈറസിൻ്റെ പ്രധാന വാഹകർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലുള്ള വവ്വാലുകളിൽ ഇതിൻ്റെ സാന്നിധ്യം, വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഗൈഡ്ലൈൻസിലൊക്കെ വവ്വാലിന് വാക്സിൻ വേണ്ട എന്ന രീതിയിലാണ് ഗൈഡ്ലൈൻസിലുള്ളത്. എങ്കിലും നമ്മൾ അഥവാ ഒരു കേസ് എക്സ്പോസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കും, മറ്റ് സീറം അങ്ങനെ കൂടിയ ചികിത്സയിലേക്ക് പോവുകയില്ല. കാരണം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ.
1: മാഡം, മൃഗങ്ങളുടെ കടിയോ പോർലോ ഏറ്റാൽ വീട്ടിൽ വെച്ച് ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്?
0: മൃഗം കടിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ പ്രഥമ ശുശ്രൂഷ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉമിനീര് വഴിയായിരിക്കും ഈ മുറിവിലേക്ക് വൈറസ് കയറുന്നത്. അപ്പോൾ നമ്മൾ ആ മുറിവ് വളരെ കൃത്യമായി വൃത്തിയായി ഒരു 10-15 മിനിറ്റ് ടാപ്പ് വെള്ളത്തിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ്, മറ്റ് ആൻറ്റിസെപ്റ്റിക്സ് ഒന്നും തേടി നിങ്ങൾ പോകേണ്ട, സോപ്പ് മാത്രം ഉപയോഗിച്ച് നല്ലപോലെ 15 മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ഒരു 90%-ൽ അധികവും ആ വൈറസിനെ നമുക്ക് പൂർണ്ണമായും ആ മുറിവിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ വൈറസിൻ്റെ ലോഡ് കുറയുമ്പം തന്നെ, ഇൻകേസ് അതൊരു റാബിസ് ബാധയുള്ള പേവിഷബാധയുള്ള ഒരു മൃഗമായിരുന്നെങ്കിൽ പോലും നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുവാനും അഥവാ രോഗലക്ഷണങ്ങൾ ഈ വാക്സിൻ സീറോ ഒക്കെ കൊടുക്കുമ്പോഴും അതിൻ്റെ ഫലവും കൂടുതൽ ഫലപ്രദമാക്കാനും ഒക്കെ നമ്മൾ ഈ വൈറസ് മുഴുവൻ കഴുകിക്കളയുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഉടനെ തന്നെ താമസിക്കുകയും ചെയ്യരുത്. എവിടെ വെച്ചാണോ കടി കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോപ്പ് തേച്ച് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ഈ നമ്മൾ കഴുകുക എന്നുള്ളതാണ്. അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും.
1: മേഡം, അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ കടിയോ മാന്തലോ ഏറ്റാൽ എത്ര സമയത്തിനുള്ളിലാണ് വാക്സിൻ എടുക്കേണ്ടത്?
0: എത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ ആശുപത്രിയിലൊക്കെ എത്തി വരുമ്പോൾ 2-3 മണിക്കൂറാകും. അതൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുറിവുകളുണ്ട്. അതായത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ, പ്രത്യേകിച്ച് ഈ നേർവുകൾ, ഇത് നമ്മുടെ ഞരമ്പ് വഴിയാണ് ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പിലേക്ക് ഈ വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സിനും അതിൽ നിന്നുണ്ടാകുന്ന ആൻറ്റിബോഡി, നമ്മൾ വാക്സിൻ അല്ലാതെ കൊടുക്കുന്ന ചികിത്സ സീറമാണ്. വലിയ മുറിവുകൾ, ചോര വരുന്ന മുറിവുകളാണെങ്കിൽ നമ്മൾ വാക്സിന് പുറവേ റെഡിമെയ്ഡ് ായിട്ട് ആന്റിബോഡി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വാക്സിൻ ഒരു കുത്തിവെപ്പ് നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ആന്റിജൻ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ആന്റിബോഡി ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പൊതുവേ ഒരു 1 ആഴ്ച സമയമൊക്കെ എടുക്കും. പൂർണ്ണമായും 0.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ടൈറ്റർ എന്ന് പറയുന്നത്. അത് എത്തുവാനായിട്ട് 2 ആഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ആന്റിബോഡി ഉണ്ടായി വരുവാനായിട്ട് ഒരു 1 ആഴ്ച എടുക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഈ വൈറസ് നേർവുകളിൽ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറാനൊരു സാധ്യത ഉള്ളതിനാൽ ആ കടി കിട്ടുന്ന സമയത്ത് തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ആന്റിബോഡികളാണ് നമ്മൾ സീറം, ആന്റി റേബീസ് സീറം എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്നും കുതിരയിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൻ്റെ വിലയും അതനുസരിച്ച് മാറുകയും ചെയ്യും. ഹ്യൂമൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്, ഇക്വൈൻ കുതിരയിൽ നിൽക്കുന്ന ഇക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്. ഇപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡീസും WHO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗൈഡ്ലൈൻസിലേക്ക് വരുന്നതേ ഉള്ളൂ, അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആന്റിബോഡി നമ്മൾ ഈ മുറിവിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഈ മുറിവിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ലോക്കലി തന്നെ ആ മുറിവിൽ തന്നെ വൈറസിനെ ഈ ആന്റിബോഡി ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വലിയ മുറിവുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആന്റിബോഡി കുത്തിവെപ്പ്, അതായത് സീറം, ആന്റി റേബീസ് സീറമിന്റെ കുത്തിവെപ്പ് അധികം കാലതാമസം ഇല്ലാതെ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ മുറിവിൽ നിന്ന് എങ്ങാണം ഇത് ഞരമ്പുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നു, അത് വിരളമായിട്ട് വരുന്നതാണ്. അത് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഞരമ്പിലേക്ക് നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻട്രി ചെയ്തിട്ടുള്ള സാധ്യതയുള്ള മുഖം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് മുഖത്തെ മുറിവുകൾ. പിന്നീട് കൈ, കയ്യിൽ എന്താണെന്ന് വെച്ചാൽ കൈ പത്തിൽ നിറച്ച് ഞരമ്പുകളാണ്, നെർവ്സ് ആണ്, ഡെൻസ് നെർവ്സിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മുറിവ് ഏൽക്കുമ്പോൾ ഈ നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻട്രി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ, മുഖം, തല, കയ്യ്, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലുള്ള മുറിവുകൾ, ആഴത്തിലുള്ള മുറിവ്, ഏത് ഭാഗത്താണെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾ, പിന്നെ അഞ്ചിൽ കൂടുതൽ വളരെ അപകടകരമായിട്ട് നമ്മളെ ആക്രമിച്ചു അഞ്ചിൽ കൂടുതൽ മുറിവുകൾ, ഇതൊക്കെ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആശുപത്രിയിലെത്തി വാക്സിൻ മാത്രമല്ല വാക്സിൻ്റെ കൂടെ ആന്റി റേബീസ് സീറോവും എടുത്തിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സമയം, എന്നാൽ ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു പെടയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എത്രയും എടുക്കാവുന്ന അത്രയും വേഗത്തിൽ എത്രയും പെട്ടെന്ന് പറ്റും അത്. കാരണം നമ്മുടെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. താലൂക്ക് ആശുപത്രി അടിസ്ഥാനത്തിൽ നമുക്ക് ആന്റി റേബീസ് സീറോവും അവൈലബിൾ ആണ്. ചോര വന്നിട്ടില്ലാത്ത മുറിവാണെങ്കിൽ വാക്സിൻ മാത്രം മതി. ചോര വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ വായിലോട്ട് ഈ മ്യൂക്കസ് മെംബ്രെയിനിലേക്കൊക്കെ സ്പ്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറം കൂടി എടുക്കേണ്ടി വരും. ഇനി ഇതിന് മുമ്പ് നിങ്ങൾ ഒരിക്കൽ വാക്സിനേറ്റഡ് ആണ് എന്ന് വെക്കുക, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റേബീസ് വാക്സിൻ, അതും പുതിയ തരം വാക്സിൻ, നെർവ് പണ്ട് പൊക്കിളിന് ചുറ്റും എടുക്കുന്ന വാക്സിൻ നമ്മൾ കണക്കിലെടുക്കത്തില്ല, അത് നെർവസ് ടിഷ്യൂ, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് നമ്മൾ അത്ര കോൺഫിഡന്റ് അല്ല. പക്ഷെ ഒരു 2000 ശേഷമൊക്കെ നമുക്കിവിടെ സെൽ കൾച്ചർ വാക്സിൻ ആണ് നമ്മൾ തോളിലെടുക്കുന്ന വാക്സിൻ. ഈ വാക്സിൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഴുവൻ ഡോസും എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നീട് സീറമിന്റെ ആവശ്യമില്ല, ആന്റി റേബീസ് സീറമിന്റെ ആവശ്യമില്ല, വാക്സിനും ബൂസ്റ്റർ ഡോസസ് മാത്രം മതിയാകും. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ താങ്കൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ എടുത്തിട്ടുള്ളവരുടെ ഗുണമെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും, അതായത് ആ വാക്സിന്റെ ബൂസ്റ്റർ എടുക്കുന്നത് ഉടനെ തന്നെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കിക്കോളും. അപ്പോൾ 7 ഒന്നും താമസമില്ല, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ബൂസ്റ്റർ മാത്രം മതിയാകും. ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മാഡം, മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത ഒരു വളർത്തുനായുടെ കടിയോ മാന്തലോ ഏറ്റാൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ?
0: വാക്സിൻ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ ഈ മൃഗങ്ങൾക്ക് വാക്സിൻ എല്ലാ വർഷവും, വർഷത്തിൽ ഒരിക്കലാണ് വാക്സിൻ കൊടുക്കുന്നത്. മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ വാക്സിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. ചിലപ്പോൾ അതൊരു കോൾ ചെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു വർഷം കൂടുമ്പോൾ 7 ആകുമ്പോൾ തന്നെ ചില മൃഗങ്ങളുടെ പ്രൊട്ടക്ഷൻ കുറയുന്നതായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 100% മാരകമായ ഒരു രോഗത്തിനെതിരെ നമുക്ക് ഒരു ഊഹം വെച്ച് ചികിത്സിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മൃഗം എല്ലാ വർഷവും വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, പക്ഷേ വാക്സിൻ എടുത്തേ മതിയാകൂ. വാക്സിൻ എടുക്കാത്ത ഏത് മുറിവ്, ഏത് മൃഗം കടിച്ച് നക്കിയോ മാന്തിയോ ചെറിയ മുറിവ് നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്തിട്ട് വളർത്തുന്നതാണെങ്കിൽ പോലും വാക്സിൻ എടുക്കുക എന്നുള്ളത് അവരുടെ പ്രധാനം. ചോര വന്നിട്ടുണ്ടെങ്കിൽ സീറം എടുക്കണം. മുമ്പ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബൂസ്റ്റർ മാത്രം മതിയാകും.
1: പേവിഷബാധ പ്രതിരോധത്തെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15:23. പ്രിയമുള്ളവരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഫുട്ബോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ ഗാനം മഹാസമുദ്രം എന്ന ചിത്രത്തിൽ നിന്ന്. വരികൾ കൈതപ്രം, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി 19 ഫോൺ നമ്പർ 8547-63015 8547-63015. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ എറണാകുളം മേഖല ഓഫീസുമായി ബന്ധപ്പെടുക. വെബ്സൈറ്റ് www.egrants.kerala.gov.in www.egrants.kerala.gov.in ഫോൺ നമ്പർ 04842-983130 04842-983130. പട്ടികജാതി വികസന വകുപ്പിൻ്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04712-737238 04712-737238 അവസാന തീയതി ഈ മാസം 30. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ റദ്ദായ രജിസ്ട്രേഷനുകൾ അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ മുഖേന പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. www.eemployment.kerala.gov.in ഫോൺ നമ്പർ 04792-44252 04792-44252. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. 04792-415568 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ അറിയാം. 04792-415568. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിൻ്റെയും അക്വാകൾച്ചറിൻ്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരം ഒടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കർ കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് അടുത്ത മാസം 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി അടുത്ത മാസം 5 രാവിലെ 11 എത്തിച്ചേരേണ്ടതാണ്. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:30. 15 സെക്കൻഡ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 230 രൂപ കുറഞ്ഞ് 13,765 രൂപ നിരക്കിലും, പവന് 110,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം റൺ എന്ന ചിത്രത്തിലെ ഗാനം ഹരിഹരനും സാധന സർഗവും പാടിയത്. ഗാനരചന അറിവുമതി, സംഗീതം വിദ്യാസാഗർ.

ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി കമൽഹാസൻ രചിച്ച ഇളയരാജ സംഗീതം നൽകി ഹരിഹരനും ആശാ ഭോസ്ലെയും പാടിയ ഗാനം, ചിത്രം ഹേ റാം.

ഇനി ദോ പാട്ടി എന്ന ചിത്രത്തിലെ ഗാനം സചേത് പരമ്പര, കൗസർ മുനീർ എന്നിവർ പാടിയത്.

നാമുത്തുകുമാർ രചിച്ച് യുവൻ ശങ്കർ രാജ ഈണം പകർന്ന് 7G റെയിൻബോ കോളനി എന്ന ചിത്രത്തിനുവേണ്ടി ഹരീഷ് രാഘവേന്ദ്ര, മധുമതി എന്നിവർ പാടിയ ഗാനം ഇനി.

0: ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് 7, 13 എന്നീ വാർഡുകളിലേത് പഞ്ചായത്ത് ഓഫീസിലും 9, 10 വാർഡുകളിലേത് ചാത്തനാട് സെന്റ് വിൻസെന്റ് ഫെറർ ചർച്ചിലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചില്ല ജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. നാടൻ ചീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്. കൊച്ചി FM ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
1: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ
2: ആകാശവാണി FM വാർത്തകൾ.
3: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75-ാം വാർഷികാഘോഷം ചേംബർ ഹാളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഒരു മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കാലിക്കറ്റ് സർവകലാശാല

0: മേളയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവക്കേഷൻ സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ ഇന്ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യ അന്തർ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് ക്യാഷ് അവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തും. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് ഉണ്ടാകും. സ്വർണവില പവന് 1840 രൂപ കുറഞ്ഞ് 110,120 രൂപയായി. 13,765 രൂപയാണ് ഇന്ന് ഗ്രാമിന് വില. ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ വനിതാ സ്ക്വാഷ് ഗ്രൂപ്പ് സിയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 16 വെള്ളിയും അടക്കം ഇന്ത്യയ്ക്ക് ഇതുവരെ 37 മെഡലുകൾ. മെഡൽ പട്ടികയിൽ ഇന്ത്യ 12 സ്ഥാനത്താണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കെ വി ലീല, ടി എസ് ധന്യ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ലളിതഗാനം ഇവ കേൾക്കാം. ആദ്യം കെ വി ലീല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗന്ധരാജൻ പൂവുകൾ.
1: പതിവ് പോലെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ആ വാർത്ത കേട്ടത്. അറിഞ്ഞോ, നമ്മുടെ സോഫി പോയി. ഏത് സോഫി? പൂവത്തിങ്കിലെ സോഫി. നമ്മുടെ സ്കൂളിൽ പഠിച്ച, അടുത്ത പറമ്പിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന മാത്യു പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. അവൻ തുടർന്നു, 3 മണിക്കാ സംസ്കാരം, ഇയാൾ പോകുന്നില്ലേ? സ്തബ്ധയായി നിന്ന് എന്നോടവൻ വീണ്ടും ചോദിച്ചു, ഇന്ന് ജോലിക്ക് പോകുവാണോ? ഏയ് ഇല്ല, അവളെ കാണണം, ഞാൻ പറഞ്ഞു. റബ്ബർ മരത്തിൽ ചില്ലുറപ്പിച്ചുകൊണ്ട് മാത്യു പിന്നെയും പറഞ്ഞു, ഒരു കണക്കിനവൾ പോയിക്കോട്ടെ, എത്ര നാളെന്ന് പറഞ്ഞ വേദന തിന്നുക. അതുമാത്രമല്ലല്ലോ, അവളുടെ കാരണവന്മാരും ജീവിച്ചിരിക്കുവല്ലേ, അത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ കാര്യമാ കഷ്ടം. അത് കേട്ട് തല പെരുത്തു, കണ്ണിൽ വെളിച്ചം കെട്ടപോലെ തോന്നി, കണ്ണു നിറഞ്ഞു. സോഫിക്ക് കുറേ നാൾ മുൻപ് എന്തോ അസുഖം ബാധിച്ചിരുന്നുവെന്നും അത് ഭേദമായി എന്നും കേട്ടിരുന്നു. പെട്ടെന്നെന്തു സംഭവിച്ചു? അങ്ങനെ മനസ്സിലോർത്തപ്പോഴേക്കും അവൻ പറഞ്ഞു, ക്യാൻസറായിരുന്നു. 5 വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് 2 മാസമായി കൂടുതലായിരുന്നു. ഞങ്ങളുടെ വല്യമ്മയുടെ ബന്ധുകൂടിയാണ്, എനിക്കീ പണി കഴിച്ചിട്ട് വേണം കാണാൻ പോകാൻ. പറമ്പിന്റെ മൂലയിൽ നിന്നൊടിച്ചെടുത്ത കറിവേപ്പിലത്തണ്ടുകൾ കയ്യിലിരുന്ന് ഞെരിഞ്ഞു, ഇലകൾ വേർപിട്ടു. അത് എറിഞ്ഞുകളഞ്ഞ് ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ഇസ്തിരിയിടാനായി മേശയിലെടുത്തുവെച്ച വസ്ത്രങ്ങൾ അതേപടി അലമാരയിൽ തിരിച്ചുവെച്ചു. ഇനി ഏതായാലും ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഈ കളർ ഡ്രസ് വേണ്ട, നിറം കുറഞ്ഞ ഒരെണ്ണം മതി. സോഫിയെ കാണണം, ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലും. കുറേ നേരം കട്ടിലിൽ തന്നെ ഇരുന്നു, പലതും ഓർത്തു. കുട്ടിക്കാലം, ചുറ്റുവട്ടത്തെ കൂട്ടുകാർ, സ്കൂളിലേക്കുള്ള നടത്തങ്ങൾ, അതിൽ ഒരാളായിരുന്നു അവളും. തൻ്റെ പേര് തന്നെയായിരുന്നു സോഫിക്കും. സോഫിയെന്ന് സ്കൂളിൽ വിളിച്ചിരുന്ന പേരാണ്. 2 ആങ്ങളമാരുടെ പുന്നാരപ്പെങ്ങൾ, ചുറുചുറുക്കുള്ള അമ്മയുടെ മകൾ, കുടുകുടാ ചിരിക്കുന്ന പ്രകൃതം. 18-ാം വയസ്സിൽ അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ശേഷം കണ്ടത് വളരെ അപൂർവം. 2 ആൺമക്കളും ഭർത്താവും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അയാളും ദീനം വന്ന് അവളെ വിട്ടുപോയി. കുട്ടികൾ മുതിർന്നു, 2 ആൾക്കും പഠിപ്പ് കഴിഞ്ഞ് ജോലിയായി. ഒരാൾ വിദേശത്തും മറ്റൊരാൾ നാട്ടിലും. അവളെക്കുറിച്ച് തൻ്റെ അറിവ് ഇത്രയുമാണ്. ഭർത്താവ് മരിച്ച് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് അസുഖം വന്നത്. രോഗിയായ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ആങ്ങളമാരും അവരുടെ ഭാര്യമാരും പറ്റാവുന്ന ചികിത്സകൾ നൽകി, നന്നായി പരിചരിച്ചു. ഒടുവിൽ അപ്പന്റെയും അമ്മയുടെയും കരുതലിൽ തന്നെ അവളുടെ ജീവിതവും അവസാനിച്ചു. ആ വാർത്തയാണ് താനിപ്പോൾ കേട്ടത്. പഴയ ഓർമ്മകൾ പിന്നെയും നിരന്നു. സ്കൂളിലെത്താൻ 4.5 കിലോമീറ്റർ നടക്കണം. റോഡിൽ ഇരുവശത്തും പൂത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വെളുത്ത പൂക്കൾ പിഴുതെടുത്ത് ഞെരുക്കി കിരുകിരാ ശബ്ദമുണ്ടാക്കി നടന്നുപോകുന്ന ഞങ്ങളുടെ സംഘത്തിൽ അവളുമുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കലപിലകൾക്കിടയിലും നിശബ്ദയായിരുന്നു അവൾ. ഒന്ന് പിച്ചിയാൽ പോലും ഒന്നും പറയാതെ വെളുക്കെ ചിരിക്കുക മാത്രം ചെയ്യുന്ന സോഫി. അമ്മയുടെ ഒരകന്ന ബന്ധുകൂടിയായിരുന്നു അവളുടെ അമ്മ. അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ കൂട്ടിന് കൂടുതൽ ആഴവുമുണ്ടായിരുന്നു. അമ്മ വീടുകളിലെ ആഘോഷങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഒത്തുകൂടും. അവളുടെ കല്യാണശേഷവും അത് തുടർന്നു. അപ്പോഴൊക്കെയാണ് അവളുടെ വിശേഷങ്ങൾ അറിയുക, അല്ലെങ്കിൽ മാറ്റപ്പള്ളിയിലെ വലിയ പെരുന്നാളിന്. അന്ന് കേരളക്കര മൊത്തം മാലാഖയെ വണങ്ങാനെത്തും. മാലാഖരൂപം എഴുന്നള്ളിപ്പിനിടയിൽ, അതല്ലെങ്കിൽ പലഹാര കച്ചവടക്കാരുടെ മുന്നിലൊക്കെ ഞങ്ങൾ വർഷാവർഷം കണ്ടിരുന്നു. ഒരിക്കൽ നീലസാരിയുടുത്ത് ഭർത്താവിനൊപ്പം നിന്ന സോഫി എന്നോട് ചോദിച്ചു, നീ ഇപ്പോഴും പഠിക്കുവാണല്ലേ? അതേയെന്ന് ഞാൻ തലയാട്ടി. അത് കേട്ടപ്പോഴും അവൾ നന്നായി ചിരിക്കുക മാത്രം ചെയ്തു. അതാണ് ഓർമ്മയിലെ അവസാന കാഴ്ച. ദൈവമേ, മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ ക്രൂരനാകുന്നതെന്ത്? ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഉത്തരമില്ലാത്ത ആ ചോദ്യം വീണ്ടും ചോദിച്ചു. അസുഖം വന്ന് കിടപ്പിലായപ്പോൾ പലവട്ടം അവളുടെ ആങ്ങളമാരോട് ചോദിച്ചു, പെണ്ണു വരാറുണ്ടോ? അവൾക്കു സുഖമാണോ? അപ്പോഴൊക്കെ അതേ എന്നു മാത്രം ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് അവർ മുഖം തിരിക്കും. ഇന്നാട്ടിലെ ഒരു പ്രധാന വിശേഷണമാണ് പെണ്ണെന്ന വിളി. എല്ലാ വീട്ടിലെയും പെൺകുട്ടികളെ വിളിക്കുന്നത് പെണ്ണെന്നാണ്. മുത്തേ, പൊന്നേ എന്നൊക്കെയാണ് അതിൻ്റെ നാട്ടുവ്യാഖ്യാനം. കൈക്കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും മുതിർന്ന സ്ത്രീകളെയുമെല്ലാം അങ്ങനെ വിളിച്ചിരുന്നു. ആ വിളിയിൽ അവരെല്ലാം ആനന്ദവും അനുഭവിച്ചിരുന്നു. കുഴപ്പമില്ലാതെ ഇന്നും തുടരുന്ന ഒരു പ്രയോഗരീതി. സോഫിക്ക് ഇടയ്ക്ക് അസുഖം കൂടി ചികിത്സ തുടരുന്നു എന്ന് കേട്ടെങ്കിലും അവളുടെ അമ്മയെ കണ്ടപ്പോൾ ചോദിക്കാൻ മടിച്ചു. സങ്കടപ്പെടുത്തണ്ട, എന്നെങ്കിലും നേരിട്ട് പോയി കാണാമെന്ന് കരുതി. പക്ഷേ അത് നടക്കാതെ പോയി. കഷ്ടം. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കാണാതെ പോയത് തെറ്റായി തോന്നി. ദൈവമേ, മനസ്സ് തേങ്ങി. അവളുടെ ചേതനയേറ്റ ശരീരം എങ്ങനെ കാണും? എങ്ങനെ പോകാതിരിക്കും? നല്ല നല്ല സ്കൂൾ കാലങ്ങൾ വീണ്ടും ഓർത്തു. റോഡിൽ കൂടി മഴവെള്ളം തെറിപ്പിച്ച് ഈർക്കിൽ കുരുക്കിൽ പുല്ലിനിടയിൽ നിന്ന് തവളകളെ പിടിച്ച് ആർത്തു വിളിച്ചു മുന്നേറിയ കൂട്ടത്തിൽ അവളും അവളുടെ ചേട്ടന്മാരുമുണ്ടായിരുന്നു. സ്കൂൾ വഴിയിൽ ഓണപ്പൂക്കളമിട്ട മുറ്റങ്ങൾ തേടി പതിവിലും നേരത്തെയുള്ള നടത്തങ്ങളായിരുന്നു അന്നത്തെ മറ്റൊരു വിനോദം. വലിയ പണിക്കൻ എന്നറിയപ്പെടുന്ന നാട്ടിലെ ഭംഗിയേറിയ കൊത്തുപണികളും മിനുക്കുപണികളും ചെയ്ത് വാതിലുകളും വീട്ടുപകരണങ്ങളും ഉണ്ടാക്കുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീധരൻ പണിക്കന്റെ വീട്ടുമുറ്റത്തായിരുന്നു ഏറ്റവും നല്ല പൂക്കളം ഒരുങ്ങിയിരുന്നത്. പല നിറമുള്ള വൃത്തങ്ങളും അതിനിടയിൽ ഡിസൈനുകളുമായി ചന്തമീറുന്ന പൂക്കളങ്ങൾ. ചെമ്പരത്തിയും കോളാമ്പിയും ചെത്തിയും തുമ്പയും തുളസിയും ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം അടർത്തി നിരത്തിയ നിറച്ചാർത്ത് അവരുടെ ആൺമക്കളുടെ കരവിരുതായിരുന്നു. പെൺകുട്ടികളില്ലാത്ത ആ വീട്ടിൽ എല്ലാ കൊല്ലവും പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നത് അവിടുത്തെ ചേട്ടന്മാരായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോഴും ആ പൂക്കളം കാണാൻ ഞങ്ങൾ വീണ്ടും കയറും. വെള്ളം കുടിക്കാനെന്ന വ്യാജേനയാണ് വൈകിട്ടുള്ള ആ പോക്ക്. പടിവാതിൽ കടക്കുമ്പോൾ തന്നെ വലിയ പണിക്കിന്റെ ഭാര്യ തിളങ്ങുന്ന സ്റ്റീൽ മൊന്തയിൽ വെള്ളവുമായി വരും. അത് വാങ്ങി കുടിച്ച് ഓരോരുത്തരും പിന്നെ കവല വഴി വീട്ടിലേക്ക് നടക്കും. പോകും വഴി മനോജിന്റെയും കവിതയുടെയും വീട്ടിലെ പൂക്കളങ്ങളും കാണും. സോഫിയും അക്കൂട്ടത്തിലുണ്ടാകും. കുഞ്ഞുമോളും സാജുവും രമണിയുമൊക്കെയാണ് ഇതിന്റെ നേതൃത്വം. ഓരോന്നും കണ്ടിറങ്ങി വീട്ടിലെത്തുമ്പോൾ നന്നേ വൈകും. നല്ല വഴക്കും പുളിവാർ പ്രയോഗവും കിട്ടിയിട്ടുമുണ്ട്. രമണിയും കുഞ്ഞുമോളും പരസ്പരം ഓരോരോ തമാശകൾ പറഞ്ഞു നീങ്ങുമ്പോൾ സോഫി പൊട്ടിച്ചിരിക്കും. ആ സോഫിയാണ് വിട പറഞ്ഞത്. സോഫിയുടെ വീടായിരുന്നു ഏറ്റവും ഒടുവിൽ. റോഡിന് താഴെ നിരപ്പിലുള്ള വീട്. അവിടെയാണ് സോഫി അവസാന നാളുകളിൽ കഴിഞ്ഞതും അന്ത്യശ്വാസം വലിച്ചതും. അവിടേക്കാണ് പോകേണ്ടതും. അടർന്നുപോയ അവളുടെ ജീവിതത്തെ ഓർത്ത് ഏറെ സങ്കടപ്പെട്ടു. ജീവിതം ചിലർക്കിങ്ങനെ കനപ്പെട്ടതായി പോകുന്നതെന്ത് എന്ന് ദൈവത്തോട് ചോദിച്ച് വീണ്ടും വാശി പിടിച്ചു. അപ്പോഴാണ് അമ്മ കഴിക്കാൻ വിളിച്ചത്. എന്നും എട്ടരയ്ക്ക് കഴിക്കുന്നയാൾക്ക് ഇന്ന് വിശപ്പില്ലേ? എന്തുപറ്റി? അമ്മ ചോദിച്ചു. അമ്മ വിവരം അറിഞ്ഞില്ല. അമ്മയോട് തൽക്കാലം പറയണ്ട, പോയി വന്നിട്ട് പറയാം. അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയും? പുട്ടിന് രുചി തോന്നിയില്ല. ചായ മാത്രം കുടിച്ചു. പെട്ടെന്ന് റെഡിയായി. സംസ്കാര സമയത്തിന് മുന്നേ അവിടെ എത്തണം. കഷ്ടി 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ. കുളിച്ച് ഉടുപ്പുകൾ മാറി കനത്ത വെയിലിലും കുടപോലും എടുക്കാതെ നടന്നു. വഴിപ്പൂക്കൾ വെയിലിൽ വാടി നിന്നു. തീക്കാറ്റു തുപ്പുന്ന വെയിൽ റോഡിൽ കറുത്ത നിഴൽ ചിത്രങ്ങൾ വരച്ചു. മടിച്ചു മടിച്ചു നടന്നു ഒറ്റയ്ക്ക്. തലങ്ങും വിലങ്ങും വണ്ടികൾ പോകുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ കണ്ടു റോഡിലും താഴെയുള്ള വീട്ടുമുറ്റത്തും തിങ്ങിയ ജനം. ഉള്ളിലെ വിതുമ്പലുകൾ അടക്കി റോഡിൽ നിന്നും ടൈലിട്ട വഴിയിലൂടെ മുറ്റത്തെത്തി. ഫ്രീസറിൽ വെളുത്ത കുപ്പായമിട്ട് തലയിൽ കിരീടം വെച്ച സോഫിയുടെ ശരീരം അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ മുഖം തന്റെ കൂട്ടുകാരി സോഫിയുടേതായിരുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു മനസ്സ് പറഞ്ഞതും. കൂടുതൽ വെളുത്ത പാതിയടഞ്ഞ കണ്ണുകളും മുടികൊഴിഞ്ഞ വലിയ നെറ്റിയും. സോഫി ഉറങ്ങിക്കിടക്കുന്നു. ഇരുവശവും പൊന്നുമകളെ ഉറ്റുനോക്കി അപ്പനും അമ്മയും. 1 മിനിറ്റേ നോക്കിയുള്ളൂ. ആ അമ്മയുടെ മുഖം കാണാൻ ശേഷിയുണ്ടായില്ല. നിർവികാരനായ അപ്പൻ, സഹോദരങ്ങളുടെ ഭാര്യമാർ, വീട്ടുകാർ, നാട്ടുകാർ. ഉള്ളിൽ ഒരുതരം വിറയൽ, കാലുകൾ ഉറയ്ക്കാത്ത പോലെ. അടുത്ത മതിൽക്കെട്ടിൽ ചാരി നിന്നു. ചുറ്റും കൂടിയിരുന്നവർ പ്രാർത്ഥനാഗാനങ്ങളും പാട്ടുകളും പാടി. താമസിയാതെ പുരോഹിതന്മാർ വന്ന് പ്രാർത്ഥനയും കർമ്മങ്ങളും കഴിഞ്ഞ് ബോഡി പള്ളിയിലേക്കെടുത്തു. ആംബുലൻസിൽ കയറ്റുന്നത് കാണാനുള്ള വിഷമം കൊണ്ട് മുന്നേ തന്നെ ഇറങ്ങി നടന്നു. വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമേയുള്ളൂ പള്ളിയിലേക്ക്. പള്ളിമുറ്റത്തും നിറയെ വണ്ടികളും ജനങ്ങളും, ഇടവകക്കാരുൾപ്പെടെ അനേകം പേർ. പ്രാർത്ഥനയ്ക്ക് ശേഷം സോഫിയുടെ ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കപ്പെട്ടു. അവസാന യാത്രയ്ക്ക് മുഖം കൊടുക്കാതെ പിന്തിരിഞ്ഞു നിന്നു. കൂട്ടുകാരി രമണിയുടെ കയ്യിൽ ഇറുകെ പിടിച്ചു. പിന്നെ പതിയെ അവിടെ നിന്നിറങ്ങി നടന്നു വീട്ടിലേക്ക്. പള്ളിമുറ്റത്തുനിന്ന് പച്ചപ്പുല്ലു പിടിച്ച പറമ്പും കടന്ന് പാടവരമ്പിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഓർത്തു സോഫി പണ്ടെങ്ങോ തനിക്ക് തന്ന ഗന്ധരാജൻ ചെടിയുടെ കമ്പുകൾ, കയ്യാലപ്പുറത്ത് നട്ടത്. അതിപ്പോൾ അവിടെ ഉണ്ടാകുമോ? അതിൽ പൂവിരിഞ്ഞതായി മുൻപ് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആ കാട് പിടിച്ച കയ്യാലപ്പുറത്തേക്ക് അധികം പോകാറില്ലെന്ന് തന്നെ പറയണം. ഇങ്ങനെ എത്രയെത്ര പൂച്ചെടികൾ ക്ലാസ്സിലെ കുട്ടികൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ, പ്രത്യേകിച്ചും ഞാറ്റുവേലക്കാലങ്ങളിൽ, റോസയും ചെമ്പരത്തിയും പത്തുമണിയുമെല്ലാം ക്ലാസ്സിൽ കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ കിട്ടിയതാണ് സോഫിയുടെ ഗന്ധരാജനും. അതവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഓരോന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ മുന്നിൽ കാൽച്ചുവട്ടിലൂടെ ഒരു വലിയ ചേര ഇഴഞ്ഞു നീങ്ങി. ഉള്ളൊന്നു കിടുങ്ങി. പുതുകൃഷിക്ക് കിളച്ചുമറിച്ച പാടത്തെ ചെളിമണം മൂക്കിൽ തുളച്ചു കയറി. ഒപ്പം വെയിലിൽ വാടി ആവിച്ച മഞ്ഞപ്പുല്ലിന്റെ ഗന്ധവും. വീട്ടിലെത്തി തണുത്ത വെള്ളത്തിൽ കുളിച്ച് വസ്ത്രങ്ങൾ കഴുകിയിട്ട് അല്പനേരം കിടന്നു. കണ്ണടയ്ക്കാൻ തോന്നിയില്ല. ചങ്കിൽ വല്ലാത്തൊരു കനം. കൂടെ പഠിച്ചവരെയോ അധികം കൂട്ടുകാരെയോ ഒന്നും ആ വഴി കണ്ടില്ലല്ലോ. അവരറിഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ അവരെല്ലാം വന്നിട്ട് ഇനി എന്ത്? അവൾ പോയില്ലേ? ഓർമ്മകൾ വീണ്ടും എത്തിയത് ആ ഗന്ധരാജൻ ചെടികളിൽ തന്നെ. അസ്വസ്ഥതകൾക്കിടയിൽ എണീറ്റ് പറമ്പിലേക്കിറങ്ങി കരിങ്കൽ കയ്യാല തീർത്ത ചെരിവിലേക്ക് നടന്നു. ഗന്ധരാജൻ അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി. ഉണ്ട്. കാരമുള്ളുകൾ മൂടിയ ഗന്ധരാജൻ. ആർത്തു തളിർത്ത പച്ചക്കമ്പുകളില്ല. പകരം തലനീട്ടി നിൽക്കുന്ന നാലഞ്ച് മെലിഞ്ഞ കമ്പുകൾ. പക്ഷേ അവയിലെല്ലാം നിറയെ വെള്ളപ്പൂക്കൾ. എന്തൊരത്ഭുതം! ഇത് പൂത്തുനിന്നത് അറിഞ്ഞതേയില്ല. കുറേ നാളായിട്ട് പൂത്ത ലക്ഷണമുണ്ട്. കരിഞ്ഞു കൊഴിഞ്ഞ പൂക്കളും പാടുകളും കാണാം. കണ്ണു നിറഞ്ഞു. വാസനപ്പൂക്കളെ തൊട്ടു തലോടി അല്പനേരം നിന്നു. അതിൽ നിറയെ സോഫിയുടെ ചിരി. കുടുകുടാച്ചിരിക്കുന്ന സോഫിയുടെ വീതിയുള്ള പല്ലുകൾ പോലെ വെളുത്ത ഇതളുകൾ. നീ ഇത്ര പൂത്തത് ആരും അറിഞ്ഞില്ലല്ലോ. ഉള്ളിൽ ഉരുവിട്ട ആ ചോദ്യത്തിനു മുന്നിൽ ഗന്ധരാജൻ പൂക്കൾ നിശബ്ദമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നീ ഈ വഴി വന്നില്ലല്ലോ. എങ്കിലല്ലേ കാണാൻ പറ്റൂ? ആ ചോദ്യം സോഫിയുടേതായിരുന്നോ? നടുങ്ങി. ഉത്തരം മുട്ടി ഞാൻ പിന്തിരിഞ്ഞു നടന്നു. കനമില്ലാത്ത ഒരു പഞ്ഞിക്കെട്ടുപോലെ ദുർബലയായിരുന്നു ഞാനപ്പോൾ.
0: നിങ്ങൾ കേട്ടത് ഗന്ധരാജൻ പൂവുകൾ, കെ വി ലീല എഴുതി അവതരിപ്പിച്ച കഥ. ഇനി ഒരു ഗാനം. എസ് രത്നാകരൻ എഴുതി, ദേവരാജൻ സംഗീതം നൽകി. ആകാശവാണി ഗായകസംഘം ആലപിച്ചത്.

0: സഹയാത്രികയിൽ അവസാനമായി ടി എസ് ധന്യ എഴുതി അവതരിപ്പിക്കുന്ന കഥ അമ്മത്തണൽ.
1: പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് അമ്മയുടെ മരണം. കുറേ നാളുകളായി അമ്മ ആശുപത്രിയിൽ തന്നെയായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയ നാളുകൾ. മറ്റാരെക്കാളും അസുഖത്തിൻ്റെ വിഷമതകൾ അമ്മ എന്നോട് പങ്കുവച്ചിരുന്നു. അമ്മ ഇനിയില്ലെന്ന് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മയുടെ മരണശേഷം ഞാൻ എല്ലാവർക്കും അപരിചിതയായി മാറി. നിവേദിത എന്ന പേരുപോലും പലരും മറന്നു. അമ്മയില്ലാത്ത കുട്ടി, അതായിരുന്നു വിശേഷണം. ഇല്ല, ഞാനൊരു കുട്ടിയല്ല എന്ന് എനിക്കെല്ലാവരോടും വിളിച്ചു പറയാൻ തോന്നി. ഞാൻ തനിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയായിരുന്നല്ലോ അമ്മയ്ക്ക് കൂട്ട്. എല്ലാവരും മടങ്ങിപ്പോയപ്പോഴാണ് എനിക്കതൊരു ചലഞ്ചായി തോന്നിയത്. അമ്മയെ ഓർത്ത് കരയില്ലെന്ന് തീരുമാനിച്ചു. പഠിക്കാൻ തുടങ്ങി. സ്കൂളിൽ വെച്ച് കൂട്ടുകാർ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടില്ലെന്ന് വെച്ചു. വീട് ഒരു തടവറയായി തീർന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ സവിത ചേച്ചിയുണ്ട്. അച്ഛനെ കാത്തിരുന്ന് ഉറക്കം പിടിച്ച രാത്രികൾ. എന്നും ഉണരുമ്പോൾ അമ്മയെ ഓർത്ത് ഇന്ന് കരയരുതെന്ന് വിചാരിക്കും. പക്ഷേ രാത്രി ഞാൻ തനിച്ചാവുമ്പോൾ അമ്മയും ഞാനും എപ്പോഴും കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ, ഷോപ്പിംഗ്, പിന്നെ വല്ലപ്പോഴും പോയി നിന്നിട്ടുള്ളത് അമ്മയുടെ വീട്ടിലാണ്. ഇടയ്ക്കൊരു ദിവസം മാമൻ വന്നു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് തിരികെ പോയി. കുഞ്ഞുനാളിൽ അമ്മ മരിച്ചു പോകുമോ എന്നോർത്ത് ഏറെ സങ്കടപ്പെട്ട ഒരു ദിവസം. മാമന്റെ കൂടെ ഓട്ടോയിൽ പോയപ്പോൾ വണ്ടിയിടിച്ചു. എനിക്കും മാമനും ഒന്നും പറ്റിയില്ല. പക്ഷേ അമ്മയുടെ തലപൊട്ടി ചോര വാർന്നു. ആശുപത്രിയിൽ രാത്രിയിലെപ്പോഴോ ഉണർന്നപ്പോഴാണ് അമ്മ തന്നെ കിടക്കയിൽ ചേർത്ത് കിടത്തിയത് അറിഞ്ഞത്. അമ്മേ അമ്മേ എന്ന് കുറേ പ്രാവശ്യം വിളിച്ചു കരഞ്ഞു. മോള് കരയണ്ട, അമ്മ മോളുടെ കൂടെയുണ്ട് കേട്ടോ. ആ വാക്കുകളിപ്പോഴും മനസ്സിൽ മുഴങ്ങുന്നു. പ്രവീണുമായി നല്ല സൗഹൃദത്തിലായി. അമ്മയുടെ മരണശേഷം പ്രവീൺ നല്ലൊരു കേൾവിക്കാരനായി മാറി. പ്രവീണിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ നിത്യവും വഴക്കായിരുന്നു. ഒറ്റ മോനായതുകൊണ്ട് തന്നെ തന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ലെന്ന് അറിയാമായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്തോ, പ്രവീൺ ക്ലാസ്സിൽ ഒരു പ്രശ്നക്കാരനാണ്. എപ്പോഴും വൈകിയാണ് സ്കൂളിലെത്തുക. സുഷമ മിസ് എല്ലായ്പ്പോഴും വഴക്ക് പറയും. പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല. കുറെ ഉഴപ്പന്മാരാണ് ഫ്രണ്ട്സ്. പ്രവീണിനോട് സൗഹൃദം തുടർന്നപ്പോൾ ലിയ ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം എന്ന്. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് പ്രവീണിനെ പറ്റി പറയുമായിരുന്നു. പഠനം കൂട്ടിന് ഒരു അളവുകോലല്ലെന്നാണ് അമ്മ പറയാറ്. എന്നാലും നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് പഠിക്കാത്തതെന്ത് എന്ന് ചോദിക്കും. ഇടയ്ക്കെപ്പോഴോ പ്രവീൺ അറിയാതെ പറഞ്ഞു പോയതാണ് ക്ലാസ്സിലെ ചിലരുടെ മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി. എന്തേ ഇക്കാര്യം സുഷമ ടീച്ചറോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. വേണ്ട, പറയേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു പ്രവീൺ. പിന്നെയുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയോർത്ത് എനിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ലിയയോടും പറഞ്ഞില്ല. ഞാൻ ദൂരെ ഏതോ വിജനമായ പ്രദേശത്താണ്. സമയം സന്ധ്യയോടടുക്കുന്നു. വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ച് നടന്നു. മനസ്സിന്റെ വേഗം കാലുകൾക്ക് കിട്ടണില്ല. ഒരു തണൽ പോലുമില്ല. വേഗം വേഗം എത്തണം. ആഞ്ഞു വലിച്ചു നടന്നു. എന്നിട്ടും വിചാരിച്ച പോലെ നടക്കാൻ പറ്റുന്നില്ല. കാലുകൾ കടഞ്ഞു. സങ്കടം തോന്നി. അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത്, ഒരു പരുന്തിന്റെ രൂപത്തിൽ. ആശ്വസിക്കാൻ വയ്യ, പരുന്ത് രൂപത്തിൽ അമ്മ എന്റെ തലയിൽ വന്നിരുന്നു. അമ്മ വിട് വിട്, എന്റെ തലേന്ന് പോ. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. കൈകൾ നീട്ടിപ്പിടിച്ച് മാറ്റാൻ നോക്കിയിട്ടും അമ്മ പോകുന്നില്ല. പരുന്തിന്റെ കൂർത്ത കാൽനഖങ്ങൾ എന്റെ മുടിയിലേക്ക് ആഴ്ന്നിറങ്ങി. കൂർത്ത ചുണ്ട് എന്റെ കണ്ണുകളിലേക്ക് പാഞ്ഞെടുത്തു. പെട്ടെന്ന് ഞാൻ കൺമിഴിച്ചു. ചുറ്റുമിരുട്ട്. ഓഹ്, അതൊരു സ്വപ്നമായിരുന്നു. ഉറക്കത്തിൽ ഉച്ചത്തിൽ കരഞ്ഞുവോ? ഉറങ്ങാതെ കുറേ നേരം കിടന്നു. പരുന്തിന്റെ രൂപത്തിലുള്ള അമ്മയെ കണ്ട് നന്നെ പേടിച്ചു. അമ്മയ്ക്കെന്നോട് ദേഷ്യമായോ? ഒരു പാവമായിരുന്നെങ്കിലും അമ്മയുടേതായ ചില നിലപാടുകളിൽ അമ്മ ഉറച്ചു നിന്നിരുന്നു. റീൽസും കണ്ടിരുന്ന് പഠിത്തം ഉഴപ്പിയപ്പോൾ അമ്മ നോൺ ഡിജിറ്റൽ ഡേ എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ചെറിയ യാത്രകൾ നടത്തി. പച്ചപ്പ് തേടിയുള്ള യാത്രകൾ, കടലും പുഴയും മലയും. പുതിയൊരാവേശമായിരുന്നു അത്. അച്ഛനെയും കൂടെ കൂട്ടി. മനുഷ്യൻ പ്രകൃതിയോടിണങ്ങിയാണ് ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. ഒരുപാട് തിരക്കുകളിൽ നിന്ന് അച്ഛനും ഒരു മാറ്റം. എന്നേക്കാൾ ബുദ്ധിമുട്ട് അച്ഛനായിരുന്നു, ഫോണില്ലാത്തതിനാൽ. അമ്മ അച്ഛനെ സമാധാനിപ്പിച്ചു. നമ്മൾ ഇല്ലാതായാലും ഈ ലോകം മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ് ആ രാത്രി സ്കൂളിലെ പ്രശ്നങ്ങൾ അച്ഛനോട് പറഞ്ഞു. പിറ്റന്ന് സ്കൂളിലേക്ക് അച്ഛൻ കൂടെ വന്നു. സുഷമ ടീച്ചറോട് ക്ലാസ്സിലെ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞു. വേണ്ട

0: ത് ചെയ്യാമെന്നും നിവേദിതയാണ് പറഞ്ഞതെന്ന് ആരും അറിയില്ലെന്നും ടീച്ചർ സമാധാനിപ്പിച്ചു. അച്ഛൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എന്നിൽ ഉടലെടുത്തു. സ്കൂൾ വരാന്തയിൽ അച്ഛൻ എന്നോടൊപ്പം നിൽക്കുന്നത് കണ്ട് അമ്മ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും.
1: നിങ്ങൾ കേട്ടത് അമ്മത്തണൽ, ടി എസ് ധന്യ എഴുതി അവതരിപ്പിച്ച കഥ. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇന്നുച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PMJAY, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: Thank you.

0: ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞു 30 മിനിറ്റും 47 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദോഹയിലെത്തി. ബാങ്കിന്റെ തന്ത്രപരമായ ദിശ, പ്രവർത്തന മുൻഗണനകൾ, ഭാവി അജണ്ട എന്നിവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ണൂർ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ച് ബിഷപ്പ് അലക്സ് വടക്കുംതലയുമായി സംസാരിച്ചു. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് മുഖ്യമന്ത്രി ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6th ബ്ലോക്കിലെ മോഴയാനയെ പിടികൂടുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 28.26% പേർ വോട്ട് ചെയ്തു. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ടിഒ മോഹനൻ എംഎൽഎ മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഗസ്റ്റ് ഹൌസിലാണ് നിവേദനം നൽകിയത്.

0: ജപ്പാനിൽ ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസിൽ കുറാഷ് വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗത്തിൽ പിങ്കി ബൽഹാരയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ സുമിൻ മോയോടായിരുന്നു എതിരാളി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഗണ്ടിൽ നടന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ നോന ഗബ്രന്ദാഷ്വിലി ട്രോഫി നിലനിർത്തിയ ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അവരുടെ അഭിനിവേശവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഈ അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, PMJY ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ലോക പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി ഉളിയന്നൂർ അവസാന ഭാഗം. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ 90 20 620 630.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമയുടെ സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. 7:25 വാർത്തകൾ, ക്ഷമിക്കണം, 7:25 മുതൽ 9 മണി വരെ FM ഈവനിംഗിൽ സമകാലികം. അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടി വരുന്ന അപകടങ്ങളും. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:05 യുവവാണി ശബ്ദശകലങ്ങളുടെ ശില്പികൾ. സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:30 ചിത്രപതംഗം. 10:00 BV ബാലസായി, എ ദുർഗാ പ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ ഒരു വലിയ ആശുപത്രി ബില്ല് ഒരു കുടുംബത്തെ തന്നെ കടക്കെണിയിലാക്കാറില്ലേ? ഇതിനൊരു പരിഹാരവുമായാണ് കേന്ദ്ര സർക്കാർ 2018 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കൊണ്ടുവന്നത്. ഇന്ന് ഈ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ: ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. രാജ്യത്ത് എവിടെയുമുള്ള എംപാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാം. 1900-ലധികം രോഗങ്ങൾക്കും സർജറികൾക്കും പരിരക്ഷ.
5: ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, മുൻ പ്രസിഡന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കൊച്ചിൻ ബ്രാഞ്ച്.
6: രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയോടൊപ്പം

0: ആയുർദൈർഘ്യവും വർദ്ധിച്ചു വരുന്നുണ്ട്. ആയുർദൈർഘ്യത്തോടൊപ്പം നാനാവിധ ആരോഗ്യ പ്രശ്നങ്ങളും കാണപ്പെടുന്നുണ്ട്. ചെറുപ്പകാലത്ത് കാണപ്പെടുന്ന രോഗങ്ങളല്ല വാർദ്ധക്യത്തിൽ കാണപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ഈ രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയിൽ ചില അവസരങ്ങളിലെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആശുപത്രി ചികിത്സ, കിടത്തി ചികിത്സ വേണ്ടതായി വരാറുണ്ട്. കിടത്തി ചികിത്സ ചുരുങ്ങിയ കാലയളവോ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അഡ്മിഷനോ വേണ്ടി വന്നിരിക്കാം. ചിലപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് ICU കെയർ വേണ്ടി വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ചികിത്സാ ചിലവുകൾ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ചേർന്നാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വകാര്യ മേഖലയാണ് ഭൂരിപക്ഷം പേർക്കും ഔട്ട് പേഷ്യൻറ്റ് ആൻഡ് ഇൻ പേഷ്യൻറ്റ് സർവീസസ് എത്തിച്ചു കൊടുക്കുന്നത്. പബ്ലിക് സെക്ടറും അതുപോലെ തന്നെയാണ്. എന്നാൽ പൊതുവെ ചികിത്സാ ചെലവുകൾ സ്വകാര്യ മേഖലയിൽ കൂടുതലാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഈ ചികിത്സാ ചെലവുകൾ കുറച്ച് കൊണ്ടുവരാനുള്ള മാർഗമാണ് ഇൻഷുറൻസ് പദ്ധതികൾ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. സാമ്പത്തിക പരാധീനത അനുഭവപ്പെടുന്ന വിഭാഗത്തിനാണ് ഇത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. ഒരു വർഷം 5 ലക്ഷം വരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ കോസ്റ്റ് തിരികെ ലഭിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഏതാനും ദിവസത്തെ ഒരു ആശുപത്രി അഡ്മിഷൻ ഭാരിച്ച ചെലവുകൾ വരുത്തി വെച്ചെന്നിരിക്കാം. തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുടെ ഒരു ഹോസ്പിറ്റൽ ബിൽ പല കുടുംബങ്ങൾക്കും പല ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തെ സംബന്ധിച്ച് 50,000 രൂപ കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണം എന്നില്ല. എന്നാൽ സമ്പന്നരല്ലാത്ത ഒരു കുടുംബത്തിന് ഈ തുക കൊടുക്കേണ്ടി വരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കാനിടയുണ്ട്. കടബാധ്യത വരുത്തി വയ്ക്കാനും കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാനും സാധ്യതയുണ്ട്. ഇതിനാണ് കാറ്റാസ്ട്രഫിക് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഭാരിച്ച ചികിത്സാ ചെലവുകൾ അല്ലെങ്കിൽ താങ്ങാനാകാത്ത ചികിത്സാ ചെലവുകൾ എന്ന് പറയും. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എപ്പോഴാണ് രോഗം വരുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടായിരിക്കും ഒരു രോഗം പിടിപെടുക. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സ നിഷേധിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിൽ ബാധകമാകുന്നത്. സാമ്പത്തികമായി താരതമ്യേന പിന്നിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രയോജനപ്പെടുന്നത്. കഴിഞ്ഞ 8 വർഷമായി നിലവിലുള്ള ഈ പദ്ധതി കൊണ്ട് 12 കോടിയിലധികം ഹോസ്പിറ്റലൈസേഷൻസ് ക്യാഷ്ലെസ് ആയി പ്രോസസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഒരു വർഷം 1.5 കോടിയിലധികം ജനങ്ങൾക്ക് ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവുകളിൽ നിന്നും ഉള്ള മോചനവും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാമ്പത്തിക നിലവാരം ഒരു തടസ്സമാകാതെയുള്ള ഒരു സംവിധാനമാണിത്. എന്നുവെച്ചാൽ സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിലുള്ള സ്വകാര്യ മേഖലയിലുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ പദ്ധതിക്ക് നേടാനായത്. വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നറിയാൻ mera.pmjay.gov.in എന്ന വെബ്സൈറ്റിൽ പോയി റേഷൻ കാർഡ് നമ്പർ അടിച്ചാൽ മതി. ആയുഷ്മാൻ കാർഡ് ലഭിച്ചാൽ പിന്നെ പണമില്ലാതെ ചികിത്സ. കേരളത്തിൽ മാത്രം 70 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പലരും കരുതും വലിയ രോഗങ്ങൾക്കേ ഈ കാർഡ് പറ്റൂവെന്ന്. അല്ല, ക്യാൻസർ ചികിത്സ, ഡയാലിസിസ്, മുട്ടുമാറ്റ ശസ്ത്രക്രിയ വരെ ഇതിലുൾപ്പെടും. ചികിത്സയ്ക്ക് 3 ദിവസം മുൻപും 15 ദിവസം ശേഷമുള്ള മരുന്നിനും ഇതിൽ കവറേജ് ഉണ്ട്. ഇതിന് കേരളത്തിൽ KASP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ചേർത്താണ് നടപ്പാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പണമടച്ചിട്ട് പിന്നീട് തിരികെ വാങ്ങുന്ന പദ്ധതിയല്ല ഇത്. കാർഡ് കാണിച്ചാൽ ക്യാഷ്ലെസ് ചികിത്സ.
2: अगर किसी गरीब को कभी अस्पताल जाना पड़ा तो ये कार्ड उसकी जेब में 5 लाख रुपए के ATM कार्ड का काम करेगा. ये आयुष्मान कार्ड गरीब के इलाज के लिए 5 लाख रुपए की गारंटी है और ये मोदी की गारंटी है.
1: ആരോഗ്യരംഗത്ത് ആരും പണത്തിന്റെ പേരിൽ പിന്നോട്ട് പോകരുത് എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ആശുപത്രിയിലോ ചെന്ന് ഇന്ന് തന്നെ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കൂ. മറ്റൊരു ജനപ്രിയ പദ്ധതിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
3: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ചിത്രപാടിയ ഗാനം. ഗാനരചന K. ജയകുമാർ, സംഗീതം K. P. ഉദയഭാനു.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒരു അറിയിപ്പ്: ആകാശവാണി കൊച്ചി എഫ് എം നിലയം ചൊവ്വാഴ്ച, അതായത് നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോക ഹൃദയദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 242 6397 അല്ലെങ്കിൽ 0484 242 6387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സേവന വാർത്തകൾ. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്ട് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ഐടിഐ, ഹയർ സെക്കൻഡറി, വിഎച്ച്എസ്ഇ, സിബിഎസ്ഇ സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി മൈഭാരത് gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0477 223 6542. നമ്പർ ഒരിക്കൽ കൂടി 0477 223 6542.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാനം 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. വിശദവിവരങ്ങൾക്ക് 0491254747 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491254747.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: വടക്കാഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ് ലക്ഷദ്വീപ്, PWD കോട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0492225061. നമ്പർ ഒരിക്കൽ കൂടി 0492225061. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി 30 മാസം. പ്രവേശന പരീക്ഷ 10 April. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി navodaya.gov.in. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 May. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:31:31. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4x വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനാ ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവെക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് ആണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1st പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്ര ചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2nd പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷ സിംഗ് 25m പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12th സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960s കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് തറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ എന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6th ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4th ദിവസം. പുതുതായി പ്രദർശന അനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സര വിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926, നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു, 1,10,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു.
1: റേബീസ് അഥവാ പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരുന്ന ഒരു രോഗമാണ്. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ കൂടിയാണ് ഈ രോഗം പരത്തുന്ന വൈറസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഇന്ന് സെപ്റ്റംബർ 28 ലോക റേബീസ് ദിനമായി ആചരിക്കുന്നു. ആദ്യമായി റേബീസ് ഫലപ്രദമായ വാക്സിൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ചത് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ലോക റേബീസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തുള്ള 195 രാജ്യങ്ങളിൽ ഏകദേശം 50 രാജ്യങ്ങളിൽ മാത്രമാണ് പേവിഷബാധ രോഗം ഇതുവരെ രേഖപ്പെടുത്താത്തത്. ലോകത്ത് ഒരു വർഷം പേവിഷബാധയേറ്റുള്ള മരണം 60,000-ത്തോളമാണ്. ഓരോ 10 മിനിറ്റിലും റേബീസ് മൂലമുള്ള ഒരു മരണം സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പേവിഷബാധ ഒരു പ്രാദേശിക രോഗമാണ്. 96% മുകളിൽ പേവിഷബാധ രോഗം ഇവിടെ നായ്ക്കളിലൂടെയാണ് പകരുന്നത്. പൂച്ച, കുരങ്ങ്, കന്നുകാലികൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്ന മറ്റു മൃഗങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തുള്ള റേബീസ് മരണങ്ങളിൽ 36% ഇന്ത്യയിലാണ്. ഇവിടെ പ്രതിവർഷം 20,000 മരണങ്ങൾ നടക്കുന്നു. രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ രോഗാണു കാണുന്നു. മൃഗങ്ങളുടെ കടികൊണ്ട് മാത്രമല്ല, മാന്തുന്നതിലൂടെയും നക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള നേരിയ സൂക്ഷ്മ മുറിവുകളിലൂടെ റേബീസ് രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൽ കയറിയാൽ ഈ രോഗാണുക്കൾ നാഡീകോശങ്ങളിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ബാധിച്ച് മരണകാരണമാകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള രോഗമാണിത്. ഇതാണ് ഈ രോഗത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന വസ്തുത. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകാൻ എടുക്കുന്ന സമയമാണ് ഇൻകുബേഷൻ കാലയളവ്. ഇത് സാധാരണഗതിയിൽ 1 മാസം മുതൽ 3 മാസം വരെ എടുക്കാറുണ്ട്. എന്നാൽ 2 ആഴ്ച മുതൽ 6 വർഷം വരെയും നീണ്ട സാഹചര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേവിഷബാധയുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിന് ശേഷം എടുക്കുന്ന പ്രതിരോധം അഥവാ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എത്രയും വേഗം എടുക്കേണ്ടതാണ്. അല്പം വൈകി എന്ന് കരുതി എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഇൻക്യുബേഷൻ കാലയളവ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം കടിച്ച സ്ഥലം, ശരീരത്തിൽ പ്രവേശിച്ച വൈറസിന്റെ അളവ്, രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. മസ്തിഷ്കത്തോട് ചേർന്ന ശരീരഭാഗങ്ങളിൽ ഏൽക്കുന്ന കടിയും കടിയുടെ വ്യാപ്തിയും രോഗാവസ്ഥയിൽ എത്തിക്കാൻ എടുക്കുന്ന കാലയളവ് കുറയ്ക്കുന്ന വസ്തുതകളാണ്. ഉദാഹരണത്തിന്, മുഖത്തും കൈകളിലും ഏൽക്കുന്ന കടി രോഗാണു വേഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നതിനും വേഗത്തിൽ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും കാരണമാകുന്നു. രോഗബാധയുള്ള മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? രോഗബാധയുള്ള നായ്ക്കൾ 2 തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാറുണ്ട്. തളർച്ച ബാധിച്ച് ശാന്തമായ പെരുമാറ്റ രീതിയിലേക്ക് മാറുന്നവയും ആക്രമണ സ്വഭാവത്തിലേക്ക് മാറി പ്രകോപനമില്ലാതെ തന്നെ മനുഷ്യരെയും മൃഗങ്ങളെയും കടിക്കുന്നവയും. പൂച്ചകളിലും രോഗബാധ ഉണ്ടാകുകയും അതിയായ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പേവിഷബാധയേറ്റ കന്നുകാലികളുടെ പാൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് പേവിഷബാധ ഒരു പ്രാദേശിക രോഗമായതുകൊണ്ട് കടിയേറ്റ ഉടൻ തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രോഗപ്രതിരോധ ചികിത്സയിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതും വളരെ പ്രാധാന്യമുള്ളതുമായ കാര്യം മുറിവേറ്റ ഭാഗം നന്നായി കഴുകുക എന്നതാണ്. മുറിവേറ്റ ഭാഗത്ത് നിന്ന് മൃഗത്തിന്റെ ഉമിനീരിന്റെ അളവ് പരമാവധി കുറച്ച് ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് മുറിവേറ്റ ഭാഗം പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ കഴുകണം. ആ സമയത്ത് സോപ്പ് ലഭ്യമല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് വെറും വെള്ളത്തിലായാലും 15 മിനിറ്റ് നേരം കഴുകണം. ഇത് മുറിവിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യമാണ്. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുപ്രധാനമായ ഈ ഒരു ഘട്ടം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന മരുന്ന് കുത്തിവെക്കുക എന്നതാണ്. ഇത് മുറിവേറ്റ ഭാഗത്തെ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത് വാക്സിനേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പാണ്. ലോകാരോഗ്യ സംഘടന 2 തരം വാക്സിനേഷൻ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് രോഗം പിടിപെടാൻ സാധ്യതയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രീ എക്സ്പോഷർ അഥവാ രോഗ സമ്പർക്കത്തിന് മുൻപേ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇത് 3 ഡോസുകളാണ് ഉള്ളത്. രോഗസമ്പർക്കം ഉണ്ടായതിന് ശേഷം എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് രണ്ടാമത്തെ മാർഗം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് കുത്തിവയ്പ്പ് ഇപ്പോൾ പേശികളിൽ എടുക്കുന്നത്. അത് 5 ഡോസുകളാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും ചർമ്മത്തിനിടയിലാണ് കുത്തിവയ്പ് നൽകുന്നത്. അത് 4 ഡോസുകളാണ് ഉള്ളത്. വാക്സിനേഷന്റെ ഫലപ്രാപ്തി കുറയാതെ തന്നെ മരുന്നിന്റെ അളവും തവണകളും കുറയ്ക്കാൻ ചർമ്മത്തിനിടയിൽ എടുക്കുന്ന കുത്തിവയ്പ് സഹായിക്കുന്നു. വാക്സിൻ 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ സംഭരിക്കുക എന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി നിലനിർത്താൻ വേണ്ട കാര്യമാണ്. വാക്സിൻ കൊണ്ട് 100% പ്രതിരോധിക്കാവുന്ന ഒരു രോഗമായിട്ടാണ് റേബീസിനെ കണക്കാക്കുന്നത്. എന്നാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുറിവ് ഉചിതമായി കഴുകി പരിചരിക്കാത്തതും അപൂർണവും വൈകുന്നതുമായ പ്രതിരോധ കുത്തിവയ്പ്പും അപര്യാപ്തമായ വാക്സിൻ സംഭരണവും 100% ഫലപ്രാപ്തിക്ക് നേരിടുന്ന വെല്ലുവിളികളാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പ് രോഗമരണങ്ങൾ ഒഴിവാക്കുമെങ്കിലും രോഗനിയന്ത്രണം സാധ്യമാക്കുന്നില്ല. അതിന് രോഗ ഉറവിടങ്ങളായ മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അവയിലുണ്ടാക്കുന്ന രോഗനിയന്ത്രണവുമാണ് ഫലപ്രദമായ മാർഗം. മൃഗങ്ങളിലെ രോഗം നിയന്ത്രിക്കാൻ അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നതാണ് മാർഗം. രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിൽ 70% നായ്ക്കളിലെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നതാണ് മനുഷ്യരിലേക്ക് രോഗം പിടിപെടാതിരിക്കാനുള്ള ഫലപ്രദമായ രീതിയായി ലോകാരോഗ്യ സംഘടന പറയുന്നത്. നായ്ക്കളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അതീവ പ്രധാനമായ കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും തെരുവ് നായകളിൽ നടത്തിയ പരിശോധനയിൽ 25% മുതൽ 50% നായകളിലും പേവിഷബാധ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നായയിൽ നിന്ന് മറ്റൊരു നായയിലേക്ക് ഈ രോഗം വളരെ വേഗം പകരും എന്നതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ABC പ്രോഗ്രാം അഥവാ ആനിമൽ ബേർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2001 തന്നെ മാർഗരേഖ രൂപീകരിച്ചിരുന്നു. നായ്ക്കളുടെ പ്രത്യുൽപാദന നിയന്ത്രണത്തിലൂടെ റേബീസ് രോഗം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ തെരുവ് നായ്ക്കളെ പിടിക്കുകയും വന്ധ്യംകരണം നടത്തി അടയാളപ്പെടുത്തിയ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി അവയെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടുന്നതുമാണ് ഈ പദ്ധതി. എന്നാൽ ABC പ്രോഗ്രാമിലൂടെ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിലെ നിയന്ത്രണം നടപ്പാക്കാൻ തടസ്സങ്ങളായി നിൽക്കുന്നത് ഇതിലേക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, ധനസഹായ അഭാവം, പരിശീലനം ലഭിച്ച ആളുകളുടെ അഭാവവും ഇച്ഛാശക്തിക്കുറവും, പ്രവർത്തന ഏകോപനത്തിലെ പിഴവ്, മൃഗസ്നേഹികളുടെ ഇടപെടൽ, രോഗഭീകരതയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാതെ നിരുത്തരവാദപരമായ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥത, മതിയായ നിയമനിർമ്മാണങ്ങളിലെ പോരായ്മ എന്നിവയെല്ലാമാണ്. സുപ്രീംകോടതി റേബീസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, ABC പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ കാര്യക്ഷമമാക്കുക. 2, ആക്രമണ സ്വഭാവവും രോഗം സ്ഥിരീകരിച്ചതുമായ മൃഗങ്ങളെ തിരിച്ച് തെരുവുകളിൽ വിടാതെ അവയെ പ്രത്യേക പാർപ്പിട സജ്ജീകരണത്തിലേക്ക് മാറ്റുക. 3, തെരുവ് നായ്ക്കൾക്ക് നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം നൽകുക. അതുവഴി പൊതുവിടങ്ങളിൽ ഭക്ഷ്യ ലഭ്യത കുറച്ച് തെരുവ് നായ്ക്കളെ ആകർഷിക്കുന്നത് തടയുക. ഇത് ലംഘിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടതാണെന്നും അറിയിച്ചു. 4, ഈ ഉദ്യമത്തിന് പിന്തുണ നൽകാൻ ദേശീയ നയരൂപീകരണവും അടിസ്ഥാന സൌകര്യ സജ്ജീകരണവും ഉറപ്പാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പേവിഷബാധയെന്ന രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അവികസിത ജീവിത നിലവാരത്തിൽ നിന്നും നാം മെച്ചപ്പെട്ട ആരോഗ്യപരമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതിനായി പൊതുജനങ്ങളും ഭരണകൂടവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ഇതിന് അനുകൂലമായ നയരൂപീകരണവും ആവശ്യമാണ്.
0: പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 29 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIB ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഖരീഫ് കി ഫസൽ കാ കുച്ച് ജഗഹ് ഖരാബ് ഹോനെ കേ ഖത്രെ പൈദാ ഹുഏ. കർണാടക നേ ബി സൂഖാ ഡിക്ലെയർ കിയാ ഹൈ. മഹാരാഷ്ട്ര നേ ബി ലഗ്ഭഗ് ദോ തിഹായി രാജ്യ മേ ഉനോനെ അപ്നേ ഹാ രാജ്യ കേ സ്തർ പർ സൂഖാ ഘോഷിത കിയാ ഹൈ. മേ ആശ്വസ്ത കർനാ ചാഹതാ ഹൂ രാജ്യോ കോ. ഫസലേ സബ് ജഗഹ് ഖരാബ് നഹീ, കൈ ജഗഹ് ബഹുത് അച്ഛി ഹൈ ഫസലേ, ലേക്കിൻ ജഹാൻ ഇസ് തരഹ സൂഖെ കാ സംകട് ഹൈ, കം പാനി ഹൈ. കേന്ദ്ര സർക്കാർ ആപ്കെ സാത്ത് ഡട്കെ ഖഡി ഹൈ.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാമെന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തന സജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാ സമയം 1 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗത യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് വെള്ളിമെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം

വിഭാഗം റെസ്ലിംഗ് കുറാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമി ഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ.

0: ഗാംഭീര്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെ എന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തരകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119 ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. ഗാനോത്സവം.

ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നാദ്യം അയൽക്കാരി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

ഇനി സർപ്പം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും സുശീലയും വാണി ജയറാമും ചേർന്ന് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോകഹൃദയദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ, അതായത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-2697 അല്ലെങ്കിൽ 0484-24-24-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തുടരുകയാണ്. എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ഇനി. ONB യുടെ വരികൾക്ക് സലീൽ ചൌധരി ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കളക്ടറേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. വെബ്സൈറ്റ് www.minoritywelfare.kerala.gov.in.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിലുള്ള ധനകാര്യ മേഖലയിലെ ഡാറ്റാ വിശകലന രംഗത്ത് തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് കുന്നന്താനം ആസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ പരിശീലനത്തിന് അവസരം. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം. പ്രായം 18-40 വയസ്സിനുമിടയിൽ. ഈ മാസം 30 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 9495999688. നമ്പർ ഒരിക്കൽ കൂടി 9495999688.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഒരു വർഷത്തെ സായാഹ്ന വിദേശ ഭാഷാ കോഴ്സിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ

0: 1672998 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6282167298.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അടുത്ത മാസം 6-ാം തീയതി രാവിലെ 11 മണിക്ക് എത്തിച്ചേരണം. ഫോൺ നമ്പർ 0486223474. നമ്പർ ഒരിക്കൽ കൂടി, 0486223474. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാൻ നാളെ രാവിലെ 10:30 അഭിമുഖം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് എത്തിച്ചേരേണ്ടത്. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇഷാ സിംഗിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കൃത്യതയും സ്ഥിരതയുമാണ് നേട്ടത്തിന് കാരണമെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസിൽ പങ്കെടുക്കേണ്ടത് രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും കടമയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെൻസസിൽ പങ്കെടുക്കാൻ എല്ലാവരും സമയം കണ്ടെത്തണമെന്നും രാജ്യത്തിന്റെ ഭാവി സംബന്ധിച്ച് കൃത്യമായ ചിത്രം രൂപപ്പെടുത്താൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പരിരക്ഷ, 25 കോടി ആളുകൾക്ക് ESI ആരോഗ്യ സുരക്ഷ, 80 കോടിയിലധികം ആളുകൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. നാളെയാണ് വോട്ടെണ്ണൽ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിൽ മുഖ്യമന്ത്രി VD സതീശന് നേരെ BJP പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ VV രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി.
3: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9446454588. മറ്റു 2 നമ്പർ കൂടിയുണ്ട്: 0484 എന്ന കോഡ് ചേർത്ത് 24263877, അതല്ലെങ്കിൽ 24263897. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിൽ ആദ്യം വിളിക്കുന്ന ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണാവോ?
1: ബിജു വിളിക്കുന്നു, ആലപ്പുഴ ജില്ല പുളിങ്കുന്ന്.
0: പുളിങ്കുന്ന് അല്ലേ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ ബിജു. നമ്മൾ ഈ തത്സമയ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിച്ചാലേ ആ പരിപാടിയെ തന്നെ അത് മോശമായി ബാധിക്കും. ആർക്കും ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ബിജു സ്ഥിരം റേഡിയോ കേൾക്കുന്ന വ്യക്തിയാണോ?
1: അതെ സാറേ.
0: അപ്പൊ നമ്മളിത് പലകുറി പറയുന്നു കേട്ട് കാണും. പറയൂ, ഏതെല്ലാം പരിപാടികളാണ് ബിജുവിന് ഇഷ്ടം?
1: ഞാൻ പാട്ടും കേൾക്കത്തുള്ളൂ. പാട്ട്?
0: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: പാട്ടാ കേൾക്കുന്നത്.
0: പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണോ?
1: പാടുന്ന മൂളിയൊക്കെ പാടും.
0: ആഹാ.
1: വൈഫ് പാടും.
0: വൈഫ് നന്നായി പാടും അല്ലേ? ആ കൊടുക്കും.
2: ഹലോ സാർ.
0: ആ പറയൂ, എന്താണ് ബിജുവിന്റെ വൈഫിന്റെ പേര്?
2: ജയ.
0: ജയ അല്ലേ? ഓക്കെ. അപ്പൊ ജയ പാടുമെന്നാണ് ബിജു
2: പറയുന്നത്. ആ
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിക്കണേ, അതിന്റെ എക്കോ അങ്ങനെ കേക്കണു, പ്രതിധ്വനി കേക്കുന്നു, അതാണ്.
2: പവിരമല്ലിപ്പൂറങ്ങി പകലു പോകയാ കരളി

0: ിലാവും പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയ.
1: ഹലോ, ചിരിക്കുന്നോ? പാടിയിട്ട് സ്വയം കൊള്ളാം കേട്ടോ. വഴിയോരക്കാഴ്ചകളിലെ പാട്ടല്ലേ പാടിയത് അല്ലേ? വഴിയോരക്കാഴ്ചകളാണ് എൻ്റെ ഓർമ്മ. അമ്പിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു, മോഹൻലാൽ അമ്പിയ. അപ്പൊ ബിജുവിന് കൊടുക്കാമല്ലോ അല്ലേ?
2: ഹലോ സാറേ.
1: ആ, ബിജു പാടുന്നില്ല. ഏത് പാട്ടാണാവോ? മൃഗയാ സിനിമയ്ക്കകത്ത് ഏതാണ്?
2: ഒരിക്കൽ ജനിച്ചു ഒരിക്കൽ മരിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ.
1: ഒരിക്കൽ നിറഞ്ഞെന്നായിരിക്കും. ഒഴുകും പുഴ പോലെ എന്ന് പറഞ്ഞ് അല്ലേ? ശ്രീമാനന്ദം സാറിന്റെ വരികളാണ്. നല്ല പാട്ടാണ്. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു മൃഗയ്യ. ഐ വി ശശിയുടെ ചിത്രം. എന്തെങ്കിലും ഈ പാട്ടിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
2: ഓ, പാട്ട് നമുക്ക് ഇഷ്ടമാണ്. പണ്ട് പോലെ പാട്ട് ഞാൻ കേൾക്കും നല്ലോണം. ഏത് പാട്ടായാലും നമ്മൾ ഇന്ന് കേൾക്കുന്നതാണ്.
1: ശരി. ശ്രീമാനന്ദം തമ്പി സാറിന്റെ രചനകളാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഉണ്ടോ? ഇല്ല. അങ്ങനെയൊന്നുമില്ല.
2: പാട്ട് കൂടുതലും ഞാനമ്മയുടെ യേശുദാസിന്റെ പാട്ടൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് കൂടുതലും.
1: അതാണ് കൂടുതൽ താല്പര്യം അല്ലേ? എന്തായാലും യേശുദാസ് പാടിയ പാട്ട് തന്നെയാണല്ലോ.
2: അതെ.
1: അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ.
2: ഇത് പറയാൻ സമർപ്പിക്കുന്നത് എന്റെ ഒരാണും പെണ്ണും എനിക്ക്. മോളും മോനും. മോടെ മര ഏപ്രിൽ 12-ന്.
1: ശരി.
2: അപ്പം അവർക്ക് രണ്ടുപേർക്കും വേണ്ടി സമർപ്പിക്കുന്നു
1: ഈ പാട്ടാണ് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് മൃഗയാന്ന് പറഞ്ഞ ഇത്തരത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഓക്കെ,
2: ആയിക്കോട്ടെ സാറേ. ഓക്കെ,
1: നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സാറേ, എൻ്റെ പേര് ജോസി.
0: ജോസി എവിടെ നിന്നാണ്?
1: ഞാൻ കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൻ്റെ അടുത്താണ് വിളിക്കുന്നത്.
0: കീഴ്മാട്?
1: അതെ അതെ, നമ്മുടെ ബ്ലൈൻഡ് സ്കൂളില്ലേ,
0: ആ
1: അതിൻ്റെ അടുത്തുനിന്ന്. ഞാൻ സ്ഥിരം ഇടയ്ക്ക് 3 മാസം 4 ദിവസം കൂടുമ്പോൾ
0: വിളിക്കാറുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ജോസി.
1: അതെ, അത് സാറായിട്ട് സംസാരിച്ചിട്ടില്ല.
0: ഇല്ല ഇല്ല. ഓ, അതാണ്. റേഡിയോ സ്ഥിരം കേൾക്കുന്ന വ്യക്തിയാണ് അല്ലേ? ആ, പൊതുവെ ഏതെല്ലാം പരിപാടികളാണ് ഇഷ്ടം, അങ്ങനെ ഉണ്ടോ?
1: എനിക്ക് സമകാലികം,
0: ആഹാ,
1: പിന്നെ അങ്ങനെയുള്ള ആ ടൈപ്പുള്ള പരിപാടിയൊക്കെ ഇഷ്ടം.
0: ആനുകാലിക സംഭവങ്ങളെ കുറിച്ച്
1: ഞാൻ കേൾക്കാറുണ്ട്.
0: ഇന്ന് കേട്ടിരുന്നത് ഇന്നത്തെ സമകാലികം?
1: ഇന്ന് കേട്ടു കേട്ടു.
0: ഇന്ന് ഓർമ്മയുണ്ടോ?
1: സമകാലികമൊക്കെ കേൾക്കാറുണ്ട്, എല്ലാ ദിവസവും കേൾക്കാറുണ്ട്.
0: അതെ, അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെ കുറിച്ചായിരുന്നു ഇന്ന്. അല്ല, അത് നമ്മള് എങ്ങനെ എടുക്കുന്നു അത് എന്നുള്ള പോലെ ഇരിക്കും അല്ലെ. പൊതുവെ സ്റ്റാൻഡേർഡ് എന്നല്ല, പൊതുവെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, എഴുത്തുകാരൻ. അദ്ദേഹം ഒരിക്കലും എഴുതി, റേഡിയോ കേട്ടിട്ട് ആരും, ആകാശവാണി കേട്ടിട്ട് ആരും ചീത്തയായി എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന്. നമ്മൾ പൊതുവേ ഇപ്പോൾ സിനിമ കണ്ട് ചീത്തയായി, അതല്ലെങ്കിൽ ടി വി കണ്ട് ചീത്തയായി എന്നൊക്കെ പറയുന്ന പോലെ ആകാശവാണി കേട്ടിട്ട് ചീത്തയായി എന്നാരും പറഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട്.
1: റേഡിയോ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കണ്ട് നമ്മള് ആ കാഴ്ച പോവുകയല്ലേ.
0: കാഴ്ചയിൽ നമ്മുടെ ശ്രദ്ധ പോവും അല്ലേ.
1: ഞാൻ ബ്ലൈൻഡ് ആണ്.
0: കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രത്യേകിച്ചും നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക്, കാരണം കാഴ്ചയുള്ളവർക്കും റേഡിയോയിൽ നിന്ന് ഒരേപോലെ തന്നെയാണ്, കാഴ്ച ഇല്ലാത്തവർക്കും റേഡിയോ ഒരേപോലെയാണ്. ഒരു ശ്രവണ മാധ്യമാണല്ലോ. ജോസി അപ്പൊ പഠിച്ചിട്ടൊക്കെ ഉണ്ടോ?
1: ഞാൻ
0: പാട്ട് പാടുന്ന ആളാണ്.
1: ജോലിയൊക്കെ കിട്ടിയില്ല, കുറെ പ്രായം 10-40, 10-60, 65 വയസ്സായി.
0: ബുദ്ധിമുട്ടാണ്.
1: കുറെ നാളൊക്കെ ഗാനുകളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു.
0: ശരി,
1: ഇനിയിപ്പൊ അതൊന്നും നോക്കണ്ട.
0: അപ്പൊ ഇന്ന് കേക്കേണ്ട പാട്ട് ഏതാ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അത് പറയുന്ന രവീന്ദ്ര മാഷ്ടെ ആദ്യകാല സംഗീതം അല്ലേ. നല്ല പാട്ടുകളുള്ള ചിത്രമായിരുന്നു തേനും വയമ്പും.
1: ഞാനിങ്ങനെ ആരും ചോദിക്കാത്ത പാട്ടുകളെ ചോദിക്കോളൂ.
0: അതെ അതെ, ഇത് പക്ഷെ എല്ലാവർക്കും അറിയുന്ന പാട്ടാ, തേനും വയമ്പും, നാവിൽ തൂകും, മാനമ്പാടി. അതെ, ഇപ്പൊ കുറച്ചായിട്ട് ചോദിക്കാത്തായിരിക്കും. ഇത് യേശുദാസും പാടിയിട്ടുണ്ട്, പിന്നെ അതിൽ ഒറ്റക്കമ്പിനാഥം ഒക്കെ അതിലല്ലേ. ഒറ്റക്കമ്പിനാഥം, നെടുമുടി വേണു, പ്രേം നസീർ ഒക്കെ ഉണ്ടായിരുന്ന സിനിമയാണ്. പ്രേം നസീർ, നെടുമുടി വേണു, സുമലത, റാണി പത്മനി എന്ന് പറഞ്ഞ
1: കാലഘട്ടങ്ങളിലൊക്കെ.
0: അല്ലല്ല, അദ്ദേഹം മഹാനായ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി കേട്ടോ, ബി ശശികുമാർ. അത് ബി ശശികുമാർ, അദ്ദേഹം വലിയൊരു ഗുരുവായിരുന്നു, ഇവരുടെയൊക്കെ ഗുരുവായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ബി ശശികുമാർ, അദ്ദേഹം വയലുമായിരുന്നു, എഴുതുമായിരുന്നു, ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ നമ്മുടെ ഉദയഗീതത്തിൽ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഈ കാവാലൻ ശ്രീകുമാർ സാർ, അതല്ലെങ്കിൽ ജി വേണുഗോപാലൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു.
1: അപ്പൊ
0: സംസാരിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.
1: ഓക്കെ,
0: ശരി, നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം.
0: ആ പറയൂ, നമസ്കാരം. ആരാണ്?
1: മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ചെമ്മലശ്ശേരി എന്ന സ്ഥലത്തുനിന്ന് ഷാഫിയാണ്.
0: ഷാഫി പുലാമന്തോൾ എന്നോ?
1: അതെ അതെ, മലപ്പുറം ജില്ല.
0: ആ മനസ്സിലായി, പുലാമന്തോൾ പറഞ്ഞ അറിയാലോ. പെരിന്തൽമണ്ണക്കടുത്തല്ലേ? പട്ടാമ്പി പെരിന്തൽമണ്ണ അടുത്ത്.
1: ആ റൂട്ടിൽ തന്നെ.
0: പിന്നെ അഷ്ടവൈദ്യമാരിൽ ഒരാളുടെ സ്ഥലല്ലേ പുലാമന്തോൾ മൂസ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ഷാഫി പാട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് പാട്ടാ?
1: എനിക്ക് നീലസാലി ഇഷ്ടത്തില്ലേ.
0: നീലസാലിയാണ് അല്ലേ? ആരുണ്ട് ചെറുകട്ട? എനിക്ക് തോന്നുന്നു പി ഭാസ്കറിന്റെ പാട്ടാണ് അല്ലേ?
1: മഹബൂബ് പാടി പാട്ടല്ലേ അത്?
0: എനിക്ക് അത് നോക്കണം ആരാ പാടിയെന്ന്. നീ അല്ലാതെ ആരുണ്ട് നിത്യം നിത്യം കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ? ആ പാട്ടല്ലേ? നീലസാലി എന്നാണ് ചിത്രത്തിന്റെ പേര്. അതെ അതെ, ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. നീ അല്ലാതെ ആരുണ്ട് ഒരു എന്താ പറയുന്ന മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിലുള്ള പാട്ടാണ്. അത്തരം പാട്ടുകൾ ഏറ്റവും മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് പി ഭാസ്കരനാണ്. കാരണം കൊടുങ്ങല്ലൂരായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ നാട്.
1: അപ്പൊ
0: അദ്ദേഹത്തിന് മാപ്പിള ഗാനങ്ങളിലെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എഴുതാൻ പറ്റുമായിരുന്നു. നല്ല പാട്ടാണ്. ഞാൻ അതൊന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രയാസമുണ്ട്, കാരണം ഇവിടെ നീലസാരി എന്നാ കേട്ടത് അവരെ. അപ്പോ നീലസാരി തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് പറ്റിയത്. അതെ അതെ, അപ്പൊ പാട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുവരെ സംസാരിക്കാം. അവിടെ എങ്ങനെയാ കൊച്ചി എഫ് എം എങ്ങനെ കേൾക്കുന്ന?
1: റേഡിയോയിൽ കിട്ടും.
0: റേഡിയോ നന്നായി കിട്ടുന്നുണ്ടോ?
1: റേഡിയോയിൽ മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂരൊക്കെ കിട്ടും.
0: ആ ശരി.
1: ഇവിടെ കുറച്ച് ഉയർന്ന ഒരു പ്രദേശമാണ്. അപ്പൊ
0: കുന്നിന്റെ മുകളിലാണ് ആണല്ലേ?
1: അതെ അതെ, കൊച്ചി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും.
0: മെഹബൂബും എ പി കോമളിയാണ് കേട്ടോ
1: പാടിയിട്ടുള്ളത്.
0: കെ രാഘവനാണ് സംഗീതം, പി ഭാസ്കരന്റെ.
1: അതെ അതെ, മഞ്ചേരി നല്ല ക്ലിയർ ആയി കിട്ടും. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് കൊച്ചി കിട്ടും.
0: മഞ്ചേരി കിട്ടൂല്ലേ? എനിക്ക് നീലസാലി എന്നാണ് പിന്നെയും കിട്ടിയിട്ടില്ല ഇവിടെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ്. കുഞ്ചാക്കോട്ടെ ചിത്രമായിരുന്നു അത്, എക്സൽ പ്രൊഡക്ഷൻസിന്റെ ആണെന്നൊക്കെ കാണുന്നുണ്ട്.
1: പിന്നെ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും
0: നല്ല പാട്ടുകളുണ്ടായിരുന്നു. അതിലെ മറ്റൊരു പാട്ട് ഞാൻ ഇപ്പൊ പെട്ടെന്ന്, നയാ പൈസ ഇല്ല കയ്യിലൊരു നയാ പൈസ ഇല്ല, നെഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല. പിന്നെ ഓറ്റ

0: പറയും.
1: ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കയെ, നിന്റെ വീട്ടിൽ എന്ത് വർത്തമാനം.
0: ആ പാട്ടൊക്കെ ഉണ്ട്. ഈ പാട്ടും അങ്ങനെ
1: നമുക്ക് ഇപ്പോഴും തെരഞ്ഞിട്ട് കിട്ടിയില്ല. സിനിമയുടെ പേര് കാരണം ഇവര് സ്പെല്ലിങ് തെറ്റിട്ട് അടിച്ചാലേ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ കഷ്ടം. എനിക്ക് ആ പാട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു കുറെ നാൾക്ക് ശേഷം കേട്ടത്. അങ്ങനെ ഒരു പാട്ട് ഇവർക്ക് തെരഞ്ഞിട്ടേ കിട്ടിയില്ല.
0: കക്കയല്ലേ, കായലൊന്ന് ചിരിച്ചാൽ കരയാമോ നിർമ്മിട്ട്.
1: ആ കായലൊന്ന് ചിരിച്ച അതെ, കക്ക ഉണ്ടോ നോക്കട്ടെ. ഇനി കക്ക കിട്ടും നീലസാലി കിട്ടാത്തോണ്ട് കക്ക രവി എന്നൊക്കെ പറഞ്ഞ അല്ലേ.
0: അത് കൊച്ചിയിലുണ്ട് ഈ നീലസാലി പാട്ട് ആകാശവാണിയിലുണ്ട്.
1: ഇന്നത്തെ പാട്ട് തരുന്ന ആൾക്കാർ കിട്ടിയില്ല. കായലൊന്ന് ചിരിച്ചാലുണ്ട് യേശുദാസിന്റെ, ഭാസ്കർ പി ഭാസ്കരൻ കെ വി മഹാദേവൻ ടീമിന്റെ. എനിക്ക് ഒന്നിന് രോഹിണിയും രഘുവരനൊക്കെ ആയിരുന്നു അല്ലേ. മണവാളൻപാറ, മണവാട്ടിപ്പാറ, ഒക്കെ പി ഭാസ്കരന്റെ പാട്ടുകൾ. എന്തായാലും നീലസാലിനി ഉണ്ടോ നോക്കാം. നമുക്ക് കക്കയിൽ കായലൊന്ന് ചിരിച്ചാൽ അല്ലേ.
0: ആ
1: തൽക്കാലം ഈ പാട്ടിലേക്ക് പോവാം. അത് നോക്കിയിട്ട് കാണുന്നില്ല എന്താണ് കാര്യം.
0: ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും
1: ആ എല്ലാവർക്കും വേണ്ടി. ഷാഫി ഇത്രയും ദൂരെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചത് വളരെ സന്തോഷം. അവിടെ എന്താ ചെയ്യുന്നത് ഷാഫി? ആണോ? അപ്പൊ ഇന്ന് എന്താ അവധിയാണോ? തിങ്കളാഴ്ച എന്താ അവധി? അതോ എന്തായാലും
0: തിരക്കുണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഈ പാട്ട് രണ്ടു പേർക്ക് ഡെഡിക്കേഷൻ പറയണ്ടേ? കെ പി മോഹനൻ പെരുമ്പളം, ഷാജി വേങ്ങൂർ.
1: ഓ, നമ്മുടെ ശ്രോതാക്കൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഷാഫി ഈ പാട്ട് കേൾക്കാം.
0: കൊടുങ്ങല്ലൂർ.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടാനും കേട്ടോളൂ. അടുത്തവണ നമുക്ക് നീലസാലി എന്തായാലും വരിക്കാം. ഓക്കെ, കൊടുക്കാം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണേ. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ വടക്കുഴന്ന് പുഷ്പ സംസാരിക്കുന്നു.
0: പുഷ്പ അല്ല, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കും. ഇപ്പോഴും മാറിയിട്ടില്ല. എവിടെ നമുക്കത് കേൾക്കാം? ആ, ഗാനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ്? അല്ലേ, വെള്ളിത്തിരയിലല്ല, ഗാനോത്സവത്തിൽ.
1: ഗാനോത്സവത്തിൽ വെള്ളിത്തിരയിലേക്ക്, വെള്ളിത്തിരയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: നമുക്ക് ഒരിക്കൽ സംസാരിച്ചോ, സംശയമുണ്ട് എനിക്ക്.
1: ഗാനോത്സവത്തേക്ക് കത്ത് എഴുതാൻ ഞാൻ ബ്ലൈൻഡ്, എനിക്ക് കത്ത് എഴുതാൻ പറ്റില്ല.
0: ഓ ശരി, നമുക്ക് ആരെങ്കിലും സഹായത്തോടെ ഒക്കെ ചെയ്യാം കേട്ടോ. കത്ത് അയക്കുക, അതല്ലെങ്കിൽ സന്ദേശമൊക്കെ അയക്കുക, അഭിപ്രായമൊക്കെ.
1: ഇവിടെ എനിക്ക്, ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ സഹായിക്കാൻ പറ്റിയ ആരും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഭർത്താവ് ഭാര്യയും മാത്രമേ ഉള്ളൂ.
0: ശരി, അദ്ദേഹത്തിനും കാഴ്ച പരിമിതി ഉണ്ടോ?
1: കാഴ്ചയില്ലാത്തകളാണ്.
0: അദ്ദേഹത്തിനും കാഴ്ച പരിമിതി ഉണ്ട്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ആരെ സഹായിക്കുക? വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞോ?
1: സഹായിക്കാനൊന്നുമില്ല. കാഴ്ച ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് കഴിക്കുക. അതൊക്കെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാനറിയാം.
0: മറ്റെന്തെങ്കിലും വരുമാന മാർഗം അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ഒന്നുമില്ല. ഞങ്ങൾ ഈ തെരുവില് ഈ ജംഗ്ഷനിലൊക്കെ പാട്ട് പാടി ജീവിക്കുന്ന
0: ആൾക്കാർ. നമുക്ക് ഈ സർക്കാരിന്റെ സാമൂഹിക പെൻഷൻ അതുണ്ടോ?
1: ആ, പെൻഷൻ ഉണ്ട്, 2000 രൂപ.
0: പക്ഷേ
1: മാസം 2000 രൂപ
0: ചെറിയ, അതെ അതെ, എത്ര എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ?
1: അതന്നെ അതന്നെ. ഇപ്പൊ കടയില് 2000 രൂപ കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നും ഒരു ഒരു സാധനം മേടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ പൈസ, സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല വിലയാണ്. ഈ പെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് അറിയാവുന്ന തൊഴിൽ തെരഞ്ഞെടുത്ത്.
0: പാട്ട് പാടുന്ന ആളാണ്? അപ്പൊ
1: ചെറുതായിട്ടൊക്കെ
0: പാടാലോ. എന്ന് ഏത് പാട്ടെന്ന് വേണ്ട, അത് പറഞ്ഞില്ല.
1: എനിക്ക് ചിത്ര ഓർമ്മയില്ല. ഈ ജാനകിയമ്മ പാടിയ കരകവിയും കുഞ്ഞിണിയാറും തീരത്ത് കർക്കിടക കാട്ടുള്ളിയും നേരത്തുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: അതെ, പച്ച നോട്ടുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീകുമാരൻ തമ്പി എം കെ അർജുന ടീമിന്റെ കടുത്ത തോണിയിൽ നീ വരുന്നത് നോക്കിയിരുന്നു അല്ലേ?
1: നോക്കിയിരുന്നു,
0: കാത്തിരുന്നു. എന്തായാലും ഇന്ന് പുഴയെ കുറിച്ചുള്ള രണ്ടാമത്തെ പാട്ടാണ്. ഇന്നലെ പുഴകൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസമായിരുന്നു, റിവർ ഡേ എന്ന് പറഞ്ഞ്. ഇന്ന് ആദ്യത്തെ പാട്ടും പുഴയെ കുറിച്ചായിരുന്നു. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ. ഇപ്പൊ കിങ്ങിണിയാറിനെ കുറിച്ചാണ്. രണ്ടും ശ്രീകുമാരൻ തമ്പി എഴുതിയതുമാണ്. ഇന്നലെ പുഴ, സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച പുഴകൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. നമ്മളെ ഏറ്റവും മലിനമാക്കുന്നതും എന്താ പറയുന്ന ഇല്ലാതാക്കുന്നതും പുഴകളെയാണല്ലോ, എല്ലാ ജലസ്രോതസ്സുകളും കൂടുതൽ പുഴയും. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ദിവസമായിരുന്നു സെപ്റ്റംബർ 27 ഇന്നലെ. എന്തോ പറഞ്ഞു വന്നല്ലോ, പാടാൻ പോയതാണോ?
1: അങ്ങനെ ഈ ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ പാട്ട്?
0: അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള്

0: സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തോ പറയാൻ തുടങ്ങി. പാട്ട് പാടുന്ന രണ്ടു പേരി അപ്പോ
1: കടത്തു തോണിയിൽ നീ വരുന്നതും നോക്കിയിരുന്നു, കൈ പിടിച്ച് കൂടെ വരാൻ കാത്തിരുന്നു.
0: ഓ ധാരാളം. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ. ബോറടിക്കില്ല, നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണല്ലോ, ഓരോരുത്തരുടെ ശബ്ദം വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണ്. അപ്പൊ കേൾക്കുമ്പോ അങ്ങനെ ബോറടിക്കുന്നൊന്നും ഉണ്ടാവില്ല.
1: ഓക്കെ, നേരത്തെ വിളിച്ച ജോസി ചേട്ടനും ഞങ്ങളൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചുവാ.
0: ആ ശരി, ജോസി കീഴ്മാട് അല്ലേ? അത് സർക്കാർ കാഴ്ച പരിമിതർക്കുള്ള
1: വിദ്യാലയത്തിലാണ്.
0: ഇപ്പൊ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ അല്ലേ, ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ കാഴ്ച പരിമിതി എന്നൊക്കെ അല്ലേ പറയാറുള്ളു. പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു, സർക്കാർ അന്ധവിദ്യാലയം എന്നൊക്കെ പറയുമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ നമ്മളിപ്പോ പറയല് മാറ്റിയിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ട കാര്യമുണ്ട് അല്ലേ. അവർക്ക് അവസരങ്ങൾ വരുന്നില്ല. റേഡിയോ കേൾക്കാറുണ്ടോ? സാധാരണ ഇങ്ങനെ കാഴ്ച പരിമിതിയുള്ളവർ റേഡിയോ സ്ഥിരം കേൾക്കുന്ന വ്യക്തികളായിരിക്കും.
1: റേഡിയോ വെച്ചിട്ട് നമ്മള് ഭക്ഷണം അടുക്കള പാചകം ചെയ്യാൻ പോലും റേഡിയോ കേട്ടോണ്ട് ചെയ്യാലോ
0: ഭക്ഷണങ്ങളൊക്കെ. എന്തായാലും നമുക്ക് പറഞ്ഞ പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, എന്നാ സംസാരിച്ചതിൽ വളരെ സന്തോഷം, നന്നായിരിക്കും.
1: എല്ലാവർക്കും ആകാശവാണി
0: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ ബ്രാൻഡ് സഹോദരങ്ങൾക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ രവി കാലടി എന്ന് വിളിക്കുന്നു.
0: രവി കാലടി എന്ന്. ഓക്കെ.
1: ദർശനം അതിൽ പേരാറ്റിൻകരയിലേക്ക് ഒരു തീർത്ഥയാത്ര എന്നുള്ള പാട്ടില്ലേ,
0: കേരളത്തിലെ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര.
1: തീർത്ഥയാത്ര കാലമാതിശങ്കരൻ
0: കളിത്തൊട്ടിൽ നിർമ്മിച്ച കാലടിപ്പുഴ കടവിലേക്ക് ഒരു തീർത്ഥയാത്ര.
1: അതെ അതെ,
0: കാലടിപ്പുഴയുടെ അടുത്താണോ?
1: അതെ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാ.
0: ആ ശരി. ഇന്നിപ്പോ
1: കാഞ്ഞൂർക്കോണ വഴിയിലാണ്.
0: ആഹ്, ഇന്ന് പുഴയെ കുറിച്ച് വരുന്ന മൂന്നാമത്തെ പാട്ടാണ് ഇപ്പത്.
1: ഡെഡിക്കേഷൻ ഉണ്ട് സാറേ. മണി പറക്കാട്ട്, കൃഷ്ണകുമാർ എം കെ, ടൈം ടി വി, ശ്രീകുമാർ കാഞ്ഞിരക്കാട്.
0: ശ്രീകുമാർ കാഞ്ഞിരക്കാട്, ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് അല്ലേ?
1: വേണ്ടിയിട്ടാണ് സാറേ.
0: ഈ പാട്ട് എന്താ നാടിന്റെ പേരുണ്ടാവുകൊണ്ട് ചോദിച്ചതാണോ?
1: അങ്ങനെ ഇന്നിപ്പോ പുഴയുടെ ദിനം സാറ് നേരത്തെ പറഞ്ഞു.
0: അത് ഇന്നലെയാണ്, പുഴയുടെ ദിനം ഇന്നലെയായിരുന്നു.
1: ഇന്നലെ പുഴയുടെ ദിനം സാറ് നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞ ഈ പാട്ട് വിളിച്ചിട്ടെന്ന് വിചാരിച്ചാ.
0: ശരി, പുഴയുടെ ദിനം എന്ന് പറയുമ്പോ പുഴയെ കുറിച്ച് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്ന പാട്ട് ഇതാണോ? ഹലോ.
1: ഹലോ.
0: ആ, പുഴയെ കുറിച്ച് പറയുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് ഇതാണോ?
1: അങ്ങനെ
0: വന്ന ഇതാണ്
1: എനിക്ക് പെട്ടെന്ന് തോന്നി.
0: ആ ശരി, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? നദി എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഉണ്ടല്ലോ. അതെ, പിന്നെ കരയുന്ന പുഴ ചിരിക്കുന്നു അല്ലേ, ഒരുപാട് പാട്ടുകളുണ്ട് പുഴയുമായി ബന്ധപ്പെട്ടിട്ട്.
1: പിന്നെ പെരിയാറ്, പെരിയാറ്.
0: ആ, ഭാര്യയിലെ പാട്ട് അല്ലേ. ഒരുപാട് പാട്ടുകളുണ്ട്. പാദസരൻ അണിയുന്ന പമ്പാ നദി. ഇത് പക്ഷെ വയലാറ് ശ്രീശങ്കരനെ കുറിച്ച് എഴുതിയ പാട്ടാണ്. അദ്വൈത ദർശനത്തെ കുറിച്ചും. അതെ, അതെ, അതെ. ശൃംഗാര കറ തൊടാത്ത കാലടിയിലെ മണ്ണിലേക്ക് എന്ന് പറഞ്ഞ ആദിശങ്കരനെ കുറിച്ചുള്ള പാട്ടാണ്. നമുക്ക് എന്തായാലും അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഹലോ, ഞാൻ സജിത, നോർത്ത് പറവൂരിൽ നിന്ന് വിളിക്കുന്നു.
0: സജിത അല്ലേ? ആ
1: അതെ.
0: പറയൂ.
1: ആ എനിക്ക് എന്താ ആവശ്യമുള്ള പാട്ട്? എൻ്റെ നന്ദിനി കുട്ടിക്കുന്ന സിനിമയിലെ പുഴയോരഴകുള്ള പെണ്ണ്.
0: ആലുവ പുഴയോരഴകുള്ള പെണ്ണ് അല്ലേ?
1: അതെ അതെ അതെ.
0: ആലുവ തന്നെയാണല്ലോ വീട് അല്ലേ?
1: ആ നോർത്ത് പറവൂരി.
0: ആ ആലുവ അല്ലേ? ആലുവയിൽ നിന്ന് കുറച്ച് പോകണം അല്ലേ?
1: അതെ അതെ.
0: എവിടെയെങ്കിലും ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ സജിത?
1: ജോലി ഇല്ല, വീട്ടില് തയ്യലൊക്കെ ഉണ്ട്.
0: അപ്പോൾ റേഡിയോ കേൾക്കാൻ സമയം ഇഷ്ടം പോലെ കിട്ടും. ഏത് പരിപാടി ഏറ്റവും കൂടുതൽ ഇഷ്ടം സജിതയ്ക്ക്?
1: ഗാനോത്സവം, വെള്ളിത്തിര, പിന്നെ മറ്റുള്ള പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കാനുള്ള പരിപാടിയൊക്കെ ഇഷ്ടമാണ്.
0: ഹെൽത്ത് പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്? ആരോഗ്യ പരിപാടികൾ കേൾക്കാറുണ്ട് അല്ലേ?
1: ആരോഗ്യ പരിപാടി കേൾക്കാറുണ്ട്.
0: കേട്ടിട്ട് അതൊക്കെ വല്ല പ്രയോജനം ഉണ്ടാവാറുണ്ടോ, അതോ നമുക്ക് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പേടിയാണ്
1: ഉണ്ടാക്കുന്നത്
0: അല്ലേ? ഇതൊക്കെ വല്ലാതെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അസുഖമൊക്കെ ഉണ്ടോ എന്നൊരു തോന്നൽ വരില്ലേ? അങ്ങനെയൊന്നും വരുന്നില്ല. ഓക്കെ, വളരെ നല്ലത്. നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയി പോകണമല്ലോ. അപ്പൊ പാട്ടിനെ കുറിച്ച് എന്താ വേറെ പറയാനുള്ളത്? പറയും. ഓ, അൻവി കുറുപ്പിന്റെയാണ് രചന.
1: രവീന്ദ്ര മാസ്റ്റർ
0: പാട്ട് പാടുമോ? അപ്പൊ
1: പാട്ട് രണ്ടുപേരി പാടാം.
0: തീർച്ചയായും പാടുമെന്നാ.

0: ഓ ധാരാളം. ഈ പാട്ട് കാണാതെ അറിയാവോ?
1: കാണാതറിയാം.
0: ആ അതാണ് ഇത്രയും പാടിയത് തന്നെ.
1: ഈ പാട്ടിന്റെ എന്റെ മക്കൾക്കും മരുമക്കളും പേരക്കുട്ടി ഭർത്താവ് പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയിലുള്ളവർക്കും
0: എല്ലാവർക്കും ആയി സമർപ്പിക്കുന്നു അല്ലേ. ഞാൻ ഇതിന്റെ രചനാ കൗശലം ആലോചിക്കുകയായിരുന്നു. അടുത്ത വരികളിൽ വരുന്നില്ലേ, ശിവരാത്രി വ്രതമായി നാമം ജപിക്കും പെണ്ണ്.
1: അതെ അതെ അതെ,
0: ആലുവ ആയതുകൊണ്ട് അറിയാതെ ആലുവ ശിവക്ഷേത്രവും ശിവരാത്രി ഒക്കെ വന്നിരിക്കുകയാണ്. രചന വാൻവി കുറുപ്പിന്റെ ആണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. അതെ, മുഴുവൻ പാടുമ്പോ അതെ, അവളൊരു പ്രാവം ഭ്രാന്തത്തി പെണ്ണ് എന്ന് പറയുന്നുണ്ട് പുഴയെ കുറിച്ച്. എന്തായാലും നമുക്ക് ആ പാട്ട് നേരിട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ രവി.
0: രവി, ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ, നമ്മളവിടെ 2 വർഷം ജോലി ചെയ്താണ്. 2 വർഷം സാറായിട്ട് ഒരാഴ്ച സംസാരിച്ചിട്ടുണ്ട്. 2 വർഷം ഞാൻ വേദിയത്തിന് വേണ്ടി ജോലി ചെയ്ത ആളാണ്.
0: ആ ശരി, അന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു ഞാൻ.
1: സാറിന് പക്ഷേ സാറ് വന്നിടയ്ക്കായിരുന്നത്. സാറ് ഇവിടെ ജോലിക്ക് കയറിയ ഇടയ്ക്കാണ് ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത്. സാറിനോട് ഞാൻ 2 വർഷം അവിടെ ജോലി
0: ചെയ്തിട്ടുണ്ട്.
1: സാറെങ്ങനെ എന്നോട് അവിടെ വരാനൊക്കെ പറഞ്ഞു.
0: അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം എന്ന് വിചാരിച്ച് പറഞ്ഞാണ്.
1: ആ, അപ്പൊ ദിവസം വരാൻ ഞാനവിടെ നമ്മുടെ രാജ ഒരു സാറുണ്ടായിരുന്നല്ലോ, അപ്പൊ മുമ്പേ അവിടെ നിന്ന് പിരിഞ്ഞു പോയ ഒരു ഡയറക്ടർ അങ്ങേരിക്കെല്ലാം ബാലനാരായണൻ സാറ്.
0: ആ, ബാലൻ സാറ്.
1: അങ്ങനെ ഉള്ളപ്പോ ആ പുള്ളിയുള്ളപ്പോ ഞാൻ അവിടെ ഒരു ദിവസം വന്നിട്ടുണ്ട്.
0: ആ ശരി.
1: ആ, അപ്പൊ പുള്ളി ഇങ്ങനെ ഇന്നത്തെ എന്നോട് ചെല്ലാനൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ സൂര്യൻ ആയിരുന്നു, നമ്മള് പോയില്ല.
0: ആ വേണ്ട, വയ്യാത്തപ്പ അങ്ങനെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ.
1: ഒരുപാട് വർഷങ്ങളായല്ലോ സാറെ, 37 വർഷം ആകാൻ പോകുന്നു.
0: അതെ അതെ,
1: ഓപ്പൺ ചെയ്തിട്ട്
0: 37 കഴിഞ്ഞു. 89-ലാണ്. ശരിയാണ്.
1: അതെ, 89-ലാണ് 89-ലാണ് അത് ഉദ്ഘാടനം ചെയ്യണം. 2 വർഷം ഞാൻ അവിടെ ഉണ്ടായി.
0: ആ ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ, ഇനിയിപ്പോ സമയമില്ല. അതുകൊണ്ടാ
1: ആ സാറെ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്.
0: പറഞ്ഞോളൂ
1: സാറേ. സാറ് പിന്നെ നിങ്ങൾ 5 പേരാണ് ഇത് വിളിച്ചത് അവതരിപ്പിക്കണേ.
0: അല്ല, ഇനിയും വേറെ ആളുകൾ വരും കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്.
1: കുറച്ച് പുതുമുഖങ്ങളെയൊക്കെ അവതരിപ്പിക്കണം, കാരണം അവർക്കും ഒരു പ്രാക്ടീസ് ആവുകയും അവര് പുതുമുഖങ്ങളൊക്കെ.
0: തീർച്ചയായും താങ്കൾ പറഞ്ഞ് ശ്രദ്ധിക്കുന്നു. നമ്മള് പുതുമുഖങ്ങളെ കൊണ്ട് വെള്ളിത്തിര മാത്രമല്ല, നമ്മള് വേറെയും തത്സമയ പരിപാടികൾ തുടങ്ങുന്നുണ്ട്. വൈകുന്നേരം 5 മുതൽ 5:30 വരെ ഇനി തത്സമയ പരിപാടിയായിരിക്കും. അപ്പൊ ഇതേപോലെ വെള്ളിത്തിര പോലെ വിളിച്ച് സംസാരിക്കാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്.
1: ഇന്നലെ മറ്റേ വലിയ പരിപാടി നടത്തിയാവ്, ആ പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാണ്. അപ്പൊ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കും സാറേ.
0: ഇന്നലെ സംഗീതായിരുന്നു, ഇന്നലെ ഉച്ചക്കല്ലേ?
1: സംഗീത. അപ്പൊ പുതുമുഖങ്ങളെ കുറച്ച് അവതരിപ്പിക്കും.
0: തീർച്ചയായും. ഇഷ്ടമായോ ആ പരിപാടി?
1: ആ, എനിക്ക് ഇഷ്ടമായി സാറേ.
0: ഞാൻ പറയാം, സംഗീതോട് പറയാം ഇങ്ങനെ പഴയ ഒരാൾക്ക് ഇഷ്ടമായിട്ടുണ്ട്.
1: അതെ തന്നെ. അപ്പൊ അവിടെ കൂടുതലായിട്ടൊന്നൊക്കെ അവതരിപ്പിക്കും സാറേ.
0: തീർച്ചയായും, തീർച്ചയായും.
1: അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടാണ് സാറേ, ഒരു പഴയ പടമാണ് സാറേ.
0: ഏതാണ്?
1: ഒരു 55 വർഷം കഴിഞ്ഞാലും വിരുന്ന് ശംഖുന്നു സിനിമയാണ്.
0: അടൂർ ഭാസിയുടെ സിനിമ അല്ലേ?
1: അത് ഞാൻ ഇവിടെ നിന്ന് നടന്ന് ചേന്നവങ്ങൾക്ക് പോയാണ് സാറേ ഞാൻ കണ്ടത്. ചേന്നവങ്ങളുടെ ഒന്നാം സ്ഥലത്ത് പോയാണ് ഞാൻ കണ്ടത്. അപ്പൊ ആ സിനിമയുടെ വരുന്നു പോകുന്നു വഴി പോക്കൾ
0: യേശുദാസ് പാടിയതല്ലേ? പി ഭാസ്കറിന്റെ രചന, ബി എ ചിദംബരനാഥന്റെ സംഗീതം. ഇനി നമുക്ക് ആ പാട്ട് ഒട്ടും കേൾക്കാൻ പറ്റില്ല, ഇപ്പൊ കൊടുത്തില്ല അങ്ങ്.
1: ശരി,
0: അപ്പൊ വിളിച്ചാലും വളരെ സന്തോഷം, ഇഷ്ടം കാനും കേട്ടോളൂ.
1: ഓക്കെ.

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി ഇന്ന് പാട്ടുകൾ തിരഞ്ഞെടുത്തത് ജിസ്മി കെ എ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ സി പ്രതാപ്, ഗോവിന്ദ പ്രസാദ് എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മെർച്ചന്റ് UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. നാളെയാണ് വോട്ടെണ്ണൽ. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26ഒക്ടോബറിന് നടക്കും. വിദ്യാർത്ഥികളിലൂടെ പുതിയൊരു ഉപഭോക്തൃ സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1000 കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിന്റെ പ്രഖ്യാപനവും ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ശുചിത്വ മനോഭാവത്തിൽ മാറ്റമുണ്ടാവണമെന്നും വീടും പരിസരവും മാത്രമല്ല നാടും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 29 സെക്കൻഡും. ഇപ്പോൾ

അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴി പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങുകയാണെന്നല്ല, തുടരുകയാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉളിയന്നൂര് പെരുന്തച്ഛന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും ഈ നാടിന്റെ ഐതിഹ്യത്തെപ്പറ്റിയും ചരിത്രത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അമ്പലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാവട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആവട്ടെ, അവിടെ ജനിച്ചു വളർന്ന പ്രൊഫഷണൽ ആവട്ടെ, എല്ലാവർക്കും ആ നാടിനെ പറ്റി പറയുമ്പോഴും പെരുന്തച്ഛനെ പറ്റി പറയുമ്പോഴൊക്കെ ഒരുപാട് ആവേശം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെയും കൂടെ നമുക്ക് കാണാനും വിശേഷങ്ങൾ കേൾക്കാനൊക്കെ ഉണ്ട്. നമ്മൾ പെരുന്തച്ഛൻ എന്ന സിനിമ കണ്ടതിലൂടെയെങ്കിലും നമുക്കറിയുന്ന കഥകളാണ്, ആ കഥകൾ നടന്നു എന്ന് പറയപ്പെടുന്ന നാടാണിത്. അപ്പോ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഉളിയന്നൂരിൽ നിന്ന് പാട്ടിന്റെ നാട്ടുവഴിയിൽ. ഈ യാത്രയിലൊപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: പെരുന്തച്ഛന്റെ നാടായ ഉളിയന്നൂരാണ് പാട്ടിൻ്റെ നാട്ടുവഴി നമ്മൾ ഇന്ന് നടന്നു കാണുന്നതും വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ നാടിൻ്റെ കുറേ കൂടി വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്
1: മാധവൻ നായർ, പി ജി മാധവൻ നായർ, ഉളിയന്നൂരെന്നെ ഇവിടുത്തെ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ 1952 ജനിച്ചതാണ്. അപ്പോൾ ഈ ഗ്രാമമായിട്ട് വളരെയധികം അടുത്തറിയാവുന്നതും ഇടപഴകിയിട്ടുള്ള ആളുമാണ്. അന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കടത്തുവഞ്ചിക്കാണ് പോകുന്നത്. ഒരുപാട് നേരം കാത്തു നിന്നാൽ അക്കരെ ഇക്കരെ കടക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പാലമുണ്ട്, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ പോക്കുവരവൊക്കെ വളരെ സൗകര്യമുണ്ട്. അന്നൊക്കെ കാർഷിക ഗ്രാമമായിരുന്നു. ഈ ചുറ്റുപാടം മുഴുവൻ കൊളേലിപ്പാടം എന്ന് പറഞ്ഞൊരു പാടം തന്നെ അവിടെ ഉണ്ട്. ആ പാടം നിറയെ കൃഷി. ഞാൻ അവിടെയൊക്കെ പോയി കൊയ്ത് മെതിച്ച് കൊയ്ത് കറ്റയൊക്കെ ചുമന്നിട്ടുള്ള ആളുകൾ കൂടിയാണ്. എൻ്റെ വീട്ടുകാരൊക്കെ അന്ന് വളരെ പാവപ്പെട്ട വീട്ടുകാരായിരുന്നു. ഞങ്ങളെല്ലാം അന്ന് കാർഷിക ജീവിതം കൊണ്ട് തന്നെ ജീവിച്ചവരാണ്. പിന്നീടാണ് പഠിച്ചൊക്കെ ഓരോ ഉദ്യോഗങ്ങളൊക്കെ കിട്ടിപ്പോയതൊക്കെ. ഇപ്പോൾ ആ പാടങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി ഇടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. സങ്കടം തോന്നും, ആ പാടം അങ്ങനെ വെറുതെ കിടക്കണ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. അന്നൊക്കെ എന്തോരം നെല്ല് കൊയ്ത് മെതിച്ച് കറ്റയൊക്കെ കൊണ്ടുവന്ന അന്നത്തെ വീട്ടുകാരും എല്ലാവരും ഈ ഇതുകൊണ്ടൊക്കെ ജീവിച്ചിരുന്നവരൊക്കെ ആയിരുന്നു. ഇന്നിപ്പം അവരുടെ ഒന്ന് സ്ഥലം പോലും ഇല്ല. സ്ഥലം ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, അതുപോലെ തന്നെ കിടക്കാണ് നെല്ലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതെ. പക്ഷേ ഇന്നവിടൊക്കെ ചീര, അതുപോലെ തന്നെ മറ്റ് ഏത്തവാഴ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ ആൾക്കാർ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഉളിയന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണ് അല്ലെങ്കിൽ വാഴയാണ് കായാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചീര കരീം എന്നൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷി ഒരുപാട് സ്ഥലത്ത് ഇവിടെ പാടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അന്ന് നെൽകൃഷി ആയിരുന്നെങ്കിൽ ഇന്ന് മറ്റ് ചില കൃഷികൾ ഇതുപോലെ അല്പാൽപം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും പറയാൻ പറ്റില്ല. നെൽകൃഷി ഇപ്പോൾ ഒന്നുമില്ല, നന്യം നിന്ന് പോയിരിക്കുകയാണ്. അതിനൊരു പുനർജന്മം പോലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്നിപ്പോൾ എനിക്കിപ്പോൾ പഴയ കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തോന്നാറുണ്ട്. ഇതൊക്കെയാണ് കൃഷിയുടെ സംബന്ധിച്ച് പറയാനുള്ളൂ.
0: എന്താണ് ഇപ്പം ഒരു നാടിനെ നമ്മളോട് അടുപ്പിക്കുന്നത്? പല കാര്യങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ നമുക്കിഷ്ടം നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയാവാം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരാവാം, സൗകര്യങ്ങളാവാം. എന്താണ് മനസ്സിന് ഏറ്റവും ഒരു പ്രിയപ്പെട്ട കാര്യം ഉളിയന്നൂരിനെ കുറിച്ചിട്ട്? ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇവിടെ എന്താ പറയുക, നാട് രക്തത്തിൽ അലിഞ്ഞ ഒരാളാണ്.
1: എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളും അപൂർവമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ ഒരുമയോടുകൂടി, അങ്ങനെ എല്ലാവരും ഒരു സാഹോദര്യത്തോടു കൂടി തന്നെ വാഴുന്നൊരു നാട് തന്നെയാണ് ഇവിടെ.

0: മുൻ തലമുറയിലൂടെ ഉളിയന്നൂരിൻ്റെ പഴയകാലം ഓർത്തെടുക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് പി ജി മാധവൻ നായരാണ്.
1: നേരത്തെ പറഞ്ഞ പോലെ അമ്പലങ്ങൾ അമ്പലം ഇതിൻ്റെ ഈ ഒരു പ്രധാന നാഴികക്കല്ല് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെല്ലാവരും ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാ വിശേഷങ്ങളൊക്കെ തമ്മിൽ പങ്കുവയ്ക്കും. അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെ പറ്റിയിരുന്ന കടത്ത് വെച്ചായിരുന്നു. കടത്തുകളവിൽ വരുമ്പോൾ വഞ്ചി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടുതൽ നാട്ടുകാർ നാട്ടു വിശേഷങ്ങളൊക്കെ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് എന്നാൽ അമ്പലത്തിൽ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ എല്ലാവരും ഒരുമയോടുകൂടി തന്നെ വളരുന്ന ഒരു സ്ഥലം.
0: നാല് ചുറ്റും വെള്ളമാണെന്ന് പറഞ്ഞു, പാലം വന്നു, നഗരത്തോട് ചേർന്നെടുക്കുന്ന ഒരു കുഞ്ഞു ദ്വീപ്, ഒരു ഗ്രാമം. ശരിക്കും എങ്ങനെയാണ് ടൂറിസം സാധ്യതകളെ കാണുന്നത്?
1: ടൂറിസത്തിന് നല്ല സാധ്യതകളാണ്. ഞാൻ തന്നെ ഇതിനകത്ത് കുറച്ച് ഒരു 2.5 വർഷം മുമ്പ് ഇതിനെപ്പറ്റിയുള്ള ഈ ഇവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് തുടങ്ങിയാൽ ഒരു ടൗൺ സിറ്റി എന്ന് വെച്ചാൽ ഇവിടെ അമ്പലക്കടവിൽ നിന്ന് തന്നെ ഒരു ബോട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആലുവയിലെ മാർക്കറ്റിൻ്റെ അവിടെ വന്ന് നിർത്താം. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കയറ്റി ജോലിക്കാരുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോയിട്ട് മണപ്പുറത്ത് ഇറങ്ങാം. മണപ്പുറത്തിൻ്റെ ഇപ്പുറത്ത് ആശ്രമം കടവിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സ്കൂളിലും അതുപോലെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ജോലിക്കാരുമൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ പിന്നെ മുകളിലേക്ക് പോയി തിരുവൈരാണിക്കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാം. അങ്ങനെ നല്ലൊരു ടൂറിസത്തിന് പറ്റിയ ഒരു ഇടമാണ് ഇവിടെ. കഴിഞ്ഞ വർഷത്തിൽ ആലുവയിൽ ഈ പിന്നെ പാലസിൻ്റെ അവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് തുരുത്ത് ഫാമിലേക്ക് ഉണ്ടായിരുന്നു. ആ ബോട്ട് അതേപോലെ തന്നെ ബോട്ട് അവിടെ നിന്ന് ഇതുപോലെ തന്നെ ഈ ഉളിയന്നൂരി അമ്പലക്കടവിൽ വന്നിട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ നല്ല സേവനത്തിന് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു സർവീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ. അത് തുടങ്ങണം. അത് സംബന്ധിച്ച് നല്ലൊരു ലേഖനം ഒരു മെമ്മോറണ്ടം തന്നെ തയ്യാറാക്കി അന്നത്തെ ടൂറിസം മിനിസ്റ്റർ റിയാസ് അദ്ദേഹത്തിനും പിന്നെ കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഞാനും എൻ്റെ സുഹൃത്ത് വി എ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയും, അദ്ദേഹം RTO ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ആളാണ്, അദ്ദേഹവും ഞാൻ കൂടെ തയ്യാറാക്കി ഇവർക്കെല്ലാം കൊണ്ട് സമർപ്പിച്ചിരുന്നു. പക്ഷെ ഒരു ബലം ഉണ്ടായില്ല.

0: എൻ്റെ പേര് മുകുന്ദകുമാർ എന്നാണ്. ഞാൻ ഉളിയന്നൂർ സ്വദേശി തന്നെയാണ്. ബാല്യകാലത്തിൻ്റെ ആ സൗഹൃദം, നാട്ടിലുള്ള സൗഹൃദമാണ് ഞങ്ങളുടെ മനസ്സിൽ ഉളിയന്നൂരിനെ പറ്റി പറയുമ്പോൾ വരുന്നത്. കാരണം കുട്ടിക്കാലത്ത് നാല് വശം പുഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും മലവെള്ളം വന്ന് ഭൂമി സമ്പുഷ്ടമാക്കുന്ന ആ പ്രകൃതി, അതുകൊണ്ട് തന്നെ കൃഷിക്ക് അങ്ങേയറ്റം അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി, മഴയും വെയിലും എല്ലാം നിറഞ്ഞ് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഇവിടെ കാർഷിക വൃത്തി പ്രധാനമായി വന്നത് ഒട്ടും അത്ഭുതമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അന്നത്തെ സൗഹൃദം എന്ന് പറയുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും കൂട്ടായിട്ട് ഈ മഴക്കാലത്ത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വഞ്ചിയിൽ തോന്നുന്ന മഴ നനഞ്ഞും മഴ പരസ്പരം കൊടപിടിച്ചും അങ്ങനെയുള്ള ആ സൗഹൃദത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അതുണ്ടായിരുന്നത്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്ന് ഒരുമിച്ച് എന്നുള്ളൊരവസ്ഥ വന്നിരുന്നു. നേരത്തെ അങ്ങനെ വരുമ്പോൾ ആധുനിക സൗകര്യങ്ങളില്ലാത്തതിൻ്റെതായുള്ള ചില ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായിരുന്നു. കാരണം രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു എങ്കിൽ പോലും ഒരു സുഖമായിരുന്നു ആ ഗ്രാമത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ. ഒട്ടുമിക്ക വീടുകളിലും ചെറു വഞ്ചികളുണ്ടാകും. മലവെള്ളം വന്നാൽ ഞാൻ വഞ്ചിയായിട്ട് പുഴയിലേക്ക് ഇറങ്ങുക, അവിടെ കളിക്കുക, തിമിർക്കുക, ഇങ്ങനെയുള്ള. അതുകൊണ്ട് തന്നെ നീന്തലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും തന്നെ സ്വയമേ പഠിക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ആ വിശുദ്ധി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ കലാപ്രവർത്തനങ്ങൾ, ഇതെല്ലാം മാന്നാണല്ലേ, ചില നാടക ക്ലബ്ബുകൾ, ചില നാടക കലാകാരന്മാർ അവങ്ങനെ അവിടെ നാടകം കളിച്ചും വളർന്നും സിനിമയിൽ വരെ പ്രസിദ്ധമായിട്ടുള്ള ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ എഫ് വർഗീസ് എന്ന് പറയുന്ന ആ അതുല്യ നടനെ സൃഷ്ടിച്ചൊരു നാട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനം തരുന്ന ഒരു ഇതാ. അവിടെ പിന്നെ ഒരു ചെറിയ സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും ഒരു എൽ പി സ്കൂള് മാത്രമേ ഉള്ളത്. അത് വികസിച്ചൊരു വലിയൊരു സ്കൂളായിട്ട് കുട്ടികൾക്ക് ഒരു സൗകര്യം ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് ആലുവായിട്ട് ഇപ്പോൾ രണ്ട് പാലങ്ങൾ, ഒന്ന് ആലുവായിട്ട് ബന്ധപ്പെടുത്തി, ഒന്ന് കടുങ്ങല്ലൂർ മുപ്പത്തടമായിട്ട് ബന്ധപ്പെടുത്തി പാലങ്ങളുള്ളപ്പോൾ യാത്രാ സൗകര്യത്തിന് വളരെയധികം ഇപ്പോൾ പരിമിതിയുണ്ട്. എല്ലാവരും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള അവസ്ഥയുള്ളൂ. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് വളരെയധികം സൗകര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. വരും, സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അതെ, പിന്നെ പറയുമ്പോൾ ആ മതസൗഹാർദ്ദം എന്ത് കാര്യത്തിനും വെളിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, സൗഹൃദത്തിൻ്റെ സൗകുമാര്യം ഞങ്ങൾ ശരിക്കും അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ ഇനിയും വളരട്ടെ, തുടരട്ടെ എന്നുള്ളൊരാഗ്രഹമേ ഞങ്ങൾക്കിപ്പോഴുള്ളൂ.
1: തീർച്ചയായിട്ടും എല്ലാ ഒരു നാടിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ, ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഒരു വർഷമാണ് 2018 എന്ന് പറയുന്നത്. ഇപ്പോൾ ആലുവയൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആലുവയൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ അത് ഫേസ് ചെയ്തു, എങ്ങനെ ആ നാടിൻ്റെ ഒരു വില മാറി എന്നുള്ളതൊക്കെ, വെള്ളപ്പൊക്കം നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിന് എങ്ങനെയാണ് അന്ന് ബാധിച്ചിരുന്നത്?
0: വെള്ളപ്പൊക്കം അതൊരു വല്ലാത്തൊരു ഓർമ്മയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് മഴ പുഴ അതിൻ്റെ രൗദ്രഭാവത്തിലേക്ക് മാറുകയും കരയാകെ മുക്കിക്കളയുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉളിയന്നൂര് മുങ്ങിപ്പോകാതെ നിന്ന കുറച്ച് ഭാഗങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പറമ്പായിരുന്നു. നേരത്തെയും പണ്ട് പറയാറുണ്ട് 99 വെള്ളം എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്ന, അന്നും ഈ ക്ഷേത്ര മുറ്റം മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആബാലവൃദ്ധം ജനങ്ങൾ, ജാതി മത ഭേദമന്യേ കന്നുകാലികളും എല്ലാം ആ മുറ്റത്ത് ഒരുമിച്ച് കഴിയുന്നൊരു കാലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ അനുഭവിച്ച് കണ്ടതാണ് 2018 വെള്ളം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മൊത്തം വെള്ളം വന്ന് മുങ്ങിയെന്ന് പറയുമ്പോൾ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ 5 വീടിനകത്ത് വെള്ളം വന്ന് 5 കിടന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു അവിടെ. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് മാറി, വളരെ ക്ലേശമായിട്ടുള്ളൊരു ഇതായിരുന്നു രണ്ടാമത് ഞങ്ങളുടെ ആ ജീവിതം. രണ്ടാമത് കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. എങ്കിലും അതെല്ലാം അങ്ങനെയാണ് തരണം ചെയ്തു പോയി. ഒരുമാതിരി എല്ലാ വീടുകളിലും ഉള്ള മണ്ണിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെള്ളം കയറാതെ ഉള്ളിനവരുണ്ടായിരുന്നു, മുങ്ങിപ്പോയിരുന്നു. അന്നേ പറഞ്ഞോണം കൊച്ചിയിലുള്ള ബാക്കിയുള്ളത് മുക്കുവരും, ബാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അവരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള പലരും അവരുടെ ബന്ധുവീടുകളിലും ബാക്കിയുള്ളിടത്തൊക്കെ പോയി എത്തിപ്പെട്ടത് തന്നെ എന്നുള്ളതാണ്. ഇവിടെ അടുത്ത യൂസി കോളേജിൻ്റെ കുന്നിലൊക്കെ ആയിരുന്നു കുറേ പേര് പോയി അവർ താമസിച്ചിരുന്നത്. അതൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിലൊരു കിടിലുണ്ടാക്കുന്നൊരു ഓർമ്മയാണ്.

0: കലയിലും പാരമ്പര്യത്തിലും ഉളിയന്നൂരിൻ്റെ ഒരു വൈവിധ്യം, ആ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഒരു ഐശ്വര്യം ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാടിൻ്റെ ഒരു വികസന സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മളുമായി പങ്കുവച്ചത് ഉളിയന്നൂർ സ്വദേശി മുകുന്ദകുമാറാണ്. അദ്ദേഹം തുടരുകയാണ്.
1: ഈ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏലൂരുള്ള ആ വ്യാവസായിക നഗരത്തിൻ്റെ അവിടെയാണെങ്കിൽ ഈ അന്തരീക്ഷ മലിനീകരണവും അതും ഇതെല്ലാം ഇങ്ങനെ ധാരാളം പറയുന്നുണ്ടെങ്കിലും ഉളിയന്നൂരിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഒഴിവായിട്ടുള്ള അങ്ങനെ മലിനീകരണത്തിൻ്റെയോ വേറൊന്നും ഇല്ലാത്ത പുഴയുടെ ഒരു ഇതുണ്ട്. ആ ഭാഗത്തെത്തുമ്പോൾ പുഴ നശിച്ചു എന്നുള്ളൊരു ഖേദമുണ്ട്. എങ്കിലും ബാക്കിയുള്ളതെല്ലാം സുഖമായിട്ടങ്ങനെ പോകുന്നു. കുറേ ആൾക്കാർ ഈ വ്യാവസായിക വളർച്ച വന്നു കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. അവരെല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന എന്നും ഓർക്കുന്നതും ഇവിടെ ഞങ്ങളുടെ കുട്ടികളോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ തലമുറ സംസാരിക്കുമ്പോൾ എന്നും ഉളിയന്നൂരിനെ ഇങ്ങനെ സ്നേഹിച്ച് അവരെ ഉളിയന്നൂരിനെ പറ്റി പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷവും അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. ഞങ്ങളും ആ സന്തോഷം അനുഭവിക്കുകയാണ്.
2: ഇപ്പോൾ നമുക്ക് നമ്മളെ നാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെക്കുറിച്ച് തന്നെ എല്ലാവർക്കും സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. അതുപോലെ ഉളിയന്നൂരിനെ കുറിച്ച് താങ്കൾ കാണുന്ന സ്വപ്നം എന്താണ്? ഇപ്പോൾ നമുക്കിങ്ങനെ കുറേ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ ടൂറിസം ഇവിടെ ഒന്നും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതല്ലെങ്കിൽ കുറച്ചും കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നിരുന്നെങ്കിൽ, അതൊക്കെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു 5 വർഷത്തിന് ശേഷം ഉളിയന്നൂർ എന്താവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പുരോഗമനം വരുന്ന ഒപ്പം തന്നെ പ്രശ്നങ്ങളും പിന്നാലെ വരുമല്ലോ.
1: തീർച്ചയായിട്ടും അതുണ്ട്. കാരണം ഇവിടെ വികാസത്തിനുള്ള എല്ലാ ഒരു അവസരങ്ങളുള്ളൊരു ഗ്രാമം തന്നെയാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ടൂറിസത്തിന് വളരെയധികം സൗകര്യമുള്ളൊരിതാണ്. അതുപോലെ തന്നെയാണ് പിൽഗ്രിം ടൂറിസത്തിന് വളരെയധികം ഫോക്കസ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. കാരണം ചരിത്രപ്രധാനമായ പുരാണപ്രസിദ്ധമായിട്ടുള്ള ഉളിയന്നൂര് ഇരട്ട ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ഉളിയന്നൂര് പഴയ പള്ളികൾ അവിടെയുണ്ട്. ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങൾ ആലുവ മണപ്പുറം ഇങ്ങനെ തുടങ്ങി ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും മുസ്ലിം ആരാധനാലയങ്ങളും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസത്തിനുള്ള സ്കോപ്പുണ്ട്. ഇവിടെ വാട്ടർ ടൂറിസത്തിനുള്ള സ്കോപ്പുണ്ട്. ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ ഭാവനാപൂർണമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും ത്രാണിയുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉളിയന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആ വികസനത്തിൽ നല്ലൊരു ഭാഗം നല്ലൊരു പങ്ക് വഹിക്കാവുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഉളിയന്നൂർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
0: തച്ചന്മാരുടെ നാടാണ്. അപ്പോൾ പേരെടുത്ത തച്ചന്മാരെ പരിചയപ്പെടുത്താൻ.
1: ഉളിയന്നൂർ തച്ചൻ എന്ന് പറയുന്ന ആ തച്ചന്മാരുടെ ഒരു പരമ്പരയായിട്ടൊരു കുടുംബം ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തിന് അവരുടെ ഒരു തച്ചന്മാരുടെ ഒരു ക്ഷേത്രവും അവരിടക്കാലം കൊണ്ട് പണിതിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ പഴയ പാരമ്പര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള പഴയ എന്താ പറയുക കലാപരമായിട്ടുള്ള ഇല്ലെങ്കിൽ കരകൗശലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. വളരാൻ സാധ്യതയുള്ളതാണ്. അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സർക്കാർ അതിനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉളിയന്നൂർ അതിൻ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.

0: ഉളിയന്നൂരിന്റെ ചരിത്രവും ഐതിഹ്യവും സാംസ്കാരിക പ്രത്യേകതകളും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുമായി പങ്കുവച്ചത് പി എൻ ഡി നമ്പൂതിരി സാറാണ്. അപ്പൊ അദ്ദേഹത്തോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ശില്പകലയിലെ പെരുന്തച്ചൻ ടച്ച് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ഉളിയന്നൂർ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാവുന്ന പ്രത്യേകതകളുണ്ടോ?
1: പെരുന്തച്ചൻ ശരിക്കും പറഞ്ഞ ശില്പിയാണെങ്കിലും അദ്ദേഹം ഒരു കലാക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ മുഴുവൻ. ചില അരിത്തമാറ്റിക്കൽ അദ്ദേഹത്തെ കണക്കുകളിലാണ് അദ്ദേഹത്തിന്റെ കളി. ഇപ്പൊ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ ശ്രീകോളിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലമുട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പം ഇങ്ങനെ കുനിഞ്ഞു കഴിഞ്ഞാൽ തലയടിക്കും. നേരെ സ്ട്രൈറ്റായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം ദേവനെ പ്രശ്നം കാണിക്കുന്ന ഒരു ഇത് വരുമല്ലോ അങ്ങനെ വരുമ്പോൾ കുനി. അത് പെരുന്തച്ചൻ സഹിക്കാൻ പാടാത്തൊരു സംഗതി ആയിരുന്നു. അതുകൊണ്ട് അത് നേരെ പോകും, ഒരു പ്രശ്നമില്ല തലമുട്ടിൽ. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 64 കഴുക്കോലുകളാണ് ആ ശ്രീകോവിലിന്. 64 കഴുക്കോലുകളുടെ സങ്കല്പം വെച്ചാൽ 64 കലകളാണ്. 64 കലകളുടെ സങ്കല്പമാണ് 64 കഴുക്കോലുകൾ. പിന്നെ 4 ഡോറുകളുള്ള അല്ലെങ്കിൽ 4 വാതിലുകളുള്ള, നമ്മൾ തുരവെന്നാ പറയുക, അതിന് 4 തുരവുകളും തുറന്നിട്ടുള്ള ശ്രീകോവിലുകൾ അപൂർവങ്ങളിൽ അപൂർവ, പരമാവധി 3 ഉണ്ടാവുള്ളൂ. ആ 4 ഡോറുകൾ ഇർക്ക്, ജുസ, സാമാദ, ഭദ്രം, അങ്ങനെ 4 വേദങ്ങളുടെ സങ്കല്പമാണ്. കിഴക്കോട്ടുള്ളത് ഇർക്ക്, അത് ഇത് ഏറ്റവും വലുതാണ്. നേരെ കണ്ട് കിഴക്കോട്ടുള്ളത് ഇർക്ക്, യജുസ്, കർമ്മത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് യജുസ്. അതാണ് തെക്കേ വാതിൽ എന്ന് പറഞ്ഞാൽ അതിലെ കയറി ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ, ഒരു കർമ്മമാണല്ലോ അത്. പിന്നെ സാമം പടിഞ്ഞാറ്, യജു സാമം. അവിടെ വരുമ്പം ഭഗവതിയുടെ നട അവിടെയാണ് പടിഞ്ഞാറടയ്ക്ക്. സാമത്തിൽ ഗീതങ്ങളാണ് കൂടുതൽ, അപ്പം പ്രാർത്ഥനകളുമാണ് കൂടുതൽ. ഭഗവതിയുടെ അടയ്ക്ക് കൂടുതൽ പ്രാർത്ഥനകളല്ലേ വരിക. പിന്നെ അഥർവമാണ് വടക്കുള്ളത്. അഥർവം നമ്മുടെ നാട്ടിൽ നിന്ന് വടക്കോട്ടേ പോയി, ബംഗാളിലൊക്കെ ഉള്ളുകൂടിയില്ല. അപ്പം ആ കാൽക്കുലേഷനൊക്കെ എക്സാക്റ്റ് ആണെന്ന് പറയാം. നിങ്ങൾ വന്ന് നോക്കിയാൽ അവിടെ കലാപരമായിട്ടൊന്നും കാണാണ്ടാവില്ല. പക്ഷേ ആറന്മുളയിലെ വാസ്തു വിദ്യാപീഠത്തിൽ നിന്നൊക്കെ കുട്ടികൾ വരും പഠിക്കാനായിട്ട്. അവർക്ക് ഭയങ്കര സർപ്രൈസ്. എല്ലാവർക്കും 80 സെൻറ്റിമീറ്ററാണ് ഒരു കോല്, പക്ഷെ പെരുന്തച്ചൻ അതില്ല, 78 ഉള്ളൂ. അങ്ങനെ പെരുന്തച്ചൻ്റെ പ്രത്യേക, അതേ പ്രത്യേക കണക്ക് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള 78 സെൻറ്റിമീറ്ററെ പെരുന്തച്ചൻ്റെ ഒരു കോലിനുള്ളൂ എന്ന് സമ്മതിച്ചിട്ടുള്ളവർ പറയുമ്പോൾ ഒരു കോലും മുക്കാൽ കോലിനൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷെ നമ്മുടെ ഇതിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഇതുകളുള്ള സൃഷ്ടിയാണ് പുള്ളിയുടെ. പിന്നെ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൽ പറയുമ്പം കിഴക്ക് വശത്ത് കിഴക്കേ ഡോറിൻ്റെ സെൻറ്ററിൽ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി വന്ന് വടക്ക് വശത്ത് ഡിസ്ചാർജ് ആവണം ഓടുമെന്ന്. എന്ന് പറഞ്ഞാൽ കടുകട കടുകട ഇങ്ങനെ താന്ന് താന്ന് താന്ന് ഇങ്ങനെ വരണം, അവിടെ വരും. അവിടെ അങ്ങനെയാണ് കണക്ക്, അതിലൊന്നൊരു വ്യത്യാസമില്ലാന്ന് അർത്ഥം. ആ കറക്റ്റ് ഇങ്ങനെ താഴെ വന്ന് നിക്കത്തിക്ക രീതിയിലാണ് കണക്കുകളുടെ കലയാണ്. പിന്നെ പുള്ളിയുടെ ഒരു ആന കൊടുത്തിട്ട് ഒരു ഇത് കൊടുക്കണം പരിപാടി, അതൊക്കെ പോയി. അതൊക്കെ ആന മാത്രമുള്ള ആന കുത്തുകാല് കൊടുക്കണാണ് ഉത്തരത്തിന്, പള്ളി ഉത്തരത്തിന്. അതൊക്കെ പക്ഷെ ഇന്നലെ ഇപ്പോഴും അവിടെ നിൽക്കേണ്ടതൊക്കെ. അങ്ങനെ കണക്കുകളുടെയും ഒരു സൃഷ്ടിയാണ് പുള്ളി. അതിപ്പം ചെങ്ങന്നൂരെ പണിയായാലും മറ്റേ പന്നിയൂര പണിയൊക്കെ ആയാലും നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലത് ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈറ്റിലാണല്ലോ. ആ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ പുള്ളിയുടെ ഓരോ സൃഷ്ടികളും ഉണ്ടായിരിക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് ഈ എല്ലാവർക്കും ഈ വലത്തോട്ടാണ് തള്ളിടുക പറയുമ്പോൾ പണി, പക്ഷേ പെരുന്തച്ചൻ ഇടത്തോട്ടാണ് തള്ളു. പെരുന്തച്ചൻ ആ ചില സൃഷ്ടി, അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ, അത് വേറെ വശം. പെരുന്തച്ചൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത ആ പെരുന്തച്ചൻ ടച്ചിങ്സ്. പക്ഷേ അതേപോലെ ഇന്നിപ്പോൾ അവിടെ അവരുടെ ഫാമിലിയിലൊന്നും പണിക്കാരില്ല എന്നല്ല പറയണേ, പക്ഷേ അതേപോലെ അത് ഗംഭീരത്വം പറയാവുന്നവരൊന്നും ഇന്നില്ല. പക്ഷെ അവർ ആരാധിക്കുന്നുണ്ട്. പെരുന്തച്ചൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. പെരുന്തച്ചൻ്റെ ഉപാസന മൂർത്തിയാണ് അന്നപൂർണേശ്വരി, അതിന് അമ്പലമുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഇതാണ് ഈ ക്ഷേത്രം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഉളിയന്നൂരാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടേ, പെരുന്തച്ചൻ്റെ അമ്പലം ഇല്ലെന്ന് ചോദിക്കും അപ്പം തന്നെ ആൾക്കാർ. എവിടെ പോയി പറയും, നിങ്ങൾ കാസർഗോഡ് പറഞ്ഞാലും പോയി ചോദിക്കും, തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാലും ആൾക്കാർക്കറിയാം ഉളിയന്നൂർ അമ്പലം എന്ന് പറഞ്ഞാൽ പെരുന്തച്ചൻ്റെ നാടലിൽ എടുത്ത വഴിക്ക് ചോദിക്കും, അത്ര ഫേമസ് ആണെന്നർത്ഥം. അങ്ങനെ അവിടുത്തെ ഒരു സംഭവം.
0: തച്ചന്മാരുടെ നാടാണ്, അപ്പോൾ പേരെടുത്ത തച്ചന്മാരെ പരിചയപ്പെടുത്താൻ സാധിക്കും.
2: ഉളിയന്നൂർ തച്ചൻ എന്ന് പറയുന്ന തച്ചന്മാരുടെ ഒരു പരമ്പരയായിട്ടൊരു കുടുംബം ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ അവരുടെ ഒരു തച്ചന്മാരുടെ ഒരു ക്ഷേത്രവും അവരിടക്കാലം കൊണ്ട് പണിതിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ പഴയ പാരമ്പര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് കാലം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള പഴയ കലാപരമായിട്ടുള്ള ഇല്ലെങ്കിൽ കരകൗശലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. വളരാൻ സാധ്യതയുള്ളതാണ്, അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സർക്കാർ അതിനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉളിയന്നൂര് അതിൻ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പൗരാണികമായിട്ട് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിഖിതങ്ങളുള്ള ഒരുപാട് കൽത്തൂണുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഗവേഷണ കുതുകികളായിട്ടുള്ള ആൾക്കാർ വന്നത് വായിക്കുകയും അതിനെപ്പറ്റി ഉപരിപഠനം നടത്തണം എന്നുള്ളത് കൊണ്ട് ഇവിടെ അടുത്ത് ആലുവയിൽ തന്നെയുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന ശ്രീ രാജൻഗുരുക്കൾ, ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ ലിഖിതങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും അവരിവിടുന്ന് തന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ കോളേജിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അത് വരുന്ന പിന്നീട് വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് വട്ടെഴുത്ത് പഠിക്കാനും അത് പഠിച്ച് അത് അന്നത്തെ കാലഗണനയും അതിൻ്റെ പൗരാണികമായുള്ള പ്രാധാന്യവും ഇതിൽ നിന്ന് വായിച്ചെടുക്കാം എന്നുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.

എൻ്റെ പേര് സീന മുഹമ്മദ് എന്നാണ്. ഞാൻ കടങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഉളിയന്നൂരിൻ്റെ ജനപ്രതിനിധിയാണ്. ഉളിയന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പെരിയാറിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഉളിയന്നൂർ കുഞ്ഞിനിക്കര ഒരു ദ്വീപ് കൂടിയാണിത്. ഈ നാട്ടിലെ ആളുകൾ പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്നവരാണ്. അവരുടെ ഒരു ജീവിത ശൈലിയാണിത്. ചീര, വാഴ, കപ്പ എന്നീ കൃഷികൾ ആണ് അവർ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. എറണാകുളം ജില്ലയിലോട്ട് ഏറ്റവും കൂടുതൽ ചീര ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ്. മറ്റ് വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നില്ല. കൃഷിക്കാവശ്യമായ വെള്ളമാണെങ്കിലും ഇവിടെ സുലഭമാണ്. പിന്നെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉളിയന്നൂർ ഇഴലൂക്കര ബന്ധിപ്പിക്കുന്ന, അതായത് ആലുവ ടൗണിലേക്ക് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാലമുണ്ട്. ആ പാലം അപ്രോച്ച് റോഡ് വന്നിട്ടില്ല. ആ റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാടായ ഉളിയന്നൂരിനെ കുറിച്ച് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.

മനോഹരമായ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. യാത്ര കഴിഞ്ഞാലും പക്ഷെ ഈ നാടിന്റെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിനിങ്ങനെ തങ്ങി നിൽക്കും. കാരണം അത്രമേൽ രസമുള്ള ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാടാണ്. ആരോട് സംസാരിച്ചാലും അവരെല്ലാം പറയുന്നത് അതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, എത്ര സിറ്റി ലൈഫിങ് കയറി വന്ന എന്ന് പറഞ്ഞാലും ഗ്രാമത്തിന്റെ തനതായ ഭംഗി സൂക്ഷിക്കുന്ന ഒരു നാടാണ്. അപ്പോ ഇതുപോലെ മറ്റൊരു മനോഹരമായ നാട്ടിൽ മനോഹരമായ യാത്രയിൽ

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: വ്യക്തികളും വ്യാപാരികളും തമ്മിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സ്റ്റേ അനുവദിക്കാതെ സുപ്രീംകോടതി. 15 ഒക്ടോബർ മുതലാണ് നിരക്ക് പ്രാബല്യത്തിൽ വരിക. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് 47.6% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഓപ്പറേഷൻ തൂഫാനിലൂടെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിലൂടെ പുതിയൊരു ഉപഭോക്തൃ സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1,000 കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കേരള ഐ ടി മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന 5 പൌരകേന്ദ്രീകൃത ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിജയന്തി പ്രമാണിച്ച് ഗാന്ധി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് അനുവദിച്ചു. 3rd ഖാദി ബോർഡിന്റെ ഷോറൂമുകളിൽ ഈ ആനുകൂല്യം ലഭിക്കും. സ്വച്ഛ് ഭാരത് വികസിത് ഭാരത് എന്ന സന്ദേശവുമായി കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം നടത്തി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:32. ഇപ്പോൾ

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആണ് അയക്കേണ്ടത്. നമ്പർ ഒന്നുകൂടെ പറയാം, 9446455888. നമുക്ക് ആദ്യത്തെ മെസ്സേജ് നോക്കാം. കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ നിന്നും അർത്ഥനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കീർത്തി ചേച്ചി, നവീൻ ചേട്ടൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരണം. എന്റെ മെസ്സേജ് വായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് എഴുതുവാനിരിക്കുന്നത് എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, എല്ലാ പരിപാടിയും എനിക്കിഷ്ടമാണ്. നാലുമണിപ്പൂവേ ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും വെച്ചു തരാം കേട്ടോ.

ചേർത്തല തണ്ണീർമുഖത്ത് നിന്നും ശശിധരൻ ചേട്ടൻ ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചു തരാലോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ, അത് വാട്സപ്പിൽ എങ്ങനെയാണ് അയച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്താണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ പിള്ളേരുടെ അല്ലേ, ചെറിയ കുട്ടികളുടെ മാത്സ് നോട്ട്ബുക്ക് ആട്ടോ, പഴയ നോട്ട്ബുക്കാണ്. അതിൽ കഷ്ടപ്പെട്ട ആൾ നല്ല ഭംഗിയായിട്ട് പെൻസിലൊക്കെ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പേനയൊന്നും വെച്ചിട്ടല്ല, നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ പെൻസിലൊക്കെ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ഷൈനി എന്നാണ്. എൻ്റെ വീട് പാറപ്പുറത്ത് നിന്നാണ്. എനിക്ക് വേണ്ടിയിട്ട് രതിമ എന്ന് തുടങ്ങുന്ന ആ പുതിയ പാട്ടൊന്ന് വെച്ചു തരുമോ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പഴയ നമുക്കറിയാം, ചെറിയ കുട്ടികളുടെ കുഞ്ഞുകുട്ടികളുടെ മാത്സ് നോട്ടാണ്, അതായത് ഒരു സെക്കൻഡ് തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ മാത്സ് നോട്ടിൽ ഭംഗിയായിട്ട് പെൻസിലൊക്കെ വെച്ച് എഴുതി അക്ഷരത്തെറ്റൊന്നും കൂടാതെ നന്നായിട്ട് എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് നാലുമണി പൂവിയെ, ഗുഡ് ഈവനിങ്, ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ മെസ്സേജ് അയച്ചത് ആരാ നോക്കാം. ബിജു ആണ്, കറുവിറ്റിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്. പാട്ട് വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ചുതരാട്ടോ. പക്ഷേ ഭാര്യയുടെ മക്കളുടെയും പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേരൊക്കെ പറയണേ. അടുത്ത മെസ്സേജ് നോക്കാം. എൻ്റെ പേര് സന്തോഷ് എന്നാണ്, കാലടിയാണ് സ്ഥലം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കാനഡയിലുള്ള എബിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കാനഡയിലുള്ള എബിന്, എന്താ പറയുക, സന്തോഷ്, കാലടിയിലുള്ള സന്തോഷിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. എൻ്റെ ആദ്യ മെസ്സേജ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സിജു എടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം മെസ്സേജ് വായിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്ന സമയമാണ് 4:08. കൊള്ളാം, നന്നായിട്ടുണ്ട്, ആദ്യം തന്നെ വായിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ? നെടുങ്ങാട് നിന്നും ഒരു റബ്ബർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന 2 ജീവനക്കാരികളുടെ പേരക്കുട്ടികളായ ഖായൽ, മിഴി, ടിഷാര എന്നിവരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ 2 കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. സുമ, സരിത, ഷീന, മീന, ഇത്രയും ചേച്ചിമാരാണ് നെടുങ്ങാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ മക്കളുടെ പേരിഷ്ടായിട്ടോ, ഖായൽ, മിഴി, ടിഷാര. അപ്പോൾ 2 പേർക്കും പിറന്നാൾ ആശംസകൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 4 മണിപ്പൂക്കളുടെ പേരിലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ മക്കളെ, ഇതാ വരുന്നു പാട്ട്.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. ഹലോ നാലുമണി പൂവേ, സുഖമല്ലേ? ഞാൻ എല്ലാ ദിവസവും പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്, എനിക്ക് പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് ഉമാ സുരേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു മെസ്സേജുണ്ട്. ഹായ് നാലുമണി പൂവേ, എൻ്റെ പേര് ശ്രുതി മനോജ്, ഞാൻ വൈക്കം ചെമ്മനത്തുകരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് മനോജിനും മക്കളായ ആര്യനന്ദയ്ക്കും ആദിദേവിനും വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് വെച്ച് തരാം. ഹലോ നാലുമണി പൂവേ, ഞാൻ കോട്ടയത്ത് നിന്നും നിഷയാണ്, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ച് തരാം കേട്ടോ. എൻ്റെ പേര് ഗോപിക, ഞാൻ കുരീക്കാട് ചോറ്റാനിക്കര നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ മോള് നിഹ, അപ്പം മോൾക്കും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 തലമുറയുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പാട്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട് വെച്ച് തരാം കേട്ടോ. ബിന്ദു ചേച്ചി പാലക്കാട് കണ്ണമ്പ്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ അപ്പുവും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാലക്കാട് നിന്ന് തന്നെയാണ് കേട്ടോ രണ്ടുപേരും. ഇവർ രണ്ടുപേരും അടുത്തടുത്താണോ എന്ന് എനിക്കറിയില്ല, കാരണം ഒരാൾ പാലക്കാട് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്താൾ പാലക്കാട് ജില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൾ ചോദിച്ചിരിക്കുന്നത് അന്ന എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പോൾ ഇതാ വരുന്നു.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രിയപ്പെട്ട നാലു മണി പൂവേ, ഗുഡ് ഈവനിങ്. എനിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് നല്ല ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഴകിയ തമിഴ് മകൻ എന്ന മൂവിയിലെ മധുരയ്ക്ക് പോകാതടി ആ പാട്ടാണ്ടോ ചോദിച്ചിരിക്കുന്നത്. ഗുരുപ്രഭ, രത്നപ്രിയ എന്നിവർ എരമല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് നോക്കാം. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകൻ കാർത്തിക്കിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാവോ എന്ന് ചോദിച്ചിട്ട് മഴുവന്നൂരിൽ നിന്നും പ്രഭാകരൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ പാട്ട് വെച്ച് തരാലോ? അപ്പോൾ നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന കാർത്തിക്കിന് ഇന്ന് തന്നെ ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. നമുക്ക് കുഞ്ഞിത്തയിൽ നിന്നും കൃഷ്ണദാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആളുടെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നോർത്ത് പറവൂർ കുഞ്ഞിത്തയിൽ നിന്നാണ് ആൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് തരാം. ഗേൾഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, അതെന്താ പറയാത്തേ. ഓക്കെ ശരി, എന്തായാലും ആൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് തവരുന്നു പാട്ട്.

അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഇന്ന് പിറന്നാളായ മനുവിനും ആച്ചിമോൾക്കും, അതായത് രണ്ടുപേരും കസിൻസ് ആണ് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട് ആശംസകൾ പറയണേ, നല്ലൊരു പാട്ട് കൂടി വെച്ചു കൊടുപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മിനി ചേച്ചി വൈപ്പിനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ച് തരാം കേട്ടോ. അപ്പം എന്തായാലും മനുവിനും ആച്ചിമോൾക്കും പിറന്നാൾ ആശംസകൾ മിനി ആൻറ്റിയുടെ പേരിലും എൻ്റെ പേരിലും നാലുമണിപ്പൂക്കളുടെ പേരിലും. ഹായ് സുന്ദരി പൂവേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എനിക്ക് സന്തോഷമായിട്ടോ, നല്ല സന്തോഷമായി. നാലുമണിപ്പൂക്കൾ എന്നുള്ള പേര് അങ്ങോട്ട് മാറ്റി സുന്ദരിപ്പൂവേന്നാക്കിയല്ലോ. നിനക്ക് സുഖം തന്നെയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സജിതയാണ്. ഞാനൊരു പാട്ട് ചോദിച്ചാൽ തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? പാട്ടൊക്കെ ചോദിച്ചാൽ തരില്ലേ, അതിനല്ലേ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ തരാതിരിക്കോ, അങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾ കേട്ടോ. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എൻ്റെ കടയിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. രമ്യ, സുദേശി, സുജിത, അനു, പ്രീതി എന്നിവരാണവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത പാട്ട് വരുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഒരു പാട്ട് എനിക്കും കൂടി വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രാജു ചേട്ടൻ ചാവടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വച്ചേരാവേ. എൻ്റെ പേര് ഇന്ദിര മുരളീധരൻ. ഇതിനു മുൻപ് പല മെസ്സേജ് അയച്ചെങ്കിലും എടുത്തിട്ടില്ല. ഇതെങ്കിലും എടുത്തിട്ട് എനിക്ക് വേണ്ടിയും കൂടി ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളമക്കരയാണ് വീട്. ഈ മെസ്സേജ് വായിച്ചിട്ട് പാട്ട് കിട്ടിയാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം കേട്ടോ.

പിന്നെ നമ്മുടെ വാസുകി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വാസുകി പെരുമ്പാവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ഒരു പാട്ട് വേണം ചേച്ചി, കല്യാണി സോങ് ആണ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് പേര് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. ഫോട്ടോയെ അയച്ചു തന്നിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടേ. ലൈക്ക് അടിക്കണം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലൈക്ക് അടിക്കാൻ സമയമില്ലേ, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ വാസുകി.

അടുത്തത് കുറച്ച് വലിയ മെസ്സേജ് ആട്ടോ, ഞാൻ വായിക്കാവേ. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ക്ഷമിക്കൂ, കുറച്ചു നാളായി മെസ്സേജ് അയക്കുവാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് രണ്ട് ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തിരുന്നു. കിട്ടുന്ന 30 കോടി എങ്ങനെ വീതം വെക്കും, എവിടെ സൂക്ഷിക്കും എന്നുള്ള ടെൻഷനിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. നറുക്കെടുപ്പ് കഴിഞ്ഞതോടെ അവസാന സമ്മാനമായ 500 രൂപ പോലും വീതിക്കേണ്ടി വന്നില്ലല്ലോ എന്ന സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഹോ, ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. കാരണം ഞാനും എടുത്തിരുന്നു രണ്ടെണ്ണം, എനിക്കൊന്നും കിട്ടിയില്ല. സമ്മാനം കിട്ടിയ എല്ലാ ഭാഗ്യവാന്മാർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ശരിക്കും ഭാഗ്യവാന്മാരായ സമ്മാനമൊന്നും ലഭിക്കാത്ത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാണ്, അങ്ങനെയാണ്. കിട്ടാത്തവരല്ലേ കൂടുതൽ, കിട്ടിയവർ വളരെ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ പുള്ളി പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓണം ബമ്പർ പോയാൽ പോട്ടെ, നമ്മൾ ക്രിസ്തുമസ് ബമ്പർ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും, എന്താ പറയുക, ഇത് ഒന്നിൻ്റെയും അവസാനമൊന്നും അല്ലല്ലോ. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്, നമ്മൾ വീണ്ടും വീണ്ടും എടുക്കുന്നതായിരിക്കും. തോറ്റിട്ടും തോൽക്കുമെന്നറിഞ്ഞിട്ടും എതിരാളികളെ വെല്ലുവിളിക്കുന്ന യോദ്ധ സിനിമയിലെ അരിശും മൂട്ടിൽ അപ്പുക്കുട്ടനാണ് എൻ്റെ ഹീറോ. അതാണ് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം, അതാണ് നമ്മുടെ സ്റ്റൈല്. അപ്പോൾ എന്ന് ഭാഗ്യവാൻ രതീഷ് കാക്കത്തുരുത്ത് നിന്നുമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രതീഷ് ചേട്ടാ, എനിക്കും ഒന്നും കിട്ടിയില്ല, ചേട്ടനും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഇനി വരുന്ന സോങ് ലോട്ടറി എടുത്തിട്ട് 1 രൂപ പോലും കിട്ടാത്ത എല്ലാവർക്കുമായിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഞാൻ. എനിക്കും പിന്നെ രതീഷേട്ടൻ്റെ കൂടെ എടുത്തിട്ടുള്ളവർക്കും ബാക്കി എല്ലാവർക്കുമായിട്ട്. ഓക്കേ.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടിച്ചൊരു തവളക്കുഞ്ഞിനെ തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലിൽ തരങ്ങല്ലടാ
0: മടികൊടുത്തടി കിട്ടാൻ ഒരു പെട്ടെന്ന് നടങ്ങല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടി

അപ്പുറം പോയിടെ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം. വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്ക. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാണമ്പട കുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി. ചൊട്ടച്ചാടും ദൂരം ചാടും കോഴിച്ചാത്തന് മാനം കൂട്ടാൻ മോഹം. കനസാ ഗുണതാ പറയാതടിമൈ പൂവേ, കണിച്ചം കണിയും തകിടം മറിയും പൂഹേ. മുറ പറയാൻ ചൊറ പറയാൻ തഴിയനുമുണ്ട് പൊങ്ങച്ചം. അടി പറയാൻ അവതയിടാൻ മടയൊരു ചക്കത്തരമൊരു ജഗപുക. മനസ്സിന് വേ മടിയിൽ വേ യമതടിയാ മലമടിയാ കടിയാ മടയാ കിടിയാ കൊടിയാ മറുതേ ചെറുതേ.

മൂവാറ്റുപുഴയിൽ നിന്ന് ആര്യനന്ദ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഒരു പാട്ട് വെച്ച് തരണേ, ഞാൻ കുറേ വട്ടമായി മെസ്സേജ് അയച്ചു, ഒന്നും വായിക്കുന്നില്ലെന്നാണ് പരാതി. അപ്പൊ ആ പരാതി അങ്ങോട്ട് തീർത്തോളൂ. ആര്യനന്ദയ്ക്ക് ഇന്ന് പാട്ട് വെച്ച് തരാം കേട്ടോ. സിൽവി ദാസ് ചെറായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പിറന്നാളാണ്, എനിക്ക് ഒരു പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഹാ, സ്വന്തമായിട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സന്തോഷമായി. അപ്പോ സിൽവി ദാസിന് നാലുമണിപ്പൂക്കളുടെ പേരിലും കൂടി ആശംസ അറിയിക്കാം കേട്ടോ. സ്വന്തമായിട്ട് ആശംസ അറിയിച്ചല്ലോ, സന്തോഷമായി. നാലുമണിപ്പൂവ്, എന്റെ പേര് ആദിദേവ് എന്നാണ്, ഞാൻ വൈക്കത്ത് നിന്നാണ്. എനിക്കൊരു നല്ല പാട്ട് വെച്ച് തരുന്നു. അതെന്താ അങ്ങനെ, എല്ലാ പാട്ടും നല്ലതല്ലേ, വെച്ചു തരാം കേട്ടോ. ആ, ഇത് കൊള്ളാട്ടോ. ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ പൊന്ന് പൊൻപൂവേ, ഞാൻ ലക്ഷ്മി ശിവരാമൻ കല്ലുപാലത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ. ഹൈദ്രോസ്ക കടുങ്ങല്ലൂർ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ നാലുമണിപ്പൂവി, അവതാരകർക്കെല്ലാം സുഖം തന്നെയല്ലേ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, അവിടെയും സുഖം തന്നെയല്ലേ. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനേകൻ മൂവിയിലെ റോജാക്കടലേ എന്ന സോങ് വെച്ച് തരുമെന്നാണ് കേട്ടോ ആള് ചോദിച്ചിരിക്കുന്നത്. ആരാധ്യയാണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ചുതരാം. അതിനിങ്ങനെ കരയുന്ന ഇമോജി 100 എണ്ണം എനിക്ക് അയക്കണ്ട കേട്ടോ. പാട്ടിതാ വരുന്നു.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂക്കൾ, പല നിറത്തിൽ തിളങ്ങി ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം വെച്ച് തരുമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇന്ദ്രചേചി തുറവൂരിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തത്, ഹായ്, ഞാൻ അരുണിമയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. നാലുമണിപ്പൂവേ, എന്റെ മാരേജ് ആണ് നവംബർ 15. ഓഹോ, കൺഗ്രാജുലേഷൻസ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കും എന്റെ വുഡ്ബിക്കും എന്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, ഇന്നെങ്കിലും ഒരു സോങ് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. കുറേ നാൾ മെസ്സേജ് അയച്ചിട്ടും പാട്ടും വെക്കുന്നില്ല, മെസ്സേജും വായിക്കുന്നില്ല, എന്നിട്ടും ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും അയക്കുന്നുണ്ടല്ലോ. സന്തോഷമുണ്ട്, ഒരുപാട് ഒരുപാട് സ്നേഹം അരുണിമ. തീർച്ചയായിട്ടും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ആര്യ എന്നാണ്. ഞാൻ ചേർത്തലയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ച് തരാലോ ആര്യ. ഷില ഷിജോയ് മുല്ലശ്ശേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാലുമണിപ്പൂവേ, എനിക്കും കൂടി ഒരു നല്ല പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ. എന്റെ നാലുമണിപ്പൂവേ, നിനക്ക് സുഖം തന്നെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. അതെനിക്കിഷ്ടായി, കൊള്ളാല്ലേ. ആ, ഇതാരെ വായിച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. പക്ഷെ എനിക്കൊരു പാട്ട് ചോദിക്കാമല്ലോ. എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ആശ തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആശയ്ക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ആരൊക്കെയോ ഫോട്ടോസും വീഡിയോസും വോയിസ് മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രമേ വായിക്കാൻ പറ്റൂ. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. മലപ്പുറം വണ്ടൂറാണ് എൻ്റെ വീട്. എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം കേട്ടോ. ഞാൻ റസിയയാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ഇന്ന് ആദ്യമായിട്ട് അംഗൻവാടിയിൽ പോകാൻ തുടങ്ങിയ ഞങ്ങളുടെ മെഹ മോൾക്ക് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായും വെച്ചു തരാം കേട്ടോ കുഞ്ഞുവാവയ്ക്ക് പാട്ട്. അപ്പോൾ വാവ പാട്ടൊക്കെ കേൾക്കുവാണോ അതോ ഉറങ്ങിപ്പോയോ?

പ്രിയ നാല് മണിപ്പൂവേ, ഞാൻ വൈപ്പിനിൽ നിന്ന് ആഷിലാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പാട്ട് വെച്ചുതരാലോ? ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശിവാനി. ഇന്നലെ എൻ്റെ ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ചാച്ചന് പിറന്നാൾ ആശംസകൾ കുറച്ച് വൈകിപ്പോയിട്ടോ, ക്ഷമിക്കണേ. ചേച്ചി, കഴിഞ്ഞ ദിവസം വിവാഹിതരായ എൻ്റെ ചേട്ടനും ചേച്ചിക്കും വേണ്ടിയിട്ട് വിശ്വാസം എന്ന മൂവിയിലെ വാനേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. കാവ്യയാണ് കൈതാരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. ചേട്ടൻ്റെയും ചേച്ചിയുടെ പേരൊക്കെ എഴുതാൻ ആള് വിട്ടുപോയി. അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പരിപാടി തീരാറായെന്ന് മനസ്സിലായി, പക്ഷെ എനിക്ക് മെസ്സേജ് അയക്കാൻ ടൈം കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പാട്ട് വയ്ക്കണേ ചേച്ചി, മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാ വരുന്ന സോങ്.

ഇന്നത്തെ നമ്മുടെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിൽ ഇളംദേശം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്കും തൊടുപുഴ ഇടുക്കി ബ്ലോക്കുകളിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനും വെറ്ററിനറി ഡോക്ടർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ള BVSC ആൻഡ് AH യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 30 രാവിലെ 11 ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയും അവയുടെ പകർപ്പുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. യുവ വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയർഡ് വെറ്ററിനറി സർജൻമാരെയും പരിഗണിക്കും.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കും. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർക്കുള്ളതുമായി അടുത്ത മാസം 6 രാവിലെ 11 എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0486223247 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് 50% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ VBGRAMGയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വ്യക്തികളും വ്യാപാരികളും തമ്മിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സ്റ്റേ അനുവദിക്കാതെ സുപ്രീംകോടതി. 15 October നിരക്ക് പ്രാബല്യത്തിൽ വരിക. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള പശുധൻ ബീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. January 4 എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിജയന്തി പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് അനുവദിച്ചു. 3 October വരെ ഖാദി ബോർഡിന്റെ ഷോറൂമുകളിൽ ഈ ആനുകൂല്യം ലഭിക്കും. ഏഷ്യൻ ഗെയിംസിൽ പുതിയ ദേശീയ റെക്കോർഡുമായി ഇന്ത്യയുടെ വിദ്യാ രാംരാജ്. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ 54.75 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് വെങ്കല മെഡൽ സ്വന്തമാക്കിയ വിദ്യ പിറ്റ്യൂഷയുടെ റെക്കോർഡാണ് തിരുത്തിക്കുറിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:48. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തിരക്കഥ എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹൻ, നിഷാദ് KK എന്നിവർ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ശരത്.

എം ജി ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ പാടിയ ഗാനം ചിത്രം ബ്രോ ഡാഡി. ഗാനരചന ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്.

ചിത്രം ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ. പാടിയത് സച്ചിൻ വാര്യർ. ഗാനരചന സി ബി പടിയറ. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോക ഹൃദയദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയരോഗങ്ങളെ അറിയാം. ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423979 അല്ലെങ്കിൽ 04842423879 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04842423979 മറ്റൊരു നമ്പർ 04842423877 അല്ലെങ്കിൽ 09446455888. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം കഥ തുടരുന്നു. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പ്.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു അധ്യാപകനെ നമുക്ക് പരിചയപ്പെടാം. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീ റാഫി രാമനാഥനാണ് ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുവളർത്തിയും മരങ്ങളിൽ പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തും ശ്രദ്ധേയനായത്.

0: ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്ന് വേറിട്ട ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, അദ്ദേഹം ശ്രീ റാഫി രാമനാഥിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഔഷധത്തോട്ടം, അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, വിദ്യാവനം എന്ന് പറയുന്ന വലിയ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടൽ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പരാമർശിക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് അദ്ദേഹം നടത്തുന്ന സമർപ്പണത്തോടുകൂടിയുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ തന്നെയാണ്. കൃഷിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി പരമാവധി മരങ്ങൾ നട്ടു വളർത്തുക, അത് വെറും വർത്തമാനത്തിനപ്പുറത്ത് നട്ട മരങ്ങളുണ്ടോ, അതിൻ്റെ പരിരക്ഷ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, നിരവധി അവാർഡുകൾ, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അവാർഡ്, അതുപോലെ വനംവകുപ്പിൻ്റെ വനമിത്ര അവാർഡ്, അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. താങ്കളുടെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിലെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക പേർക്കും അറിയാം. താമരക്കുളം VVHS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് താങ്കൾ. പക്ഷേ അതിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു. എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ് അതിന് താങ്കൾക്കൊരു പ്രചോദനം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
1: 2004 താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ UP സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 2009 സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ കോർഡിനേറ്റർ ചുമതലയിലേക്ക് എന്നെ നിർദ്ദേശിച്ചതിന് ശേഷം കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വന്നു. അങ്ങനെയാണ് അന്നത്തെ സ്കൂൾ മാനേജർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് പാലക്കൽ കെ ശങ്കരനായ സാറിൻ്റെ അനുവാദത്തോടുകൂടി സ്കൂളിലെ 15 സെൻറ് സ്ഥലത്ത് 50 ഔഷധ സസ്യങ്ങൾ നട്ടുകൊണ്ട് ഒരു ഔഷധ സസ്യത്തോട്ടം ആരംഭിക്കുന്നത്. മരങ്ങൾ നടുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ അവരുടെ കളിസ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്, നശിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത ഞങ്ങൾ അധ്യാപകരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ അവർ നട്ടു നനച്ച്, ഞാനും കുട്ടികളും കൂടി ചേർന്ന് നട്ടു നനച്ച് അവയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ 50 ഔഷധ ചെടികൾ ഇന്ന് ഏകദേശം 150 വലിയ മരങ്ങളായി വളർന്ന് സ്കൂളിനും പരിസരത്തിനും തണൽ വിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ശേഖരണം, എൻ്റെ സ്കൂളിൽ തന്നെ ഏകദേശം 100,000 പ്ലാസ്റ്റിക് പാനുകൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി ഒരു വർഷം. അപ്പോൾ അങ്ങനെ പെൻബിൻ പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാനുകളെ ശേഖരിച്ച് ഈ പ്ലാസ്റ്റിക്കിനോടൊപ്പം റീസൈക്കിൾ ചെയ്യാൻ അന്ന് തന്നെ ശ്രമം നടത്തിയിരുന്നു. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന മഷിപ്പാനുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പേപ്പർ ബാഗ് നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ആ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അതൊരു മാതൃകയാവണം എന്നൊരാഗ്രഹം മുന്നിലുണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ പ്രിയങ്കരരായ മാധ്യമ സുഹൃത്തുക്കൾ വളരെയേറെ സഹായിക്കുകയുണ്ടായി. 2012 ഈ വഴിയോര തണൽ മരങ്ങളിൽ ആണിയടിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കാഴ്ചയിൽപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അതിനെതിരെ ഒരു പ്രചരണം സംഘടിപ്പിക്കുകയും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കും വനംവകുപ്പിനും ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2012 തന്നെ വഴിയോര തണൽമരങ്ങളിൽ ആണിയടിച്ച് പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നത് കുറ്റകരമാണ് എന്ന രീതിയിൽ, അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ കുട്ടികളും PTA പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ആണിയടിച്ച് വെച്ചിരുന്ന ബോർഡുകളെല്ലാം നീക്കം ചെയ്യുകയും പിന്നീട് എവിടെയെങ്കിലും മരങ്ങളിൽ അങ്ങനെ നിയമത്തിനെതിരെ പ്രവർത്തനം കണ്ടാൽ അത് കൃത്യമായി ഇൻഫോം ചെയ്യുകയും അതിനെതിരെ നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് കൂടി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂള് പരിസ്ഥിതി

0: ഒരു ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിനുള്ള അംഗീകാരമായിട്ട് 2012 സ്കൂളിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി.
1: പ്രത്യേകിച്ച് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന അദ്ദേഹം മനസ്സ് തുറക്കുന്ന ആ പരാമർശത്തിൽ പലപ്പോഴും പല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളും അദ്ദേഹം അതിനോട് ചേർന്ന് പറയാറുണ്ട്. 102-ാമത്തെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ അങ്ങ് പരാമർശിക്കപ്പെട്ടു അങ്ങയുടെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് എനിക്കൊന്നും ഔഷധ തോട്ടം അതുപോലെ വിദ്യാവനം ഒപ്പം താങ്കളുടെ കാര്യവും അവിടെ പരാമർശിച്ചു. അതൊരു വലിയ അംഗീകാരമാണ്. പ്രധാനമന്ത്രി അത് എടുത്തു പറയുക, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് വരിക, രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നു, അത് താങ്കൾക്ക് വലിയൊരു ഊർജ്ജമായില്ലേ?
0: 102-ാമത്തെ മൻ കി ബാത്തിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മനസ്സ് തുറന്നപ്പോൾ വളരെയധികം സന്തോഷം. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും നിരവധി അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമേ ഞാൻ അതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ള കാഴ്ചപ്പാട് കൂടി ഇതിനകത്തുണ്ട്. വലിയൊരു അംഗീകാരം നൽകിയതിൽ അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 2009 ഇതിന് കാരണമായിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്, ഔഷധത്തോട്ട നിർമ്മാണം. ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പുരസ്കാരത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു മുൻധാരണയോട് കൂടിയൊന്നുമല്ല, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരമെങ്കിലും നട്ടു വളർത്തണം എന്നുള്ളൊരു മനസ്സോടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പരിസ്ഥിതിയെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞുങ്ങളോടൊപ്പം മുന്നോട്ട് പോയതിൻ്റെ അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നു.
1: എല്ലാ വർഷവും നമ്മൾ ധാരാളം മരങ്ങൾ നടുന്നുണ്ട്. മരങ്ങൾ നടുന്നതിനേക്കാൾ പ്രധാനമാണ് ആ നട്ട മരങ്ങൾ സംരക്ഷിക്കുക, അതിനെ പരിരക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ കാതലായ കാര്യം അതാണ്. താങ്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 10,000-ക്കണക്കിന് വൃക്ഷങ്ങൾ നടാൻ കഴിഞ്ഞിരുന്നു, കുട്ടികളുടെ വീടുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, സ്കൂൾ വളപ്പുകളിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം താങ്കളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു?
0: 2014 ഗ്രീൻവേ എന്ന ഒരു പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. നടുക എന്നത് മാത്രമല്ല അതിൻ്റെ തുടർ പരിപാലനം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നൊരു സംഘടനയായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ 6 കൂടുമ്പോഴും ഇതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയും വളരുന്നു ഉറപ്പാക്കുകയും ചെയ്യുക. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം 100,000 മരങ്ങൾ നട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞു. കൂടുതലും പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിലൂടെ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ഇത് നട്ട് തൈകളൊക്കെ പരിപാലിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മൾ എവിടെയാണോ പ്ലാന്റ് ചെയ്യുന്നത് അവിടെ വീണ്ടും എത്തി അവ വളരുന്നുണ്ടോ അവയെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കത്തക്ക രീതിയിലൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം 2016 നൽകിയത്. ഗ്രീൻവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലാകമാനം എല്ലാ ജില്ലകളിലേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു നേഴ്സറി ഏകദേശം 300,000 മരങ്ങൾ വിത്ത് ഭാഗം മുളപ്പിച്ച് സൗജന്യമായി മാവേലിക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2018 അതിൻ്റെ സജീവ പ്രവർത്തനമായി നിന്നു.
1: അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്കൂളുകളും കുട്ടികളുമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനകത്തിലെ ഏറ്റവും പ്രശംസനീയമായ ഒരു നന്മയെന്ന് പറയുന്നത് അതാണ്. കാരണം പുതിയ തലമുറയെ പരിസ്ഥിതിയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. മരങ്ങൾ മുറിച്ചു കളയുവാനുള്ളതല്ല, അത് നമ്മളുടെ ജീവൻ്റെ ആധാരശിലയാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനസികമായ മാറ്റം, അവരെത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തിലേക്ക് അത് പ്രതിഫലിക്കുകയും ഇതിൻ്റെ ഒരു പ്രചാരകരും പ്രവാചകരുമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ നന്നായിരുന്നു.
0: അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവം ഉണ്ടാവേണ്ടത് കുഞ്ഞുങ്ങളിലാണ്. ആ ഒരു ബോധത്തോടെയാണ് കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയത്. പ്ലാസ്റ്റിക് അമിതമായി ഉപയോഗിക്കരുതെന്നും ഒക്കെയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അത് അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങളിലാണ് ഈ ബോധം ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്നൊരു ബോധത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്.
1: പരിസ്ഥിതിയും കൃഷിയും ഒരു നാണയത്തിൻ്റെ 2 കൃഷി ശരിക്കും മനുഷ്യൻ്റെ എല്ലാ സംസ്കാരത്തിൻ്റെയും ആദ്യത്തെ ബീജം മുളയ്ക്കുന്നത് കൃഷിയിൽ നിന്നാണ്. അപ്പോൾ കുട്ടികളിൽ ഈ പരിസ്ഥിതി ബോധത്തോടൊപ്പം തന്നെ കൃഷിയുടെ നന്മ. ഇപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾ മണ്ണിൽ ഇറങ്ങാൻ മടിക്കുന്ന കാലമാണിത്. മണ്ണിൽ ചവിട്ടിയാൽ വലിയ അപകടമാണ്, അത് രോഗമാകും, കുട്ടികൾക്കത് നന്നല്ല എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം മുതലേ നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ശരിക്കും മണ്ണാണ് മരുന്ന്, മണ്ണിൽ ചവിട്ടി വളരുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നുള്ള വലിയ ഒരു മാതൃകയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ താങ്കളുടെ ഈ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൃഷി കാര്യങ്ങളിൽ നമ്മളുടെ സ്കൂള് എത്രമാത്രം മുന്നോട്ട് പോകുന്നു, താങ്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷിയെ പുഷ്ടിപ്പെടുത്തുവാൻ?
0: പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കൃഷി. കാരണം കാർഷിക പ്രവൃത്തി ഏറ്റവും അഭിമാനമായി നമ്മൾ കരുതുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജൈവ കൃഷി കുഞ്ഞുങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളിൽ ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് സ്കൂളിൽ ജൈവ കൃഷിത്തോട്ടം ആരംഭിച്ചിരുന്നു. ചെറിയ സ്ഥലം കൃഷിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ വെണ്ടയും വഴുതനവും ഒക്കെ കൃഷി ചെയ്ത് ജൈവ കീടനാശിനി നിർമ്മിച്ച്, അതുകൂടാതെ നമ്മുടെ സ്കൂളിൽ ഏകദേശം 2,600 കുട്ടികളാണ് പഠിക്കുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾക്കും കൃഷിഭവന്റെ സഹായത്തോടു കൂടി പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ കൃഷി വീടുകളിൽ

0: ചെയ്തിട്ട് അവരതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് തരും. വീടുകളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ കൃഷിയോട് ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കുട്ടിക്ക് കുട്ടിക്കർഷക അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പത്രത്തിലൊക്കെ കാർഷിക പ്രവർത്തനത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം ശലഭോദ്യാനങ്ങളൊക്കെ ചെറിയ രീതിയിൽ തന്നെ വീടുകളിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. ഇത്തരത്തിലുള്ള പാഠങ്ങളൊക്കെ, നമ്മൾ നൽകുന്ന ഈ പാഠങ്ങളൊക്കെ വീടുകളിൽ കൂടി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
1: ധാരാളം അധ്യാപകർ ഇപ്പോൾ അങ്ങേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് ഒരു ഉദാത്തമായ മാതൃകയാണ്. കാരണം ക്ലാസ് മുറിയിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ക്ലാസ്സിന് പുറത്ത് നമ്മളുടെ പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയെ അറിയുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ഈ പ്രവർത്തനം കൂടുതൽ സഫലമാകട്ടെ, കൂടുതൽ അധ്യാപകർ ഇത് മാതൃകയാക്കട്ടെ. പരിസ്ഥിതിയുടെയും പരിസ്ഥിതി നാശത്തിൻ്റെയും വലിയ വിപത്തുകൾ ലോകമാകെ അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചെറിയ ഇടപെടലാണിത്. വീണ്ടും ഇത് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, കേരളമാകെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ, അതിന് ഊർജ്ജം ഉണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി നന്ദി, നമസ്കാരം.
0: പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം മനുഷ്യരുള്ള നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ചെയ്ത മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് നോക്കിക്കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷത്തിലാണ്. പിന്നെ ഇനിയും അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് ആകാശവാണി നൽകിയിട്ടുള്ള പിന്തുണയും ചെറുതല്ല. അപ്പോൾ ആകാശവാണിയോടും ഞാറ്റുവേലയോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. നന്ദി, നമസ്കാരം.
2: മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ശ്രീ റാഫി രാമനാഥനുമായി ഇതുവരെ സംസാരിച്ചത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന

0: തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPFൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:04 42 സെക്കൻഡ്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി. 7:25 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടി വരുന്ന അപകടങ്ങളും. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി ശബ്ദശകലങ്ങളുടെ ശില്പികൾ. സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു. അവസാന ഭാഗം 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. 10:00 BV ബാലസായി, എ ദുർഗാ പ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി. കാരക്കുടി ആർമണി മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാവിലെ 5:55 സുഭാഷിതം. പ്രൊഫസർ NK വിജയൻ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈൻ. ലോക ഹൃദയാരോഗ്യ ദിനം പ്രത്യേക പരിപാടി. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ KSമായി അഭിമുഖം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, സേവന വാർത്തകൾ, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില തുടർന്ന് ചില്ലുജാലകം.

0: 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സോപാന സംഗീതം, അഞ്ജന ദേവി, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടി. ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം, കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ, തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് ശ്രീലേഖ, ഗാനരചന PK ഗോപി, സംഗീതം പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഒരു വർഷത്തെ സായാഹ്ന വിദേശഭാഷാ കോഴ്സിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. ജാപ്പനീസ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകളിലുള്ള കോഴ്സുകൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പാസായവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ക്യുസാറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പ് ഓഫീസിൽ രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 6282167298 നമ്പർ ആവർത്തിക്കാം. 6282-8216-7298.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90-20-620-630.
0: കളമശ്ശേരി നഗരസഭ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ, ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാൻ നാളെ രാവിലെ 10:30 അഭിമുഖം നടത്തും. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ, അസൽ രേഖകൾ സഹിതം ഹാജരാകണം. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പാലക്കാട് മേഖലാ ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കിനെ നിയമിക്കുന്നു. 18-ഉം 45-ഉം ഇടയിൽ പ്രായവും ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. മലയാളം ടൈപ്പിംഗ് അഭികാമ്യം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 4-ാം നിലയിലുള്ള മേഖലാ ഓഫീസിലോ bcddpkd@gmail.com എന്ന ഇമെയിലിലോ ഈ മാസം 30-ന് വൈകിട്ട് 5-നകം അപേക്ഷ സമർപ്പിക്കണം. വിജ്ഞാപനവും അപേക്ഷാ ഫോമും www.egrants.kerala.gov.in ൽ ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492-22-23-5 നമ്പർ ആവർത്തിക്കാം. 0492-22-23-5 നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:29:30. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട,
0: ആദ്യം സേവിങ്സ്,
1: ആദ്യം ജിമിക്കി.
0: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
1: എന്നാലും ആ ജിമിക്കി
0: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ.

0: വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വി ബി ജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തൂഫാൻ ദ നർക്കോ ഹണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിതിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര

0: വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ GDP മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധ മുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. September 28 മുതൽ October 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സദാനന്ദന്റെ സമയം. വി ദേവാനന്ദ് പാടിയത്. ഗാനരചന യൂസഫിലേക്ക് ചേരി. സംഗീതം മോഹൻ സിത്താര.

യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിലെ മറ്റൊരു ഗാനം. എം ജി ശ്രീകുമാർ, ചിത്ര, വിജയ് യേശുദാസ് എന്നിവർ പാടിയത്. ചിത്രം ദാദാ സാഹിബ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിലും കേരളത്തിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 22 സെക്കൻഡ്. ഇപ്പോൾ കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇന്ന് പരിചയപ്പെടുന്നത് 100-ലധികം ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുകയും കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേടയിലുള്ള KV അനിൽകുമാറിനെയാണ്.

0: ആദ്യമേ തന്നെ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ. എന്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ ഉദയംപേരൂര്, പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം അമ്മയുടെ ക്ഷേത്രത്തിന് സമീപമാണ് എന്റെ കൃഷിസ്ഥലം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 200 വെറൈറ്റി താമരകളും 150 വെറൈറ്റി ആമ്പലുകളും, പിന്നെ അതുകൂടാതെ ബൊഗെയിൻവില്ല ഒരു 80 വെറൈറ്റി, അഡീനിയം 80 വെറൈറ്റി, അങ്ങനെ അത്രയും ആണ് പുഷ്പ കൃഷിയായിട്ടുള്ളത്. അതിനനുബന്ധമായിട്ട് തന്നെ അപൂർവ ഔഷധങ്ങളുടെ ഒരു 150 ശേഖരങ്ങളുണ്ട്. അതിൽ അത്യപൂർവങ്ങളായ 50 വെറൈറ്റീസ് വേറെ ഉണ്ട്.
1: ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടോ? അതോ എങ്ങനെയാണ് കൃഷിയിലേക്കൊക്കെ വരാൻ കാരണം?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ അച്ഛൻ നല്ല ഒരു കർഷകനായിരുന്നു. ക്ഷീരകൃഷിയായിരുന്നു പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അപ്പൊ സ്കൂളുകളിലൊക്കെ പോയിട്ട് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ക്ഷീര നനയ്ക്കാനും ഇവിടെ പറിക്കാനും അതിനനുസരിച്ച് വിപണനത്തിനൊക്കെ പോയതുകൊണ്ട് നമുക്ക് ആ മേഖലയിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ക്ഷീരകൃഷി എവിടെ എങ്ങനെ ചെയ്താലും നമുക്ക് കൈനിറയെ കാശ് കിട്ടും. മാസത്തിൽ ശമ്പളം കിട്ടണ പോലെയാ, കൃത്യമായ പൈസ കിട്ടും. അതായത് എല്ലാ ദിവസവും നമുക്ക് പറിച്ച് നമുക്ക് പൈസ കിട്ടാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ചീര.
1: അപ്പൊ ഈ ചീരയിൽ നിന്നൊക്കെ ഒന്ന് മാറി പുഷ്പ ചെടികളുടെ ഒരു കൃഷിയിലേക്കും അതുപോലെ തന്നെ തേനീച്ച പരിപാലനം അങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിലേക്ക് വരാൻ എന്താണ് കാരണം?
0: ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള വർക്കുകൾ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് ചെയ്തു, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തു കൊടുത്തു. അപ്പൊ അത് അവർക്ക് ഇഷ്ടം ആയതുകൊണ്ട് അവര് 2-3 ആർക്കിടെക്റ്റും ആയിട്ടുള്ള വർക്കുകൾ കോർഡിനേറ്റ് ചെയ്ത്, അപ്പൊ അങ്ങനെ ഞാൻ എന്തൊരു താല്പര്യം കൊണ്ട് അങ്ങനെ കയറിപ്പോന്നാണ്. 2-3 വർക്ക് ചെയ്തപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിലേക്ക് വന്നു.
1: ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഈ ജലസസ്യങ്ങള് പുഷ്പച്ചെടികള് ഒക്കെയാണ് അല്ലേ? അപ്പൊ അതിനെ പറ്റി ഒന്ന് നമുക്ക് സംസാരിച്ചാലോ.
0: ഈ താമര ആമ്പലൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പൊ ഞാൻ കൂടുതലും ഇപ്പൊ ഒരു 200 വെറൈറ്റി താമരകളും 150 വെറൈറ്റി ആമ്പലുകളും ഉണ്ട്. അത് തായ്ലൻഡ് വെറൈറ്റി ഉണ്ട്, നാടൻ താമരകൾ മുതൽ തായ്ലൻഡ് വെറൈറ്റി, ഓസ്ട്രേലിയൻ വെറൈറ്റി, അങ്ങനെ കുറെ വെറൈറ്റികളും.
1: ജലസസ്യങ്ങളാണ് കൂടുതൽ.
0: ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ വെറൈറ്റികൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കാരണം ഇവയെല്ലാ നഴ്സറികളും പോലെ കുറെ ഐറ്റംസ് കുറെ കൊണ്ടുവന്ന് നിറച്ചുകൊണ്ട് നമുക്ക് സെയിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു 3-5 ഐറ്റംസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ വെറൈറ്റി കൊടുത്തിട്ട് ആളുകളെ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ സെയിൽ കിട്ടാൻ കഴിയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ.
1: ഇപ്പൊ എത്ര വർഷമൊക്കെ ആയിട്ടുണ്ടാവും?
0: ഇപ്പോ ഏതാണ്ട് ഒരു 15 ആയിരുന്നു ഞാൻ താമരയുടെയും ആമ്പലിന്റെ മേഖലയിലേക്ക് വന്നു തുടങ്ങിയത്. കാരണം അതിന് പണ്ട് മുതലേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു 4-5 കൂടുതലും അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ചീരകൃഷി നമ്മള് ഇവിടെ വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 15 നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള കുറെ കസ്റ്റമേഴ്സും ഉണ്ട്. സ്ഥിരമായിട്ട് ഓർഗാനിക് ചെയ്യുന്നതുകൊണ്ടുള്ള കസ്റ്റമേഴ്സ് വളരെയധികം ഉണ്ട്. മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടില്ല.
1: അപ്പൊ നമുക്ക് ഈ താമര ആമ്പൽ ഇത്തരത്തിലുള്ള ജലസസ്യങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം.
0: താമര ആമ്പൽ നമ്മളിവിടെ കൂടുതലും ആളുകള് വീട്ടില് ചെറിയ പോട്ടുകളിൽ കൊണ്ടുപോയി വെച്ച് പുഷ്പിച്ച് എടുക്കാനുള്ള രീതിയിലാണ് ഇവിടെ കൂടുതലും തയ്യാറാക്കി വെക്കണം. ചെറിയ 1 പോട്ടില് നമ്മള് താമര നട്ട് വളർത്തി മുട്ടും പൂവുമായിട്ട് നിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ സെയിലാക്കുന്നത്. അപ്പൊ ആളുകൾക്ക് അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരിചരണമൊന്നും ഇല്ലാണ്ട് പൂ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ചെറിയ പോട്ടുകൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊരു വലിയ പോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പൂവും അതുപോലെ തന്നെ സൈസായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നല്ല രീതിയിൽ അവർക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും. ഞങ്ങളിവിടെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചാണപ്പൊടി ഇടും. ഒരു ചട്ടി ഉണങ്ങി ചാണപ്പൊടി അടിയിലിടുക, അതിന്റെ മുകളിൽ ചുവന്ന മണ്ണെടുക്കുക, ചുവന്ന മണ്ണ് ഇപ്പൊ പകുതിക്ക് നിറയ്ക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്തു, വളവും ഈ ചുവന്ന മണ്ണും കൂടി മിക്സ് ചെയ്യില്ല. ഇപ്പൊ ചുവന്ന മണ്ണ് കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മളൊരു മീഡിയം നിലയിൽ വെള്ളമണ്ണായാലും കുഴപ്പമൊന്നുമില്ല. ഉപ്പുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ചെളിയോ മണ്ണോ ഉപയോഗിക്കരുതെന്ന് അർത്ഥം. പിന്നെ പാടത്തെ ചെളി എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമൊന്നും, ഇല വീണ് ചീഞ്ഞ് കിടക്കുന്ന ചെളി എടുത്താൽ ഈ ട്യൂബർ ചീഞ്ഞു പോകും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, മിക്കവാറും ഈ ട്യൂബർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. പാടത്തെ ചെളി കോരിയിരിക്കും, അത് കൂടുതലും ഇല വീണ് ചീഞ്ഞ് കിടക്കുന്ന ചെളിയായിരിക്കും. അതപ്പോ ഇത് ചീഞ്ഞു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വേദന വെച്ചാൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നടരുത്, ഈ ട്യൂബർ വെറുതെ മുകളിൽ ഇട്ടാൽ മതി. അപ്പൊ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇതിൽ തന്നെ ഇതിന് വേരൊക്കെ കിളുത്ത് ഇലയൊക്കെ

0: പൊന്തി തന്നെ അതിന്റെ കൂമ്പ് താഴോട്ട് വളരും, ഈ മണ്ണിലേക്ക് തന്നെ ഇറങ്ങും, തന്നെ ഇറങ്ങിയിട്ട് അത് കയറി വരും. ഇപ്പൊ എന്ന് വെച്ചാൽ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ അഴുകൽ പോലും ഉണ്ടായാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റും. എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് അപ്പറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ സൈഡ് എന്താ ഏതെങ്കിലും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കേടുവില്ലാണ്ട് പിടിക്കും. ഈ നടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവണം. ഇത് തന്നെ നാച്ചുറൽ വേയിൽ അതിന്റെ കൂമ്പ് വന്നിട്ട് നേരെ താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങും, മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അത് നേരെ വളം വലിച്ച് നേരെ നന്നായിട്ട് വളരും. അപ്പൊ എന്ന് വെച്ചാൽ ഇത് കേടായി പോവില്ല, ഒറ്റ ട്യൂബർ പോവില്ല. ഞങ്ങളിവിടെ നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവളം ഇടുന്നു, മുകളിൽ ചുമന്ന മണ്ണിടുന്നു, മിക്സ് ചെയ്യരുത്, എന്നിട്ട് വെള്ളം ഒഴിക്കണം. ട്യൂബർ വെറുതെ സൈഡിലെടുത്തിട്ട് പോകും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ഇലയും വന്ന് വേരൊക്കെ വന്നതിന് ശേഷം ഇതിന്റെ കൂമ്പ് നേരെ താഴേക്ക് ഇറങ്ങും. താമരയ്ക്ക് അതിൻ്റെതായ നാച്ചുറൽ രീതിയുണ്ട്, ആ രീതിയിൽ താമര വളം നോക്കുള്ളൂ. നമ്മൾ എക്സ്ട്രാ കെയറിങ് കൊടുക്കുമ്പോഴാണ് ഇത് ചീഞ്ഞു പോണത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവർക്കും സിമ്പിളായിട്ട് ഈ താമര വളർത്തിയെടുക്കാം.
1: ഏതൊക്കെ ഇനം താമരകളാണ് ഇപ്പൊ ഉള്ളത് കയ്യിൽ?
0: ഇവിടെ കളറാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത്തരം കളറാണ് ഇവിടെ ഉള്ളത്. അതിൽ പല പല ഷെയ്ഡുകളും പല പല പെറ്റൽസ് കൂടുതലുള്ളതും പെറ്റൽസ് കുറവുള്ളതും കളർ വേരിയേഷൻ ആയിട്ടുള്ളതായിട്ടുള്ള ഒരുപാടുണ്ട്.
1: അപ്പൊ ഈ താമര കൂടാണ്ട് ആമ്പൽ ഇനങ്ങളുണ്ടല്ലോ?
0: ആ, ഈ താമരയിൽ തന്നെ നമ്മുടെ മിനിയേച്ചർ ഇനങ്ങളും കൂടിയുണ്ട്. ഇത് ഹൈറ്റ് വെക്കണ ഒരു 6 അടി വരെ ഹൈറ്റ് വരുന്ന ഹിന്നാമ്പി പോലെയുള്ള വലിയ ഇനങ്ങളുണ്ട്. അതുകൂടാണ്ട് മീഡിയം ആയിട്ടുള്ള യെല്ലോ പോർപ്പിങ് പോലെയുള്ള വെറൈറ്റികളുണ്ട്. അതിനും താഴെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, അഫക്ഷൻ 16 പോലെയുള്ള മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അതിലും താഴെ മൈക്രോ മിനി ആയിട്ടുള്ള കുറച്ച് താമരകളുണ്ട്. അതായത് നമ്മുടെ ഈ ചെറിയ ഭരണിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ടേബിളിൽ വെക്കാവുന്ന രീതിയിലുള്ളത്.
1: അങ്ങനെ വെക്കുമ്പോൾ അതിന്റെ പരിപാലനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും?
0: ഇതുപോലെ തന്നെ സിമ്പിൾ, നമ്മൾ വളം എപ്പോഴും വളരെ കുറച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് വേണമെങ്കിൽ അതിന് കുറേശ്ശെ ഇടക്കി നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞോ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പതുക്കെ ആ ചെളിയിൽ താത്തി കൊടുത്താൽ മതി.
1: ഭരണിയിലൊക്കെ വെക്കുമ്പോ അതിന്റെ വെയില് അങ്ങനെ അതൊക്കെ
0: മിനി ലോട്ടസ് ഒക്കെ ആവുമ്പോ നമുക്ക് ഈ ഭരണിയിൽ വെച്ച് കഴിഞ്ഞാല് ഈ സാധനം നമുക്ക് പകലൊക്കെ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ജനലിന്റെ പടികളിലോ അല്ലെങ്കിൽ അല്പം വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടില് നമ്മള് സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകല് അത് വെയിൽ കൊണ്ട് നല്ല ഇതിലേക്ക് വരും. അതിനുശേഷം വേണമെങ്കിൽ രാത്രി നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാം.
1: അതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ടോ അതോ?
0: അല്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ വെയിൽ കൂടുതൽ എത്രയും കിട്ടുന്നോ അത്രയും പൂ കൂടുതലുണ്ടാവും, ചെടിയും വളരും. അപ്പൊ അത് നമുക്ക് നമ്മളുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാം.
1: ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ പരിപാലനം വേണ്ട ഇനങ്ങൾ ഏതൊക്കെയാണ് താമര ആമ്പൽ ഇനങ്ങളില്?
0: താമരയാണ് കൂടുതൽ പരിപാലനങ്ങൾ വേണ്ടത്. ആമ്പൽ അത്ര പരിപാലനത്തിന്റെ ആവശ്യമില്ല. താമര നമ്മള് പുതിയ വെറൈറ്റി ഇത് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ആയിരുന്നു നമ്മൾ നോക്കണം. കാരണം ചില വെറൈറ്റികളൊക്കെ ചീഞ്ഞു വാഴ ടെൻഡൻസി ഉള്ളതുണ്ട്. അതുകൂടാണ്ട് ചിലത് ഹൈറ്റ് കൂടിയിട്ട് പുടിഞ്ഞു വാഴ ടെൻഡൻസി ഉള്ളതുണ്ട്, വെയിറ്റ് താങ്ങാണ്ട്. അതുപോലെ ഈ തമോ, അതുപോലെ വാട്സാന എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി, ഹിന്നാമ്പി എന്ന് പറഞ്ഞ വെറൈറ്റിയൊക്കെ വളരെ ഹൈറ്റിൽ 5-6 അടിയൊക്കെ ഹൈറ്റിൽ വരണതാണ്. പക്ഷെ അതിന് പെറ്റൽസ് കൂടുതലുള്ള കാരണം അത് താങ്ങൂല, വെയിറ്റ് താങ്ങൂല, അപ്പൊ ഒടിഞ്ഞു വീഴും. അപ്പൊ നമ്മൾ അതൊന്ന് കെട്ടിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ചെറുതായിട്ടൊരു കുറ്റി എന്തെങ്കിലും വെച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളർന്നാൽ വലിയ കുഴപ്പമില്ല. അതേസമയം ചെറിയ പാത്രത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ ഈ പറഞ്ഞ 2 അടിയുടെ ചട്ടിയിൽ വളർത്തുവാണെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും, പൂവ് അതിന്റെ സെൽഫായിട്ട് നിൽക്കുകയും ചെയ്യും.
1: ഇപ്പൊ ഇവിടെ ഉള്ളതില് നമുക്ക് കാണാനൊക്കെ കുറച്ച് അധികം ഭംഗിയുള്ളതും പരിപാലനം എളുപ്പമുള്ള രീതിയിലുള്ള ചെടികളൊക്കെ ഏതൊക്കെയാണ്?
0: ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഫ്ലവറും അതുപോലെ തന്നെ നമുക്ക് പരിപാലനം കുറവും നന്നായിട്ട് പൂക്കണതും കാണാനും ഭംഗിയുള്ളത് പിങ്ക് ക്ലൗഡ്, അതുപോലെ തന്നെ വൈറ്റ് പിയോണി, യെല്ലോ പോർ പിങ്ക്, അതുപോലെ തമോ, വാട്സാന, ലക്ഷ്മി, പിന്നെ അഖില, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. റാണി റെഡ്, റെഡ് ഫിലിപ്പ്, അങ്ങനെ ഒരുപാട്
1: താമര ഇനങ്ങൾ തന്നെ ഒരുപാടുണ്ട് അല്ലേ?
0: ആ, ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ ആവറേജ് നമുക്ക് നന്നായിട്ട് ഫ്ലവറും തരും, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പരിപാലിക്കുകയും ചെയ്യാം, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഇനങ്ങളാണ്.
1: താമര നമ്മൾ വാങ്ങി കൊണ്ടുപോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്?
0: ഇവിടെ ഏറ്റവും കൂടുതൽ താമര ട്യൂബർ കൊണ്ടുപോയിട്ട്, ഇപ്പൊ ട്യൂബർ ഇഷ്ടംപോലെ യൂട്യൂബിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ആ ട്യൂബർ വാങ്ങിയതിന് ശേഷം നമ്മൾ നട്ട് ചീഞ്ഞു പോണതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ ചീഞ്ഞു പോണതിന്റെ ഒരു കാരണം ഇതാണ്, നമ്മള് ചെളി എടുക്കണതും വളം എടുക്കണതും ഒക്കെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധനം ചീഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുക, ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമൊന്നും ആകണ്ട. അടിയിൽ ഒരു ചട്ടി ഉണങ്ങി ചാണകപ്പൊടി ഇടുക, മുകളിൽ ചുമന്ന മണ്ണിടുക, എന്നിട്ട് വെള്ളം നിറയ്ക്കുക, ആ വെള്ളത്തിന് മുകളിൽ ഈ ട്യൂബർ. അപ്പൊ ആ ട്യൂബർ നാച്ചുറൽ രീതിയിൽ വേരും ഇലയൊക്കെ വന്ന് നേരെ മണ്ണിനടിയിലേക്ക് താഴും. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ സക്സസ് ആണെന്ന് നോക്കിയോ, ഇത് ചെയ്തു നോക്കുമ്പോ അറിയാലോ. ഞങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് അങ്ങനെ ഇടണം, ഒരെണ്ണം പോവില്ല, ഒരെണ്ണം ചീഞ്ഞു പോവില്ല, അതേപോലെ പിടിച്ചു കിട്ടും. ഇപ്പൊ ചീഞ്ഞു പോയിരിക്കണേന്റെ ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ പോലും അത് കയറി വരും. പക്ഷെ മണ്ണിനടി താത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് ഉണ്ടാവില്ല, ചീച്ചിലങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവും,
1: മൊത്തത്തിൽ ചീഞ്ഞു പോകുമായിരിക്കും,
0: മൊത്തത്തിൽ ചീഞ്ഞു പോകും. അപ്പൊ അത് നമ്മള് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി.
1: അപ്പൊ ഇതിന് വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ഞങ്ങൾ ഇവിടെ ചെയ്യണതെന്ന് വെച്ചാൽ

0: ഈ ചാണാപ്പൊടി, ആട്ടുംകാട്ടം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് അത് രണ്ടുമാണ് ഉള്ളത്. അപ്പൊ അത് കൊടുക്കും. പിന്നെ എല്ലുപൊടി ഇവിടെ എല്ലിയുടെ ചെല്ലുള്ളതുകൊണ്ട് ഞങ്ങൾ അത് കയ്യിൽ നിന്ന് കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ പി 15 ദിവസം കൂടുമ്പോൾ കൊടുക്കും. ഡി എ പി ഡയമോണിയം ഫോസ്ഫേറ്റ് ഈ ഫ്ലവറിങ്ങനെയുള്ള വളമാണ് അത്.
1: അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൂടെ ഒന്ന് പറയാമോ?
0: ഡി എ പി നമ്മളൊരു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഗ്രാനുൾസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 2 ദിവസം

0: അത് ഗ്രാജുവലി കുറേശ്ശായിട്ട് വലിച്ചോളും, അങ്ങനെ ആവശ്യമുള്ളത് പോലെ വലിച്ചോളും.
1: അപ്പൊ പിന്നീട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണോ?
0: ആ പിന്നീട് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞങ്ങളിപ്പോ അങ്ങനെ ഒന്നും വെള്ളം മാറ്റാറില്ല, കാരണം ഇത്രയും ടബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം മാറ്റാൻ പറ്റില്ല. 10,000 ടബ് പിടിക്കുമ്പോ നമുക്ക് വെള്ളം മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മള് വെറുതെ പെട്ടെന്ന് ഒരു കൈ വെച്ച് കുഴി ഉണ്ടാക്കിയിട്ട് നേരെ പെട്ടെന്ന് തന്നെ താത്തു ചെയ്യണം, എന്നിട്ട് അങ്ങോട്ട് മൂടികളെ.
1: അതൊക്കെ എത്ര നാള് കൂടുമ്പോഴെങ്ങനെ ചെയ്യേണ്ടത്?
0: അതൊരു 15 ദിവസം കൂടുമ്പോ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ മാസത്തിലൊരിക്കലായാലും കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓർക്കിഡിനൊക്കെ അടിക്കണ ഫ്ലവറിങ്ങിന് അടിക്കണ ഇലയിലടിക്കണ പത്ര പോഷണത്തിലൂടെ കൊടുക്കണ ഫ്ലവറിങ്ങിനുള്ള വളമുണ്ട്, അത് കൊടുത്താലും മതി.
1: ഇലയിൽ തളിച്ചാൽ മതി?
0: ഇലയിൽ തളിച്ചാലും മതി. ഫ്ലവറിങ്ങിനുള്ള ഏത് വളവും നമുക്ക് തളിക്കാം, കുഴപ്പമില്ല.
1: താമര കൂടാണ്ട് ഇനി ആമ്പൽ ചെടികളുണ്ടല്ലോ, ആമ്പൽ ചെടികളും താമര ചെടികളും പരിപാലിക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ?
0: ആമ്പൽ ചെടികളിൽ കുറച്ച് കേടുകൾ കൂടുതലുണ്ട്, താമരയ്ക്ക് അത്രയുമില്ല. ആമ്പലില് കുറച്ച് പുഴുക്കളും അതുപോലെയുള്ള ഈ ചെറിയ ചെറിയ വണ്ടുകളൊക്കെ വന്നിട്ട് മുട്ടയിട്ട് അത് പുഴുവായിട്ട് ആ പുഴു ഇലയുടെ അടിയിൽ വന്ന് നമ്മുടെ ഈ വെണ്ടയുടെ ഇല ചുരുട്ടണ പോലെ ഇല ചുരുട്ടിയിട്ട് പുഴുവാകും, അത് ഈ ഇല മുഴുവൻ തിന്നുകളയും. അതൊരു വലിയ പ്രശ്നമാണ് ഇതിൽ. അപ്പൊ അത് കഴിയുന്നത് നമ്മൾ ഡെയിലി നോക്കുക എന്നുള്ളതാണ് ഒരു പോകേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ അടിച്ചാലും പ്രശ്നം ഒരു പരിധിവരെ മാറി കിട്ടും.
1: വേപ്പെണ്ണ അടിക്കുമ്പോ എങ്ങനെയാണ് അടിക്കുന്നത്?
0: വേപ്പെണ്ണ 10 ml ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചാൽ മതി.
1: ഏതൊക്കെയാണ് ആമ്പലുകൾ അവിടെ ഉള്ളത്?
0: ആമ്പല് 150 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. നാടനായിട്ടുള്ള ഇനങ്ങളുണ്ട്, തായ്ലൻഡ് വെറൈറ്റീസ് മുതൽ ഓസ്ട്രേലിയൻ വെറൈറ്റീസ് വരെ ഉണ്ട്. ആമ്പലുകൾ പല കളറുണ്ട്, മഞ്ഞ, അതുപോലെ തന്നെ വൈറ്റിന്റെ പല ഷെയ്ഡുകൾ, റെഡിന്റെ പല ഷെയ്ഡുകൾ, അതുപോലെ വയലറ്റിന്റെ പല ഷെയ്ഡുകൾ, ബ്ലൂവിന്റെ പല ഷെയ്ഡുകൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത വേറെ പല കളറുകൾ, അതുപോലെ പെറ്റൽസ് കൂടുതലുള്ളത്, പിന്നെ ഇലയിൽ ഡിസൈൻ ഉള്ളത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്.
1: ആമ്പലാണോ കൂടുതലുള്ളത് അല്ലേ?
0: ആമ്പലാണ്, 150 വെറൈറ്റീസ് ആമ്പലാണ് ഉള്ളത്. ആമ്പലാണ് കൂടുതൽ ഫ്ലവർ വരുന്നത്.
1: താമര ആമ്പലും തമ്മിൽ പരിപാലനത്തിൽ ഏതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്?
0: പരിപാലനത്തിൽ നമ്മളിപ്പോ ഈ ഈ താമര ശരിക്കും നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോഴൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ നന്നായിട്ട് ഫ്ലവർ വരും. ആമ്പല് അങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല, അതിന്റെ ട്യൂബർ മാറ്റിയിട്ട് ഒന്നും കൂടി വളം വെച്ചു കൊടുത്താൽ മതി.
1: അപ്പൊ നമ്മൾ ഏത് സമയത്ത് ഇത് റിപ്പോർട്ട് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം?
0: ഡിസംബർ മാസമൊക്കെയാണ്, ഡിസംബർ ജാനുവരി ഒക്കെയാണ് ശരിക്കും ട്യൂബറിന്റെ ആ ഒരു സമയം, ട്യൂബർ എടുക്കാനുള്ള ഒരു സമയം.
1: എല്ലാ വർഷവും അങ്ങനെ മാറ്റി വെക്കോ?
0: ആ അങ്ങനെ മാറ്റി വെച്ചാൽ പുതിയ ചെടിയായിട്ട് വരും, പെട്ടെന്ന് ഗ്രോത്ത് ആവും. ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോണത് മഞ്ഞ് മാസങ്ങളിലാണ്. മഞ്ഞുള്ള സമയത്ത് പൂ ഉണ്ടാവില്ല, പൂ ഉണ്ടാവുന്നതിന് പകരമായിട്ട് അത് കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കും കൂടുതൽ. അതിനാണ് റണ്ണർ എന്ന് പറയുന്നത്, താമരയുടെ കിഴങ്ങ്.
1: അത് ആ സമയത്ത് പറിച്ച് മാറ്റി വെക്കുമ്പോ അത് റണ്ണർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും?
0: നമ്മളിപ്പോ അതിൽ നിന്ന് നല്ല റണ്ണർ എടുത്തിട്ട് ഇപ്പൊ ഒരു ഒരു താമരയുടെ ടബിൽ നിന്ന് വെറൈറ്റി അനുസരിച്ച് 5 മുതൽ മിനിമം ഒരു 3-4 ട്യൂബറെങ്കിലും നമുക്ക് കിട്ടും. അതുകൂടാണ്ട് 10, 15, 20 ഒക്കെ കിട്ടുന്ന താമര ഇനങ്ങളുണ്ട്.
1: ഈ പൂച്ചെടികൾ ഈ താമര അല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: താമര അല്ലാതെ നമുക്കിവിടെ ബൊഗെയ്ൻവില്ല ഒരു 80 കളറുണ്ട്, അതുപോലെ തന്നെ അഡീനിയത്തിന്റെ ഒരു 70 കളറുണ്ട്. തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികളാണ്, അതുകൊണ്ട് നമ്മുടെ നാടൻ ഇനങ്ങൾ കുറച്ചുണ്ട്. തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ് കൂടുതലും, അത് ഗ്രാഫ്റ്റ് തൈകളാണ് കൂടുതൽ. അല്ല, നമ്മള് മദർ പ്ലാന്റ് ഇവിടെ വരുത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്.
1: ഒരു ചെടിയിൽ ഒന്നിലധികം കളറ് പൂക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ?
0: ആ ഇവിടെ ഒരു ചെടിയിൽ 10 വരെയൊക്കെ നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്.
1: അത് കൂടാണ്ട് ഉള്ളത് അഡീനിയ. ഈ അഡീനിയത്തിന്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പരിചരണ രീതികളൊക്കെ ഇവിടെ ചെയ്യുന്നത്?
0: അഡീനിയം നമ്മള് മഴക്കാലത്തൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം മഴക്കാലം മഴ ഡയറക്റ്റ് കൊള്ളുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചീഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഷെയ്ഡിലേക്ക് വെക്കുക, യുവി ഷെഡിന്റെ ഉള്ളിലേക്ക് വെക്കുക ചെയ്യണം. അപ്പൊ അത് മാത്രമാണ് ഈ ശ്രദ്ധിക്കേണ്ടത്. ബൊഗെയ്ൻവില്ല പ്രശ്നമില്ല, മഴക്കാലത്ത് ഇത്തിരി മഴ കൊണ്ടാലും വലിയ വിഷയങ്ങളില്ല. എന്നാലും ഹൈബ്രിഡ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ അഡീനിയത്തിന് അതുപോലെ അഡീനിയത്തിന്റെ കോഡക്സ് പോകും, അതായത് ബൾബ് പോലെ ബോൺസായി പോലെ വരണ ഭാഗം ചീഞ്ഞു പോകും. അതുകൊണ്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണേണ്ടത് അഡീനിയത്തിനാണ്. മഴ കൊള്ളാണ്ട് യുവിയുടെ ഷെഡിന്റെ ഉള്ളിലേക്ക് വെക്കുവാണ് ഏറ്റവും ഉത്തമം.
1: ഇവിടെ ഇപ്പൊ മറ്റു ചെടികൾ പോലെ തന്നെ അഡീനിയും ബഡ് ഇതൊക്കെ പിടിപ്പിച്ച്?
0: അഡീനിയ ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ക്യാപ്സൂൾ ബഡിങ് ആണ്, അതായത് ചെറിയൊരു പീസ്, അതായത് ഒരു 1/2 ഇഞ്ച് പീസ് രണ്ട് മുകളങ്ങൾ രണ്ട് സൈഡിലുള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് അത് പഴയ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യണം. അങ്ങനെ നമുക്ക് 10-12 വെറൈറ്റീസ് ഒക്കെ ഒരെണ്ണത്തിൽ ഒട്ടിച്ചെടുക്കാം.
1: അങ്ങനെ ഇവിടെ ചെയ്തേക്കണേ ഏതൊക്കെയാ, എത്ര എണ്ണാണ്?
0: അങ്ങനെ ഇവിടെ ചെയ്തേക്കണത് ഒരു 12 വരെ ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ അതിലെല്ലാം പൂ ഉണ്ടാവും?
0: ആ എല്ലാത്തിലും പൂ ഉണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കോർട്ടെക്സിന്റെ ഈ ബഡിന്റെ താഴെ നിന്നുള്ള എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്തതാണ്.
1: നമ്മളിപ്പോ ബഡിങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, താഴെയുള്ള എല്ലാ ശിഖരങ്ങളും
0: കട്ട് ചെയ്തതാണ്.
1: ഇതൊക്കെ നമ്മള് ബഡ് ചെയ്ത് കഴിഞ്ഞാല് പ്രത്യേകിച്ച് കെയർ വല്ലതും കൊടുക്കാനുണ്ടോ?
0: ബഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതും മഴ കൊള്ളാത്ത രീതിയിൽ യുവി ഷെഡിന്റെ ഉള്ളിൽ വെക്കണതാണ് ഏറ്റവും നല്ലത്. ഹ്യൂമിഡിറ്റി കൂടുമ്പോ അതിനനുസരിച്ച് നന്നായിട്ട് കെയർ വരും, എന്നിട്ട് നമുക്ക് സെയിലിനേക്ക് ഇറക്കാവുന്നതാണ്. പത്രപോഷണത്തിലൂടെ ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ ഫ്ലവറായി കിട്ടുകയും ചെയ്യും.
1: അപ്പൊ അതിനൊക്കെ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
0: അതിൽ DAP ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വാട്ടർ സോലുബിൾ

0: ഇഎപി ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഫ്ലവറിംഗിന് കൊടുക്കുന്നത്.
1: എല്ലാത്തിനും അല്ലേ?
0: എല്ലാത്തിനും.
1: ഇത് കൂടാണ്ട് ഔഷധ ചെടികളാണ് പരിപാലിക്കുന്നത്.
0: ഔഷധ ചെടികളാണുള്ളത്.
1: ഇവിടെ ഒരുപാട് പ്രത്യേക തരം ഔഷധ ഇനങ്ങളുണ്ട്.
0: ഇവിടെ നമ്മള് ഔഷധ ചെടികൾ 150 ഇനങ്ങളുണ്ട്. അതിൽ അത്യപൂർവങ്ങളായ ഒരു 50 വെറൈറ്റീസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ അർബുദനാശിനി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതിന്റെ ഇല വരണതിന്റെ കവിളിൽ പൂവ് അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് വെറുതെ ഒരു ചെറിയ പൂവായിരിക്കും. ആ പൂവാണ് അതിന് ഔഷധമായിട്ട് എടുക്കുന്നത്. വളരെ റയർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നാഗവള്ളി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതായത് നമ്മുടെ അതിന്റെ വള്ളി മുഴുവൻ ഇങ്ങനെ പാമ്പിന്റെ കിഴയണ രീതിയിൽ വളഞ്ഞു വിളഞ്ഞു പോണ രീതിയിലുള്ളത്. ശരിക്കും പാമ്പിന്റെ ഇതുപോലെ കിടക്കും. അത് നാഗവള്ളി വിഷ ചികിത്സ ഒക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. അത്യപൂർവമായ ഔഷധമാണ്. ഇപ്പൊ വളരെ കുറവാണ്. അതൊക്കെ നാഗത്താലി എന്ന് പറയും.
1: നാഗത്താലി ഇതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിച്ചെടുക്കുന്നത്?
0: ഇത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സിദ്ധവൈദ്യന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് ഈ നാഗത്താലി. അതുപോലെ തന്നെ ഈ അർബുദനാശിനി എന്നൊക്കെ പറഞ്ഞ ഒരു ചികിത്സയുണ്ട്. അവർക്ക് അവിടെ ചികിത്സ ഉള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് ചെങ്കറ്റാർ വാഴ. അതും ക്യാൻസർ ചികിത്സക്ക് എടുക്കുന്നതാണ്. റെഡ് അലോവേര. റെഡ് അലോവേര എന്ന് വെച്ചാൽ അതിന്റെ ജ്യൂസ് വരുമ്പോ റെഡായിട്ട് വരുള്ളൂ. അതിന്റെ യെല്ലോ ഉണ്ട്, റെഡും ഉണ്ട്.
1: പിന്നെ ഉള്ളത്
0: തേറ്റാമ്പരല്. അതുപോലെ തന്നെ ഞരമ്പോടൽ. ഞരമ്പോടലൊക്കെ നമുക്ക് ഞരമ്പ് സംബന്ധമായ എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറി കിട്ടും. ഞരമ്പ് അതിന്റെ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ ഞരടി കഴിഞ്ഞാൽ അതിന്റെ ഞരമ്പ് മാത്രം തെളിഞ്ഞു നിൽക്കും. ബാക്കി ഇലയൊക്കെ പോയാൽ ആ ഞരമ്പ് പോവില്ല. അത്ര പ്രത്യേകതകളാണ്. പിന്നെ ഉള്ളത് കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ പലരും പല ഔഷധ ഇതും പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ കൃത്യമായ രേഖകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. കരിമഞ്ഞൾ നമ്മുടെ നാട്ടിൽ 3-4 ടൈപ്പ് ഉണ്ട്. ഇതുപോലെ വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ വനത്തിൽ നിന്ന് കിട്ടിയത് ആദിവാസികളുടെ അടുത്ത് നിന്ന് കിട്ടിയ 2 ടൈപ്പ് ഉണ്ട്. ആധികാരികമായിട്ടൊന്നും വന്നിട്ടില്ല.
1: ഒരുപാട് നാളത്തെ ശ്രമം കൊണ്ടാണോ ഇത്രയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്?
0: അതെ അതെ. പിന്നെ പ്രധാനമായിട്ട് വേറൊരു പറയാനുള്ളത് ആരോഗ്യപ്പച്ചയാണ്. ആരോഗ്യപ്പച്ച നമ്മളിവിടെ ആദിവാസികള് വനത്തിൽ പോയിട്ട് തേനെടുക്കാനും അതുപോലെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോ 2-3 ദിവസം കാട്ടിൽ തങ്ങണമല്ലോ. അപ്പൊ അതിന്റെ ഇതിന് അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവില്ല. ഇത് കഴിച്ചു കഴിഞ്ഞു ഇതിന്റെ ഇല കഴിച്ചിട്ടാണ് അവർ പോണത്. ഈ ഇലയും കായും കഴിച്ചിട്ട് അവർ പോകും. ഇത് അടിക്കാടുകളിൽ മാത്രം വളർന്ന സസ്യമാണ്. വളരെ ചെറിയൊരു സസ്യമാണ് ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞത്.
1: അതൊക്കെ പരിപാലിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ?
0: ആരോഗ്യപ്പച്ച പരിപാലിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. കാരണം അത് അടിക്കാട് വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ അത് വളർന്നു തീരുള്ളൂ. വളരെ സ്ലോ ഗ്രോത്ത് ആണ്. പടർന്നു പിടിക്കുന്ന ഒരു ടൈപ്പാണ്. അതായത് ഒരു സ്റ്റെമിൽ നിന്ന് അധികം ഇലകളൊന്നും വരില്ല. വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് ഉള്ള ഇനമാണ്.
1: പിന്നെ ഇത് കൂടാണ്ട് കുന്നിക്കുരു തന്നെ പല ഇനങ്ങളുണ്ട് അല്ലേ?
0: അതായത് കറുത്ത കുന്നി, വെളുത്ത കുന്നി. അതിന്റെ ഔഷധ ഗുണം കൃത്യമായിട്ട് അറിയില്ല. അത് നമുക്ക് ആദിവാസി മേഖലയിലുള്ള വൈദ്യന്മാരുടെ അടുത്ത് കിട്ടിയതാണ്. അവരെന്തിനൊക്കെ ഉപയോഗിക്കണം, അവര് പൂർണ്ണമായിട്ടും അങ്ങനെ വിട്ടു പറയില്ല. അതുകൊണ്ട് ഔഷധ ഗുണം കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ വെളുത്ത കുന്നി, കറുത്ത കുന്നി.
1: ആദിവാസികളായിട്ട് നമുക്ക് മുന്നേ പരിചയമുണ്ടോ? അതോ
0: വൈദ്യന്മാരായിട്ടും അവരായിട്ട് പരിചയമുണ്ട്. പ്രമേഹ രോഗത്തിൽ അവർ ഉപയോഗിക്കണാണ്. പക്ഷെ അതിന്റെ കൂട്ടോ കാര്യങ്ങളോ ഒന്നും അവര് പറഞ്ഞു തരില്ല.
1: പിന്നെ ഇതുപോലെ വേറെ എന്തൊക്കെയാണ് ചെടികളുള്ളത്?
0: വേറെ സാധാരണ രീതിയിലുള്ള ദശപുഷ്പങ്ങൾ മുതല് ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്.
1: ദശപുഷ്പങ്ങളെല്ലാം ഉണ്ടോ?
0: ദശപുഷ്പങ്ങളെല്ലാം ഉണ്ട്. ഒറിജിനൽ വിഷ്ണുക്രാന്തി ഉണ്ട്. വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ വെള്ളപ്പൂവുള്ളതാണ് ഇപ്പൊ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ എല്ലായിടത്തും ഉള്ളത്. പക്ഷെ ഇത് ശരിക്കും ഇലയില് രോമങ്ങളുള്ളതും വയലറ്റ് കളർ പൂവുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷ്ണുക്രാന്തി. അത് അപൂർവമാണ്. ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് വൈദ്യന്മാരും അവരായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്
1: പൂക്കളുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തേനീച്ച പരിപാലനം ഉണ്ട് അല്ലേ?
0: തേനീച്ച പരിപാലനം ഉണ്ട്. വൻതേനീച്ചയുണ്ട്, ചെറുതേനീച്ചയുണ്ട്.
1: അപ്പൊ ഈ തേനീച്ച പരിപാലനത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഈ വൻതേനീച്ചയും ചെറുതേനീച്ചയും നമ്മൾ ഒരുമിച്ച് വളർത്തുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് തമ്മിലുള്ള ഒരു അകലം പാലിക്കുന്നത്? അതിന്റെ പരിപാലനങ്ങൾ എങ്ങനെയൊക്കെയാണ്?
0: ചെറുതേനീച്ച നമുക്ക് വീടുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൃഷിയിടങ്ങളിലൊക്കെ വെക്കാവുന്നുള്ളു. നമുക്കത് ഒരു 20 കൂടൊക്കെ ഒരു സ്ഥലത്ത് വെക്കാം. ഒരു സ്ഥലത്ത് വെച്ചാൽ കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു 10 മീറ്റർ 10 മീറ്റർ ഗ്യാപ്പിലൊക്കെ വെച്ചിട്ട്. കാരണം അത് ചെറിയ ചെറിയ പുഷ്പങ്ങളിലാണ്. അതായത് മുക്കുറ്റി, മേൽച്ചെയ്യൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഔഷധ ചെടികളുടെ പുഷ്പങ്ങളിൽ നിന്നാണ് തേനെടുത്തുകൊണ്ട് തന്നെ. ഒരുപാട് ദൂരേക്ക് പോകില്ല. അപ്പൊ നമുക്ക് അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് ആവറേജ് ഒരു 250-300 ml ഒരു കൂട്ടിൽ നിന്ന് കിട്ടണം.
1: എല്ലാ പ്രാവശ്യം അങ്ങനെ കിട്ടുന്നുണ്ടോ?
0: എല്ലാ വർഷവും കിട്ടും. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പരിചരണങ്ങളൊന്നുമില്ല. പരിചരണം വളരെ കുറവാണ്. തേൻ എടുക്കാനും കൂടുതലിരിക്കാനും വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ തുറക്കുക.
1: ഇവിടെ അത് കൂടാണ്ട് വൻതേനീച്ച വളർത്തുന്നുണ്ടല്ലോ, ഏതിനും വൻതേനീച്ചയാണ് വളർത്തുന്നത്?
0: അതെ, വൻതേനീച്ച. പക്ഷെ കൂടുതൽ നമുക്ക് തേൻ 10 കിലോ വരെയൊക്കെ ഒരു സീസണിൽ കിട്ടും. പക്ഷെ അതിനുള്ള പരിചരണങ്ങൾ കൂടുതലാണ്. നമ്മൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂട് തുറന്ന് നോക്കണം. അതിന്റെ പരിചരണങ്ങൾ ചെയ്ത് അത് മഴക്കാലത്ത് അതിന് തീറ്റ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള പരിചരണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫെബ്രുവരി മാസം മുതലുള്ള തേനെടുക്കാൻ പറ്റും. ഞങ്ങളിവിടെയൊക്കെ നമുക്ക് ഫെബ്രുവരി ആദ്യവാരം മുതലാണ് തേനെടുത്ത് കിട്ടണം. ഡിസംബർ മുതലൊക്കെ തേൻ തെക്കൻ ജില്ലകളിൽ നിന്നും വരുമ്പോൾ കിട്ടുന്നതാണ്. തിരുവനന്തപുരം മുതലൊക്കെ ജനുവരി മുതൽ തുടങ്ങും. എറണാകുളം ജില്ല ഒക്കെ വരുമ്പോൾ ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യവാരമൊക്കെ ആയിട്ട് കിട്ടും.
1: ഈ ചെടികൾക്കൊക്കെയുള്ള വളപ്രയോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്?
0: ഇത് ഞങ്ങളിപ്പോ ഇവിടെ ഞങ്ങളുടെ ഫാം ആമേട നാഗരാജ ക്ഷേത്രത്തിനടുത്താണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരു 2 നാടൻ പശുക്കളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിത് കുറച്ച് ഒഴിവാക്കി, കാരണം ഇത് ചെടികളാവുമ്പോ കുറച്ച് ശ്രദ്ധ വേണ്ടതായതുകൊണ്ട് പശു വളത്തിൽ കുറച്ച് കുറച്ചു. കാരണം ഇടയ്ക്ക് കൃഷിയുണ്ട്, ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല.
1: പച്ചക്കറി
0: കൃഷിയും ചെയ്യുന്നുണ്ട്.
1: എന്തൊക്കെയാ?
0: ചീര, പയറ്, വെണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ചെയ്യുന്നത്. ചീരയാണ് പ്രധാനം. ചീര നമുക്കിവിടെ മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടില്ലാത്ത കാരണം നമ്മൾ ചീര തന്നെയാണ് കൂടുതലും ചെയ്യണത്. ചെമ്പട്ട് ചീരയാണ് ചെയ്യുന്നത്. പശു നമുക്ക് ഇവിടെ ഉള്ളത് സഹിവാള് വെറൈറ്റിയാണ്, നാടൻ പശുവാണ്. നമ്മൾ കൃത്രിമ തീറ്റ, തിരിത്തീറ്റ ഒന്നും കൊടുക്കാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള തീറ്റ കൊടുത്തിട്ടാണ് വളർത്തുന്നത്.
1: അപ്പോ ഈ പശുവിന്റെ പാലൊക്കെ എങ്ങനെയാണ്, കൊടുക്കുന്നുണ്ടോ അതോ?
0: ഇപ്പോ നമുക്ക് പശുവിന്റെ പാൽ കൊടുക്കാനില്ല, കുറവാണ്. ഇതിനൊക്കെ വളരെ കുറച്ച് കിട്ടുള്ളൂ, 3 ലിറ്റർ 4 ലിറ്റർ ഒക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളു. പക്ഷെ അതിന് ഔഷധ ഗുണം കൂടുതലുള്ളതാണ്.
1: അപ്പൊ എങ്ങനെയാണ് ഈ പശുവിന് സഹിവാളിന് ആ ഒരു ഇനം കണ്ടുപിടിച്ച് വാങ്ങി കൊണ്ടുവന്നത്?
0: സഹിവാൾ എനിക്ക് യാദൃച്ഛിയായി കിട്ടിയതാണ്. നമ്മുടെ ഇവിടെ ആമേട ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഒരെണ്ണം കിട്ടിയതാണ്. അപ്പൊ ആ ക്ഷേത്രത്തില് അങ്ങനെ നേരത്തെ പശു പരിപാലനം ഉണ്ട്, ഒരു ഗോശാലയുണ്ട്. അപ്പൊ ഗോശാലയുടെ അനുബന്ധമായിട്ട് നല്ല എനിക്ക് കണ്ടപ്പ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത്
1: അതന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതോ
0: അതന്നെയാണ് ഇപ്പോഴും ഉള്ളത്.
1: ചീര കൃഷിയൊക്കെ എങ്ങനെയാണ്, ഒരുപാട് സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ടോ?
0: നമ്മളിവിടെ ആദ്യമായിട്ട് ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇത് താമരയും മാമ്പലും ഒന്നും അല്ല, ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ചീരയാണ്. അപ്പൊ ചീര നമ്മള് നവംബർ മുതൽ മെയ് വരെ ചെയ്യും. ബാക്കിയുള്ള സമയങ്ങളിൽ മഴക്കാലത്ത് ചീര, ഈ ചെമ്പട്ടി ചീരയില് ഇലപ്പുള്ളി വരണോണ്ട് നമ്മൾ ചെയ്യില്ല. മഴക്കാലത്ത് തന്നെ ഇലപ്പുള്ളി വരും, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ആ സമയങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിള അന്വേഷിച്ചിട്ടാണ് നമ്മൾ താമരയിലേക്ക് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് മഴക്കാലത്ത് ഇവിടെ അല്പം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പൊ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന വിള ഏതാണെന്ന് അന്വേഷിച്ചിട്ടാണ് താമര കണ്ടെത്തിയത്. അങ്ങനെയാണ് താമര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കയറ്റി അങ്ങനെ നമ്മൾ താമരയിൽ വളർന്നു വന്നത്. വെള്ളം ഏതാണ്ട് നല്ല മഴ സീസണിൽ ഒരേ ഡിയൊക്കെ വെള്ളം വരും. വെള്ളം വന്ന് കിട്ടി നിൽക്കില്ല, പക്ഷെ അത് എന്നാലും ഒരു 2-3 മണിക്കൂർ എടുക്കും അത് വളർന്നു പോകാൻ. അപ്പൊ നമുക്കിവിടെ ഞാൻ എനിക്ക് ഫസ്റ്റ് ചീര കൃഷി കൂടാണ്ട് വിളകളൊക്കെ ഉണ്ടായിരുന്നു. വാഴ, അതുപോലെ പച്ചക്കറികള്, വെണ്ട ഒക്കെ ഉണ്ടായിരുന്നു, പയറ്. അപ്പൊ ഇതെല്ലാം നശിച്ചുപോയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം.
1: ചെമ്പട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ചീര നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അടിവളം നന്നായിട്ട് ഇടുക. അടിവളം നന്നായിട്ട് ഇട്ട് നല്ല വെയിലത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും. വേറെ ആയാലും യൂറിയോ അങ്ങനെയുള്ള ഒരു സാധനം ഉപയോഗിക്കണ്ട. ഗോമൂത്രം ഇടയ്ക്കൊരു ആഴ്ചയിലൊരിക്കല് ഗോമൂത്രം നിറപ്പിച്ച് 4 ലിറ്റർ വെള്ളം ചേർത്ത് നിറപ്പിച്ച് തളിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഇല ചുരുട്ടിപ്പുഴു എല്ലാത്തിലും വരാറുണ്ട്. അപ്പൊ അതിന് അത് നശിപ്പിക്കാനായിട്ട് നമ്മുടെ അടിക്കണ ചൂലില്ലേ, മറ്റേ ഓലച്ചൂല്, ഈർക്കിലി ചൂല്, ഈർക്കിലി ചൂല് കൊണ്ട് വെറുതെ ഒന്ന് വീശി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല ചുരുട്ടണ ആ പുഴു അധികം വരില്ല. വെറുതെ അടിച്ചു കൊടുക്കും, അത് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കും. അപ്പൊ ഇല ചുരുട്ടണ ചുരുണ്ട് വരുമ്പോ തന്നെ നിങ്ങള് അടിക്കുമ്പോ വെറുതെ
1: പോകും. അതെങ്ങനെ അടിക്കുന്ന രീതി ഒന്ന് പറയാമോ?
0: വെറുതെ വെറുതെ നമ്മളിങ്ങനെ അടിക്കുന്ന പോലെ ഇലയില് അടിക്കുന്ന രീതിയിൽ അടിച്ചാൽ പതുക്കെ.
1: അപ്പൊ അതിന്റെ ഇല പൊട്ടിപ്പോകുന്നില്ലേ?
0: ഇല്ല, ഇല പൊട്ടിയൊന്നും പോകില്ല. അത് പൊട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. പിന്നെ ഇലപ്പുള്ളി രോഗം പൊതുവെ കുറവാണ് ഇതിന്. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മഞ്ഞള് ഒക്കെ കലക്കി അടിച്ചു പോകും ചെറുതായിട്ട്. ഗോമൂത്രത്തില് കുറച്ച് മഞ്ഞള് കലക്കിയിട്ട് അപ്പൊ വളവായി കീടനാശിനിയായി. അപ്പൊ വേറെ അധികം കീടങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടിവളം നന്നായിട്ട് ഇടണോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നടുമ്പോ തന്നെ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടായിരിക്കും
1: നടക്കും. നടുന്ന രീതിക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ?
0: നല്ല രീതി തടങ്ങൾ എടുത്തിട്ടാണ് നടന്നത്. നമ്മള് വേനൽക്കാലത്ത് ആവുമ്പോ നമ്മൾ താത്തി തടങ്ങൾ എടുത്തിട്ടാണ് ചെയ്യണം. നനയ്ക്കുകയാണ് മോട്ടറിനെ തന്നെ നനയ്ക്കുകയാണ് ചെയ്യണം. രണ്ടു നേരം നനയ്ക്കും. നനയും ഈ ഗോമൂത്ര പ്രയോഗം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു 30 ദിവസം കൂടുമ്പോൾ തന്നെ ചീര നല്ല ഗ്രോത്ത് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞ മാസശമ്പളം പോലെ തന്നെ നമുക്ക് ചീരയെന്ന് വരുമാനം കിട്ടും.
1: കൃത്യമായിട്ട് കിട്ടും അല്ലെ?
0: കൃത്യമായിട്ട് കിട്ടും. പിന്നെ നമ്മളിവിടെ ക്ഷേത്രത്തിൽ വന്ന ഭക്തർ ഇഷ്ടംപോലെ ചീര വാങ്ങിച്ചു പോകും. ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കറിയാം, വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഓർഗാനിക് ചീര കഴിച്ചതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ വേറെ രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല. പെസ്റ്റിസൈഡ് അടിക്കാറ്.
1: ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നത്? കൃഷിയൊക്കെ
0: ഒറ്റയ്ക്കല്ല, കൃഷി എല്ലാം ചെയ്യണത് വൈഫ് വരും, പിന്നെ കുട്ടികള് ഇടയ്ക്ക് അവധി ദിവസങ്ങളിലൊക്കെ വരും.
1: എന്ത് ചെയ്യോ കുട്ടികളൊക്കെ?

0: കുട്ടികളിൽ ഒരാള് പഞ്ചാർമ ടെക്നീഷ്യൻ ആണ്, അങ്ങോട്ട് വർക്ക് ചെയ്യണം. ഒരാള് പത്തിലാണ് പഠിക്കുന്നത്.
1: അവരൊക്കെ സഹായിക്കുമല്ലേ എല്ലാത്തിലും?
0: അവരൊക്കെ വന്ന് സഹായിക്കും.
1: അപ്പൊ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക, ചെറുതായിട്ട് തുടങ്ങിയിട്ട് മാർക്കറ്റും അതിനനുസരിച്ച് വിപുലീകരിക്കുക. മാർക്കറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏത് വിളകളായാലും, നമ്മളിപ്പോ താമര ആയാലും മാമ്പലായാലും ചീരയായാലും എന്തായാലും, ആദ്യം നമ്മുടെ മാർക്കറ്റ് ഒന്ന് പഠിക്കുക. ഇവിടെ എന്താണ് നമുക്ക് സൂട്ടബിൾ ആയിട്ട് പോണ എന്നുള്ളത്. ഇപ്പൊ താമര നമുക്കിപ്പോ ഗ്രാമപ്രദേശങ്ങളിലൊന്നും താമര അത്ര സക്സസ് ആയിക്കോളണമെന്നില്ല, നിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇപ്പൊ കൃഷിയിലാണെങ്കിൽ നമ്മള് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് സ്ഥലത്തും
1: പോകും.
0: അപ്പൊ നമുക്ക് മാർക്കറ്റും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഏറ്റവും നല്ലതായി.
1: അപ്പോ ഇനിയും ധാരാളം ഇതുപോലെ അപൂർവ ഇനം സസ്യങ്ങള്, ഔഷധ ചെടികളായാലും പച്ചക്കറി ഇനങ്ങളായാലും എല്ലാം താമരയിലും ഒക്കെ നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നന്ദി.
1: ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഉള്ള നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
0: എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഈ നമ്പർ 790-75-70-131 790-75-70-131 അടുത്ത നമ്പർ 90-375-13-006 90-375-13-006

നൂറിലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100 ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേടയിലുള്ള KV അനിൽകുമാറാണ് ശ്രോതാക്കളോട് ഇതുവരെ കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 7 മണി കഴിഞ്ഞ് 20:16. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,300 രൂപ, കോട്ടയം 28,400, എറണാകുളം 25,400 രൂപ, കൊച്ചി റെഡി 25,200 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻ പറവൂർ 26,500 രൂപ. കൊപ്ര കിൻഡിലിന് ആലപ്പുഴ തെളിവ് 15,900, ആലപ്പുഴ പുകരാശി 15,850, എറണാകുളം 15,800, വടക്കൻ പറവൂർ 16,000. തേങ്ങാപിണാക്ക് കിൻഡിലിന് എറണാകുളം

3800, വടക്കൻ പറവൂർ 3800, കാപ്പിക്കുരു കിൻഡിലിന് കട്ടപ്പന 38000, നാളികേരം തൊണ്ടില്ലാത്തത് 1000, കോട്ടയം 28500, എറണാകുളം 31000, ആലുവ കിൻഡിലിന് 6000, തൊടുപുഴ 1000 32500, കയർ കിൻഡിലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ ആറാട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5300, കുരുമുളക് അൺഗാർബിൾ കിൻഡിലിന് കൊച്ചി ഗാർബിൾ 71900, കൊച്ചി അൺഗാർബിൾ 69900, ആലുവ 67500, മൂവാറ്റുപുഴ 70000, തൊടുപുഴ 69000, കട്ടപ്പന 69800. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100, തൊടുപുഴ 3350, കട്ടപ്പന 3000. ചുക്ക് കിൻഡിലിന് കൊച്ചി 32000, തൊടുപുഴ 30000. റബ്ബർ ലോട്ട് കിൻഡിലിന് കോട്ടയം 26700, മൂവാറ്റുപുഴ 25500, തൊടുപുഴ 25000. മഞ്ഞൾ കിൻഡിലിന് കൊച്ചി 18500, തൊടുപുഴ 18000. പുൽത്തൈലം കിൻഡിലിന് കൊച്ചി 190000, ആലുവ 185000. കശുവണ്ടി പരിപ്പ് കിൻഡിലിന് കൊല്ലം 84300. പൈനാപ്പിൾ കിൻഡിലിന് എറണാകുളം 4000, അടയ്ക്ക 1000, എറണാകുളം 4600. നേന്ത്രക്കായ് പച്ച കിൻഡിലിന് എറണാകുളം 4800, മൂവാറ്റുപുഴ 5200, തൊടുപുഴ 5000. നിങ്ങൾ കേട്ടത് വിപണി ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോകഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944-5588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3.

FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം ഒരു നാടിന്റെ വികസനത്തിന്റെയും ചലനാത്മക

0: ശുചിത്വതയുടെയും അടയാളമാണ് അവിടുത്തെ റോഡുകൾ. എന്നാൽ ഗതാഗത രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് സമാന്തരമായി നിരത്തുകളിൽ മനുഷ്യജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡിലിറങ്ങുമ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധയോ സൗകര്യക്കുറവോ കാരണം നാം പലപ്പോഴും അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നു. ഇരുചക്ര വാഹനങ്ങളിലെ ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര, കാറുകളിലെ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കൽ, ബസ്സുകളിലെ വാതിലടയ്ക്കാതെയുള്ള യാത്രകൾ എന്നിവ ജീവന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് പറവൂരിൽ ഒരു യുവതിയുടെ മരണത്തിനിടയാക്കിയത്. ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന വിൻഡു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാനായാണ് ബസ്സിൽ കയറിയത്. വിൻഡു കയറിയ ഉടനെ തന്നെ ഡോർ അടയ്ക്കുകയും അതിനുശേഷം മാത്രം ബസ് മുന്നോട്ടെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ 5 വയസ്സുകാരന് തന്റെ അമ്മയെ നഷ്ടമാവില്ലായിരുന്നു.
1: ഞാൻ കുഞ്ഞിത്തേ 19-ാം വാർഡ് മെമ്പറാണ്. എന്റെ വാർഡില് 21-ാം തീയതി ഉച്ചയ്ക്ക് 2:30 തിരുത്തിപ്പുറത്ത് നിന്ന് ബസ് കയറിയ ഒരു തിരുത്തിപ്പുറം മരത്തിന് മുകളിൽ 80 മീറ്റർ അകലെ വെച്ച് ആ കുട്ടി ഡോറിൽ നിന്ന് തെറിച്ച് താഴ്ത്തോട്ട് വീഴുകയുണ്ടായിരുന്നു.
0: യുവതിയുടെ ബന്ധുവും വാർഡ് മെമ്പറുമായ ജോർജ്.
1: ആ നിമിഷം തന്നെ ആ കുട്ടി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. എന്റെ ചേട്ടന്റെ മോന്റെ ഭാര്യയാണിത്. 31 വയസ്സ് ആകണുള്ള കുട്ടിക്ക് ഈ കുട്ടി ഏറ്റവും അവസാനമാണ് തിരുത്തിപ്പുറത്തുനിന്ന് വണ്ടിയിൽ കയറിയത്. ഡോറടക്കാത്തത് കൊണ്ട് അവരുടെ അനാസ്ഥ മൂലമാണ് ഈ ഒരു മരണം കൂടെ സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ വണ്ടിയിലേക്ക് കയറിയതാണത്. എനിക്ക് കയറി 50 മീറ്റർ ദൂരെ എത്തിയപ്പോൾ വണ്ടി വളച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുകയാണ്. ഡോർ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. വീഴ്ച തന്നെ അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. ആ വീട്ടിലെ അത്താണിയായ ഒരു കുട്ടിയായിരുന്നു അത്, ബിന്ദുമോൾ എന്ന് പറയുന്നത്. ഭർത്താവ് പെയിന്റിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ്. കുടുംബം നിയന്ത്രിച്ച് കൊണ്ടുപോയിരുന്ന വെച്ചതും എല്ലാം ഈ കുട്ടിയുടെ കൺട്രോളിലായിരുന്നു. ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. നല്ലൊരു പെൺകുട്ടിയാണ്. ഈ വണ്ടിക്കാരുടെ ഡോറടക്കാത്തത് കൊണ്ടുള്ള അശ്രദ്ധ മൂലം ആ കുടുംബത്തിന് നഷ്ടമായിട്ട് 5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ആൺകുഞ്ഞാണ് ആ വീട്ടിലുള്ളത്. ഇവരുടെ പരക്കം പാഞ്ഞുള്ള ഓട്ടം, ഇതിക്ക് മുൻപും ഈ വണ്ടിയുടെ പേരിൽ പല പരാതികളും വന്നിട്ടുണ്ട്. അപകടം വരുത്തിയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണിത്. ഡ്രൈവറിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഡോറ് കൃത്യമായിട്ട് അടയ്ക്കാൻ ഹൈഡ്രോളിക് ഡോറായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കാൻ സാധിച്ചത്. ഡ്രൈവറിന്റെ കൺട്രോളിലായിരിക്കുള്ളൂ.
0: ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ജോഷി ഡോൺ ബോസ്കോ.
2: എനിക്ക് ഉണ്ടായ അപകടം, ഞാൻ നഗരത്തിൽ കൂടി വൈകിട്ട് ബൈക്ക് ഓടിച്ച് പോകുമ്പോ പാലാരിവട്ടം ഭാഗത്ത് സ്വകാര്യ ബസ് എന്നെ മറികടക്കുന്ന ഒരു അവസ്ഥയില് ഇടതുവശത്തേക്ക് വല്ലാണ്ട് അവരെ ഒതുക്കുകയും ഞാൻ ആ ഇടതുവശത്തൊരു മെട്രോയുടെ പാർട്ടീഷൻ ബോർഡ് ഉണ്ടായിരുന്നതിലേക്ക് എന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായത്. ഞാൻ അവിടെ നിന്ന് പിടിവിട്ട് താഴേക്ക് വീണു. എന്റെ അരഭാഗത്തുകൂടി ബസ്സിന്റെ ബാക്ക് വീല് കയറിയിറങ്ങിപ്പോയി. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് അതിനടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നെ ആളുകൾ അഡ്മിറ്റ് ആക്കി. ഞാൻ വളരെ ഗുരുതരാവസ്ഥയിലായിപ്പോയി. വെന്റിലേറ്ററിലായിരുന്നു 4 ദിവസത്തോളം. പിന്നെ മേജർ ട്രോമ സർജറി ഉൾപ്പെടെയുള്ള സർജറികൾ നടന്നു. 4 സർജറികളും 2 ആഴ്ചയിലുള്ളിൽ നടത്തി. അങ്ങനെ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു വന്നു എന്നാണ് പറയാവുന്നത്. 1.5 മാസത്തോളം ആസ്പത്രിയിലും തുടർന്ന് ഇപ്പോ 10 മാസത്തോളം വീട്ടിലുമായിട്ട് ചികിത്സയിലാണ്. യാത്രയുടെ സമയത്ത് ഞാൻ എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും നടത്തിയാണ് യാത്ര ചെയ്യാറുള്ളത്. ടൂ വീലറിൽ പോകുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് കൃത്യമായിട്ട് അതിന്റെ ചിൻ സ്ട്രാപ്പ് ഒക്കെ ഇട്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത്. ഈ അപകട സമയത്തും ചിൻ സ്ട്രാപ്പ് ഇട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തലക്ക് പരിക്കേൽക്കാതെ കഴിഞ്ഞു. ചക്രത്തിനടിയിൽപ്പെട്ട ശരീരത്തിന്റെ ടിപ്പ് മാത്രമേ തകർന്നുള്ളൂ. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവരവന് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം റോഡിലിറങ്ങുന്ന എല്ലാ വാഹന ഉടമകൾക്കും ഉണ്ട്. വാഹനങ്ങൾ കൂടുതലായി റോഡിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് റോഡുകൾക്ക് അതനുസരിച്ചുള്ള ഒരു വികാസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ശരാശരി പ്രായം കുറഞ്ഞു വരികയും അതിൽ പലരും ലഹരി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വായിൽ വെച്ച് അവച്ചുകൊണ്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരക്കെ പരാതികളും പോലീസ് റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിലേക്ക് കലാശിക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹോണടിക്കുക, വണ്ടിയുടെ വശങ്ങളിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് അടുത്തുള്ള വണ്ടികൾക്ക് ഒരു ഭീതി സൃഷ്ടിക്കുക, മുൻപിലൊരു വണ്ടി പോയാൽ അതിന് മറികടക്കാൻ വേണ്ടി വല്ലാത്തെ ഹോൺ മുഴക്കി വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, ഒരു ബസ്സിന് കടന്നു പോകാൻ പറ്റാത്ത അത്ര ചെറിയ ഇടങ്ങളിൽ കൂടി ബസ്സിനെ കയറ്റിക്കൊണ്ട് പോവുക, വണ്ടികളെ ഞെരിക്കുക, ഇങ്ങനെയുള്ള ഒരു രീതി വർദ്ധിച്ചു വരികയാണ്. ഞാൻ അതിന്റെ ഒരു ഇരയാണ്. ഒരു ക്ഷമ ഇല്ലാത്ത ഒരു ബസ് ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ട്, അയാളുടെ ഒരു അമിത വേഗത്തിനുള്ള താല്പര്യം കൊണ്ട് ഒതുങ്ങി ഞെരുങ്ങി വീണുപോയ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഇങ്ങനെയുള്ള പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള രീതിയിൽ വലിയ വണ്ടികളുടെ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് സംസ്കാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. റോഡിൽ നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ പെഡസ്ട്രിയൻസ് ആയിട്ടുള്ള ആളുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഉള്ള ഒരു റോഡിലേക്കാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകും. അപ്പൊ അത് മറ്റുള്ളവരുടെ സുരക്ഷ കൂടി നമ്മുടെ വാഹനം തടസ്സപ്പെടുത്തരുത്.

0: നമ്മുടെ വാഹനം അതിനെ ഹനിക്കരുത് എന്നുള്ള ഒരു ധാർമ്മികത ബോധം അതിനവർക്കും ആവശ്യമാണ്. അത് ട്രാഫിക് സംസ്കാരമാണ്.
1: അലക്ഷ്യമായ ഡ്രൈവിംഗ് കാരണം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു.
2: രാവിലെ 8 മണി മുതൽ വൈപ്പിൻകര മുതൽ എറണാകുളം ഹൈക്കോർട്ട് വരെ ബസ്സുകളുടെ അമിത വേഗത 10 മണി വരെ. അപ്പൊ ഈ കാൽനട യാത്രക്കാർക്കും റോഡിൽ നിന്ന് കുറുകെ നടക്കുവാനും നടന്നു പോകാനും വളരെ ബുദ്ധിമുട്ടാണ്.
1: പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത വൈപ്പിൻ സ്വദേശി.
2: പിന്നെ അതിനുശേഷം കഴിഞ്ഞ 3 മണി മുതൽ 7 മണി 7.5 വരെയും ഇതേ സ്ഥിതി തന്നെയാണ് വൈപ്പിൻകരയിൽ. നിരന്തരമായ അപകടങ്ങളും രാവിലെയും വൈകിട്ടും ഉണ്ടാവും. അത് ടൂ വീലർ ആയാലും കാർ ആയാലും ഏത് വാഹനമായാലും പിന്നെ യാത്രയിലും ഇത് സംഭവിക്കാവുന്നതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. വൈപ്പിൻകരയില് റോഡിന് വീതി കുറവാണ്. പിന്നെ ഫുട്പാത്തിൽ കൂടി നടക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സുകാരൊന്നും ശ്രദ്ധിക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് വന്നിരുന്നു. അപ്പൊ എന്റെ പുറകെ ഒരു ബസ് കീയടിച്ച് കീയടിച്ച് എന്നെ പുറകിലോട്ട് പിന്തള്ളി. എന്റെ ടൂ വീലറിൽ ബസ്സിന്റെ ഫ്രണ്ട് മുട്ടി. എന്നിട്ട് ഞാൻ ബസ് നിർത്തിയപ്പോ ഞാനും അയാളും കൂടി തമ്മിൽ വാക്കിയിട്ടുണ്ട്. അത് ബസ് ഡ്രൈവറിന്റെ ശ്രദ്ധക്കുറവായിരുന്നു. അതുപോലെ തന്നെ ബോൾഗാട്ടി പാലം വളരെ വീതി കുറഞ്ഞ പാലം, എല്ലാ ദിവസവും ബ്ലോക്കാണ്. ആ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയത്തിന് ഹൈക്കോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റൂല. അപ്പൊ ഡ്രൈവർമാര് സ്പീഡ് കൂട്ടും. അപ്പൊ അങ്ങനെ അപകടങ്ങൾ വർദ്ധിക്കും. ഇപ്പൊ ബീച്ചിലേക്ക് പോണ വഴിയില് കഴിഞ്ഞ ദിവസം അപകടങ്ങൾ നടന്നു. ലഹരിയിലും വെള്ളമടിച്ചിട്ടൊക്കെയുള്ള ഒരു യാത്രയിൽ സംഭവിക്കണ ഒരു അപകടങ്ങളൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം പുതുവൈപ്പില് ബീച്ചിന്റെ അവിടെ കാറും 2 ടൂ വീലറും തമ്മിൽ കൂട്ടിയിടിച്ച് രാത്രി നടന്ന സംഭവം രാവിലെയാണ് ആൾക്കാരെ അറിയുന്നത്.
1: സഞ്ചരിച്ചിരുന്ന കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് തലകുത്തനെ മറിഞ്ഞപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് മുൻസീറ്റിലിരുന്ന സന്തോഷിനും ഭാര്യയ്ക്കും വലിയ പരിക്കുകൾ ഒന്നുമുണ്ടായില്ല. എന്നാൽ ബാക്ക് സീറ്റിലിരുന്ന മകൾ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നതിനാൽ പരിക്കേൽക്കുകയുണ്ടായി.
3: ഞങ്ങള് ഏറ്റുമാനൂര് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ എന്റെ കാറ് തലകീഴായി മറിയുകയുണ്ടായി.
1: സിവിൽ എഞ്ചിനീയറായ ഏറ്റുമാനൂർ സ്വദേശി സന്തോഷ് കുമാർ.
3: ഞങ്ങള് രണ്ടുപേരും വണ്ടിയെ കയറിയ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുകയും മോള് ബാക്ക് സീറ്റിൽ ഇരിക്കുകയും ചെയ്യുക. ഒരു ചെറിയ കയറ്റമുണ്ട്. ആ കയറ്റത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഒരു ടവൽ കൊണ്ട് മുഖം ഒന്ന് തൂത്ത സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഓട്ടോറിക്ഷ വരികയും ഞാനത് ചവിട്ടുകയും വണ്ടി വട്ടം മറിഞ്ഞ് ഞങ്ങൾ തലകീഴായി കിടക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു പരിക്കൂല്ലാതെ രക്ഷപ്പെട്ട് മോള് ഞാൻ പുറകിൽ നോക്കിയപ്പോ മോള് ആടി ഉലഞ്ഞ് ഫ്രണ്ടിൽ വന്ന് ഇടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ സേഫ്റ്റി ബെൽറ്റ് തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. സേഫ്റ്റി ബെൽറ്റിന്റെ പ്രയോജനം ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിന്റെ പ്രയോജനം എനിക്കും വൈഫിനും ഉണ്ടായി. ഞാൻ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് പുറത്തു വന്ന് മോളെ ഡോർ തുറന്ന് പുറത്തിറക്കിയതിനു ശേഷം വീണ്ടും ഞാൻ അകത്ത് കയറി ഇപ്പോൾ ഈ സീറ്റ് ബെൽറ്റിൽ വൈഫ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ സീറ്റ് ബെൽറ്റിന്റെ ക്ലിപ്പ് എടുത്ത് അവളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു അനുഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടോണ്ട് ഞങ്ങളുടെ തലയെ അവളുടെ തലയെ ഒന്ന് പിടിച്ച് ഒരു അപകടം ഉണ്ടായില്ല. മോള് ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, അതുകൊണ്ട് അവളെ ഫ്രണ്ട് വന്നിടിച്ചു. സീറ്റ് ബെൽറ്റ് ബാക്ക് സീറ്റിലും അത് കമ്പൽസറി ആക്കണം എന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അശ്രദ്ധമായ ആൾക്കാർ ഇരിക്കുന്നത് ബാക്കിലായിരിക്കും, വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ വളരെ അശ്രദ്ധമായിട്ടായിരിക്കും. അപ്പൊ സീറ്റ് ബെൽറ്റ് ധരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വന്ന് ഇടിക്കാതെ നമുക്ക് ഒത്തിരി ക്ഷതം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം. പിന്നെ ടൂവിലർ നമ്മൾ എവിടെ പോയാലും ഹെൽമെറ്റ് എടുത്ത് വെക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ട്. പക്ഷെ ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത നമ്മുടെ ഒരു സുഹൃത്തിന് രാത്രിയിൽ ഒരു കൂട്ടുകാരനെ കൊണ്ടുവിടാൻ പോയ സമയത്ത് ആൻഡിലില് ഹെൽമെറ്റ് തൂക്കിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അതിട്ടില്ല, തല ഇടിച്ചു വീണു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ഇപ്പോഴും ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ആ തല ഇടിച്ചതിന്റെ ഞരമ്പ് എന്റെ ക്ഷതം കാരണം അദ്ദേഹത്തിന് നോർമൽ സ്റ്റൈലിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും സാധിക്കാതെ. ഇപ്പോഴും നമുക്ക് പുള്ളിയെ കാണുമ്പോൾ ചെറുപ്പക്കാരൻ ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല.
1: പുഴയിൽ വീണ ഒരു യുവതിയെ രക്ഷിച്ചതിന് പലയിടത്തു നിന്നും ആദരവ് ഏറ്റുവാങ്ങിയ ബസ് ഡ്രൈവർ പറവൂർ സ്വദേശി അജേഷ്.
0: ഞാൻ പറവൂര് അങ്കമാലി ബസ് ഓടിക്കുന്ന ആളാണ്. ബസ് ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോറ് സുരക്ഷിതമായിട്ട് അടച്ച് വണ്ടി ഓടിക്കുക. ലെഫ്റ്റ് സൈഡ് മിറർ ഉണ്ട്, അപ്പൊ നമ്മൾ യാത്രക്കാർക്ക് ചേർന്ന് നമുക്ക് ആ കണ്ണടിക്കുന്നത് കാണാൻ പറ്റും. കണ്ടക്ടർക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയിട്ട് വണ്ടി എടുത്ത് ഓടിക്കുക. യാത്രക്കാരുടെ ജീവൻ നമ്മുടെ കയ്യിലാണല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മ ശ്രദ്ധിച്ച് ഡോറടച്ച് പ്രായമായവരൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ വളവളയ്ക്കുമ്പോൾ പിടുത്തം കിട്ടില്ല. അപ്പൊ ഡോറടച്ച് ഓടിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ ഡ്രൈവിങ്. 10 സെക്കൻഡ് ശ്രദ്ധ കുറവിനാണ് ഈ അപകടങ്ങൾ കൂറും വന്നത്. ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അപകടമില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. കാശ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഡോറടച്ച് വണ്ടി ഓടിക്കുക, അതാണ് ഏറ്റവും സുരക്ഷിതം. ഇപ്പൊ കംപ്ലീറ്റ് എയർ ഡോർ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അത് ഡ്രൈവറുടെ കയ്യിലായിക്കുള്ള ഓപ്പറേറ്റിംഗ്. ഇപ്പൊ ഡോറിലെ ആളുണ്ടെങ്കിലും നമ്മൾ ഡോർ അടച്ച് ഡ്രൈവറാണ് ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടക്ടർക്കോ ഡോർ ഓഫീസർക്കോ ഒന്നും സംഭവിക്കാനില്ല. ലൈസൻസ് സസ്പെൻഡ് ആവുന്ന ഡ്രൈവറാണ്. ഡ്രൈവർ ആ സുരക്ഷിതം ഡ്രൈവർ നോക്കി ഡ്രൈവർ വണ്ടി ഓടിക്കണം. ഈ അപകടങ്ങൾ ഏറ്റവും ഉണ്ടാവുന്നത് ബസ്സുകാരെ മാത്രം പോയി കാണുന്നൊരു കാര്യമില്ല. റണ്ണിങ് ടൈം 30 വർഷം

0: സിസ്റ്റം ഉള്ള വണ്ടി നെയിം തന്നെയാണ് ഇപ്പോഴും അവർക്ക് വണ്ടി നെയിം ഉള്ളത്. സിസ്റ്റത്തിന് തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം.
1: ഇതേക്കുറിച്ച് RTO എൻഫോഴ്സ്മെന്റ് പത്തനംതിട്ടയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജു പി ചന്ദ്രൻ സമകാലികത്തോട്.
2: അപകടങ്ങൾ കുറയ്ക്കുവാനായി നിരവധി പദ്ധതികൾ, ബോധവൽക്കരണ പരിപാടികൾ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ റോഡുകൾ ഇന്നും കുരുതിക്കളങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45,000-ലധികം അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരു വർഷം നടക്കുന്നത്. അതിൽ 4,200-ലധികം ആളുകൾ റോഡിൽ മരണപ്പെട്ടു വീഴുന്നു. അതിൽ എത്രയോ ഇരട്ടിയാണ് ഗുരുതര പരിക്കേറ്റവരും അംഗഭംഗം സംഭവിച്ച് നിത്യരോഗികളായി രോഗശൈലിയിൽ കിടക്കുന്നവരും. റോഡ് അപകടങ്ങളുടെ കണക്കൊന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്ന വാഹനം ഇരുചക്ര വാഹനങ്ങളാണ്. ഇരുചക്ര വാഹന അപകടങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നതും മരണപ്പെടുന്നതും 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നു. കാരണം ഇത് രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇരുചക്ര വാഹന അപകടങ്ങളുടെ പ്രധാന കാരണം തലക്കേൽക്കുന്ന പരിക്കാണ്. നമ്മുടെ തലയെ സംരക്ഷിക്കുവാനായി ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ ഹെൽമറ്റ് ഉപയോഗിക്കണമെന്ന് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ AI ക്യാമറയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ ചെക്കിംഗ് വന്നതോടുകൂടി ഹെൽമറ്റ് ഉപയോഗം കാര്യമായി കൂടിയിട്ടുണ്ട്. ഏകദേശം 90% ആൾക്കാർ ഹെൽമറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഹെൽമറ്റ് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഹെൽമറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ചിൻ സ്ട്രാപ്പുകൾ. അതായത് ഹെൽമറ്റിന്റെ രണ്ട് വശത്തേക്കും തൂങ്ങിക്കിടക്കുന്ന രണ്ട് സ്ട്രാപ്പുകളുണ്ട്. ഇത് പലരും കൃത്യമായി ഇടാറേ ഇല്ല. നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ കാറ്റത്ത് പറന്നു നടക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ചിൻ സ്ട്രാപ്പുകൾ കൃത്യമായി ഇട്ടില്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോൾ ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരിത്തെറിച്ചു പോയി വീണ്ടും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഓർക്കുക, ഹെൽമറ്റ് നിങ്ങളുടെ സുരക്ഷയ്ക്കാണ്. ഇത് നമുക്ക് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ AI ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാനോ ഒക്കെ ഗുണനിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ ഉപയോഗിച്ചാൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്നോർക്കുക. ഹെൽമറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഹെൽമറ്റിന് ISI മാർക്കുണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിക്കുക. നമ്മുടെ തലയ്ക്കിണങ്ങിയ ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി നമ്മൾ കാറുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗത്തെപ്പറ്റി പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മുൻസീറ്റിൽ ഇരിക്കുന്നവർക്ക് മാത്രം മതി സീറ്റ് ബെൽറ്റ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകടമുണ്ടായാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അത് ബാധിക്കും. നമ്മൾ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ മടിയിലിരുത്തിയും അല്ലെങ്കിൽ ഡാഷ് ബോർഡിന്റെ മുന്നിൽ നിർത്തിയും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇത് തികച്ചും ഒഴിവാക്കേണ്ട ഒന്നാണ്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വാഹനം ശക്തമായി ബ്രേക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ നിയന്ത്രണം വിട്ട് മുന്നിൽ പോയി അവരുടെ തല ചെന്നിടിക്കുവാനും ദേഹമിടിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്, ഏതെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ എയർ ബാഗുകൾ ആക്റ്റീവായാൽ അത് പൊട്ടിവരുന്നത് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് മൂലം ഡാഷ്ബോർഡിനോട് ചേർന്ന് നിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മടിയിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് വന്ന് ഇത് അടിക്കുവാനും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും സാധ്യതയുണ്ട്. അപ്പൊ പിൻസീറ്റിൽ ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകും. പിൻസീറ്റിൽ ഇരിക്കുന്നവർ ആ സീറ്റിൽ നിന്ന് എടുത്തെറിയപ്പെടുകയും മുന്നിലത്തെ ഗ്ലാസും തകർത്തുകൊണ്ട് അതുകൊണ്ട് റോഡിലേക്ക് തെറിച്ചുപോയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻസീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാർ തലയിൽ ചെന്നടിച്ച് ഗുരുതരമായ പരിക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻസീറ്റിലെയും പിൻസീറ്റിലെയും യാത്രക്കാർ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരിക്കണം. ഇനി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപകട വാർത്തയാണ് ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് ബസ്സിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി മരണപ്പെടുന്ന വാർത്ത. ഇതിന്റെ ഉത്തരവാദികൾ, ഒന്ന്, യാത്രക്കാരുടെ തിരക്ക്. കാരണം പലപ്പോഴും ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴാണ് നമ്മൾ ഓടിച്ചെന്ന് ബസ്സിലേക്ക് കയറുന്നത്. നമ്മളിങ്ങനെ തിരക്കിട്ട് ബസ്സിലേക്ക് കയറുമ്പോൾ കാല് തെന്നി ഫുട്ബോളിൽ നിന്ന് വീഴാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ 1-2 മിനിറ്റ് മുൻകൂട്ടി എത്തി വളരെ സുരക്ഷയോടും സാവധാനത്തിലും ബസ്സിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക. ഇനി ബസ് ജീവനക്കാരിൽ പലരും യാത്രക്കാർ കയറുന്നതിന് മുമ്പ് ഡോർ അടയ്ക്കാതെ വാഹനം മുന്നോട്ടെടുക്കുന്നതായും കിലോമീറ്ററുകളോളം ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തുന്നതായും കാണപ്പെടുന്നുണ്ട്. ഗുരുതരമായ ഒരു നിയമ ലംഘനമാണിത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജീവനക്കാരുടെ ലൈസൻസ്, അതായത് ഡോറിൽ നിൽക്കുന്ന കണ്ടക്ടറിന്റെയും അതുപോലെ തന്നെ ഡ്രൈവറിന്റെയും ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു നിയമ ലംഘനം കൂടിയാണ് ഇത് എന്നോർക്കുക. അപ്പോൾ ദയവായിട്ട് യാത്രക്കാർ കയറിയതിന് ശേഷം മാത്രം, അവർ സുരക്ഷിതരാണ് എന്ന് കണ്ടതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കുക. വാഹനത്തിന്റെ ഡോറുകൾ കൃത്യമായി അടയ്ക്കുക. അപ്പോൾ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക. കാരണം നമ്മൾ കാരണം ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ ദയവായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താൻ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് നാടിന് വിപത്തായി മാറും.
1: സുരക്ഷിതമായ റോഡും അപകടരഹിതമായ യാത്രയും ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. റോഡ് സുരക്ഷ എന്നത് കേവലം നിയമപാലകരെ ഭയന്ന് പാലിക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ പൗരബോധത്തിന്റെയും ജീവിത സംസ്കാരത്തിന്റെയും പ്രതീകമാണ്. റോഡിൽ

0: കാണിക്കുന്ന ഓരോ ചെറിയ വിട്ടുവീഴ്ചയും ക്ഷമയും ഒരു വലിയ അപകടം ഒഴിവാക്കുക മാത്രമല്ല മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയിലൂടെ നഷ്ടമാവുന്നത് വിലപ്പെട്ട ജീവനാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ആദ്യം ഉണ്ടാവേണ്ടത്. അതിനാൽ സുരക്ഷിതമായ റോഡ് സംസ്കാരം എന്നത് ജീവിതചര്യയാക്കി മാറ്റാം.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

കെഎസ്ഇബി അറിയിപ്പ്. തേവക്കൽ സെക്ഷൻ പരിധിയിൽ കൂനന്തൈ പച്ചക്കറി ജംഗ്ഷൻ, കൂനന്തൈ അമ്പലം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും.

സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള കോരുത്തോട് മുരിക്കുംവയൽ പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. പട്ടികവർഗക്കാർക്ക് മുൻഗണന. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും പ്രവൃത്തി പരിചയം യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം എത്തണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 07 03 50. നമ്പർ ആവർത്തിക്കാം: 94 96 07 03 50.

ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത: BSc ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന രേഖകളും പകർപ്പുകളുമായി അടുത്ത മാസം 6-ാം തീയതി രാവിലെ 11 മണിക്ക് എത്തണം. ഫോൺ നമ്പർ 04-862-23-24-74, 04-862-23-24-74. FM ഈവനിംഗ് തുടരും, വാർത്തകൾക്ക് ശേഷം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15%-ൽ വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ചാ സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി. കേരളത്തിന്റെ അഭിമാന താരം ശ്രീശങ്കർ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം

0: 8.82% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലെ ഓരോ വാർഡുകളിലും തത്തമംഗലം ചാലക്കുടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരം കോട്ടയം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഓരോ വാർഡുകൾക്ക് പുറമെ 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ആഗോള വെല്ലുവിളികൾക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15% വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ ഇന്ത്യ UAE ഉന്നതതല സംയുക്ത ടാസ്ക് ഫോഴ്സിന്റെ 14th യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിൽ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യണിലെത്തിയതായും 2032 ഇത് $200 ബില്യണിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: The Comprehensive Economic Partnership Agreement is now 4 years old. We have doubled our bilateral trade to $100 billion and have set an ambitious target to double it to $200 billion by 2032. The UAE, they have already invested $25 billion and is the 7th largest FDI source.
0: 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. വിഷയത്തിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വ്യാവസായിക ബന്ധങ്ങൾ, തൊഴിൽ എന്നിവ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനായി വ്യാവസായിക വളർച്ച നിലനിർത്താനും തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു.
2: जब हमें कोई भी सेक्टर में सोचना होगा तो दुनिया की बेस्ट प्रैक्टिस को समझना चाहिए और ग्लोबलाइजेशन के समय में हम दुनिया से अछूता नहीं रह सकते. उनका पैरामीटर के ऊपर हमें हमारी मैपिंग सिस्टम भी बनानी पड़ेगी क्योंकि अल्टीमेटली आपको यूनिवर्सल रिकॉग्नाइज होना है तो ये पैरामीटर को भी अडॉप्ट करना पड़ेगा.
0: കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ച സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനുശേഷം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. എൽനിനോ പ്രതിഭാസം വലിയ വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾക്കിടയിലും ഖാരിഫ് സീസണിലെ വിത്തിടൽ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം വളങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ബീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം പൂർത്തിയായി. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സാമൂഹിക ശാക്തീകരണത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന സഹകരണ മേഖലയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
4: 8.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങളും 32 കോടിയിലധികം അംഗങ്ങളും ഉൾപ്പെട്ടതാണ് രാജ്യത്തിന്റെ സഹകരണ മേഖല. വായ്പാ വിതരണം, ക്ഷീര കാർഷിക മേഖല, മത്സ്യബന്ധനം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. കൃഷി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ മേഖലയ്ക്കായി 2021 ജൂലൈയിലാണ് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. ദേശീയ സഹകരണ ഡേറ്റാബേസ് തയ്യാറാക്കുക, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി ധനസഹായം നൽകുക തുടങ്ങി ഒട്ടേറെ നിർണായക പരിഷ്കാരങ്ങൾ സാധ്യമാക്കാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചു. കൂടാതെ സഹകരണ ബാങ്കിംഗ് സംവിധാനത്തെ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനവുമായി ബന്ധിപ്പിക്കാനും

0: കഴിഞ്ഞു. സുസ്ഥിര വികസന പാതയിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ വലിയ പങ്കാണ് സഹകരണ സംഘങ്ങൾക്ക് വഹിക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഏഷ്യൻ ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം എം ശ്രീശങ്കർ. രണ്ടാം ശ്രമത്തിൽ 8.07 മീറ്റർ പിന്നിട്ടാണ് ഈ നേട്ടം. എന്നാൽ നാലാം ശ്രമത്തിൽ പരിക്കിനെ തുടർന്ന് ശ്രീശങ്കറിന് പിന്മാറേണ്ടി വന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന്റെ രണ്ടാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരം ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 5000 മീറ്ററിൽ പാറു ചൌധരിക്ക് വെങ്കലം ലഭിച്ചു. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. വനിതകളുടെ 78 കിലോഗ്രാം ഖുറാഷിൽ പിങ്കി ബൽഹാരയും വെങ്കലം നേടി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമി ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി 12ാം സ്ഥാനത്താണ് ഇന്ത്യ. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയ്ക്ക് ആഘാതങ്ങളിൽ നിന്നും സുരക്ഷിതമായി ഇതുവരെ തുടരാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വരും നാളുകളിൽ ഊർജ്ജരംഗത്തെ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. കൊൽക്കത്തയിൽ മെർച്ചന്റ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡൽഹിയിൽ നവംബർ 1 മുതൽ അടുത്ത വർഷം ജനുവരി 31 വരെ പൊടിപടലങ്ങൾ ഉയരുന്ന രീതിയിലുള്ള കെട്ടിടം പൊളിക്കൽ പ്രവർത്തനങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള കർമ്മ പദ്ധതി അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. സൈനിക തലത്തിലുള്ള പ്രവർത്തന സജ്ജതയെക്കുറിച്ച് 3 ദിവസത്തെ സമ്മേളനം സമഗ്രമായ അവലോകനം നടത്തും. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. പൂജാ അവധി ഉൾപ്പെടെ പരിഗണിച്ച് 19 മുതൽ 23 വരെ സഭ ചേരില്ല. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ VBG റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിയിലെ ദ്രുതഗതിയിലുള്ള പുരോഗതി തൊഴിൽ മേഖലയിൽ അനിശ്ചിതത്വവും അസമത്വവും വർദ്ധിപ്പിക്കുമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ആശങ്ക രേഖപ്പെടുത്തി ലോക നേതാക്കൾ. ദേശീയ മുൻഗണനകൾക്ക് യോജിക്കുന്ന AI മോഡലുകൾ വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യങ്ങൾക്കുണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യത്ത് ചരക്ക് കയറ്റുമതിയിൽ 15%ത്തിലധികം വളർച്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വരൾച്ചാ സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം ശ്രീശങ്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 55:14. FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി
3: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

സുചിത്രയുടെ ഫോൺ വിളിക്ക് ശേഷം മുത്തശ്ശിക്കാണെങ്കിൽ എപ്പോഴും ഒരാധിയും സങ്കടവുമൊക്കെയാണ്. താനും കുട്ടികളും എന്തോരം അരുമയായാണ് അതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അതിന്ന് കിട്ടുന്ന സന്തോഷമൊക്കെ പറഞ്ഞാൽ അവർക്കിത് വലുത് മനസ്സിലാവോ? അതിന് മനുഷ്യരെക്കാൾ നന്നായി

0: സ്നേഹിക്കാനറിയാം. മൃഗമാണെങ്കിലും എന്താ, പറഞ്ഞാലെല്ലാം മനസ്സിലാവുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് കളിക്കൂട്ടുകാരിയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെപ്പോലെയും. അമ്മയ്ക്കിതിപ്പോൾ എന്തിൻ്റെ കുറവാ? പെൻഷനുമായി സ്വസ്ഥായിരിക്കേണ്ട കാലത്താ ആടും അടുക്കളത്തോട്ടവും കൃഷിയും. മഹേഷ് മോൻ അങ്ങനെ പറയൂ. ഇനിയിപ്പോ പാവം കുട്ടികൾ, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും അവരെ? ഇത്രയും നാൾ വളർത്തിയിട്ട് ഒന്ന് പെറ്റു കാണാൻ പോലും സാവകാശം കിട്ടില്ലായിരിക്കോ? അന്നും അഷിതും മീനുവും പതിവ് പോലെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുറക്കമായി. മീനു നോക്കുമ്പോൾ ഇത്തിരി പോകുന്ന ഒരാട്ടിൻകുട്ടി മീനു മീനു എന്നും വിളിച്ചുകൊണ്ട് ഓടി ഓടി അടുത്തു വരുന്നു. ആഹാ, വിചിത്രമായിരിക്കുന്നു. ആ ആട്ടിൻകുട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഏ, ഇത് സംസാരിക്കുന്നല്ലോ, ഇതിനെങ്ങനെ എൻ്റെ പേരറിഞ്ഞു? മീനു വാ വാ, ആട്ടിൻകുട്ടി മീനുവിനെ വിളിച്ചു. ആട്ടിൻകുട്ടി തുള്ളിത്തുള്ളി മുന്നോട്ടു പോയി. എന്നിട്ട് മീനുവിനോട് പിന്നെയും, എൻ്റെ കൂടെ പോരുന്നോ? വാ. മീനുട്ടി ആട്ടിൻകുട്ടിക്ക് പിറകേ ഓടി. നിറയെ കുറ്റിച്ചെടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള സ്ഥലം. ഇടയ്ക്ക് മീനു ഒന്ന് നിന്നു. ഒരു ചുമന്ന പൂമ്പാറ്റ പറന്ന് പറന്ന് വട്ടമിട്ട് ഒരു പൂവിന് ചുറ്റും തേൻ കുടിക്കാൻ കറങ്ങി നടപ്പാണ്. മീനു പതിയെ പതുങ്ങി അതിൻ്റെ പിറകെ ചെന്നു. ആട്ടിൻകുട്ടി പിന്നെയും തിരിഞ്ഞു നിന്ന് വിളിച്ചു, വാ മീനുട്ടി വാ. ഇവളെന്നെ എങ്ങോട്ടേക്കാ വിളിക്കുന്നേ? മീനുട്ടി ആട്ടിൻകുട്ടിക്ക് പിറകെ ഓടി. നിറയെ വെള്ളാമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന വലിയൊരു തടാകം, നല്ല തെളിഞ്ഞ നീലവെള്ളം. തടാകത്തിനരികെ നിറയെ പൂത്ത് കുലച്ചു നിൽക്കുന്ന ചെറിപ്പഴങ്ങൾ. ആട്ടിൻകുട്ടി ആ ചെടി പിടിച്ചു കുലുക്കി. എടുത്തോ എടുത്തോ. പഴങ്ങൾ നിറയെ പൊട്ടി താഴെ വീണു. മീനു പോക്കറ്റ് നിറയെയും കൈരണ്ടും നിറച്ചും പെറുക്കിയെടുത്തു. ആട്ടിൻകുട്ടി ഒരു ചെറിപ്പഴമെടുത്ത് മീനുട്ടിക്ക് വായിൽ വെച്ചു കൊടുത്തു. നല്ല മധുരം, തിന്നോ തിന്നോ. ആട്ടിൻകുട്ടിക്കും നിറയെ സന്തോഷം. അപ്പോഴുണ്ട് മീനുട്ടി നോക്കുമ്പോൾ തടാകത്തിന് മേലെ ഇളം വെയിൽ പരന്നു. നിറയെ തുമ്പികൾ കൂട്ടമായി പറക്കുന്നു. ഗ്ലാസ് ചിറകുള്ളതും ചുമന്നതും പച്ചയും വാലുള്ളതും ഭൂഗോളം പോലെ ഉരുണ്ട കണ്ണുകളുള്ളതുമായ വലിയ വലിയ തുമ്പിക്കൂട്ടങ്ങൾ. പെട്ടെന്ന് താഴെ വെള്ളത്തിൽ നിറയെ കുമിളകൾ നുരയിട്ട് പൊങ്ങി വരുന്നു. അവിടെ ഒരു പൂവ്, താമരപ്പൂവ് വിടർന്ന് വിടർന്ന് വലുതായി വട്ടം വെച്ച് വലുതായി വരണു. വാ മീനുട്ടി വാ. ആട്ടിൻകുട്ടി തടാകത്തിനരികിലേക്കിറങ്ങി. വെള്ളം വെള്ളം. മീനുട്ടിക്ക് പേടിയായി. പേടിക്കണ്ട മീനു, നീ വാ. ആട്ടിൻകുട്ടി ഓടി ആദ്യം ആ പൂവിൽ കയറി. വാ മീനു. മീനുട്ടിക്കും നല്ല രസം തോന്നി. ആ പൂവിതൾ അവളെ വിളിക്കുന്നത് പോലെ. അവളും അതിൽ കയറി. പൂവ് പതിയെ കൂമ്പി. ഒരു കുഞ്ഞു മുറിക്കുള്ളിലെന്ന പോലെ മീനുട്ടിയും ആട്ടിൻകുട്ടിയും അതിനുള്ളിൽ. അവരെ പൊതിഞ്ഞ് നല്ലിളം ചുമന്ന വെളിച്ചം, നല്ല സുഗന്ധം, എങ്ങും നല്ല സുഖം.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.82% പോളിംഗ്, വോട്ടെണ്ണൽ നാളെ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികളുടെ പ്രതിരോധം പ്രാദേശിക അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താൻ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ കോർഡിനേറ്റർ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച നടപടിക്കായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ

റട്രിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം രൂക്ഷമായിട്ടും സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിസന്ധി മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വിമർശനം. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനുശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ

0: ഒക്ടോബർ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരത്തെ വേളി ടൂറിസം വില്ലേജിൽ നിന്നും പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. മന്ത്രി സി പി ജോൺ മറ്റന്നാൾ ഉദ്ഘാടനം നിർവഹിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം എം ശ്രീശങ്കർ. ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. യഷ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പക്ഷികളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. പക്ഷികളെ പോലെ പറക്കുവാൻ നാം ഓരോരുത്തരും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുമുണ്ടാവും. പക്ഷികളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ആകാശത്ത് പാറി പാറി നടക്കാമായിരുന്നു അല്ലേ. നമുക്കിന്ന് പക്ഷികളെക്കുറിച്ച് കുറച്ച് രസകരമായ കാര്യങ്ങൾ അറിഞ്ഞാലോ. ലോകത്ത് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് പെർഗ്രീൻ ഫാൽക്കൺ. മണിക്കൂറിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗതയിൽ ഈ പക്ഷിക്ക് പറക്കുവാൻ കഴിയും. രണ്ടാമത്തെ വേഗക്കാരൻ ഗോൾഡൻ പരുന്താണ്. അതിൻ്റെ വേഗം 240 മുതൽ 320 കിലോമീറ്റർ വരെയാണ്. ഏറ്റവും വേഗം കുറഞ്ഞ പക്ഷിയോ അമേരിക്കൻ വുഡ്കോക്കാണ്. ഭൂമിയിലെ ഏറ്റവും വേഗത കുറഞ്ഞ പക്ഷി മണിക്കൂറിൽ വെറും 8 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് അവ പറക്കുന്നത്. ഇനി കരയിലെ ഏറ്റവും വേഗമുള്ള പക്ഷി ഏതാണെന്നറിയുമോ? ഒട്ടകപക്ഷിയാണ് ആ ജീവി. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപക്ഷിക്ക് പറക്കാൻ കഴിയില്ല എങ്കിലും ഏതാണ്ട് 70 കിലോമീറ്റർ വേഗത്തിൽ വരെ അവയ്ക്ക് ഓടാൻ കഴിയും. ഏറ്റവും ചെറിയ പക്ഷിയായ ഹമ്മിംഗ് ബേർഡ് അവയുടെ ചിറകുകൾ 1 സെക്കൻഡിൽ 200 തവണ ചലിപ്പിക്കുമത്രേ. അതായത് 1 മിനിറ്റിൽ 12,000 തവണ. പൂക്കളിൽ നിന്ന് തേൻ നുകഴുമ്പോൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടാണ്. അത്ഭുതമാകുന്നു അല്ലേ. പക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന പെൻഗ്വിനുകൾക്ക് പറക്കുവാനാവില്ല. എന്നാൽ അവർ ഒന്നാം തരം നീന്തൽക്കാരാണ്. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ വരെ അവ നീന്താറുണ്ട്. മനുഷ്യന് വെള്ളത്തിൽ അങ്ങേയറ്റം 260 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യാൻ കഴിയുമ്പോൾ പെൻഗ്വിനുകൾക്കാവട്ടെ 535 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്യുവാൻ കഴിയും. ഒപ്പം 5 മിനിറ്റ് മുതൽ 18 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കുവാനും കഴിയും. വിഷമുള്ള പക്ഷികളുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതാ അറിഞ്ഞോളൂ. ഹൂഡഡ് പിറ്റോഹി ആണ് ലോകത്തെ അറിയപ്പെടുന്ന ഏക വിഷമുള്ള ജീവി. അവയുടെ തൊക്കിലും തൂവലുകളിലുമാണ് വിഷം കാണപ്പെടുന്നത്. പപ്പുവ ന്യൂ ഗിനിയയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയുടെ തൂവൽ ഒന്ന് കയ്യിൽ സ്പർശിച്ചാൽ തന്നെ നമ്മുടെ കൈകളിൽ തീ സ്പർശിക്കുന്നത് പോലെ അനുഭവപ്പെടും. കൂടുതലായാൽ തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യാം. മരം കൊത്തി മരങ്ങളിൽ കൊത്തി കൊത്തി അവയുടെ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. അവയ്ക്ക് 1 സെക്കൻഡിൽ 20 തവണ വരെ കൊത്തുവാൻ കഴിയുമത്രേ. മാത്രമല്ല എത്ര കാഠിന്യമുള്ള മരത്തടികൾ കൊത്തിയാലും അവരുടെ തലയ്ക്ക് ചുറ്റും ഒന്നും സംഭവിക്കില്ല. എന്തെന്നാൽ അവയുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഒരു ഹെൽമെറ്റായാണ് അവ ജനിക്കുന്നത് തന്നെ. ശക്തമായ പേശികളും സ്പോഞ്ച് പോലെയുള്ള എല്ലുകളും കൊണ്ടാണ് അവയുടെ തലയോട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അത്തരത്തിൽ കൊത്തുകൾ മൂലം അവയ്ക്ക് ഒന്നും സംഭവിക്കുകയുമില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.

0: ദ സ്കൾപ്ചേഴ്സ് ബിഹൈൻഡ് ദ സൗണ്ട്. സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ആ മനസ്സിൽ ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് വേണം സൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തോണ്ട് വരാൻ.
2: അതായത് നമ്മൾ ആൾക്കാർ കാണുമ്പോ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ പറ്റണം, എന്നാലേ അത് സിങ്ക് ആകത്തുള്ളൂ.
3: അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്പനി ഒരു ടീം വർക്ക് അവിടെ വരുന്നത്. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന മ്യൂസിക്കാണ്, ഗൗതം സൗണ്ട് ഡിസൈനിങ് ആണ്. സോ ഇൻ കേസ് ഇപ്പോൾ ഒരു ഹൊറർ ഫിലിം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എനി കൈൻഡ് ഓഫ് ഫിലിം വരുമ്പം ഒരു സീനിൽ എന്ത് ചെയ്യുമെന്ന് ഗൗതം എന്ത് ചെയ്യുന്നു എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യുന്നു ഗൗതത്തിനറിയാം.
1: അപ്പോൾ ഒരു നല്ലൊരു കെമിസ്ട്രി വർക്ക്

0: ഒരു ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പം ഞാനൊരു എൻ്റെ മ്യൂസിക്കിൽ ഞാൻ ഇമ്പാക്ട്സ് ഇടും, ആ ഇമ്പാക്ട്സ് ഇടുമ്പോൾ ഞാൻ എത്ര എണ്ണം ഇടുമെന്ന് ഗൗതത്തിനറിയാം, ഗൗതം എത്ര എണ്ണം ഇടുമെന്ന് എനിക്കറിയാം, ഏത് ഇട്ടാലാണ് ശരിയാവുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. സോ ഇപ്പം എൻ്റെ അടുത്ത് അവൻ പറയുക രണ്ടെണ്ണം കളയണം, എനിക്ക് കുഴപ്പമില്ല കളയണം. അവൻ്റെ അടുത്ത് ഞാൻ പറയാം എടാ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവനത് കളയും. ബിക്കോസ് വാട്ട് വർക്ക്സ് ഇസ് ആ ടീം വർക്ക് ഞങ്ങളുടെ തമ്മിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, എങ്ങനെ അത് ബാലൻസ് ചെയ്യണമെന്നാണ് ആനന്ദനറിയാം. മിക്സിംഗ് സ്റ്റേജിൽ വരുമ്പോൾ ഏത് കേൾപ്പിക്കണം, ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് അതിലിട്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് കേൾപ്പിക്കണ്ടെന്ന് എനിക്ക്, ഞാൻ അതുകൊണ്ടാണ് അതിട്ടത്, അത് ആനന്ദനറിയാം ഈവൻ വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. അതിൻ്റെ പൊക്കത്ത് ഗൗതം എന്താണോ സൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കേണ്ടത് അതായിരിക്കും ചിലപ്പോൾ കേൾപ്പിക്കേണ്ടത്, അതും വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ആനന്ദ് നോസ്. അപ്പം ആ ഒരു കെമിസ്ട്രി, ആ ഒരു ദ ടീം വർക്ക് ഈസ് വെരി എഫിഷ്യൻറ്റ് വെൻ ഇറ്റ് കംസ് ടു വർക്കിംഗ് ഇൻ എ ഫിലിം. കാരണം ഈവൻ എല്ലാ പോർഷനിലും ഞങ്ങളങ്ങനെ വർക്ക് ചെയ്യുമ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആകാൻ പറ്റുന്നുണ്ട്, സ്പീഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ഒരു സീനിൽ സ്കോർ ചെയ്യുമ്പം ചിലപ്പോൾ എനിക്കൊരു വൺ ഫുൾ ഡേ ടു ത്രീ സീൻസ് ഞാൻ ചിലപ്പം ചെയ്യുന്നത്, ഗൗതത്തിന് ചിലപ്പം ഒരു അഞ്ചാറ് സീൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. ബട്ട് ദെൻ ആ പ്രോസസ്സ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആകും, കാരണം അവൻ ആ ടൈമും കൊണ്ട് അവൻ വേറെ സാധനങ്ങൾ ചെയ്യും, ഞാൻ ആ ടൈമും കൊണ്ട് പടം തീർക്കും. അപ്പം അതനുസരിച്ച് ആണിതിന് എല്ലാ ടെംപ്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കി മിക്സിംഗ് സ്റ്റേജിലേക്ക് വേണ്ടി അവനെല്ലാം പ്രിപ്പയർ ചെയ്തിടാം. സോ ഫോർ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും, ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും മൂന്നാർക്ക്.
1: അത് ശരിയാണ്, ഒരു ഒരു നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ് ഓരോരുത്തർ എത്ര സമയം ഓരോ കാര്യങ്ങൾ ചെയ്യാനെടുക്കും എന്നുള്ളതും എന്തായിരിക്കും ഓരോരുത്തർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പെർഫെക്ഷൻ വരിക എന്നുള്ളതൊക്കെ. ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒരു നല്ല കലാസൃഷ്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം നമ്മളൊരു ഹൊറർ ഫിലിമാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് യക്ഷികൾ വരുമ്പോൾ ഒരു വെള്ളസാരിയെ കൊടുത്ത് ദംഷ്ട്രകളും ചിലപ്പോൾ പണ്ടുള്ള ആളുകൾ പേടിക്കായിരിക്കാം, പക്ഷെ ഇപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ നേരിട്ട് വന്നാലും പേടിക്കണമെന്നില്ല. അപ്പോൾ ഒരു ബി ജി എമ്മോ അല്ലെങ്കിൽ ഒരു ഡീപ് സൈലൻസ് ഒക്കെ അതിൽ എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ?
0: നമ്മളിപ്പം ടു ത്രീ ഹൊറർ പ്രോജക്ട്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹൊറർ. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ഹൊറർ കോമഡിയാണ്. ഞങ്ങൾ നേരത്തെ ചെയ്ത് പ്രോപ്പർ ഹൊറാണ്, ഹൊറർ ചെയ്തിരിക്കുന്ന ഒരു ഹൊറർ മിസ്റ്ററിയാണ്. സോ ഇത് മൂന്നിലും ഇവൻ ദോ ഹൊറർ എലമെൻ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. ജംപ് സ്കെയർസ് കൊണ്ട് നമുക്ക് പേടിപ്പിക്കാം, പക്ഷേ ജംപ് സ്കെയർ പേടിപ്പിക്കണമെങ്കിൽ അതിന് മുന്നേ ഒരു സൈലൻസ് എന്തായാലും വേണം, ബിക്കോസ് സൈലൻസ് തന്നെ ഒരു ഫിയറാണ് എല്ലാവർക്കും. അപ്പോൾ ഒരു ഹൊറർ നമ്മൾ ഒരു ബേസിക് ഒരു ഹൊറർ പടം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക്കും, ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയാണ് മ്യൂസിക്കും സൗണ്ട് രണ്ട് രണ്ടല്ല, ദാറ്റ് ഈസ് ജസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ബിക്കോസ് ആ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിലിംസിൽ മ്യൂസിക് സൗണ്ട് ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യണം. ഇപ്പം ഞങ്ങൾ ഒരു കിൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടെ ഫ്രണ്ട് സേതുരാമൻ ഡയറക്ടർ. അതിനകത്ത് കുറേ ഏരിയാസിൽ ഞാനും ഗൗതവും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. സോ സ്കോർ ഇസ് ബേസിക്കലി സൗണ്ട് ഉണ്ട്, സൗണ്ടിനകത്തും സ്കോർ വരുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെ ഒരു ഇൻസ്ട്രുമെൻ്റൽ രീതിയിൽ ഗൗതവും കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഹൊറർ കുറച്ചും കൂടെ എലമെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താലും ശരിയാകത്തില്ല. പിന്നെ മ്യൂസിക്കലി നോക്കുമ്പം ഒരുപാട് മ്യൂസിക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വേണ്ടി വരത്തില്ല ചില ഹൊറർ ഫിലിംസിൽ. സൈലൻസ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫിയർ. നമ്മളെ സൈലൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ഫിയർ വേറെ ഇല്ല. ഇപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും അവിടെ ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും വേണ്ട, പക്ഷേ സൈലൻസിനൊപ്പം തന്നെ സൗണ്ടിൻ്റെ എന്തേലും ഒരു ഇപ്പം ക്രീക്സോ എന്തേലും ഡോർ ക്രീക്സ്, ഫ്ലോർ ക്രീക്സ്, അല്ലെങ്കിൽ ഒരു റൂം ടോൺ കാണും, അപ്പോൾ അവിടെ മ്യൂസിക് വരുന്നില്ല, അവിടെ സൗണ്ടേ വരുന്നുള്ളൂ. പക്ഷെ ചിലപ്പോൾ ആ ഒരു സീനിൽ മ്യൂസിക് ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമേ പോകത്തുള്ളൂ. നമ്മളതിനെ വൺ ലൈനേഴ്സ് എന്ന് പറയും, ജസ്റ്റ് നമ്മൾ നോട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മിക്സിയിൽ വരുമ്പം നമ്മൾ ഒത്തിരി കേൾപ്പിക്കത്തും ഇല്ല, അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. വി വാച്ച് ദ ഫിലിം, വി ഗെറ്റ് ദാറ്റ് ഫീൽ ദാറ്റ് സംതിങ് ഈസ് അബൌട്ട് ടു കം.
1: ആ ഒരു ചില സമയത്ത് ശബ്ദമില്ലായ്മ എന്നുള്ളതും ഒരു വലിയ ശബ്ദമാണ്,
0: വലിയ ശബ്ദം
1: നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു വികാരം എന്നുള്ളത് വളരെ ഡീപ്പായിട്ടുള്ളൊരു കാര്യമായിരിക്കും.
2: അതുപോലെ അതിൽ മിക്സ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിവ്യൂ നടത്തിയിരുന്നു, ഈ കിന്നെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആൽബിൻ പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്, അതായത് ഒരു സീനാണ് അതിൻ്റെ നായകൻ ഇങ്ങനെ വന്നിട്ട് ഒരു ഡോറ് തുറക്കുന്ന സീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു സ്ത്രീ ഉണ്ട് ആ വീട്ടിൽ. ആ സ്ത്രീ പുള്ളിക്കാരിച്ചിരി മിസ്റ്ററി ആയിട്ടുള്ള

ആള. അപ്പോൾ ആ പുള്ളിക്കാരത്തി അപ്പുറത്ത് അടുക്കളയിൽ ഇത് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോക്കസ് മൊത്തം പക്ഷേ ഇവിടാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എടുത്ത ഡിസിഷൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് റൈഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്, അതിലാണ് ഫീല് മൊത്തം നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ച സാധനങ്ങൾ ഏതൊക്കെ കേൾപ്പിക്കണം എന്നുള്ളതിൽ അവിടാണ് ഡിസിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് പതുക്കെ അതിനകത്ത് ആംബിയൻസും ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഫസ്റ്റിൽ നമ്മൾ ഫാസ്റ്റായിട്ടായിരുന്നു ഈ പ്രിവ്യൂയുടെ സമയത്ത് ഡിപ്പ് ചെയ്തത്. പക്ഷെ അത് കണ്ടിട്ടും ആൾക്കാർക്ക് പേടി വന്നു, അത് കണ്ടവരൊക്കെ പറഞ്ഞു ഓക്കെ അത് ജംപ് സ്കെയർ നല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഗൗതം പിന്നെ ഒരു സജഷൻ വെച്ച് ഓക്കെ ഇത് ഇങ്ങനെ വേണ്ട, നമുക്ക് വേറൊരു ടൈപ്പിൽ ട്രീറ്റ് ചെയ്യാം, അതായത് ഒരു കുറച്ച് ഇപ്പുറത്തുനിന്ന് തന്നെ പതിയെ കുറച്ച് കുറച്ച് കുറച്ച് കേൾക്കാൻ പറ്റുക എന്നാൽ കേൾക്കും എന്നുള്ള രീതിയിലാക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലൈവായി. അപ്പോൾ ഈ ഡോറ് തുറക്കുന്നതുകൊണ്ട് അത് അങ്ങനത്തെ ശബ്ദങ്ങൾ മൊത്തം ലൈവായിട്ടുള്ള ശബ്ദങ്ങളാണ് കൂടുതലും കേൾപ്പിച്ചത്.

0: വരുൺ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്?
1: ഈ മുറിയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു.
0: ഓ, അതോ, അതിവിടെ ഒരു എലിയുണ്ട്. ചിലപ്പോ അതെന്തെങ്കിലും തട്ടിയിട്ടതായിരിക്കും.
2: അപ്പം അത് ഈ യൂട്യൂബിലാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളത് ആ ഡിസിഷൻ എടുത്ത്. അപ്പോൾ ഇത് കുറച്ച് കുറച്ച് കുറച്ച് ആക്കിയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് ഈ ജമ്പ്, ഭയങ്കര അറ്റാക്ക് പോലെ ഈ ജമ്പ് കയറി വരുന്നത്. അത് വന്നപ്പോഴത്തേക്കിന് ചെയ്തോണ്ടിരുന്ന ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിച്ചോയി.
3: പെട്ടെന്നായിരുന്നു
2: സ്റ്റുഡിയോയിലിരുന്ന്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് വർക്കാ, ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടെ വർക്കാകുന്നത് എന്ന് ആ സമയത്ത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുക ചെയ്തു. അങ്ങനെ ഒരു സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തോടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.
3: അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കിയവര് തന്നെ ഇരുന്ന് പേടിച്ചുപോയി. അപ്പോ നിങ്ങള് ശബ്ദവും മ്യൂസിക് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായതുകൊണ്ട്, വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ ഈ റേഡിയോ നാടകങ്ങൾ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഡ്രാമയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
2: ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ ഓണത്തിന് ഞാനത് അതിന് മുമ്പത്തെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിനും ചെയ്തു, ഈ പ്രാവശ്യത്തെ ഓണത്തിനും ചെയ്തായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചെയ്തപ്പം അമേരിക്കയിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ അവിടെ ഓണം പരിപാടിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രാമ, അവർ കഥയൊക്കെ അവർ ഡബൊക്കെ ചെയ്ത് ഇന്ന പോലെ കഥ എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ ഇവർ നമുക്കൊരു കഥയുടെ ഒരു സാധനം തരത്തുള്ളൂ, എന്നിട്ട് ഇതുപോലെ ഇന്ന ഇന്ന പോലെ സാധനം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മൊത്തം ഇവർ പറഞ്ഞു തന്നാലും നമുക്ക് അത്ര അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ചില ടാസ്കുകളുള്ളൂ, അതായത് നമ്മൾ ചിന്തിക്കണം അവരവിടെ എന്തൊക്കെ ചെയ്യും ആ സമയത്ത്, അതുപോലെ അവർക്ക് അവരെന്തൊക്കെ ആക്ഷൻസ് ചെയ്യും. അതിൽ കഥ എന്താ വെച്ചാൽ മാവേലി പാതാളത്തിലുണ്ട്, അതുപോലെ നാട്ടിലോട്ട് പുള്ളി വരുമല്ലോ, എന്തായാലും
3: മാവേലിയുടെ കഥയാണ്,
2: മാവേലിയുടെ കഥ പ്ലസ് ഒരു AI കൂടെ ഉള്ളൊരു സംഭവം. അപ്പൊ AI റോബോട്ട് ഒരു വീട് ആക്രമിക്കാവുന്ന രീതി വരുന്ന, അപ്പൊ നമുക്ക് ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യണം. ആ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് വേണം, അതായത് അവരവിടെ എങ്ങനെ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഇപ്പൊ റോബോട്ട് അവിടെ മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം, ഈ സീനിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം. അപ്പൊ അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഡ്രാമകൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അതിരിച്ചൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നി, പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അവർ എടുക്കുമായിരുന്നു.
3: അപ്പോൾ ചില വാതിലുകൾ അടയുമ്പോൾ ചില വാതിലുകൾ തുറന്നു വരും. AIയുടെ ഒരു കടന്നുവരവോടുകൂടി മ്യൂസിക് കമ്പനി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ സാധ്യതയാണ് നിങ്ങൾ കാണുന്നത്?
4: ഈവെന്തോ നമുക്ക് അതൊരു വലിയൊരു അടിയാണേ പോലും നമ്മളത് യൂസ് ചെയ്ത് നടക്കുക എന്നാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബെസ്റ്റ് ഡിസിഷൻ. ഇപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, AI വി ഹാവ് യൂസ്ഡ് ഈവൻ ഇൻ മൈ മ്യൂസിക് സ്കോറിംഗ് പോലും. നമ്മളെ ക്ലയൻസിന് റെഫറൻസ് കൊടുക്കുമ്പം പ്രോപ്പർ വോക്കൽ റെക്കോർഡിങ്ങിന് മുന്നേ നമുക്കൊരു റെഫറൻസ് ട്രാക്ക് കൊടുക്കണം. അപ്പം അതിലെന്തായാലും ഒരു വോക്കൽ ട്രാക്ക് വേണം. സോ വാട്ട് ഐ ഡു ഇസ് ഞാൻ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു വോയിസ് ഞാനിവിടെ AI വോയിസ് മോഡൽ വെച്ചിട്ട് അതിന് മാറ്റിയിട്ട് ആണ് ഞാൻ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്.

0: ജസ്റ്റ് ഫോർ റെഫറൻസ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ AI വെച്ചിട്ട് നമുക്ക് പല സൗണ്ടുകൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്ത രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിൽ ഞാൻ AI വെച്ചിട്ട് വേറൊരു കൈൻഡ് ഓഫ് സൗണ്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ജസ്റ്റ് ഫോർ ലെയർ എന്നുള്ള രീതിയിൽ മാത്രം ഇട്ടിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതിനെ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് നേച്ചറിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിക്കോസ് വാട്ട് ന്യൂ ടെക്നോളജി കംസ് ദാറ്റ് നമ്മളത് പഠിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, വെൻ ചില വർക്ക്സ് AI വിഷ്വൽസോടായിരിക്കും നമുക്ക് വരുന്നത്. സോ ദ പ്രോബ്ലം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ ആ AI വിഷ്വൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഷൂട്ടിങ്ങും എല്ലാം അവരൊന്നും ചെയ്തിട്ടില്ല. സോ അത്രയും ബഡ്ജറ്റ് അവർക്ക് കുറഞ്ഞു. അത് നമ്മളിലേക്ക് സൗണ്ടിലും മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അതിനെ നല്ലോണം ബാധിക്കും. അവരവിടെയും ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ നോക്കും. സോ നമ്മൾ പറയുന്നൊരു ബഡ്ജറ്റിലേക്ക് അവർ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. അവർ അതിലും കുറച്ച് ചാർജ് ചെയ്യും. അപ്പം നമുക്കും അത് നഷ്ടമാണ്. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വർക്ക് എടുക്കാതെ ഇരുന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ സ്കില്ലിനെ വാല്യൂ ചെയ്യാതെ അത് നമ്മൾ എന്ത് ആ AI വിഷ്വൽ നമ്മൾ എന്ത് സൗണ്ട് ആൻഡ് മ്യൂസിക് ചെയ്താൽ ചിലപ്പോൾ ചേരത്തില്ല. ഒരു വിഷ്വൽ മാച്ചിങ് ചിലപ്പം ഉണ്ടാവത്തില്ല. അപ്പം അതനുസരിച്ച് അവർ ബഡ്ജറ്റും കട്ട് ചെയ്യും. സോ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു വർക്ക് അലോങ് വിത്ത് ഇറ്റ്. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.
1: വി ഹാവ് ടു മൂവ് ഓൺ.
0: വി ഹാവ് ടു മൂവ് ഓൺ.
1: ഓക്കെ. അപ്പോൾ നിങ്ങൾ മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിൽ നിങ്ങൾ എന്തൊക്കെയാണ് വേറെ ചെയ്യുന്നത്?
0: നമ്മൾ ഈ മൂന്നെണ്ണമാണ് ബേസിക്കലി ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷോർട്ട് ഫിലിംസ് നമ്മൾ പണ്ടത്തെ പോലെയല്ല. കുറേ പേര് അതിൻ്റെ ഫിലിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പടത്തിൽ എന്താണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ പ്രോസസ്സാണ് ചെയ്യുന്നത്, വി ആർ വർക്കിംഗ് ഫോർ ദ തിയേറ്റർ. നമ്മൾ ഏത് ഷോർട്ട് ഫിലിം ചെയ്താലും നമ്മൾ തിയേറ്ററിന് വേണ്ടിയുള്ളൊരു ഒരു മിക്സിങ് ഒരു ഡിസൈനിങ് ഒരു സ്കോറിംഗ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ അതിനെ ഷോർട്ട് ഫിലിം ആയിട്ട് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യില്ല.
1: ഈ പലതരത്തിലുള്ള ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ചാനൽ ബേസ്ഡ് ഓഡിയോസ് ഉണ്ടാവും, 3D സറൗണ്ട് മ്യൂസിക് ഓഡിയോസ് ഉണ്ടാവും, പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ലെവലിലേക്കുള്ള ഓഡിയോസ്. അപ്പോൾ ഈ ഏറ്റവും ഹൈ എൻഡ് എന്നൊക്കെ പറയാവുന്ന ഡോൾബി അറ്റ്മോസ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റുഡിയോസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ?
0: എല്ലാ പടങ്ങളും അറ്റ്മോസ് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ചെറിയ പടങ്ങളൊക്കെ വരുമ്പോൾ 7.1 ആണ് ബേസിക് സറൗണ്ട് മിക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് 7.1, 7.2, 7.4 ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ആംബിസോണിക്സ് മിക്സ്, സ്പേഷ്യൽ മിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതാരും ഫിലിംസിൽ ചെയ്യാറില്ല. ദാറ്റ് ഇസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അറ്റ്മോസ് മിക്സ് ആണ് ഫോർ എവറി ഫിലിം എല്ലാവരും ചെയ്യുന്നത്. ആൻഡ് യെസ്, ദർ ആർ എല്ലാ ഇവിടുത്തെ എല്ലാ സ്റ്റുഡിയോസും അറ്റ്മോസ് ഡോൾബി അപ്രൂവ്ഡ് സ്റ്റുഡിയോസ് ആണ്. അതിലാണ് നമ്മുടെ ഫൈനൽ ഔട്ട് വരുന്നത്.
2: പിന്നെ ഇത് മെയിനായിട്ട് ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയമെൻഷൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് 5:1 ബേസിക് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് സൈഡിൽ മാത്രമേ നമുക്ക് ഇത് ഓഡിയോ കറക്റ്റ് പ്രോസസ്സിങ് സ്പീക്കറുകൾ സൈഡിൽ മാത്രമേ ഉള്ളൂ. അറ്റ്മോസ് ആകുമ്പോൾ അത് മേളി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുക. ഇമ്മേഴ്സീവ് ആക്കുക എന്നാണ് അതിന് പറയുന്നത്. ഇമ്മേഴ്സീവ് ഓഡിയോ, അത് കണ്ടിരിക്കുന്നവർക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യണം. അതിനുവേണ്ടി കുറച്ചുകൂടി ഡെപ്തിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഫോർമാറ്റുകളൊക്കെ വരുത്തുന്നത്.
1: അപ്പോൾ നിങ്ങൾ ഒരുപാട് മ്യൂസിക് വീഡിയോസ് ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്?
0: നമ്മളിപ്പം ആഡ് ഫിലിംസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇപ്പം ഒരു റിയാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആഡ് ഫിലിംസും കൊണ്ടാണ് ശരിക്കും നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതൊരു ഹിഡൻ റിയാലിറ്റിയാണ്. ഇപ്പം എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന മ്യൂസിക് ജിംഗിൾ ആണെങ്കിൽ പോലും സൗണ്ടിൽ വരുമ്പം ഇടുന്ന എഫക്ട്സ് ആണെങ്കിൽ പോലും മിക്സ് ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ 3 ദിവസം കൂടെയായിരിക്കും ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞൊരു ആഡ് ചെയ്തത് ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ടാണ് ഞങ്ങൾ മൊത്തം തീർത്ത് നമ്മൾ കൊടുത്തത്. 1 ഡേ മ്യൂസിക്, സെക്കൻഡ് ഡേ ഞാൻ ആ മ്യൂസിക്കിൻ്റെ വോക്കൽ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഗൗതം അത് സൗണ്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ഫൈനൽ ഡേ ആണ് ഇതെടുത്ത് മിക്സ് ചെയ്യും. സോ ദ പ്രോസസ് ഇസ് ഫാസ്റ്റർ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡുകൾ വരുമ്പം ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. പക്ഷെ അങ്ങനത്തെ ആഡുകൾ വരുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആഡ് ഫിലിം ആയിരിക്കും. സൗണ്ട് പരമായി വരുമ്പോഴും ഈവൻ മ്യൂസിക് വരുമ്പോഴും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ആർ മെയിൻ ചലഞ്ച് ഇസ് ടു എൻഗേജ് ദി ഓഡിയൻസ് നോട്ട് ഇൻ എ കപ്പിൾ ഓഫ് അവേഴ്സ്, നോട്ട് ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്, ബട്ട് ഇൻ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ്. 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ഒരു ഓഡിയൻസ് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ച് പറ്റൂ. ആൻഡ് വെദർ അത് മ്യൂസിക്കിലാണോ സൗണ്ടിലാണോ വാട്ട് എവർ വിഷ്വലിലാണോ വാട്ട്
1: എവർ ഇമ്പാക്ട് അവിടെ കിട്ടണം.
0: ആ ഇമ്പാക്ട് 30 സെക്കൻഡ്സിന് ആഡ് ആണെ പോലും ദ ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ പീപ്പിൾ ഷുഡ് ബി ഇൻസൈഡ്. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ചലഞ്ച് വരുമ്പോൾ. സോ ഞങ്ങളെ സംബന്ധിച്ചത് ആഡ് ഫിലിംസ് വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഹാപ്പിനെസ് വരുന്നത്. ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ്സും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് വി ലവ് ഓൾസോ ഡൂയിങ്. അപ്പം ആ ഒരു ചലഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എവറി വൺ ഇസ് പംപ്ഡ് അപ്പ്. ഞങ്ങൾ 3 പേരും

0: പംപ്ഡ് അപ്പ് ആയിട്ടാണ് നമ്മൾ ഓരോരോ മേഖല ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ പ്രോസസ്.
1: അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വെഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ് ആയോ?
0: ഷുവർ. നമുക്ക് ഈ ഒരു കമ്പനിയിൽ വി ഹാവ് അനദർ വിങ്. നമുക്ക് കംപ്ലീറ്റ് ഒരു മ്യൂസിക് ലേബലുണ്ട്, റെക്കോർഡ് ലേബൽ, 12 tapes എന്നാണ് അതിൻ്റെ പേര്. നമ്മളതിൽ മെയിൻലി മ്യൂസിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് വീഡിയോസ്, എല്ലാ കൈൻഡ്സ് ഓഫ് മ്യൂസിക് റിലേറ്റഡ് സ്റ്റഫ് നമ്മൾ അതിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി ആർ അബൌട്ട് ടു ബ്രിങ് വി ആർ പ്ലാനിങ് ഓൺ എ ഷോ, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ബാൻഡ് ഷോ. നമ്മൾ പണ്ട് കണ്ടിരുന്ന മ്യൂസിക് മോജോ, പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോക്ക് സ്റ്റുഡിയോ, അങ്ങനെയൊക്കെ പോലത്തെ ഒരു, സോ ദാറ്റ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് ബാൻഡ്സ് ക്യാൻ കം ആൻഡ് പെർഫോം, അവരുടെ പുതിയ സോങ്സിനെ വേൾഡിലേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ വി ആർ പ്ലാനിങ് ഓൺ ബ്രിങ്ങിങ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് ബാൻഡ്സ് ആൻഡ് ടു സ്റ്റാർട്ട് എ ഷോ. അവരുടെ ഒറിജിനൽ സോങ്സ് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യും, നമ്മൾ ഷൂട്ട് ചെയ്യും. ഞങ്ങളിപ്പോൾ നോക്കിയപ്പം കൊച്ചിയിലൊരു ഇൻഡിപെൻഡൻറ്റ് ബാൻഡ് കൾച്ചർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളുണ്ട്, ഇൻഡിപെൻഡൻറ് ആർട്ടിസ്റ്റ്, ഇൻഡിപെൻഡൻറ് റാപ്പേഴ്സ്, അവരൊക്കെ ഭയങ്കര ബൂമിംഗ് ആണ്. ബട്ട് ദെൻ ബാൻഡ് എന്നുള്ളൊരു സംഭവം, ലൈക്ക് നമ്മുടെ പഴയകാലത്ത് ഇപ്പൊ തൈക്കുടം ബ്രിഡ്ജ്, അകം, അവിയൽ, ജോബ് കുര്യൻ,
1: ഭയങ്കര
0: സെൻസേഷണൽ. ആൻഡ് മ്യൂസിക് മോജോ വാസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദം. അപ്പം അതുപോലെ വി ഓൾസോ വോണ്ട് ന്യൂ ഇൻഡിപെൻഡൻറ് ബാൻഡ്സ് ടു കം ഇൻ ടു ദ സീൻ. ആ ഒരു ബാൻഡ് കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക, മോർ ബാൻഡ് ഷോസ് കൊണ്ടുവരിക, ലൈവ് ഷോസ് കൊണ്ടുവരിക.
1: ഓക്കെ.
0: അപ്പം അങ്ങനെ ഒരു ഷോയിനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. വി ലുക്കിംഗ് ഓൾസോ ഫോർ സ്പോൺസേഴ്സ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്, ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. അതിലൂടെ തന്നെ വി വോണ്ട് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോർ പീപ്പിൾ.
1: അങ്ങനെ തന്നെ ആയിത്തീരട്ടെ, വലിയ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഓരോ ദൃശ്യത്തിൻ്റെ പുറകിലും ശബ്ദങ്ങൾക്ക് ഇത്രയും ആലോചനയും അധ്വാനമൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ ശബ്ദം മുതൽ നിശബ്ദതയുടെ ആഴം വരെ ശബ്ദത്തിൻ്റെ മറ്റൊരു ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് പ്രൊഫഷണൽസ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. റസൂൽപ്പുക്കുട്ടിയെപ്പോലെ ഒരു ഓസ്കാറൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടട്ടെ, നിങ്ങൾ മൂന്നാൾക്കും കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു.
0: താങ്ക് യു.
2: The Sculptures Behind the Sound. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

സേവന വാർത്തകൾ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതാ ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2 എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9447211055. നമ്പർ ആവർത്തിക്കാം, 9447211055.

0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0471 27 37 23 8. നമ്പർ ആവർത്തിക്കാം, 0471 27 37 23 8.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484 29 83 13 0. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 29 83 13 0.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം ഡാർക്ക് ദ ഫയർ. ജസ്പീന്ദർ നെരുലയും സംഘവും പാടിയത്. ഗാനരചന സമീർ, സംഗീതം രാജേഷ് റോഷൻ.

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം.

കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പീച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരം ഒടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ടറേറ്റിലെ ന്യൂനപക്ഷ

ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, കളക്ടറേറ്റ്, കോട്ടയം വിലാസത്തിലോ ലഭ്യമാക്കണം. വെബ്സൈറ്റ് www.minoritywelfare.kerala.gov.in.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പാലക്കാട് എൽ ബി എസ് സെന്റർ ഒക്ടോബറിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, ഡിസിഎ, ടാലി, ജി എസ് ടി, ഡാറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി പട്ടികവർഗ ഒഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളുണ്ട്. www.lbscenter.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-25-27-42-5. നമ്പർ ആവർത്തിക്കാം, 0491-25-27-42-5.

കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിൽ DCA PGDCA കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പ്രഭാത സായാഹ്ന ബാച്ചുകൾ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-250-4599. നമ്പർ ആവർത്തിക്കാം, 0491-250-4599.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം അൻപേ ആരുയിരെ. നരേഷ് അയ്യർ, മധുശ്രീ എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം AR റഹ്മാൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അതിനിടയിൽ അവരുടെ കാറിന് എതിരെ ഒരു ചെറിയ കാർ കടന്നു വന്നു. വെളുത്ത ഒരു ഫിയറ്റ് കാർ. അതിനെ നോക്കി മൈനർ പറഞ്ഞു, ഇമ്മളെ കൃഷ്ണയ്യർ ദർസറുടെ കാറാ അത്. രാമർ കാറിലേക്ക് നോക്കി. പിൻ സീറ്റിൽ ഡോക്ടർ കൃഷ്ണയ്യർ കിടക്കുന്നതുപോലെ ചാരിയിരിക്കുന്നു. ഡോക്ടർ കാർ വാങ്ങിയ വിവരം ആദ്യമായിട്ട് അറിയുകയായിരുന്നു. മൈനർ സംസാരം തുടർന്നു, സൂക്കേടുകാരെ കാണാൻ ദർസർ കാറിലേ പോകാറുള്ളൂ. അതിൻ്റെ പൈസയും അയാൾ കണക്ക് പറഞ്ഞു വാങ്ങും. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. റൂറൽ ഡിസ്പെൻസറി നിർത്തലാക്കിയിട്ടും ഡോക്ടർ കൽപ്പാത്തിയിലേക്ക് മടങ്ങിപ്പോകാതെ ഇവിടെ തന്നെ കഴിയുകയാണ്. അടുത്ത് മറ്റ് ഡോക്ടർമാരും ഇല്ലാത്തത് കാരണം എല്ലാവരും ആശ്രയിക്കുന്നത് കൃഷ്ണയ്യരെയാണ്. നടന്നും സൈക്കിളിലും കുതിരവണ്ടിയിലുമായി രോഗികളുടെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുകയും അവർ നൽകുന്ന തുച്ഛമായ സംഖ്യ വിമുഖതയൊന്നുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോഴാരും ഓർക്കാറില്ല. കരഞ്ഞുകൊണ്ട് ഈ മണ്ണിലൂടെ നടന്നുപോയ ശ്രീധരൻ ഡോക്ടർ മരിച്ചുപോയെന്ന് ഈയിടെ ആരോ പറഞ്ഞു കേട്ടു. എന്നാൽ ദാമോദരൻ കമ്പൗണ്ടർ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിട്ടാണ് അയാളെ അറിയുന്നത്. പഴയതെല്ലാം ആളുകൾ മറന്നുകഴിഞ്ഞു. ഈ ഭാഗത്ത് നടക്കുന്ന പല പൊതുചടങ്ങുകളിലും ഒരു

0: പ്രാസംഗികനാണ് ദാമോദരൻ കമ്പൗണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യയെ അയാൾ ഒഴിവാക്കി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായും ആരോ പറയുന്നത് കേട്ടു. അന്നേരം രാമർ മനസ്സിൽ കരുതി, ശ്രീധരൻ ദർസറുടെ ശാപം ഉണ്ടാവാതെ തരമില്ല. ദാമോദരൻ കമ്പൗണ്ടർ ഇനിയും വിവാഹം കഴിച്ചേക്കും. അയാളുടെ ചോരയിൽ അലിഞ്ഞുപോയ സ്വഭാവമാണത്. രാമർ കുറേ നേരം മിണ്ടാതിരുന്നിട്ടാകാം മകൻ അന്വേഷിച്ചു, അച്ഛനെന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ലടോ, അച്ഛന് കുതിരയുടെ ഭാഷ അറിയായിരുന്നുവെന്ന് അമ്മ പറയണത് കേട്ടിട്ടുണ്ട്. കുതിര എന്തൊക്കെയാണ് അച്ഛാ പറയുക? മകൻ തമാശയായി ചോദിച്ചു. മോനെ, എനിക്ക് രണ്ടു പേരുടെ ഭാഷയെ അറിയൂ. ഒന്ന് കുതിരയുടേത്, പിന്നൊന്ന് നിന്റെ അമ്മയുടേത്. ഒരു കണക്കില് രണ്ടു ഒന്ന് തന്നെ. രാമർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കല്യാണി ദേഷ്യപ്പെട്ടു, നിന്റെ അച്ഛൻ എത്ര നന്നായിട്ടാ ഇപ്പോൾ വർത്തമാനം പറയുന്നത്! ആരാ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തതെന്ന് ചോദിക്ക്, അതിൻ്റെ കൂലി എനിക്കിങ്ങനെ തന്നെ കിട്ടണം. തമാശയായിട്ട് എടുക്കപ്പോ. കല്യാണി വിഷമിച്ചുവെന്ന് രാമറിന് തോന്നി. അവളെ ആശ്വസിപ്പിക്കാനാണ് രാമർ അങ്ങനെ പറഞ്ഞത്. മൈനർ പറഞ്ഞു, റൂറൽ ഡിസ്പെൻസറി ഇല്ലാത്തത് വലിയ കഷ്ടമാണ്. ക്ലാരപ്പേറ്റിച്ചമ്മയും ആളുകൾക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങിയെന്ന് കേൾക്കുന്നു. കുഞ്ഞിക്കേളു ഉണ്ടായിരുന്നെങ്കിൽ റൂറൽ ഡിസ്പെൻസറി എടുത്തു കളയാൻ സമ്മതിക്കുകയില്ല എന്ന് രാമറിനറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ സമയത്താണല്ലോ കുഞ്ഞിക്കേളുവും പോയത്. അയാൾ മരിച്ചതോടെ തക്ഷൻകുന്നിൻ്റെ ഉണർവുകൾ നഷ്ടമായതായും രാമറിനറിയാമായിരുന്നു. മൈനറോട് ഒന്നും പറയാനും തോന്നിയില്ല. അതിനിടെ തെക്കുനിന്നും വരുന്ന തീവണ്ടിയുടെ ചൂളം വിളി കേൾക്കാമായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് മറ്റൊരു വിശേഷവുമായിട്ടാണ് മൈനർ വീട്ടിൽ കയറി വന്നത്. അയാളിപ്പോൾ തെങ്ങ് കയറാൻ പോകാറില്ല. ആരോഗ്യമുണ്ടെങ്കിലും അതിന് പോകരുതെന്ന് മക്കൾ വിലക്കിയിരിക്കുകയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ചെറിയ തോതിൽ മരക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും സമയം ബാക്കിയുണ്ടെങ്കിൽ രാമറിനടുത്തേക്ക് വരും. വൈകുന്നേരമാണ് മൈനർ വീട്ടിൽ വന്നത്. പ്രധാനപ്പെട്ട എന്തോ വിഷയവുമായിട്ടാണ് അയാൾ വന്നതെന്ന് രാമറിന് തോന്നിയിരുന്നു. കല്യാണിയോ മറ്റാരെങ്കിലുമോ അടുത്തില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അയാൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഇമ്മടെ പേറ്റിച്ചമ്മയാണ് വിഷയം. ഓരിമ്മക്ക് ചേരാത്ത ചില കാര്യങ്ങളാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ടാണ് ഞാനിതറിഞ്ഞത്. രാമർക്കും തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുവാൻ അയാളും താല്പര്യം കാണിച്ചു. ഓര് ആടെ മറ്റേ കാര്യമാ ചെയ്തോണ്ടിരിക്കുന്നത്, മൈനർ പറഞ്ഞു. എന്നുവച്ചാല്? രാമറിന് മനസ്സിലായില്ല. ഇങ്ങളൊരു പൊട്ടം തന്നെ, ആടെ വ്യഭിചാരം നടക്കുന്നുണ്ടെന്നാ ചിലർ പറയുന്നത്. രാമർ ചിരിച്ചു. ഓരെക്കൊണ്ട് അതിന് കയ്യോ മൈനറെ? ഓരല്ലാന്ന്, ബാല്യക്കാരിത്തികൾക്ക് ഓര് കർപ്പം കലക്കി കൊടുക്കുന്നുണ്ടെന്ന്. അതിന് വരുന്ന പെൺകുട്ടികളെ ഓര് പറഞ്ഞ് സമ്മതിപ്പിക്കൂ. എന്നിട്ട് സിംഗപ്പൂരിന്നും പേർഷ്യന്നും വന്ന ചില സുജായികളുണ്ടല്ലോ ഈടെ, ഓരെ വിവരമറിയിക്കാനും രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോവാനും ചിലരുണ്ടത്രേ. പേറ്റിച്ചിയമ്മ ഓരോട് നല്ല കാശും വാങ്ങൂ. ഓറ് നാട്ടിൽ പോകാത്തത് ഈ ഏർപ്പാട് കൊണ്ടാണെന്നും കേൾക്കുന്നു. അത് കേട്ടപ്പോൾ രാമറിന് ഒരു സംശയമുണ്ടായി. അയാൾ ചോദിച്ചു, പെൺകുട്ടികൾ തമ്മേക്കാതിരുന്നാ പോരെ? മൈനർ ചിരിച്ചു. നല്ല പുകയിലായി. അബദ്ധം പറ്റിയിട്ടല്ലേ പെൺകുട്ടികൾ ഈടെ വരുന്നത്. ഒരബദ്ധത്തിൻ്റെ കൂടെ വേറൊന്നും കൂടി ആയാൽ കുഴപ്പമൊന്നുമില്ല എന്നാ പേറ്റിയച്ചമ്മ പറയുന്നത്. പെൺകുട്ടിയൊക്കെ അനുസരിക്കാണ്ട് ഒരു വഴിയില്ല. ഇത് തടയാൻ ഒരു മാർഗം കണ്ടെത്തണമെന്നാണ് മൈനർ പറയുന്നത്. രാമറിനും അതേ അഭിപ്രായമായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
3: പ്രപഞ്ചത്തിലെ ചലനങ്ങൾ മാനവ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കറങ്ങുന്നത് അവനെ വിസ്മയപ്പെടുത്തി. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം എന്ന് കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് നാരായണമേനോൻ ആശങ്കപ്പെടുന്നുണ്ട്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ചാലകശക്തി വർദ്ധിപ്പിച്ചു. ഇതുവഴിയാണ് വാഹനമെന്ന വ്യാമോഹത്തിന് ചിറകുമുളച്ചത്. ചക്രം വൃത്താകൃതിയിലാണെന്ന് മാത്രമല്ല, അത് തിരിയുന്നതും വട്ടത്തിൽ. അങ്ങനെ നാം മുന്നോട്ട്.

0: മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നു. മനുഷ്യ രാശിയുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഈ ചലനാത്മകത കാണാം. മറ്റു ജീവികളും വസ്തുക്കളും ഈ പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നു. പൂമ്പാറ്റയുടെ ജീവിതചക്രം, ജലചക്രം, ഭക്ഷ്യശൃംഖല അതായത് ഫുഡ് സൈക്കിൾ എന്നിവ ചില ഉദാഹരണങ്ങൾ. വൈദ്യ, വൈദിക, മന്ത്രവാദ രംഗങ്ങളിൽ ചക്രത്തിന് വിശിഷ്ട സ്ഥാനമാണുള്ളത്. ഉദാഹരണം ശ്രീചക്രം. മാലിന്യ സംസ്കരണത്തിൽ പുനഃചക്രമണത്തിന് അതായത് റീസൈക്കിളിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത് പ്രപഞ്ച നിയമമായതിനാൽ പുനരാവർത്തനം തടസ്സപ്പെടുത്തരുത്. സൈക്കിൾ ചവിട്ടുന്നതിനെക്കുറിച്ച് ഒരു നാടൻ പാട്ടിൽ വട്ടത്തിൽ ചവിട്ടിയപ്പോൾ നീളത്തിൽ പോയോളെ എന്ന് പറയുന്നുണ്ട്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്ന കടങ്കഥയുടെ ഉത്തരവും സൈക്കിൾ തന്നെ. ചക്രം പഴയ തിരുവിതാംകൂറിലെ പ്രധാന നാണയം. രാജാദി രാജനാണ് ചക്രവർത്തി. ചക്രവർത്തിനിയും ഉണ്ട്. പണ്ട് ചക്രങ്ങൾ സ്ഥാപിച്ചിരുന്നത് നെൽപ്പാടങ്ങളിൽ ജലസേചനത്തിനായും അധിക വെള്ളം ഒഴുക്കി കളയുവാനും. അക്കാലത്ത് ചക്രം ചവിട്ടുപാട്ടുകൾ മുഴങ്ങി കേൾക്കാമായിരുന്നു. അഭിമന്യുവിൻ്റെ യുദ്ധവും മരണവും എന്ന ഭാഗത്ത് ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞത് കൗരവ സൈന്യവും എന്ന് മഹാഭാരതത്തിൽ എഴുത്തച്ഛൻ. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാത്തതിൻ്റെ വ്യഥയും ഭാരതത്തിലുണ്ട്. ചിലപ്പോൾ ചക്രശ്വാസം വലിക്കാനുമിടയാക്കും. ഭാഷയിലെ പ്രയോഗങ്ങളും സന്ദർഭങ്ങളും അറിഞ്ഞില്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണേണ്ടി വരും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 മദ്രാശി സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഒരു 19 വയസ്സുകാരനെ ശ്രദ്ധേയനാക്കി. പിൽക്കാലത്ത് അതിപ്രശസ്തനായ ആ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം ശെമ്മാങ്കുടി ശ്രീനിവാസയ്യർ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 09048424638 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ എൻ കെ

ജയൻ അവതരിപ്പിക്കുന്നു. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ സൃഷ്ടി എന്ന കവിത. എട്ടഞ്ചിന് FM ഹെൽത്ത് ലൈൻ, ലോക ഹൃദയാരോഗ്യ ദിനം പ്രത്യേക പരിപാടി, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെഎസുമായി അഭിമുഖം. പതിനൊന്ന് മണിക്ക് സോപാന സംഗീതം, അഞ്ജനാദേവി, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ചത്.

8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. ഒൻപത് 15 ചുറ്റുവട്ടം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ ക്യുസറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ പി എസ് ബേബി ചക്രപാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59:40 ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഇസൈപ്പാടും തെൻറൽ, എസ് ജാനകി പാടിയത്. ഗാനരചന എം മേത്ത, സംഗീതം ഇളയരാജ.

സുനിത സാരഥി പാടിയ ഗാനം ചിത്രം സതുരംഗം. സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം പാവുനു പാവുനുതൻ എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവൻ, എസ് ജാനകി എന്നിവർ പാടിയത്, വൈരമുത്തുവിന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ ഭാഗ്യരാജ്.

சப்பாத்தி போட்டேன், தோசை சுட்டேன், இது ஆப்பம், இது பணியாரம்.

0: സിനിമ ചിലപ്പോൾ അത് സുഖമുള്ള ഒരു യാത്രയാകും. ചിലപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങി വഴിയിൽ മുടങ്ങാം. ചിലപ്പോൾ തുടക്കത്തിലെ പാളിച്ചകൾക്ക് ശേഷം നല്ല ഒരു സിനിമയായി തീരുകയും ചെയ്യാം. ഭ്രാന്തമായ ആവേശത്തോടെ തുടങ്ങി പിന്നീട് ആറിത്തണുത്ത് ഇല്ലാതെ പോകുന്ന സിനിമകൾ മറ്റൊരു ഭാഗത്ത്. ചില സിനിമകൾ തിയേറ്റർ കാണാതെ പോകുന്നു. അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സിനിമകളുടെ രസവാക്യമെന്ത്? അത് ഇന്നും നിഗൂഢമാണ്. അതിനാൽ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പരീക്ഷകൾ ഈ രംഗത്ത് നടക്കുന്നു. എല്ലാവർക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപതംഗത്തിൽ ആദ്യം ക്ലാസിക് സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. ക്ലാസിക് എന്ന് പറയുമ്പോൾ എക്കാലവും കാണികളെ, പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകൾ. അക്കൂട്ടത്തിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത നാമമാണ് ചാർലി ചാപ്ലിന്റേത്. ഇന്ന് ചാർലി ചാപ്ലിന്റെ ഒരു സിനിമയെക്കുറിച്ചാവാം ആദ്യം.
1: ഫണ്ണി ഫങ്കി വെസ്റ്റ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ലോകം മുഴുവൻ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ മുന്നിൽ വിറച്ചു നിന്ന കാലം, എങ്ങും എവിടെയും ഹിറ്റ്ലറുടെ സൈന്യം പ്രത്യക്ഷപ്പെടുമെന്ന് ഭയന്നിരുന്ന കാലം, ജർമ്മൻ ചാൻസലർ ഹിറ്റ്ലറുടെ പ്രതാപകാലം.
2: അക്കാലത്ത് ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കൊച്ചു ചിത്രം, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ലോക ചക്രവർത്തി

0: ചക്രവർത്തിയാവാൻ കൊതിച്ച ഹിറ്റ്ലർക്ക് ലോക സിനിമയിലെ കിരീടമില്ലാത്ത ചക്രവർത്തി ചാർലി ചാപ്ലിന്റെ മറുപടി.
1: ആള് ചാപ്ലിൻ ആണെങ്കിൽ ഹാസ്യത്തിനും വിമർശനത്തിനും മൂർച്ച കൂടുമെന്ന് നിശ്ചയം. ഹിറ്റ്ലർ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് പറന്നു നടന്നിരുന്ന കാലത്ത് ഹിറ്റ്ലറുടെ വീഴ്ച പ്രവചിച്ച ചിത്രം എന്ന നിലയിലാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്.
0: ട്യുമാനിയ എന്ന രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരംഭിക്കുന്നത്. ജൂതവംശജനായ ബാർബർ യുദ്ധത്തിൽ പരിക്കേറ്റ് 20 വർഷങ്ങളായി ആശുപത്രിയിലാണ്. രോഗം മാറി തിരിച്ച് തെരുവിലെത്തുന്ന ബാർബർ അവിടെ കാണുന്ന ദൃശ്യങ്ങളും അവയോട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും രസകരമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചലിച്ചു തുടങ്ങുന്നത്.
1: ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ട്യുമാനിയ രാജ്യത്തിന്റെ മുറിവുകളിൽ പകയുടെയും വെറുപ്പിന്റെയും മരുന്നു പുരട്ടിക്കൊണ്ട് അധികാരത്തിലേറിയ അഡനോയിഡ് ഹൈങ്കൽ എന്ന ഏകാധിപതി ലോകം കീഴടക്കാനുള്ള സ്വപ്നങ്ങളുമായി കഴിയുന്ന കാലം. ട്യുമാനിയയുടെ അപ്രമാദിത്വം ലോകം അംഗീകരിക്കണമെന്നാണ് ഹൈങ്കലിന്റെ നിശ്ചയം. ട്യുമാനിയ ജൂതവംശജർക്ക് എതിരാണ്. അനേകം ജൂതമത വിശ്വാസികളെ ഹൈങ്കലിന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുന്നു. അതിനായി സ്റ്റോം ട്രൂപ്പേഴ്സ് എന്ന പോലീസ് സേനയെ വിന്യസിക്കുന്നു. 20 വർഷത്തെ മാറ്റങ്ങൾ അറിയാതെ തെരുവിലേക്കിറങ്ങിയ ജൂതവിശ്വാസിയായ ബാർബർ സ്റ്റോം ട്രൂപ്പേഴ്സിന്റെ കൈകളിൽപ്പെടുന്നു. ബാർബറെ പിടിച്ചുകൊണ്ടുപോകാനുള്ള നീക്കം ഹന്ന എന്ന പെൺകുട്ടിയുടെ സഹായത്തോടെ എതിർത്ത് ബാർബർ തോൽപ്പിക്കുന്നു. രസകരമായ ഒരു സീക്വൻസ് ആയിരുന്നു അത്. ഹന്ന കയ്യിലുള്ള തവയുമായി സ്റ്റോം ട്രൂപ്പേഴ്സിനെ എതിരിടുന്നത് തിയേറ്ററുകളിൽ ചിരിയുടെ അലമാലകൾ തീർത്തു.
0: മറുവശത്ത് ഏകാധിപതിയായ ഹൈങ്കൽ തന്റെ തീപ്പൊരി പ്രസംഗത്തിലൂടെ ട്യുമാനിയൻ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. ഹിറ്റ്ലറുടെ പ്രസംഗരീതികളെ ഹാസ്യാത്മകമായി പകർത്തിക്കൊണ്ടായിരുന്നു ചാർലി ചാപ്ലിന്റെ പ്രസംഗം.
2: ഡെമോക്രസി സ്റ്റങ്ക്.
3: ഡെമോക്രസി ഈസ് ഫ്രേഗ്രന്റ്.
2: ലിബർട്ടി സ്റ്റങ്ക്.
3: ലിബർട്ടി ഈസ് ഓഡിയസ്.
2: ഫ്രീ സ്പീച്ച് സ്റ്റങ്ക്.
3: ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് ഒബ്ജക്ഷനബിൾ.
2: ടൊമേനിയ വിത്ത് ദ കറപ്ഷൻ ആർമി ഇൻ ദ ഹെൽത്ത്.
3: Tumania has the greatest army in the world.
2: The Korocha Navy in the world.
3: The greatest navy in the world.
2: Misaina at the Korocha, Alice, undaina to sacrifice.
3: But to remain great, we must sacrifice.
2: Aye, Alice, undaina strutten, tighten the belten.
3: We must tighten our belts.
2: Hinkle, elde flüten, sagt der Kulten, silde weiner Hütten. Ein der Spitz mit seiner Kulten, sagt der Flirten. Einzig splitten sie. Einzig stritten sucht. Einzig stritten sucht. Und der Alte...
1: ജനാധിപത്യവും സ്വാതന്ത്ര്യവും എതിർക്കപ്പെടേണ്ടതാണെന്നും ട്യുമാനിയയുടെ നേതൃത്വം ലോകം അംഗീകരിക്കണമെന്നും ഹൈങ്കൽ ആഹ്വാനം ചെയ്യുമ്പോൾ തെരുവിൽ ജൂതവംശജനായ ബാർബറെ സ്റ്റോം ട്രൂപ്പേഴ്സ് വീണ്ടും പിടികൂടുന്നു. തെരുവിലെ വിളക്കുകാലിൽ ബാർബറെ തൂക്കിക്കൊല്ലാനായിരുന്നു ശ്രമം. അതിനിടയിൽ അവിടെ എത്തിപ്പെടുന്ന ട്യുമാനിയൻ സൈന്യത്തിലെ വൈമാനികനും ജനറലുമായ ഷൂൾസ് ബാർബറുടെ രക്ഷയ്ക്കെത്തുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുറിവേറ്റ ഷൂൾസിനെ രക്ഷിച്ചത് ബാർബറായിരുന്നു.
4: So there you are. Stand him up. Get up.
5: You? Don't you remember me?
4: Huh? The war. You saved my life.
5: Me?
4: Strange. And I always thought of you as an Aryan.
5: I'm a vegetarian.
4: Well, don't you remember the enemy tried to capture us, but we got away in my plane.
5: Plane?
4: And then we crashed.
5: Oh, yes. Now I remember.
4: I'm sure that in future you will not be molested again. However, if you or your friends are ever in any trouble, I hope you'll let me know.
0: ഇതിനിടയിൽ ഹൈങ്കിൽ ലോക ചക്രവർത്തിയാവാനുള്ള പ്രപാടിലാണ്. ലോകം മുഴുവൻ തന്റെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ ഹൈങ്കിൽ ആഗ്രഹിക്കുന്നു. തന്റെ ഓഫീസിലുള്ള ഒരു ബലൂൺ ഗ്ലോബ് എടുത്ത് ചെയ്യുന്ന ഡാൻസ് ചിത്രത്തിലെ ഏറ്റവും രസകരമായ രംഗമാണ്. അവസാനം ആവേശം മൂത്ത് ബലൂൺ ഗ്ലോബിനെ കെട്ടിപ്പിടിച്ചപ്പോൾ പൊട്ടിപ്പോയത് ഹൈങ്കിലിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്ന് ചലച്ചിത്രാന്ത്യത്തിൽ പ്രേക്ഷകർക്ക് വെളിവാകുന്നു.
1: തൊട്ടടുത്ത രാജ്യമായ ഓസ്റ്റർലിച്ച്, അതായത് ഓസ്ട്രിയ എന്ന രാജ്യം, ഓസ്റ്റർലിച്ചിനെ ആക്രമിക്കാൻ പണം ആവശ്യമായി വന്നു. ജൂതനായ അബ്സ്റ്റാൻ പണം നൽകാൻ വിസമ്മതിക്കുന്നു. ഇതിൽ കുപിതനായ ഹൈങ്കൽ ജൂതവേട്ട ശക്തമാക്കാൻ ഷൂൾസിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഷൂൾസ് അതിനൊരുക്കമായിരുന്നില്ല. ഹൈങ്കൽ അതോടെ ഷൂൾസിനെ ജനാധിപത്യവാദി എന്ന പേരിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുന്നു.
0: തെരുവിൽ നിന്ന് ബാർബറും താമസിയാതെ ക്യാമ്പിൽ എത്തിപ്പെടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ട്യുമാനിയൻ സൈനിക യൂണിഫോം ധരിച്ചുകൊണ്ട് ഷൂൾസും ബാർബറും രക്ഷപ്പെടുന്നു.
1: ഫ്യൂറർ ഹൈങ്കലുമായി രൂപസാദൃശ്യമുള്ള ബാർബറെ ഹൈങ്കലായി എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. ഒരു വേട്ടയാടൽ വിനോദത്തിനായി ഇറങ്ങിയ ഹൈങ്കലിനെ ബാർബറായി തെറ്റിദ്ധരിച്ചുകൊണ്ട് സൈന്യം അറസ്റ്റ് ചെയ്യുന്നു. ഓസ്റ്റർലിച്ച് പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം പങ്കിടാനായി എത്തിയ പടയാളികളോട് ഹൈങ്കലായി ബാർബർ സംസാരിക്കുന്നു.
0: അധികാരത്തിന്റെ യഥാർത്ഥ അവകാശികൾ ജനങ്ങളാണെന്നും ജനാധിപത്യം പുലരേണ്ടത് കാലത്തിന്റെ

0: ആവശ്യമാണെന്നും ബാർബർ തന്റെ ആവേശോജ്വലമായ പ്രസംഗത്തിലൂടെ ട്യുമാനിയൻ പടയാളികളോട് പറയുന്നു.
1: I'm sorry, but I don't want to be an emperor. That's not my business. I don't want to rule or conquer anyone. I should like to help everyone if possible. Jew, Gentile, black man, white. We all want to help one another. Human beings are like that. We want to live by each other's happiness, not by each other's misery. We don't want to hate and despise one another. In this world there's room for everyone, and the good earth is rich and can provide for everyone. The way of life can be free and beautiful, but we have lost the way. Greed has poisoned men's souls, has barricaded the world with hate, has goose-stepped us into misery and bloodshed. We have developed speed, but we have shut ourselves in. Machinery that gives abundance has left us in want. Our knowledge has made us cynical, our cleverness hard and unkind. We think too much and feel too little. More than machinery, we need humanity. More than cleverness, we need kindness and gentleness. Without these qualities, life will be violent.
0: ശാസ്ത്രവും സാങ്കേതിക മികവും മനുഷ്യ നന്മയ്ക്കും മനുഷ്യജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കണമെന്നും ബാർബർ ആവശ്യപ്പെടുകയാണ്. കൂടെ പിടിച്ചടക്കിയ ഓസ്റ്റർലിച്ച് എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യവും നൽകുന്നു.
1: Let us fight for a new world, a decent world that will give men a chance to work, that will give youth a future and old age a security. By the promise of these things, brutes have risen to power. But they lie. They do not fulfill that promise. They never will. Dictators free themselves, but they enslave the people. Now let us fight to fulfill that promise. Let us fight to free the world, to do away with national barriers, to do away with greed, with hate and intolerance. Let us fight for a world of reason, a world where science and progress will lead to all men's happiness. Soldiers, in the name of democracy, let us all unite!
2: തന്റെ കാമുകിയായ ഹന്നയ്ക്കായി റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിലൂടെ ബാർബർ പറയുന്നു, ഹന്ന, നിനക്കെന്നെ കേൾക്കാമോ? നീ എവിടെയാണെങ്കിലും മുകളിലേക്ക് നോക്കൂ. മേഘങ്ങൾ പുതിയ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് പാറിപ്പൊങ്ങുന്നത് നീ കണ്ടില്ലേ? മേഘം മൂടിയ അന്തരീക്ഷത്തിലേക്ക് സൂര്യന്റെ നവകിരണങ്ങൾ പതിക്കുന്നത് നീ കണ്ടില്ലേ? നാം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ പുതിയൊരു ലോകത്താണ്. ഇവിടെ അത്യാഗ്രഹവും വെറുപ്പും ക്രൂരതയും ദയാവായ്പിനായി വഴിമാറുന്നു. മുകളിലേക്ക് നോക്കൂ ഹന്ന, മനുഷ്യർക്ക് ചിറക് ലഭിച്ചത് നീ അറിഞ്ഞില്ലേ? അവർ മഴവില്ലിനെ തൊട്ടറിയാനായി മുകളിലേക്ക് കുതിക്കുകയാണ്. ഭാവിയിലേക്ക്, നിറമുള്ള സ്വപ്നങ്ങളിൽ നീ കാണാറുള്ള ഭാവിയിലേക്ക് നാം കുതിക്കുകയാണ്. അത് നിനക്കായി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.
0: ഹന്ന പുഞ്ചിരി തൂക്കിക്കൊണ്ട് റേഡിയോയിലൂടെയുള്ള സന്ദേശം കേൾക്കുന്നിടത്ത് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അവസാനിക്കുന്നു.
2: ചലച്ചിത്രത്തിന്റെ അവസാനത്തിൽ ചാർലി ചാപ്ലിൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. ലോകം മുഴുവൻ വ്യവസായവൽക്കരണത്തെ ആവേശപൂർവ്വം ആശ്ലേഷിച്ചപ്പോൾ അതിലുള്ള മാനവിക മൂല്യങ്ങളുടെ രാഹിത്യം തുറന്നു കാട്ടുകയായിരുന്നു ചാപ്ലിൻ തന്റെ മോഡേൺ ടൈംസ് എന്ന സിനിമയിലൂടെ. ഹിറ്റ്ലർ പ്രതാപിയായ കാലത്ത് അദ്ദേഹത്തിന്റെ നയങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് കലാകാരൻ സമൂഹത്തോട് ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തരികയാണ് ചാപ്ലിൻ. കല കലാകാരന്റെ ആത്മാവിഷ്കാരമോ അല്ലെങ്കിൽ അവനടങ്ങുന്ന സമൂഹത്തിന്റെ പ്രതിഫലനമോ എന്ന ചർച്ച എല്ലാ കാലത്തും സജീവമാണ്. ഇവിടെ ചാപ്ലിൻ തന്റെ നയം വ്യക്തമാക്കുകയാണ്.
0: ബാർബറായും ഏകാധിപതിയായ ഹൈങ്കലായും അഭിനയിച്ചത് ചാർലി ചാപ്ലിനായിരുന്നു. ഹന്നയായി പൗലറ്റ് ഗോദാർദും. ചലച്ചിത്രത്തിൽ ഓസ്റ്റർലിച്ചിന്റെ അധികാരത്തിനായി ഹൈങ്കലുമായി തർക്കത്തിലേർപ്പെടുന്ന ബാക്ടീരിയ എന്ന രാജ്യത്തെ ഏകാധിപതിയായ ബെൻസിനോ നെപ്പോളിനിയായി ജാക്ക് ഓക്കിയും ഷൂൾസായി റെജിനാൾഡ് ഗാർഡിനറും അഭിനയിച്ചു. ബെൻസിനിയോ നെപ്പോളിനി മറ്റാരുമായിരുന്നില്ല, ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവ് ബെനിറ്റോ മുസോളിനി തന്നെയായിരുന്നു.
2: ചാപ്ലിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് നിർമ്മിച്ച ഈ ചിത്രത്തിന് 1940 5 അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചു. 1997 അമേരിക്കയിലെ മികച്ച ചലച്ചിത്രങ്ങളുടെ ശേഖരത്തിലേക്ക് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ നിർദ്ദേശിക്കപ്പെട്ടു. അതിനായി ലൈബ്രറി ഓഫ് കോൺഗ്രസ് നൽകിയ വിശദീകരണം, സാംസ്കാരികമായും ചരിത്രപരമായും സൌന്ദര്യാത്മകമായും ഈ ചിത്രം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ചലച്ചിത്രം എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച് ഈ നൂറ്റാണ്ടിലും പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ്. സിനിമകൾ കാലാകാലങ്ങളിൽ നവീകരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിലനിന്നു പോരുന്നതും. കഥ പറയുന്ന രീതിയിലും സാങ്കേതിക രംഗത്തും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി സിനിമ കാലാതിവർത്തിയായ ഒരു മാധ്യമമായി സ്വയം മാറുകയാണ്. കടന്നുവന്ന വഴികളിലെ മുൾനിറഞ്ഞ പാതകൾ പിന്തള്ളി മുന്നോട്ടു പോകുമ്പോഴും ഈ രംഗത്ത് ലബ്ധപ്രതിഷ്ഠ

0: നേടിയ പൂർവസൂരികളെ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അത്തരമൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം.
1: ഓഫ് ദ മാസ്റ്റേഴ്സ്. പൃഥ്വിരാജ് കപൂർ. ഇന്ത്യൻ സിനിമയുടെ രൂപപ്പെടലുകളിൽ ചില വ്യക്തികൾ നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഇതിലേറെ പരാമർശിക്കപ്പെടുന്ന പേരാണ് പൃഥ്വിരാജ് കപൂറിന്റേത്. ആദ്യ ശബ്ദചിത്രമായ ആലമാര, ആനന്ദ് മഠ്, മുഗളെ അസിം, സിക്കന്ദർ, ഹീർ രാജ എന്നിങ്ങനെ അനേകം ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കലാകാരൻ, പിന്നീട് ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞുനിന്ന കപൂർ കുടുംബത്തിന്റെ അമരക്കാരൻ.
2: ജനനം ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ സാമുന്ദ്രി എന്ന ഗ്രാമത്തിൽ. അച്ഛൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ദിവാൻ ബഹേശ്വർനാഥ് സിംഗ് കപൂർ. പഠനം ലയൽപൂരിലും ലാഹോറിലും, ഉന്നത പഠനം പെഷവാറിലെ എഡ്വേർഡ്സ് കോളേജിൽ. അവിടെ വെച്ച് പ്രൊഫസർ ജയ് ദയാൽ ആണ് പൃഥ്വിരാജിലെ കഴിവുകൾ കണ്ടെത്തിയത്. ഇബ്സന്റെയും ഷേക്സ്പിയറുടെയും കഥാപാത്രങ്ങൾക്ക് മിഴിവേകിക്കൊണ്ടാണ് കലാരംഗത്ത് പൃഥ്വി കാലുറപ്പിച്ചത്. 1928 പൃഥ്വി ബോംബെയിൽ എത്തിച്ചേർന്നു.
1: ആദ്യ ശബ്ദചിത്രമായ ആലം അരയിൽ ഒരു സഹനടനായ പൃഥ്വി പിന്നീടിറങ്ങിയ വിദ്യാപതിയിൽ ഏറെ ശ്രദ്ധേയനായി.
2: സൊഹറാബ് മോഡിയുടെ സിക്കന്ദറിൽ അലക്സാണ്ടറായി തിളങ്ങി. സിനിമയിൽ സജീവമായിരുന്നപ്പോഴും നാടകം പൃഥ്വിരാജിനെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു.
1: ജെ ഗ്രാൻഡ് ആൻഡേഴ്സന്റെ ഇംഗ്ലീഷ് നാടക കമ്പനിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പൃഥ്വിരാജ് കപൂർ നാടകത്തിലും സിനിമയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു.
2: നാടകം ക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന വേളയിൽ സാമ്പത്തികമായി വലിയ മെച്ചമൊന്നും നേടിത്തന്നില്ലെങ്കിൽ കൂടി പൃഥ്വിരാജ് തന്റെ സ്വന്തം നാടക കമ്പനി ആരംഭിച്ചു, പൃഥ്വി തിയേറ്റർ.
1: മുഗളെ അസമിലെ അക്ബർ ചക്രവർത്തിയായി പൃഥ്വി ജീവിക്കുകയായിരുന്നു. സലീമായി ദിലീപ്
3: കുമാറും.
4: പരവർദിഗാര ആലം ഇസിലിയ മാംഗാ താ കി സിന്ദഗി മുജെ മിലെ ഔർ ഉസ്കെ മാലിക് ആപ് സാൻസേ മേരി ഹോ ഔർ ദിൽ കി ധഡ്കനോ പർ ആപ്കാ ഖബ്സാ രഹേ സില്ലെ ഇലാഹി ക്യാ മേരി സിന്ദഗി ആപ്കി ദുആഓ കാ ഖർസാ ഹൈ ജോ മുജെ അപ്നേ ആസൂ സേ അദാ കർനാ പഡേഗാ.
5: ملکوں کی تاریخ بدل جاتی ہے, شہنشاہ بدل جاتے ہیں, مگر اس بدلتی ہوئی دنیا میں محبت جس انسان کا دامن تھام لیتی ہے وہ انسان نہیں بدلتا.
3: مگر تجھے بدلنا ہوگا سلیم, تجھے بدلنا ہوگا.
1: 1963 ഹരിശ്ചന്ദ്ര താരാമതി, 1965 സിക്കന്ദറെ അസം, 1971 കൽ ആജ് ഔർ കൽ എന്നിവ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പൃഥ്വി ചിത്രങ്ങളാണ്.
2: 17 രാംസർണി മെഹ്റയെ വിവാഹം ചെയ്തു. മക്കളിൽ രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ എന്നിവർ ഹിന്ദി സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തേരാളികളായി.
1: 1996 പൃഥ്വി തിയേറ്ററിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ഇന്ന് ശശി കപൂറിന്റെ മകളായ സഞ്ജന കപൂറാണ് പൃഥ്വി തിയേറ്ററിന്റെ സാരഥി. 1969 ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി പൃഥ്വിരാജ് കപൂറിനെ ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 1971 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി.
2: ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സംഗീത സംവിധാനം ചെയ്ത വനിത ആരാണെന്നറിയുമോ?
1: ചോദ്യം വേണ്ട. നമ്മുടെ ജതൻ ഭായ്. 1935 ഇറങ്ങിയ തലാഷെ ഇഷ്ക് എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനം ചെയ്തത് ജതൻബായിയാണ്. ഈ ജതൻബായി ആരാണെന്നറിയോ? ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നായികകളിൽ ഒരാളായ നർഗീസിന്റെ അമ്മയാണ് ജതൻബായി.
2: ഇവരുടെ പ്രതിഭ തിരിച്ചറിഞ്ഞതും കൈപിടിച്ചുയർത്തിയതും അനുഗ്രഹീത ഗായകൻ കുന്ദൻലാൽ സൈഗൽ ആയിരുന്നു.
1: തലാഷെ ഇഷ്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ഇവർ പാടിയ ലഗത് കരാജവേ മേ ചോട്ട് എന്ന പാട്ട്.

ചിത്രപതംഗം ഇന്നിവിടെ ഇതുവരെ. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. ശബ്ദസാന്നിധ്യം വി പ്രീത, ജയ് ജോയ്.

0: ചിത്രപതംഗം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കളിയാട്ടം, ഭാവന രാധാകൃഷ്ണൻ പാടിയത്. ഗാനരചന സംഗീതം കൈതപ്രം.

ഭാവന രാധാകൃഷ്ണൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം കളിയാട്ടം. ഗാനരചനാ സംഗീതം കൈതപ്രം. ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ബി വി ബാലസായി, എ ദുർഗാ പ്രസാദ് എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യ കച്ചേരി ഇപ്പോൾ കേൾക്കാം. കാരേക്കുടി ആർ മണി മൃദംഗം, ജി ഹരിശങ്കർ ഖഞ്ചിറ. കച്ചേരിയിൽ ആദ്യമായി തഞ്ചാവൂർ ശങ്കരായ്യർ കൃതി ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്നു രാഗം ആഭോഗി ഖണ്ഡചാപ്പ് താളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി വി ബാലസായി, എ ദുർഗാ പ്രസാദ് എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യ കച്ചേരി. കച്ചേരി തുടരുന്നു കൈലാസനാഥേന രാഗം കാംബോജി, ദീക്ഷിതർ കൃതി മിശ്രചാപ്പുതാളം.

0: individual event. Paril Chaudhary won her second bronze medal at the Games, clocking 15 minutes 14.61 seconds in the women's 5,000 meter event. Athlete Vidya Ramraj bagged bronze in the women's 400 meter hurdles, setting a new national record in the process. India also secured a bronze medal in Kurash, with Pinky Balhara finishing third in the women's under 78 kilogram category. In women's boxing, Olympic medalist Lavlina Borgohain and Priya Ghangas have assured India of two more medals. India currently 12th in the Asian Games medal standings. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:07. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.